ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 മെഗാഹെർട്സിൽ എഫ് എം ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ഭാദ്രം 26, കൊല്ലവർഷം 1202, കന്നി 1, 2026 സെപ്റ്റംബർ 17 വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 53 മിനിറ്റും 23 സെക്കൻഡും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: ജീവിതത്തിൽ ചില തെറ്റുകൾ വളരെ ചെറുതായിരിക്കും, പക്ഷേ അതിൻ്റെ പ്രതിധ്വനി വളരെ വലുതാകും. ഒരു അക്ഷരം തെറ്റിയാൽ ഒരു വാക്കിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോകും. ഒരു വാക്ക് തെറ്റിയാൽ ഒരു ബന്ധത്തിൻ്റെ ദിശ മാറിപ്പോകും. ഒരു നിമിഷത്തെ ആവേശം ചിലപ്പോൾ ഒരായുസ്സിൻ്റെ പശ്ചാത്താപമാകുകയും ചെയ്യും. ഒരക്ഷരത്തെറ്റ് മതിയാവും, പിന്നെ ഒരായുസ്സിൻ്റെ പഴിചാരലിനും സംവാദത്തിനും. ജീവിതത്തെക്കുറിച്ചുള്ള വലിയൊരു സത്യമാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം വലിയ തെറ്റുകുറ്റങ്ങളല്ല, ചെറിയ അശ്രദ്ധകളാണ്, ചെറിയ വാക്കുകളാണ്, ചെറിയ അഹങ്കാരങ്ങളാണ്, ചെറിയ തെറ്റിദ്ധാരണകളാണ്. ഒരു സന്ദേശത്തിന് മറുപടി കൊടുക്കാതിരുന്നത് പോലും ചിലപ്പോൾ അകലം സൃഷ്ടിക്കും. ഒരു ക്ഷമാപണം പറയാതിരുന്നത് ബന്ധങ്ങൾ തകർക്കും. ഒരു നിമിഷം കോപം നിയന്ത്രിക്കാതിരുന്നത് വർഷങ്ങളായ സ്നേഹം നഷ്ടപ്പെടുത്തും. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് വലിയ കാര്യങ്ങളാണ് ജീവിതം നിർണയിക്കുന്നതെന്നാണ്. പക്ഷേ ജീവിതം നിർമ്മിക്കപ്പെടുന്നത് ചെറിയ കാര്യങ്ങളാലാണ്. ഒരു ചെറിയ കരുതൽ, ഒരു ചെറിയ സ്നേഹം, ഒരു ചെറിയ വാക്ക്, ഒരു ചെറിയ അവഗണന. ഒരു വീട് തകരാൻ ഭൂകമ്പമൊന്നും വേണ്ട, ചെറിയ വിള്ളലുകൾ മതി. ഒരു മനസ്സ് തകരാൻ വലിയ ദുരന്തങ്ങൾ വേണ്ട, ചിലപ്പോൾ ഒരു വാക്ക് മതി. അതുകൊണ്ട് ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വാക്കുകളെയാണ്. കാരണം ചില വാക്കുകൾക്ക് സുദീർഘമായ ആയുസ്സുണ്ട്. നമ്മൾ മറന്നുപോയ ചില വാക്കുകൾ മറ്റൊരാളുടെ മനസ്സിൽ വർഷങ്ങളോളം ജീവിച്ചേക്കാം. ചില മനുഷ്യർ ഇന്നും കരയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ആരോ പറഞ്ഞ ഒരു വാക്കിൻ്റെ പേരിലാണ്. ചിലർ ഇന്നും ആത്മവിശ്വാസത്തോടെ ജീവിക്കുന്നതും ഒരിക്കൽ ആരോ നൽകിയ ഒരു പ്രോത്സാഹനത്തിൻ്റെ പേരിലാണ്. അതുകൊണ്ട് സംസാരിക്കുന്നത് വളരെ സൂക്ഷിച്ചാകണം. മൗനം പോലും ചിലപ്പോൾ സ്നേഹത്തിൻ്റെ ഭാഷയാകാം. എല്ലാം പറയേണ്ടതില്ല, പറയുമ്പോൾ മുറിവാകാത്ത രീതിയിൽ പറയാൻ പഠിക്കണം. ഇന്നത്തെ ലോകത്തിൽ മനുഷ്യർക്ക് സമയം വളരെ കുറവാണ്, പക്ഷേ അഭിപ്രായങ്ങൾ കൂടുതലാണ്. കേൾക്കുന്നത് കുറവാണ്, വിധിക്കുന്നത് കൂടുതലാണ്. ഒരു തെറ്റ് സംഭവിച്ചാൽ മനുഷ്യനെ മുഴുവൻ തെറ്റായി കാണുന്ന പ്രവണത കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മളൊക്കെ തെറ്റുകളുടെ മനുഷ്യരാണ്. പൂർണമായ മനുഷ്യർ ഈ ലോകത്തിലില്ല. ഒരു അക്ഷരത്തെറ്റ് വന്നതിനാൽ പുസ്തകം മുഴുവൻ കത്തിച്ച് കളയാറില്ല, അത് തിരുത്തും. പക്ഷേ മനുഷ്യരുടെ കാര്യത്തിൽ നാം പലപ്പോഴും തിരുത്തലിന് അവസരം കൊടുക്കുന്നില്ല. ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഗുണങ്ങളിലൊന്ന് ക്ഷമയാണ്. ക്ഷമിക്കാൻ അറിയുന്നവർക്ക് മനസ്സമാധാനം കൂടുതലായിരിക്കും. തിരുത്താൻ അവസരം കൊടുക്കുന്നവർക്ക് ബന്ധങ്ങൾ ദീർഘകാലം നിലനിൽക്കും. മറ്റുള്ളവരുടെ തെറ്റുകളെ പെരുപ്പിച്ച് കാണിക്കുന്നവർക്ക് പ്രകാശം കുറയും. ചിലപ്പോൾ നമ്മൾ സ്വയം പോലും ക്ഷമിക്കണം. പണ്ടൊരിക്കൽ പറഞ്ഞ വാക്കുകൾക്ക്, എടുത്ത് തെറ്റായ തീരുമാനങ്ങൾക്ക്, അറിയാതെ വേദനിപ്പിച്ച മനുഷ്യർക്ക് എല്ലാം നമ്മൾ മാപ്പ് കൊടുക്കണം. ജീവിതം ഒരു ഡ്രാഫ്റ്റ് കോപ്പിയാണ്. ഓരോ ദിവസവും തിരുത്തലുകൾ നടക്കുകയാണ്. ഇന്നലെയിലെ നമ്മൾ ഇന്നത്തെ നമ്മളല്ല, ഇന്നത്തെ നമ്മൾ നാളെയിലെ നമ്മളുമല്ല. അതുകൊണ്ട് ഒരു തെറ്റിൻ്റെ പേരിൽ സ്വയം ശിക്ഷിക്കാതിരിക്കുക, ഒരു വീഴ്ചയുടെ പേരിൽ ജീവിതം ഉപേക്ഷിക്കാതിരിക്കുക, ഒരു പരാജയത്തിൻ്റെ പേരിൽ സ്വപ്നങ്ങൾ അവസാനിപ്പിക്കാതിരിക്കുക. മനുഷ്യൻ്റെ മഹത്വം തെറ്റുകൾ ഇല്ലാത്തതിലല്ല, തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നതിലാണ്, തെറ്റുകൾ തിരുത്തുന്നതിലാണ്, വീണ്ടും നല്ല ഒരു മനുഷ്യനാകാൻ ശ്രമിക്കുന്നതിലാണ്. ഒരു ചെറിയ തീപ്പൊരി കാട് കത്തിക്കും, ഒരു ചെറിയ മഴ ഭൂമിയെ പച്ചയാക്കും. അതുപോലെ ഒരു ചെറിയ വാക്ക് മനസ്സ് തകർക്കുകയും ചെയ്യും. മറ്റൊരു ചെറിയ

0: വാക്ക് ഒരാളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. വേദനിപ്പിക്കുന്ന വാക്കുകൾ കുറയ്ക്കാം, കരുതലുള്ള വാക്കുകൾ കൂട്ടാം, വിധികൾ കുറയ്ക്കാം, മനസ്സിലാക്കൽ കൂട്ടാം. കാരണം ചിലപ്പോൾ ഒരു അക്ഷരത്തെറ്റ് ജീവിതം മുഴുവൻ ചർച്ചയാകാം. പക്ഷേ ഒരു നല്ല വാക്ക് ജീവിതം മുഴുവൻ വെളിച്ചമാകുകയും ചെയ്യും.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ. സമയം 6 മണി.
3: ആകാശവാണി FM വാർത്തകൾ.
2: ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദി ഇക്കോസിസ്റ്റം എന്ന പ്രമേയത്തിലാണ് 3 ദിവസത്തെ സമ്മേളനവും പ്രദർശനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് ഇന്ന് തുടക്കമാകും. പൊതു ഇടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് അടുത്ത മാസം 17 വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമി സംഘടിപ്പിക്കുന്ന വൺ എപ്പിക് മിനി സ്റ്റോറീസ് രാമകഥ എക്രോസ് ഭാരത് ആൻഡ് ബിയോണ്ട് ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ചരക്കുനീക്കം മുതൽ ടൂറിസവും സീഫുഡ് കയറ്റുമതിയും വരെ സമുദ്ര സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന മിഷൻ സമുദ്ര സാമ്പത്തിക വളർച്ചയുടെ പുതിയ ശക്തിയാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്ത് റീ ഇമാജിനിംഗ് കേരളം ത്രിദിന റൌണ്ട് ടേബിൾ കോൺഫറൻസിന്റെ ആദ്യ ദിനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിലെ സംസ്ഥാന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കായി നാളെ സെമിനാർ നടത്തും. രാവിലെ 10 തൃശൂർ ടൌൺ ഹാളിൽ മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ആറളത്തെ ആനമതിൽ നിർമ്മാണം December 31 പൂർത്തിയാക്കാൻ നിർദ്ദേശം. പ്രവൃത്തി പുരോഗതി ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് വിലയിരുത്തി. കോഴിക്കോട് ചേവായൂർ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ 2 പേർ അറസ്റ്റിൽ. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ഗിരീഷ് ഉൾപ്പെടെ 2 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം.
3: ആകാശവാണി FM വാർത്തകൾ.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ ബൗണ്ട് സ്പൈസസ് കാവ്യധാര, ജി കുമാരപിള്ളയുടെ സിദ്ധാർത്ഥൻ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 8:30 വരെ FM ഡയറി. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7 മണിക്ക് സ്പോൺസേർഡ് പരിപാടി പോപ്ര, തുടർന്ന് മഹിതം മലയാളം, ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. സമകാലികം: മൂലമ്പള്ളിയിൽ ആശ്വാസമെത്തിയോ. 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് RCR കായം, എന്ത് പഠിക്കണം എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 ചിത്രപതംഗം, പെരുവനം കുട്ടൻമാരാർ പങ്കെടുക്കുന്നു. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം ചിന്താശകലം.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: രാവിലെ 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ, തുടർന്ന് ആകാശവാണി FM വാർത്തകൾ. 10 മണിക്ക് സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി. 10:55 നാട്ടുവിശേഷം. 11 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സോപാന സംഗീതം, കൊട്ടാരം സജിത് മാരാർ അവതരിപ്പിക്കുന്നു. 11:30 NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, തുടർന്ന് ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര, കാഴ്ച വ്യക്തമായതുകൊണ്ട് മാത്രം നേത്രരോഗങ്ങൾ ഇല്ല എന്ന് ഉറപ്പിക്കാനാകുമോ? പ്രായാധിക്യം മൂലമുണ്ടാകുന്ന നേത്രരോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ

0: will begin at 7:30 p.m. Indian Standard Time. India has already secured the series with convincing wins in the first two matches, while Afghanistan has only managed brief moments of resistance. And that is the end of this news bulletin.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. പ്രഭാതഗീതം. പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഗീതത്തിൽ ആദ്യം എൻ നീലകണ്ഠനാചാരി എഴുതി, എം കെ അർജുനൻ ഈണം നൽകി, ബിമൽ പങ്കജ് പാടിയ ഗാനം.

0: നായർ രാവിലെ 6:32
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
0: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
1: ചന്ദന ചർച്ചിത നീലകളേബരം. യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ രചന S. രമേശൻ നായർ, സംഗീതം ജയവിജയ.

0: എല്ലാ ദിവസവും രാവിലെ 7:55 ആർ സി ആർ കായം എന്ത് പഠിക്കണം എന്താകണം. പ്രായോജകർ ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: പി സി അരവിന്ദൻ വരികൾ എഴുതി മോഹൻദാസ് ഈണം നൽകി ചിത്രപാടിയ ഗാനം.

പ്രഭാതഗീതമാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതാകാശവാണി കൊച്ചി FM 102.3, സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റ്. കാർഷിക വാർത്തകൾ. വൈറ്റില ചളിക്കവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ 1 വർഷം പ്രായമുള്ള കേരഗംഗ, കേരശങ്കര എന്നീ സങ്കരയിനം തെങ്ങിൻ തൈകൾ 350 രൂപ, മോഹിത് നഗർ അടക്ക തൈകൾ 35 രൂപ, പച്ചക്കറി വിത്തുകളും തൈകളും, സസ്യസംരക്ഷണ ഉപാധികളായ സ്യൂഡോമോണസ്, ട്രൈക്കോഡേമ, ബ്യുവേറിയ, വെർട്ടിസീലിയം, VAM, സൂക്ഷ്മമൂലക മിശ്രിതങ്ങളായ സമ്പൂർണ, അയർ, കമ്പോസ്റ്റിംഗ് ബാക്ടീരിയ എന്നിവ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 0484280993 എന്ന നമ്പറിലേക്ക്. 0484280993. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തവനൂർ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജി കോളേജിൽ RF മോഡൽ നടത്തുന്ന BTech അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലെ CUET 2026 യോഗ്യതയായുള്ള ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഇന്ന് വെള്ളാനിക്കര കാർഷിക സർവകലാശാലയുടെ പഴയ ആസ്ഥാന മന്ദിരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ഓഫീസിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 0487243839 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. 0487243839. വെബ്സൈറ്റ് ID www.admissions.kau.in. www.admissions.kau.in. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന തേനീച്ച വളർത്തൽ എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 23-ന് ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ CELKAU.IN/e-learning എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0487243856. 0487243856. കൊച്ചി വൈറ്റില കൃഷിഭവന്റെ പരിധിയിലുള്ള പൂണിത്തുറ, പള്ളുരുത്തി, മട്ടാഞ്ചേരി, ഇടക്കൊച്ചി, തോപ്പുംപടി, ഇടപ്പള്ളി, സൌത്ത് വില്ലേജുകളിൽ ഡിജിറ്റൽ വിള സർവേ ചെയ്യുന്നതിനായി സർവേയർമാരെ നിയോഗിക്കുന്നു. താൽപര്യമുള്ളവർ 93-83-47-11-69 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് കൃഷി ഫീൽഡ് ഓഫീസർ അറിയിച്ചു. 93-83-47-11-69. കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രോണമി

0: വിഭാഗത്തിൽ 3 അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ താൽക്കാലിക ഒഴിവുണ്ട്. ബന്ധപ്പെട്ട വിജ്ഞാപനം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. നിർദ്ദിഷ്ട യോഗ്യത ഉള്ളവർക്ക് ഈ മാസം 19 രാവിലെ 10 കോളേജിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.kau.in അല്ലെങ്കിൽ www.cohvka.kau.in എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിക്കാം. ഫോൺ നമ്പർ 04872 43 82 02. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ സൌജന്യ പരിശീലന പരിപാടി നാളെ സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 04829 23 43 23. 04829 23 43 23. എറണാകുളം ജില്ലയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും ഹിന്ദി അധ്യാപകർക്കുമായി നാളികേര വികസന ബോർഡ് ഹിന്ദി കവിതാരചനാ മത്സരം സംഘടിപ്പിക്കുന്നു. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായാണ് മത്സരം. നാരിയൽ കി ഖൂബിയാൻ എന്നതാണ് വിഷയം. സ്കൂൾ അധികൃതർ സാക്ഷ്യപ്പെടുത്തിയ എൻട്രികൾ ഈ മാസം 20 വൈകിട്ട് കൊച്ചി നാളികേര വികസന ബോർഡ് ഓഫീസിൽ ലഭിക്കണം. വിജയികൾക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04842 37 62 65. 04842 37 65. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിന്റലിന് 25,400 രൂപ, കൊപ്ര 16,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,400 രൂപ, അൺഗാർബിൾഡ് 70,400 രൂപ, റബ്ബർ RSS 4 27,400 രൂപ, RSS 5 26,900 രൂപ. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ വിപണി. ഇതാകാശവാണി കൊച്ചി FM 102.3. സമയം 6:32. പ്രധാന പത്രവാർത്തകൾ. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിനും പെൻഷൻ പദ്ധതിക്കും അടിസ്ഥാനമാക്കുന്ന പരമാവധി ശമ്പള പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയാക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. 2024 ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം കന്നഡ നടൻ അനന്ത് നാഗിന്. സൌദി യമൻ സംഘർഷം രൂക്ഷം, അപലപിച്ച് ലോകരാജ്യങ്ങൾ. തെരുവുനായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ പ്രതിമാസം വിലയിരുത്താൻ ഹൈക്കോടതി നിർദ്ദേശം. വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം 5 കിലോഗ്രാം വരെ വർദ്ധിപ്പിക്കുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. 19 തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഇന്ത്യ വിടും, മഴക്കുറവ് 27%. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് കൊറോഗി സ്പോർട്സ് പാർക്കിൽ തുടക്കം. ഇന്ത്യയുടെ ആദ്യ മത്സരം നാളെ ജപ്പാനെതിരെ. ശ്രോതാക്കൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
1: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: കാവ്യധാര.
6: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
5: കാവ്യധാരയിൽ ഇന്ന് ജി കുമാരപിള്ളയുടെ സിദ്ധാർത്ഥൻ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം.
7: ശുദ്ധോദനാത്മജാ ശാക്യവംശോദ്ഭവാ സിദ്ധാർത്ഥ നീ എന്നെ വീണ്ടെടുത്തിടുമോ? നാലുപേർക്കൊപ്പം യശോധരാനാഥനായി രാഹുലതാതനായി താതന്നു പുത്രനായി താതനായി പുത്രനായി

ചുവട്ടിൽ സുജാതതൻ പായസമുണ്ടു ഞാൻ പാരണവിടവേ. ബോധോദയത്തിൻ പുലർച്ചയിൽ പക്ഷിപോൽ പാറിപ്പറന്നുയർന്നെൻ മനോലാഘവം. ഇന്നു ഞാൻ അസ്വസ്ഥനേറ്റം പരിക്ഷീണൻ, ഇന്നു ഞാനേകനായി ഭാരം ചുമക്കുവോൻ. രോഗിയായി വൃദ്ധനായി സർപ്പകളസ്തമാം കൂപമണ്ഡൂകമായി ചഞ്ചലസ്വപ്നമായി നഗ്നസത്യങ്ങൾ പൊടുന്ന

ായി അന്ത്യത്തിൽ നിത്യനിർവാണമായി നിർവാണസിദ്ധിക്കു ശുദ്ധസോപാനമാം അഷ്ടാംഗമാർഗമായി സാരസർവസ്വമാം സംസാരസത്യത്തെ സാരനാഥത്തിൽ വിളംബരം ചെയ്തു ഞാൻ നീലച്ചരിച്ചു ഞാൻ ഷഷ്ടിയായി പൗർണമി ശ്രാവണം ചൈത്രമായി വർഷം ദശാബ്ദമായി നീലച്ചരിച്ചു ഞാൻ എൻ വജസ്സെത്തിപോൽ ചാമർകുടിൽകളിൽ രാജഗൃഹത്തിലും ഭക്തരായി ശിഷ്യരായി ആപ്തരായി ദാസരായി ഭക്തരിൽ ഭക്തരായി ആത്മീയ പുത്രരായി എന്നും എന്നെ പൊതിഞ്ഞെത്തുന്നിതാൾക്കൂട്ടമെന്നിട്ടുമെന്നും പരിത്യക്ത

0: ശുദ്ധോദനം ശുദ്ധോദനാത്മജ മാനുഷപുത്രനാം സിദ്ധാർത്ഥ ഗൗതമ വീണ്ടെടുക്കെന്നെ നീ. നാലുപേർക്കൊപ്പം കളിച്ചും കലമ്പിയും നാലു നാൾ വാഴാൻ അനുഗ്രഹിച്ചിടു നീ.
1: കാവ്യധാരയിൽ ശ്രോതകൾ കേട്ടത് ജി കുമാരപിള്ളയുടെ സിദ്ധാർത്ഥൻ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം ധന്യ മുകുന്ദൻ.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30
5: പരിശുദ്ധമായ ബന്ധം.

0: ആറ് പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: എല്ലാ ദിവസവും രാവിലെ 7:55 ആർ സി ആർ കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നർമ്മണം.

0: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ക്യാൻസർ ചികിത്സയും റേഡിയേഷൻ തെറാപ്പിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഇമ ചാക്കു മറുപടി നൽകുന്നു. ക്യാൻസർ ചികിത്സയും റേഡിയേഷൻ തെറാപ്പിയും ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക. 0484 242 6 3 9 7, 0484 242 6 3 8 7, 9446455888. വിളിക്കേണ്ട സമയം ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. വിഷയം ക്യാൻസർ ചികിത്സയും റേഡിയേഷൻ തെറാപ്പിയും. വിളിക്കേണ്ട നമ്പറുകൾ ആവർത്തിക്കാം: 0484 242 6 3 9 7, 0484 242 6 3 8 7, 9446455888. അറിയിപ്പ് കഴിഞ്ഞു.
1: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
2: നിയമന ഉത്തരവും കയ്യിലെന്തി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ ലക്ഷ്യത്തിലേക്ക് ഇനിയുള്ള വഴിയെക്കുറിച്ച് ദിശാബോധം നഷ്ടപ്പെട്ടതുപോലെ നേരെ നടന്നു.
1: രംഗൻ എം എസ് എഴുതി അവതരിപ്പിക്കുന്ന കഥ സുഭദ്രയുടെ നൊമ്പരം.
3: ഒപ്പമെന്നതിന് ഒപ്പമോടുക എന്നർത്ഥമില്ലെങ്കിലും ഒപ്പമാവുക എന്നർത്ഥമുണ്ട്.
1: സോണി വർഗീസ് വയനാടിന്റെയും സീന മാർട്ടിന്റെയും കവിതകൾ.
4: വേദനയുടെ പെണ്ണാഴങ്ങളിൽ നിന്ന് ചില വിത്തുകൾ പൊട്ടിമുളയ്ക്കാറുണ്ട്. അടുക്കള ചുവരുകൾക്കുള്ളിലെ കട്ടിപ്പുകയുടെ ഗദ്ഗദങ്ങളിൽ നിന്ന്.
1: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
0: ഇന്ന് രാവിലെ 6:55 മുതൽ എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7 മണിക്ക് സ്പോൺസേർഡ് പരിപാടി പോപ്ര. തുടർന്ന് മഹിതം മലയാളം, ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭ മഹാശ്ചര്യം. ഏഴ് 7:35 സമകാലികം, മൂലമ്പള്ളിയിൽ ആശ്വാസമെത്തിയോ. 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് ആർ സി ആർ കായം, എന്ത് പഠിക്കണം എന്താകണം. 8 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 ചിത്രപതംഗം, ഇതിൽ പെരുവനം കുട്ടന്മാരാർ പങ്കെടുക്കുന്നു. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം ചിന്താശകലം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 49 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തിരിച്ചെത്താം 6:55 എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗവുമായി.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322 1 0 5 2 3 2 5

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമി കോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാന് ഇന്ന് തുടക്കം. സമുദ്ര സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന മിഷൻ സമുദ്ര സാമ്പത്തിക വളർച്ചയുടെ പുതിയ ശക്തിയാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് വിശ്വകർമ്മ ദിനം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദ എക്കോസിസ്റ്റം എന്ന പ്രമേയത്തിലാണ് 3 ദിവസത്തെ സമ്മേളനവും പ്രദർശനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളും 3 ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കും. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മേഖലകളിലെ ആഗോള ഇന്ത്യൻ കമ്പനികൾ, നയരൂപകർത്താക്കൾ, നിക്ഷേപകർ, ഗവേഷകർ, സ്റ്റാർട്ടപ്പുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിവർ സമ്മേളനത്തിലും പ്രദർശനത്തിലും ഒത്തുചേരും. ജപ്പാൻ, ദക്ഷിണ കൊറിയ, മലേഷ്യ, നെതർലാൻഡ്, സിംഗപ്പൂർ, സ്വീഡൻ എന്നീ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന 6 കൺട്രി പവലിയനുകൾക്ക് പുറമെ 12 സംസ്ഥാനങ്ങളുടെ ബൂത്തുകൾ, സ്റ്റാർട്ടപ്പ് പവലിയൻ, ഇന്നൊവേഷൻ ഷോക്കേസ്, സ്റ്റുഡന്റ് ഹാക്കത്തോൺ, വർക്ക് ഫോഴ്സ് ഡെവലപ്മെന്റ് പവലിയൻ എന്നിവയും പ്രദർശനത്തിലുണ്ടാകും. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ, ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, സെമി എന്നിവർ ചേർന്നാണ് ഇന്ത്യയിലെ മുൻനിര സെമി കണ്ടക്ടർ കോൺഫറൻസും എക്സിബിഷനുമായ സെമികോൺ ഇന്ത്യ സംഘടിപ്പിക്കുന്നത്.
0: സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് ഇന്ന് തുടക്കമാകും. പൊതുയിടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് അടുത്തമാസം 17 വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛഭാരതം വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി 2017 മുതലാണ് രാജ്യത്ത് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി 7 ഒക്ടോബർ പ്രത്യേക ശുചിത്വ പരിപാടികൾ സംഘടിപ്പിക്കാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനവും അദ്ദേഹത്തിന്റെ 25 വർഷത്തെ പൊതുസേവന കാലയളവും ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഇന്ന് മുതൽ ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന പദ്ധതികളുടെ 200 ഗുണഭോക്താക്കളും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്നതോടെ ക്യാമ്പയിന് തുടക്കമാകും. ഡെസ്ക് വോയ്സ്.
1: ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയത്തിൽ 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കല്പ് അഭിയാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനം കൂടിയായ ഇന്ന് മുതൽ BJPയുടെ നേതൃത്വത്തിലും ഒരു മാസത്തെ സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കും. പൊതുസേവന രംഗത്തെ പ്രധാനമന്ത്രിയുടെ പ്രതിബദ്ധത എടുത്തുകാണിക്കുകയും പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ച് യുവാക്കൾക്ക്, സേവന പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും ലക്ഷ്യമിട്ടാണ് പ്രചാരണം. ഇന്ന് പാർട്ടിയുടെ നേതൃത്വത്തിൽ സേവാ ദിവസായി ആചരിക്കുകയും രാജ്യത്തുടനീളം രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ചെയ്യും. വൈകിട്ട് ആശീർവാദ് കാ ദിയ പരിപാടി നടക്കും. പ്രചാരണത്തിന്റെ ഭാഗമായി BJP പ്രവർത്തകർ രാജ്യത്തെ 14 ലക്ഷത്തിലധികം അംഗൻവാടി കേന്ദ്രങ്ങളിലെത്തുകയും ജീവനക്കാരെ ആദരിക്കുകയും ചെയ്യും. യുവാക്കളെ ഉൾപ്പെടുത്തി ശുചിത്വ ഡ്രൈവുകളും വൃക്ഷത്തൈ നടീലും നടത്തും. ബ്ലോക്ക് തലത്തിൽ 15 ദിവസം നീണ്ടു നിൽക്കുന്ന സേവാ സേതു അഭിയാനും സംഘടിപ്പിക്കുന്നുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഡൽഹി ഗവൺമെന്റും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. സേവനം, സമർപ്പണം, ജനപങ്കാളിത്തം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് 4 പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായി ഗതാഗതം, റോഡുകൾ, ഓവുചാൽ നിർമ്മാണം, ജലശുദ്ധീകരണം, വിദ്യാഭ്യാസം, വൈദ്യുതി, പൊതുസൌകര്യങ്ങൾ, നഗര സൌന്ദര്യവൽക്കരണം എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളും ഡൽഹി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടത്തും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമി സംഘടിപ്പിക്കുന്ന വൺ എപ്പിക് മിനി സ്റ്റോറീസ് രാമകഥ എക്രോസ് ഭാരത് ആന്റ് ബിയോണ്ട് ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. നാളെ ഉച്ചയ്ക്ക് 1:30 പരിപാടി. രാജ്യരക്ഷാമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും.

0: നടത്തിയിട്ടുണ്ട്. ചരക്കു നീക്കം മുതൽ ടൂറിസവും സീഫുഡ് കയറ്റുമതിയും വരെ സമുദ്ര സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന മിഷൻ സമുദ്ര സാമ്പത്തിക വളർച്ചയുടെ പുതിയ ശക്തിയാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് റീ ഇമാജിനിംഗ് കേരളം ത്രിദിന റൌണ്ട് ടേബിൾ കോൺഫറൻസിന്റെ ആദ്യ ദിനത്തിൽ മിഷൻ സമുദ്രയെക്കുറിച്ച് നടന്ന ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 600 കിലോമീറ്റർ തീരപ്രദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, 1 കണ്ടെയ്നർ ടെർമിനൽ, 18 ചെറുകിട തുറമുഖങ്ങൾ എന്നിവയെ പരസ്പരം ബന്ധിപ്പിച്ച് സംസ്ഥാനത്തെ ഒരു പോർട്ട് ശൃംഖലയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. റോഡുകളിലെ ഗതാഗത തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ചരക്കു നീക്കത്തിന്റെ 50% ജലപാതകളിലേക്കും തീരദേശ പാതകളിലേക്കും മാറ്റും. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം സൂക്ഷിച്ച കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിലായി. കൊച്ചിയിലെ ചാനൽ ഓഫീസിൽ നിന്ന് എക്സൈസ് സംഘം പുലർച്ചെയാണ് ആന്റോ അഗസ്റ്റിനെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ആലുവ ജില്ലാ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വയനാട്ടിലേക്ക് ആന്റോയുമായി സംഘം പുറപ്പെട്ടു. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഇന്നലെ അതിരാവിലെ മുതൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടർ ചാനൽ ഓഫീസിലും ആന്റോയുടെ ഫ്ളാറ്റിലും വയനാട്ടിലെ വീട്ടിലും ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. റിപ്പോർട്ടർ ചാനൽ ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ SIT നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. നടപടിക്രമം പാലിച്ചാണ് റെയ്ഡ് നടത്തിയത്. കഴിഞ്ഞ 10 വർഷം മാധ്യമങ്ങൾക്കെതിരായ വേട്ടയാടൽ അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായിരുന്നുവെന്നും അപ്പോൾ ആർക്കും പ്രശ്നമുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. SIT എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയോ ഗവൺമെന്റോ പറയേണ്ടതില്ലെന്നും റെയ്ഡിൽ നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് വിശ്വകർമ്മദിനം. ലോകമെമ്പാടുമുള്ള വിശ്വകർമ്മജർ ഭാദ്രപാദ മാസത്തിലെ കന്നി സംക്രാന്തിയിലാണ് വിശ്വകർമ്മദിനം ആചരിക്കുന്നത്. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ നടത്തും. യൂണിയൻ ശാഖാ മന്ദിരങ്ങളിലും വിശ്വകർമ്മ ദേവക്ഷേത്രങ്ങളിലും വിശേഷാൽ പൂജകളുണ്ടാകും. VSS സംസ്ഥാന കമ്മിറ്റി കോട്ടയത്ത് വിശ്വോദയം വിശ്വകർമ്മ ദിനാഘോഷവും മഹാസമ്മേളനവും നടത്തും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് സാംസ്കാരിക സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വിനായക ചതുർത്ഥി ഗണേശോത്സവ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് തിരുവനന്തപുരത്ത് ഗണേശ വിഗ്രഹ ഘോഷയാത്ര നടന്നു. തുടർന്ന് ശംഖുമുഖം ആറാട്ടുകടവിൽ 10008 നാളികേരം സമർപ്പിച്ച് നടന്ന അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിനുശേഷം വിഗ്രഹം കടലിൽ നിമജ്ജനം ചെയ്തു. 9 ദിവസത്തെ പൂജകൾക്ക് ശേഷമാണ് ആചാരപരമായി ഗണേശ വിഗ്രഹ നിമജ്ജനം നടന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ 2 മത്സരങ്ങളിലും ജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് NIT പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കേന്ദ്രസഹമന്ത്രി സുഗാന്ത മജുംദാർ മുഖ്യാതിഥിയാകും. ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവും ഒളിമ്പ്യനുമായ പത്മശ്രീ MT വത്സമ്മ വിശിഷ്ടാതിഥിയാവും. കോഴിക്കോട് നിന്ന് AC നസീർ ബാബു.
1: കായികരംഗത്തും അത്ലറ്റിക്സിലും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലനവും മികവും വിദ്യാർത്ഥികൾക്ക് ഉറപ്പാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്തതാണ് സമഗ്ര കായിക സമുച്ചയം. വേൾഡ് അത്ലറ്റിക്സ് Class 2 സർട്ടിഫിക്കേഷനു കൂടിയ 400 മീറ്റർ 3-ലൈൻ സിന്തറ്റിക് ട്രാക്കും നാച്ചുറൽ ഗ്രാസ് ഫുട്ബോൾ ഗ്രൌണ്ടും ഒരുക്കിയിട്ടുണ്ട്. ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങൾക്കായി പ്രത്യേക പരിശീലന കേന്ദ്രങ്ങളും ജമ്പിംഗ് ത്രോയിംഗ് ഏരിയകളും ലോങ് ജംപ് ട്രിപ്പിൾ ജംപ് ഇനങ്ങൾക്കായി 4 ലാൻഡിംഗ് പിറ്റുകളും 2 ദിശകൾ ഉപയോഗിക്കാവുന്ന പോൾ വോൾട്ട് സൌകര്യവും 2 ഹൈ ജംപ് ഏരിയകളും സുരക്ഷാ കേജ് ഉൾപ്പെടുത്തിയ ഡിസ്കസ് ആമർ ത്രോ ഏരിയകളും 2 ജാവലിൻ 4 ഷോർട്ട് പുട്ട് കേന്ദ്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 1000 പേർക്ക് ഒരേ സമയം മത്സരം വീക്ഷിക്കാവുന്ന ഗാലറിയും സ്ത്രീ പുരുഷ കായിക താരങ്ങൾക്ക് വെവ്വേറെ ഡ്രസ്സിംഗ് റൂമുകളും ഭിന്നശേഷി സഹോദര ശൌചാലയങ്ങളും VIP റൂം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് വിപുലമായ സ്റ്റോറേജ് സൌകര്യങ്ങൾ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ സമഗ്രമായ കായിക വികസനത്തിനും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിനും ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ പര്യാപ്തമാണെന്ന് അധികൃതർ പറഞ്ഞു.
0: കോഴിക്കോട് ചേവായൂർ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ 2 പേർ അറസ്റ്റിൽ. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ഗിരീഷ് ഉൾപ്പെടെ 2 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോൺഗ്രസ് നേതാവ് സിറാജുദ്ദീനെ ആക്രമിച്ചെന്ന പരാതിയിലാണ് നടപടി. 2024 കേസിനാസ്പദമായ സംഭവം. അതേസമയം CPIM നേതാവ് എം ഗിരീഷിനെ അറസ്റ്റ് ചെയ്ത നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് പറഞ്ഞു. ഇതിനെതിരെ ജനാധിപത്യപരമായി പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ

0: നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാന് ഇന്ന് തുടക്കം. സമുദ്ര സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന മിഷൻ സമുദ്ര സാമ്പത്തിക വളർച്ചയുടെ പുതിയ ശക്തിയാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് വിശ്വകർമ്മ ദിനം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതം, പുതിയ അറിവുകൾ, ഉണർവേകുന്ന ചിന്തകൾ, വിനോദവും വിജ്ഞാനവും ഇഴചേർന്ന പരിപാടികൾ കോർത്തിണക്കിയ FM ഡയറി ഇത് ആരംഭിക്കുന്നു. ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം. FM ഡയറിയിൽ ആദ്യം ചിന്താശകലം. സന്തുഷ്ടി എന്നതാണ് ആരോഗ്യത്തിന്റെ ഏറ്റവും ഉയർന്ന തലം. ദലൈലാമ. സന്തുഷ്ടി എന്നതാണ് ആരോഗ്യത്തിന്റെ ഏറ്റവും ഉയർന്ന തലം. ദലൈലാമയുടെ ഈ വാക്കുകളോടെ ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിയോജക മണ്ഡലത്തിലെ വിജയി സംസ്ഥാനത്തെ ആദ്യ ആരോഗ്യമന്ത്രിയായി, പരാജയപ്പെട്ടയാൾ പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി, ഇവരാരൊക്കെ? ചോദ്യം ആവർത്തിക്കാം. കേരളത്തിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിയോജക മണ്ഡലത്തിലെ വിജയി സംസ്ഥാനത്തെ ആദ്യ ആരോഗ്യമന്ത്രിയായി, പരാജയപ്പെട്ടയാൾ പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി, ഇവരാരൊക്കെ? പ്രിയ ശ്രോതാക്കളെ, ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി പതിവ് പോലെ FM ഡയറിയുടെ അവസാന ഭാഗം വരെ കാത്തിരിക്കൂ, അതായത് 8:30 വരെ കാത്തിരിക്കൂ. നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 6 മണിക്ക് ഖവാലി നൈറ്റ്. മെട്രോ ഫിലിം സൊസൈറ്റി കൊച്ചിയും ഇടപ്പള്ളി ചങ്ങമ്പുഴ സ്മാരക ഗ്രന്ഥശാലയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഫ്രഞ്ച് ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി വൈകിട്ട് 6:30 ചങ്ങമ്പുഴ ഗ്രന്ഥശാല ഹാളിൽ ചലച്ചിത്ര പ്രദർശനം എ മാൻ എസ്കേപ്ഡ്. കണ്ണൻ നായർ സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ആർക്കും പാടാം. 6 മണിക്ക് രാജീക്ഷേമനം കൂട്ടരം അവതരിപ്പിക്കുന്ന കാവ്യകേളി. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.

FM ഡയറിയിൽ സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുഞ്ഞാലി മരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗിൽ ടെന്യൂവർ അടിസ്ഥാനത്തിൽ വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കോഴ്സ് ഇൻചാർജ്, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ എന്നീ തസ്തികകളിലാണ് ഒഴിവ്. താൽപര്യമുള്ളവർ ഓൺലൈനായി അപേക്ഷിക്കണം. രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കൊച്ചി 22 എന്ന മേൽവിലാസത്തിലും അപേക്ഷിക്കാവുന്നതാണ്. അവസാന തീയതി സെപ്റ്റംബർ 22, അതായത് ഈ മാസം 22. വിശദവിവരങ്ങൾക്കായി റിക്രൂട്ട് ഡോട്ട് ക്യുസാറ്റ് ഡോട്ട് എ സി ഡോട്ട് ഐ എൻ സന്ദർശിക്കുക. ഫോൺ നമ്പർ 0484257606. 0484257606.

0: നമസ്കാരം. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പഴമൊഴിയായിട്ടും പല അറിവുകളുടെയൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, പക്ഷെ നമ്മൾ പലപ്പോഴും പലതിനെയും ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ അതിനെയൊക്കെ മാറ്റി നിർത്തി ഓരോ തലത്തിൽ നമ്മൾ കണ്ടിരുന്ന ഒരു ചരിത്രം നമുക്കുണ്ട് സത്യത്തിൽ. അപ്പോൾ അറിവുകൾ എപ്പോഴും നമുക്കെല്ലാം പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ നമ്മുടെ ജാഗ്രത, നമ്മുടെ ഇൻ്റലിജൻസ് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ കൂടി മെച്ചപ്പെട്ടൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ച് തുടങ്ങിയെങ്കിൽ അത് വിട്ടുപോയൊരു കാര്യമാണ്, നമ്മുടെ സംഗീതം പോലുള്ള നല്ല ശബ്ദങ്ങൾ, ഇപ്പോൾ ഒരു നല്ല പുഴ ഒഴുകുക, ഒരു പുഴ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വെള്ളത്തിന് വേണ്ടി മാത്രമല്ല, നല്ലൊരു നീരൊഴുക്കിൻ്റെ ശബ്ദം പോലും നമ്മൾക്ക് വളരെയധികം പ്രയോജനം നൽകുന്നതാണ്. അതുപോലെ കടലിലെ ഒരു നേരത്തെ പറഞ്ഞതൊരു താളത്തിലുള്ളൊരു തിരമാലയുടെ ശബ്ദം കേൾക്കുക, നമുക്കങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. നമ്മൾ പുഴ അരികിൽ പോയി കുറച്ച് സമയം നിൽക്കുക, അല്ലെങ്കിൽ കടൽ തീരത്ത് പോയിരിക്കുക, നല്ല കാറ്റ് കൊള്ളുക, ജീവിതത്തിൽ റിലാക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം, അത് ഇതുപോലുള്ള ഒരുപാട് ഉപാധികൾ, സംഗീതമായാലും നല്ല പ്രസംഗമായാലും നല്ല ശബ്ദമായാലും ഒക്കെ തന്നെ നമ്മളിങ്ങനെ. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ന്യൂറോ സയൻസ് വിഭാവനം അത് കാണുന്നത്?
1: ഇപ്പോൾ ന്യൂറോ സയൻസിൽ നമ്മൾ മ്യൂസിക്കിന് വളരെയധികം ബ്രെയിൻ റിലാക്സ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പല രീതിയിലുള്ള മ്യൂസിക് നമ്മുടെ ബ്രെയിനിൻ്റെ പല മേഖലകളെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതുകൂടാതെ നമ്മളിപ്പോൾ സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ നമുക്ക് റിലാക്സിങ് മ്യൂസിക് ആണെങ്കിൽ നമ്മളെ കംപ്ലീറ്റ്ലി കാം ഡൗൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഓരോ കാര്യത്തിനും മ്യൂസിക്കിനും അതുപോലെ തന്നെ നമ്മൾ ഈവൻ നമുക്ക് പാട്ട് പഠിക്കണത്, അപ്പോൾ പുതിയ പുതിയ നമ്മൾ രീതിയിൽ പാട്ടിൻ്റെ കമ്പോസിങ് അതുകൂടാതെ തന്നെ പഠിക്കുക, അങ്ങനെ പല ആക്ടിവിറ്റീസിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് തലച്ചോറിൽ വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇഫക്റ്റ് കിട്ടും. അത് നമ്മൾ ഏറ്റവും കൂടുതൽ പറയണമെന്ന് വെച്ചാൽ റിട്ടയർമെൻറ്റിന് ശേഷം നമുക്ക് പഠിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ, ഇപ്പോൾ സംഗീതം പഠിക്കാം, അതുകൂടാതെ അവർക്ക് എന്തെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കാം, ഇതെല്ലാം വഴി ശരിക്കും പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ ബ്രെയിൻ റീവയറിങ് നടക്കുക. ഇത്ര നാൾ നമ്മൾ ചെയ്യാഞ്ഞ ആക്ടിവിറ്റി നമ്മൾ പെട്ടെന്ന് ഒരു പുതിയ പുതിയ കണക്ഷൻസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതാണ് നമുക്ക് ഈ പല രീതിയിലുള്ള ജീവിതശൈലി ഡിസീസസ് അല്ലെങ്കിൽ
0: എനിക്ക് ഡോക്ടർ പറയുമ്പോഴേ വളരെ പ്രധാനമായിട്ട് തോന്നുന്നുണ്ട്. കാരണം എൻ്റെ ഒരു സുഹൃത്ത് അമ്പലമേട് എച്ച് ഒ സിയിൽ നിന്ന് റിട്ടയർഡ് ചെയ്തതാണ്. അദ്ദേഹം സംഗീതത്തിൽ വളരെയധികം തൽപരനാണ്. അപ്പം അദ്ദേഹം റിട്ടയർ ചെയ്തിട്ടുള്ള കുറേ പേർക്ക് അവർക്ക് സംഗീതം പഠിക്കാൻ പറ്റാത്ത ഒരുപാട് പേരെ കണ്ടുമുട്ടുകയും അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും എല്ലാ ആഴ്ച കൂടി ചേരുകയും, അപ്പോൾ അവരോടൊരു ഞാൻ അവരുടെ അടുത്ത് പോയപ്പോൾ അവർ അനുഭവിക്കുന്നൊരു സന്തോഷം, അവരുടെ മുഖത്തൊരു പ്രകാശം, ഒരു പുഞ്ചിരി, അതിൻ്റെ അത് എനിക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റിയിട്ടുള്ള ഒരാളാണ്. കാരണം ഒന്ന്, സത്യകുമാർ ചെയ്യുന്ന നിസ്വാർത്ഥമായിട്ടുള്ള ഒരു സേവനമാണ്, അതിലൊരു ഹാപ്പിനെസ്. രണ്ടാമത് അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്ത് അവരെയും കൂടി ഒരു സന്തോഷത്തിൻ്റെ ഒരു തലത്തിലേക്ക് ഉയർത്തുക, അവർ പാടാനുള്ള കൂടുതൽ അവർക്ക് അവസരം കൊടുക്കുക. പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു സോഷ്യൽ നെറ്റ്വർക്ക് എന്നുള്ളൊരു രീതിയിലേക്കൊക്കെ വരുമ്പോൾ അവർക്കുള്ള ഒരു ആഹ്ലാദം, ഇത് വലിയൊരു പാഠമാണ് ഡോക്ടർ പറയുന്നത്.
1: അപ്പോൾ അത് ശരിക്കും നമുക്ക് ആ ബെനിഫിഷ്യൽ ഇഫക്റ്റ് നമുക്ക് ഓരോരുത്തരെയും തിരിച്ചറിയാൻ പറ്റും നമ്മളിത് ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് നമ്മൾ പറയണതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ബ്രെയിൻ യൂസ് ചെയ്യണ അനുസരിച്ചാണ് അതിൻ്റെ കണക്ഷൻസ് മാറുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിക്കാത്ത കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുമ്പോഴത്തേക്കും പുതിയ ബ്രെയിനിൻ്റെ ബ്രാഞ്ചിങ്സ് നടക്കും. അതാണ് നമ്മൾ പറയണ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ പുതിയ മ്യൂസിക് കേൾക്കുക, അല്ലെങ്കിൽ പുതിയ പാട്ട് പഠിക്കുക, അല്ലെങ്കിൽ പുതിയ ഭാഷ പഠിക്കുക, ഇങ്ങനത്തെ പല രീതിയിലുള്ള നമുക്ക് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യാം. ഇതുവരെ നമ്മൾ ചെയ്യാത്ത ഒരു പുതിയ സ്കില്ല് പഠിക്കുമ്പോഴാണ് ആ പുതിയ കണക്ഷൻസ് നമുക്ക് ഫോം ചെയ്യണം. അതാണ് നമ്മൾ ഈ പല രീതിയിലുള്ള ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷൻ, ഓർമ്മക്കുറവ്, ഇതെല്ലാം തടയാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം. അപ്പം എന്നും നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുക, പല പല പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പഠനം നമ്മൾ നിർത്താതിരിക്കുക, കാരണം നമ്മൾ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും പുതിയ പഠനങ്ങളിലൂടെ നമുക്ക് ബ്രെയിൻ ഹെൽത്ത് കൂട്ടാൻ പറ്റും.
0: കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വിളിക്കുക 7012796027. ഡോക്ടർ രമ്യ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 7012796027.

0: കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ ബേബി ചക്രവാണിയോടൊപ്പം ഞാൻ ബാലനാരായണൻ. നിർവഹണം അൻപ്. ടൈറ്റിൽ മ്യൂസിക് സാരംഗ് സനു ഗോപിനാഥ്. Stay active and protect your daily energy. Let's build a healthy brain for a healthy society.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സ്പോൺസേർഡ് പരിപാടി പോപ്ര. FM ഡയറിയിൽ ഇനി കേൾക്കാം.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ്.
4: മുൻകാലങ്ങളിൽ സാധാരണക്കാരായ നാട്ടിൻപുറത്തുകാരുടെ നാവിൽ കയറിക്കൂടിയ ചില വാക്കുകളെയും പ്രയോഗങ്ങളെയും ഓർമ്മിച്ചെടുക്കുകയാണ്. ഈ വാക്കുകളിലധികവും പുതിയ കാലത്തിനും പുതിയ തലമുറയ്ക്കും അന്യമാണ്. പരിഷ്കൃതരല്ലാത്ത, വൈജ്ഞാനികരല്ലാത്ത മുൻതലമുറ കുറ്റപ്പെടുത്തുന്നതിനും ചിലപ്പോൾ തിരുത്തുന്നതിനും ഉപയോഗിച്ചവയാണ് ഈ വാക്കുകളിൽ മിക്കതും. കുന്തളിപ്പ് എന്നാൽ വിരൽകുത്തി നടക്കുക എന്നാണ് അർത്ഥം. എന്നാൽ അഹങ്കരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഈ വാക്ക് പണ്ട് ഉപയോഗിച്ചിരുന്നത്. കുംബാസ് അഥവാ കൊമ്പാസ് എന്ന വാക്കും പൊങ്ങച്ചം, ഗമ എന്നീ അർത്ഥത്തിലാണ് ഉപയോഗിച്ചത്. കുരാലിക്കുക എന്നാൽ കണ്ണു കലങ്ങുക, നിറം മങ്ങുക എന്ന് അർത്ഥമാക്കുന്നു. പനി പോലുള്ള അസുഖങ്ങളാൽ ക്ഷീണിച്ച കുഞ്ഞിനെ നോക്കി കണ്ണു കുരാലിച്ചിരിക്കുന്നു എന്ന് അമ്മമാർ പറഞ്ഞിരുന്നു. ഇത് എന്തു കുന്തം എന്ന് ദേഷ്യപ്പെട്ടു പറയുന്ന പതിവ് നമുക്കുണ്ട്. പകരം ഇത് എന്തു കുന്തപ്പനാണ്ടി എന്ന് പറയുന്ന ശീലമുണ്ടായിരുന്നു. അന്തക്കരണം എന്നാൽ മനസ്സ് എന്നാണ് അർത്ഥം. എന്നാൽ ഇത് വലിയ അന്തക്കരണമായിപ്പോയി എന്ന് പണ്ടുള്ളവർ പറഞ്ഞിരുന്നു. വല്ലാത്ത കടുങ്കയായിപ്പോയി എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അണ്ടനും അടകോടനും എന്ന പ്രയോഗം മിടുക്കും കഴിവും കുറഞ്ഞവരെയും നിലവാരത്തിൽ താഴ്ന്നവരെയും ഉദ്ദേശിച്ചുള്ളതാണ്. കിണം കുറിക്കുക എന്നാൽ ദുസ്വഭാവം കാണിക്കുക. കുന്തം പിടിപ്പിക്കുക എന്നാൽ അബദ്ധത്തിലാക്കുക. കുമ്പിട്ട് കുഴിയിലിറക്കുക എന്നാൽ ചതിക്കുക. കുന്തം വിഴുങ്ങി നിൽക്കുക എന്നാൽ സ്തംഭിച്ചു നിൽക്കുക എന്നിങ്ങനെ പ്രയോഗങ്ങളുണ്ട്. കൂസൽ എന്നാൽ വകവയ്പ് എന്നാണ് അർത്ഥം. കയ്യാല കാക്കുക എന്നാൽ കാവൽ നിൽക്കുക എന്നർത്ഥമാക്കുന്നു. ഇഞ്ചപ്പരുവമാക്കുക എന്നാൽ മർദ്ദിക്കുക. അക്കരപ്പിഴ വലിയ ദൗർഭാഗ്യമാണ്. അവതാ പറയുക, എരികേറ്റുക, തലവലിച്ചു പോവുക, നക്കാപ്പിച്ച കിടക്കുക, മുഞ്ഞിയും മൂക്കും കാണുക എന്നീ വാക്കുകൾ സാഹചര്യമനുസരിച്ച് പ്രയോഗിക്കുന്നവയാണ്. ഇഞ്ചി കടിച്ച പോലെ, കിടക്കപ്പുറുതിയില്ല എന്നീ പ്രയോഗങ്ങളുടെ കാര്യവും ഇതുതന്നെ. തക്കിടിമുണ്ടൻ പൊക്കം കുറഞ്ഞവരെ സൂചിപ്പിക്കുന്നു. ഗുട്ടൻസ് എന്നാൽ സാരാംശം അല്ലെങ്കിൽ സംഗതി എന്നാണ് അർത്ഥം. വിദ്യാഭ്യാസം കൊണ്ട് പരിഷ്കൃതരായപ്പോൾ മലയാളിയുടെ നാവിൽ നിന്ന് സ്വയം അറിയാതെ ഈ വാക്കുകൾ ഇറങ്ങിപ്പോയി എന്നാണ് കരുതേണ്ടത്. എങ്കിലും ജനതയുടെ സംസ്കാരത്തിന്റെ തനിമയെ സൂചിപ്പിക്കുന്നവയായി ഈ വാക്കുകളെ പരിഗണിക്കണം.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
5: നിയമന ഉത്തരവും കയ്യിലെന്തി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ ലക്ഷ്യത്തിലേക്ക് ഇനിയുള്ള വഴിയെക്കുറിച്ച് ദിശാബോധം നഷ്ടപ്പെട്ടതുപോലെ നേരെ നടന്നു.
3: രംഗൻ MS എഴുതി അവതരിപ്പിക്കുന്ന കഥ സുഭദ്രയുടെ നൊമ്പരം.
6: ഒപ്പമെന്നതിന് ഒപ്പമോടുക എന്നർത്ഥമില്ലെങ്കിലും ഒപ്പമാവുക എന്നർത്ഥമുണ്ട്.
3: സോണി വർഗീസ് വാരനാടിന്റെയും സീന മാർട്ടിന്റെയും കവിതകൾ.
7: വേദനയുടെ പെണ്ണാഴങ്ങളിൽ നിന്ന് ചില വിത്തുകൾ പൊട്ടിമുളയ്ക്കാറുണ്ട്. അടുക്കള ചുവരുകൾക്കുള്ളിലെ കട്ടിപ്പുകയുടെ ഗദ്ഗദങ്ങളിൽ നിന്ന്.
3: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
8: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.

ഈ ഗാനം ഇന്നത്തെ ഗാനം. ജെ ശശികുമാർ സംവിധാനം ചെയ്ത് 1974 പുറത്തിറങ്ങിയ ചിത്രമാണ് പൂന്തേനരുവി. പ്രേം നസീർ, നന്ദിത ബോസ്, സുധീർ, വിൻസെന്റ് തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് എം കെ അർജുനൻ, പാടിയത് പി ജയചന്ദ്രൻ.

കെ എസ് ഇ ബി അറിയിപ്പ്. പാലാരിവട്ടം സെക്ഷൻ പരിധിയിൽ പൊറ്റക്കുഴി, കറുകപ്പള്ളി റോഡ്, ചേതന ജംഗ്ഷൻ, വൈ എം ജെ റോഡ് എന്നിവിടങ്ങളിൽ രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെ വൈദ്യുതി മുടങ്ങും. കണ്ടനാട് സബ്സ്റ്റേഷനിൽ നിന്നും ആരക്കുന്നം സബ്സ്റ്റേഷനിലേക്ക് വരുന്ന 11 KV ആരക്കുന്നം ഫീഡറിന്റെ ഭൂഗർഭ കേബിൾ തകരാറിലായതുകൊണ്ട് പ്രസ്തുത തകരാർ പരിഹരിക്കുന്നതുവരെ വൈദ്യുതി വിതരണം ഭാഗികമായി തടസ്സപ്പെടുവാൻ സാധ്യതയുണ്ടെന്ന് ആരക്കുന്നം സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. സമയം 7:15 17 മിനിറ്റും 17 സെക്കൻഡും. FM ഡയറിയാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം ഡയറിയിൽ. ഇനി
1: ആരോഗ്യക്കുറിപ്പുകൾ.
2: സാധാരണഗതിയിൽ പ്രഗ്നൻസിയിൽ തന്നെ സാധാരണ മസിൽസ് എല്ലാം റിലാക്സ്ഡ് ആവും. അതൊരു വജൈനൽ ഡെലിവറിയും കൂടി ആണെങ്കിൽ അവിടുത്തെ മസിൽസൊക്കെ അത്യാവശ്യം സ്ട്രെച്ച് ചെയ്തിട്ടാണ് സാധാരണ ഈ ബേബി അതിലേ കൂടി വരുന്നത്. നമ്മൾ യൂഷ്വലി ഡെലിവറി കഴിഞ്ഞു പോകുമ്പോൾ സ്ത്രീകളോട് പറയും, വീട്ടിൽ പോയി കഴിഞ്ഞാൽ പെൽവിക് മസിൽ എക്സസൈസ് ചെയ്യണം, കീഗൽസ് എക്സസൈസ് ചെയ്യണം, നമ്മൾ അവിടുത്തെ മസിൽസ് കൺട്രാക്ട് ചെയ്ത് റിലാക്സ് ചെയ്ത് ചെയ്യണം. പക്ഷേ ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ കൂടുതലും അവർ കുട്ടിയുടെ ഒരു കോൺസെപ്റ്റിലേക്ക് മാറുകയാണ്. കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുക, കുട്ടിക്ക് പാൽ കൊടുക്കുക, കുട്ടീനെ കുളിപ്പിക്കുക, കുട്ടീനെ ഉറക്കുക. അപ്പോൾ സ്വന്തം ആരോഗ്യം മിക്ക സ്ത്രീകളും അങ്ങനെ കാര്യമായിട്ട് എടുക്കാറില്ല. നമ്മൾ ഈ മസിൽസിനെ റിലാക്സ് ചെയ്ത് പൂർണ്ണഗതിയിലേക്ക് വരാനുള്ളൊരു സമയമോ സന്ദർഭമോ ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആസ് ടൈം പ്രോഗ്രസസ് ഈ ഡിഫെക്ട്സ് എല്ലാം അവിടെ തന്നെ അതുപോലെ നിൽക്കുകയാണ്. പ്ലസ് നമ്മുടെ ഏജിങ് പ്രോസസ്സ്, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏജ് വരുമ്പോൾ നമ്മുടെ സ്കിന്ന് ചുളുങ്ങുന്നു, മുടി കൊഴിഞ്ഞു തുടങ്ങുന്നു, നമ്മുടെ നല്ല ഫ്ലഷ് ആയിട്ടിരുന്ന ഫേസൊക്കെ സാധാരണ കുറച്ചൊന്ന് ചൊട്ടുന്നു, നമ്മുടെ കവള് സാഗ് ചെയ്യുന്നു, കണ്ണ് കുഴിയുന്നു. അപ്പം എല്ലായിടത്തും ഈവൻ ഫ്രം ഫേസ് ഹെയർ ആണെങ്കിലും എവിടെയാണെങ്കിലും സ്ത്രീകളുടെ എല്ലാ ഭാഗത്തും ചേഞ്ചസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാക്സിസിറ്റി നടക്കുന്ന സ്ഥലമാണ് നമ്മുടെ പ്രൈവറ്റ് ഏരിയ അല്ലെങ്കിൽ പെൽവിക് റീജിയൻ എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ലേബിയയിലെ ഫാറ്റിന്റെ അളവ് കുറയും, മസിൽസിന്റെ സ്ട്രെങ്ത് കുറയുമ്പം യൂറിൻ പിടിച്ചു വെക്കാനുള്ള ബുദ്ധിമുട്ട്, ചിലവർക്ക് പ്രൊലാപ്സ് എന്ന് പറയും, യൂട്രസ് താഴേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥ, പിന്നെ ഹോർമോണൽ ചേഞ്ചസ് കാരണം അവിടുത്തെ ടിഷ്യൂവിന്റെ ലാക്സിസിറ്റിയും അതിന്റെ ഒരു റെസിസ്റ്റൻസും കുറയും. അപ്പൊ റിക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരാം. ഇതെല്ലാം ഹോർമോൺ ചേഞ്ചസ് കാരണം, നമ്മുടെ ഏജ് റിലേറ്റഡ് പ്രോസസ്സ് കാരണവും വരുന്ന സാധനങ്ങളാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഇൻഫെക്ഷൻ ആണെന്ന് വിചാരിച്ചിട്ട് ആന്റിബയോട്ടിക്കോ കൊടുക്കുന്നു അല്ലെങ്കിൽ മരുന്നോ കൊടുക്കുന്നു, സത്യം പറഞ്ഞാൽ ഇതൊന്നും ഇൻഫെക്ഷൻ അല്ല. ഇപ്പൊ ഒരു യൂറിൻ ലീക്ക്, ചുമയ്ക്കുമ്പോൾ തുമ്പുമ്പോഴും യൂറിൻ വരുന്നു, അവരെന്ത് ചെയ്യും, ഫ്രണ്ട്സിനോടോ ആരോടെങ്കിലോ ഇങ്ങനെ എനിക്കിങ്ങനെ വരുന്നുണ്ടോ, നിനക്ക് ഈ പ്രശ്നമുണ്ടോ, എനിക്കും ഈ പ്രശ്നമുണ്ട്. അപ്പം നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളത് സ്വയം അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ഡെലിവറി കഴിഞ്ഞാൽ ഇത് നോർമലാണ്, കുറച്ച് യൂറിൻ പോകുന്നത് നോർമലാണ്, അവിടുത്തെ ലാക്സിസിറ്റി നോർമലാണ്, അല്ലെങ്കിൽ ഇച്ചിങ് നോർമലാണ്. അപ്പം ഈ പ്രക്രിയകളൊന്നും നോർമൽ അല്ല. അപ്പൊ ഇതിനെല്ലാം ചികിത്സ അവൈലബിൾ ആണ് എന്നുള്ളൊരു അവയർനെസ് പല സ്ത്രീകൾക്കും ഇല്ല. അപ്പൊ ആ ഒരു അവയർനെസ് ആണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് കൊണ്ടുവരേണ്ടത്, ദാറ്റ് ഓൾ ദിസ് ആർ നോട്ട് നോർമൽ.
3: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഫെർട്ടിലിറ്റി ആൻഡ് കോസ്മെറ്റിക് ഗൈനക്കോളജി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കാർത്തിക ഡി കുമാർ.

0: ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ ക്യാൻസർ ചികിത്സയും റേഡിയേഷൻ തെറാപ്പിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഇമാ ചാക്കോ മറുപടി നൽകുന്നു. ക്യാൻസർ ചികിത്സയും റേഡിയേഷൻ തെറാപ്പിയും ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക. 04842 426 397 04842 426 387 94446 5588 വിളിക്കേണ്ട സമയം ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ. വിഷയം ക്യാൻസർ ചികിത്സയും റേഡിയേഷൻ തെറാപ്പിയും.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്ര കലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
1: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
2: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
3: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 8:05 ചിത്രപതംഗത്തിൽ പെരുവനം കുട്ടൻമാരാർ പങ്കെടുക്കുന്നു. ഇന്ന് രാവിലെ 8:05.

0: സമയം 7:20:24 എഫ് എം ഡയറിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി എഫ് എം 102.3 എഫ് എം ഡയറിയിൽ ഇനി
1: ദീപസ്തംഭം മഹാശ്ചര്യം.
2: വാ വാർക്കിച്ചായ, വാ
3: പണി തരാനാണല്ലോ സ്നേഹത്തോടെ വിളിക്കുന്നത്.
2: അതെ, എന്റെ കൂടെ കൊച്ചുനാൾ മുതൽ സ്കൂളിൽ പഠിച്ച എന്റെ ഉറ്റ സുഹൃത്തായ വാർക്കിച്ചായനോടല്ലാതെ ഞാൻ ആരോട്
3: പറയാനാ?
2: കിണറ്റിലൊന്നും ഇറങ്ങണം.
3: വേണ്ട, ഞാൻ കുളിച്ചതാ.
2: ശേ, ഒരു സാധനം പോയി ഇറങ്ങി ഒന്ന് എടുത്തു തരണോന്ന്.
3: ഞാൻ ഈ കിണറ്റില്? പോതങ്ങമ്മേ,
2: ഞാൻ പിന്നെ ആരോട് പറയാനാ?
3: വേറെ ജീവനിൽ കൊതിയില്ലാത്ത ആരോടേലും പറ. അതാണ് വയനാട് ജില്ലയിലെ ഗോത്ര വിഭാഗക്കാരുടെ കൊച്ചു കിണർ.
2: കൊച്ചെന്ന് വെച്ചാ എത്ര ആഴം കാണും?
3: ഏറിയാൽ 1 മീറ്റർ.
2: ചുമ്മാതല്ല ഇറങ്ങി തപ്പൂന്നൊക്കെ പറഞ്ഞ്.
3: മണ്ണിലേക്ക് ഇറക്കി വെച്ചൊരു കുഴലിന്റെ രൂപമാണ് കെണിക്ക്.
2: എന്നതാ ഇതിന്റെ പ്രത്യേകത?
3: ഏത് വേനലായാലും ഇത് വറ്റാതെ നിൽക്കും. വയലിന്റെയോ തണ്ണീർത്തടത്തിന്റെയോ ഒക്കെ നടുക്കായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്.
2: ഇതിപ്പോ കേണി അല്ലല്ലോ, എന്റെ കിണറല്ലേ.
3: അതാ പറഞ്ഞ ഇറങ്ങാൻ പറ്റത്തില്ല.
2: ഒരു പൊതി കിണറ്റിൽ പോയി രാവിലെ പറ്റിയതാ.
3: ഒരു പൊതിയല്ലേ, 100 പൊതി ഞാൻ വാങ്ങിത്തരും.
2: ആ പൊതിക്കകത്തേ തടി കൊണ്ടുള്ള ഒരു പെട്ടി ഉണ്ടായിരുന്നു.
3: തടി കൊണ്ടുള്ള പെട്ടി? തടി കൊണ്ടുള്ള 100 പെട്ടി ഞാൻ വാങ്ങിത്തരും, വിഷമിക്കണ്ട.
2: പക്ഷെ ആ പെട്ടിക്കകത്ത് കുറച്ച് സാധനങ്ങളും ഉണ്ടായിരുന്നു.
3: എന്നതായാലും എന്നാ, സാധനം പോയി കിട്ടിയില്ലേ, പോട്ടെ.
2: വർക്കിച്ചാനൊന്ന് ഇറങ്ങി എടുത്ത് തരണം.
3: ഇടോ, മലയാളത്തിലല്ലേ പറഞ്ഞേ എന്നെ കൊണ്ട് പറ്റത്തില്ല.
2: കുറച്ച് വില കൂടിയ സാധനങ്ങളായിരുന്നു പെട്ടിക്കകത്ത്.
3: എത്ര വില കൂടിയതാണെന്ന് പറഞ്ഞാലും മുടിയാത് മുടിയാത് എന്ന് വെച്ചാ കണ്ടിപ്പാ മുടിയാത്.
2: ആ പെട്ടിക്കകത്ത് 10 പവന്റെ സ്വർണമാല ഉണ്ടായിരുന്നു. യോ ചാടി.
1: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാം.
0: സേവന വാർത്തയിലേക്ക്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ഈ മാസം 23 രാവിലെ 11 തൊടുപുഴ PWD റെസ്റ്റ് ഹൌസിലാണ് മത്സരം. ഹൈസ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറിയിൽ നിന്നും 2 കുട്ടികൾ വീതമടങ്ങുന്ന 2 ടീമുകൾക്ക് ഒരു സ്കൂളിൽ നിന്ന് പങ്കെടുക്കാം. സ്കൂൾ അധികാരികളുടെ സാക്ഷ്യപത്രം സഹിതമുള്ള അപേക്ഷ ഈ മാസം 22 ഉച്ചയ്ക്ക് 2 മുൻപായി ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 04 8 8 6 2 22 23 44 04 8 6 2 22 23 44. കലവൂർ അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് നടത്തുന്ന സൗജന്യ വെബ് ഡിസൈനർ കോഴ്സിലേക്ക് +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രവേശനത്തിന് അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ചെറിയ കലവൂർ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 94 95 99 86 82. കോട്ടയം ജില്ലയിൽ തെരുവുനായ്ക്കൾക്കുള്ള ABCAR പദ്ധതിയുടെ ഭാഗമായി താൽക്കാലികമായി മൃഗപരിപാലകനെ നിയമിക്കുന്നതിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 19 ഉച്ചകഴിഞ്ഞ് 2 കോട്ടയം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. സർജറി കഴിഞ്ഞ നായ്ക്കളെ പരിചരിക്കുന്നതിനുള്ള മുൻകാല പരിചയവും ആഭിമുഖ്യവുമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04 81 56 37 26. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ എഫ് എം ഡയറിയുടെ ആദ്യഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. തിരിച്ചെത്താം 7:35 എഫ് എം ഡയറിയുടെ തുടർ ഭാഗവുമായി. കൂടെയുണ്ടാവുക പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ സ്വന്തം ആകാശവാണി കൊച്ചി എഫ് എം 102.3.
4: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ.

0: പ്രധാന വാർത്തകൾ. സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ സാങ്കേതിക ഭാവി രൂപപ്പെടുത്തുന്നതിൽ സർക്കാരും സെമികണ്ടക്ടർ വ്യവസായവും തമ്മിൽ സഹകരണം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി. പൊതുസേവന രംഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സേവാസങ്കൽപ്പ് അഭിയാന് ഇന്ന് തുടക്കം. ഇന്ന് വിശ്വകർമ്മ ജയന്തി. 18 പരമ്പരാഗത മേഖലകളിലായി 30 ലക്ഷത്തിലധികം പേർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കിയ PM വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കുന്നു. സമുദ്രമേഖലയിലെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതാകും മിഷൻ സമുദ്രയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ രാജ്യങ്ങളും പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനികളും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദ ഇക്കോസിസ്റ്റം എന്ന പ്രമേയത്തിലാണ് 3 ദിവസത്തെ സമ്മേളനവും പ്രദർശനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: സെമി കണ്ടക്ടർ മേഖലയിൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ, സ്റ്റാർട്ടപ്പുകൾ, നിക്ഷേപകർ തുടങ്ങിയവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നതാണ് മേളയുടെ ലക്ഷ്യം. സെമി കണ്ടക്ടർ സാമഗ്രികൾ, ഉപകരണങ്ങൾ, ചിപ്പ് ഡിസൈൻ എന്നിവയിൽ തുടങ്ങി നിർമ്മാണം, നൂതന പാക്കേജിംഗ്, ഇലക്ട്രോണിക്സ് വരെയുള്ള ഘടകങ്ങളെ ഉൾക്കൊള്ളുന്ന സമഗ്രമായ മൂല്യ ശൃംഖല സൃഷ്ടിക്കാൻ മേള ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 600-ലധികം പ്രദർശകരും 600-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 52-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. ജപ്പാൻ, ദക്ഷിണ കൊറിയ, മലേഷ്യ, നെതർലൻഡ്സ്, സിംഗപ്പൂർ, സ്വീഡൻ എന്നീ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന 6 കൺട്രി പവലിയനുകളും 12 സംസ്ഥാനങ്ങളുടെ ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയുടെ സാങ്കേതിക ഭാവി രൂപപ്പെടുത്തുന്നതിൽ സർക്കാരും സെമി കണ്ടക്ടർ വ്യവസായവും തമ്മിൽ സഹകരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പ്രമുഖ കമ്പനികളുടെ CEOമാരുമായി നടന്ന സെമി കണ്ടക്ടർ റൌണ്ട് ടേബിളിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ കഴിവുകളും അടിസ്ഥാന സൌകര്യവും കൂടുതൽ ഉയരങ്ങളിലെത്തിക്കാൻ AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പോലുള്ള സാങ്കേതിക വിദ്യകളിലെ വ്യവസായ പങ്കാളിത്തത്തിനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഇന്നു മുതൽ 1 മാസം നീളുന്ന സേവാസങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര സർക്കാരിന്റെ പ്രധാന പദ്ധതികളുടെ 200-ഓളം ഗുണഭോക്താക്കളും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്നതോടെ പ്രചാരണത്തിന് തുടക്കമാകും. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047-ഓടെ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാസങ്കൽപ് അഭിയാൻ. ഇതിന്റെ ഭാഗമായി ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്ന് വാരാണസിയിലേക്കുള്ള ബൈക്ക് റാലി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. വാരാണസിയിൽ നിന്ന് വഡ്നഗറിലേക്ക് സേവായാത്ര ആരംഭിക്കുന്ന 500 യുവ ബൈക്ക് യാത്രികരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന് ആദരിക്കും. കേരളത്തിലും വിപുലമായ പരിപാടികൾ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76-ാം ജന്മദിനമായ ഇന്ന് BJP രാജ്യവ്യാപകമായി സേവാദിവസായി ആചരിക്കും. ഇതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ 2026 തുടക്കമായി. കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ, ജലശക്തി സഹമന്ത്രി V സോമണ്ണ, ഭവന നഗരകാര്യ സഹമന്ത്രി തോക്കർ സാഹു എന്നിവർ ചേർന്നാണ് ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛ് ഭാരതം, വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈ വർഷത്തെ സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ 5 പ്രധാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് കേന്ദ്രമന്ത്രി പാട്ടീൽ പറഞ്ഞു. ശുചിത്വ ലക്ഷ്യ യൂണിറ്റുകളുടെയും പൊതുസ്ഥലങ്ങളുടെയും പരിവർത്തനം, സ്വച്ഛ് പാഠശാല, ശുചിത്വത്തിനായി യുവജനങ്ങൾ, ശുചിത്വ തൊഴിലാളികളുടെ സുരക്ഷയും ആദരവും, ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, ശുചിത്വത്തിലൂടെ സമൃദ്ധി എന്നിവയാണ് 5 ഘടകങ്ങൾ. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള തൊഴിലാളികളുടെ പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. ഇതിലൂടെ 51 ലക്ഷത്തിലധികം ജീവനക്കാർ കൂടി EPFO പരിരക്ഷയുടെ പരിധിയിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഇന്ന് വിശ്വകർമ്മ ജയന്തി. കരകൌശല വിദഗ്ധർക്ക് പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കും. 2027-28 കാലയളവ് വരെ 13,000 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ 18 പരമ്പരാഗത മേഖലകളിലായി 30 ലക്ഷത്തിലധികം പേർക്കാണ് സഹായം നൽകി വരുന്നത്. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ

0: സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ രാജ്യങ്ങളും പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനികളും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന ഭീഷണികളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് സർക്കാരുകളുടെ പ്രാഥമിക കർത്തവ്യമാണെന്ന് ഗുട്ടറസ് വ്യക്തമാക്കി. ആന്ത്രോപിക് സിഇഒ ഡാരിയോ അമോഡി, ഓപ്പൺ എ ഐ സിഇഒ സാം ഓൾട്ട്മാൻ, സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്ക് എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖർ എഐ വികസനത്തിന്റെ വേഗത കുറയ്ക്കണമെന്ന നിലപാട് അടുത്തിടെ സ്വീകരിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രദേശങ്ങളെ സംബന്ധിച്ചുള്ള കരാറുകളിൽ ഏർപ്പെടാൻ പാകിസ്ഥാന് നിയമപരമായി യാതൊരുവിധ അവകാശവുമില്ലെന്ന് ഇന്ത്യ. ഇതുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ ചൈന അതിർത്തി സംയുക്ത കമ്മീഷനെയും ഇന്ത്യ തള്ളി. പാകിസ്ഥാനും ചൈനയും തമ്മിൽ അതിർത്തി പങ്കിടുന്നില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പുനഃസംഘടിപ്പിച്ച് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. പ്രമുഖ സംവിധായകൻ പ്രിയദർശൻ ഉൾപ്പെടെ 18 അംഗങ്ങളാണ് സമിതിയിലുള്ളത്. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത് നാഗിന് സമ്മാനിക്കും. ഗുജറാത്തിലെ കെവാഡിയയിൽ ഈ മാസം 22 നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമി സംഘടിപ്പിക്കുന്ന ത്രിദിന ദേശീയ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുന്നതിനായാണ് അദ്ദേഹം എത്തുന്നത്. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. വിശദാംശങ്ങളിലേക്ക്.
2: നാളെ ഉച്ചയ്ക്ക് 1:30 രാജ്യരക്ഷാമന്ത്രി വൺ എപ്പിക് മെനി സ്റ്റോറീസ് രാമകഥ അക്രോസ് ഭാരത് ആൻഡ് ബിയോണ്ട് ത്രിദിന ദേശീയ കോൺക്ലേവിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. ശനിയാഴ്ച കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ കോൺക്ലേവിന്റെ ഭാഗമാകും. 3 ദിവസങ്ങളിലെ 11 സെഷനുകളിലായി പല വിഷയങ്ങളിൽ വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരും വിദഗ്ധരും ഗവേഷകരും ചർച്ച നയിക്കും. രാജ്യരക്ഷാമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ചരക്കുനീക്കം മുതൽ വിനോദസഞ്ചാരവും സമുദ്രോൽപ്പന്ന കയറ്റുമതിയും വരെയുള്ള സമുദ്ര സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതാകും മിഷൻ സമുദ്രയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 2000 വർഷം മുൻപ് കേരളത്തിനുണ്ടായിരുന്ന സമുദ്ര വ്യാപാര പാരമ്പര്യത്തെ ആധുനിക സാധ്യതകളുമായി കൂട്ടിയിണക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് നടക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ത്രിദിന റൌണ്ട് ടേബിൾ കോൺഫറൻസിൽ നടന്ന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ 2 മത്സരങ്ങളിലും വിജയം നേടി ഇന്ത്യ ഇതിനകം പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിലായി. ചാനൽ ഓഫീസിൽ നിന്ന് എക്സൈസ് സംഘമാണ് ഇദ്ദേഹത്തെ ഇന്ന് അതിരാവിലെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ആലുവ ജില്ലാ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ആന്റോയുമായി സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടു. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഇന്നലെ അതിരാവിലെ മുതൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടർ ചാനൽ ഓഫീസിലും ആന്റോയുടെ ഫ്ളാറ്റിലും വയനാട്ടിലെ വീട്ടിലും ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ SIT നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നടപടിക്രമം പാലിച്ചാണ് റെയ്ഡ് നടന്നത്. സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ സാങ്കേതിക ഭാവി രൂപപ്പെടുത്തുന്നതിൽ സർക്കാരും സെമി കണ്ടക്ടർ വ്യവസായവും തമ്മിൽ സഹകരണം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി. പൊതുസേവന രംഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ്പ് അഭിയാന് ഇന്ന് തുടക്കം. ഇന്ന് വിശ്വകർമ്മ ജയന്തി. 18 പരമ്പരാഗത മേഖലകളിലായി 30 ലക്ഷത്തിലധികം പേർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കിയ PM വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കുന്നു. സമുദ്രമേഖലയിലെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതാകും മിഷൻ സമുദ്രയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ രാജ്യങ്ങളും പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനികളും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ ഉച്ചയ്ക്ക് 12:30.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3 സമയം. 7 മണി കഴിഞ്ഞ 35 മിനിറ്റും 17 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയുടെ രണ്ടാം ഭാഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇപ്പോൾ
4: അറബിക്കടലിന്റെ രാജ്ഞിയായ കൊച്ചിയുടെ ഹൃദയമിടിപ്പ് അന്താരാഷ്ട്ര വ്യാപാര ഭൂപടത്തിലാണ് ഇന്ന് മുഴങ്ങിക്കേൽക്കുന്നത്. കേരളത്തിന്റെ വ്യവസായ വാണിജ്യ മേഖലകളെ ആഗോളതലത്തിലേക്ക് ഉയർത്തിയ വികസനത്തിന്റെ വൻമതിൽ, അതാണ് വല്ലാർപാടം അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ. കൊച്ചിയെ ദക്ഷിണേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാരിടൈം ഹബ്ബാക്കി മാറ്റുന്നതിൽ ഈ പദ്ധതി വഹിച്ച പങ്ക് ചെറുതല്ല. അന്താരാഷ്ട്ര കപ്പൽ ചാലുകളോടുള്ള കൊച്ചിയുടെ ഭൂമിശാസ്ത്രപരമായ അടുപ്പം മുതലെടുത്തുകൊണ്ട് രാജ്യത്തിന്റെ വിദേശ വ്യാപാരത്തിന് പുതിയൊരു വാതിൽ തുറക്കുകയായിരുന്നു വല്ലാർപാടം. 10,000,000,000 കോടി രൂപയുടെ നിക്ഷേപ സാധ്യതകളും നേരിട്ടും അല്ലാതെയും 10,000,000,000 തൊഴിലവസരങ്ങളുമാണ് ഈ ഒറ്റ വികസന പദ്ധതിയിലൂടെ കൊച്ചിയിലേക്കും കേരളത്തിലേക്കും ഒഴുകിയെത്തിയത്. വല്ലാർപാടം വന്നതോടെ കൊച്ചി ആഗോള വിപണിയുടെ വലിയൊരു കവാടമായി മാറി. അതെ, വികസനത്തിന്റെ ഈ വലിയ ആകാശ കാഴ്ചകൾ കേരളത്തിന് സമ്മാനിച്ച അഭിമാനം ചെറുതല്ല. എന്നാൽ തിളങ്ങി നിൽക്കുന്ന ആ കണ്ടെയ്നർ കപ്പലുകൾക്കും കൂറ്റൻ ക്രെയിനുകൾക്കും അപ്പുറത്ത് വികസനത്തിന്റെ തറക്കല്ലുകൾക്ക് താഴെ അമർന്നുപോയ ചില മനുഷ്യജീവിതങ്ങളുണ്ട്. സ്വന്തം മണ്ണിൽ നിന്ന്, ഓർമ്മകളിൽ നിന്ന് ബലം പ്രയോഗിച്ച് തെരുവിലേക്ക് ഇറക്കി വിടപ്പെട്ട മനുഷ്യർ. ഇത് വല്ലാർപാടത്തിനു വേണ്ടി എല്ലാം ത്യജിക്കേണ്ടി വന്ന മൂലംപള്ളിയുടെ കഥയാണ്. 10 ആണ്ടുകൾ കഴിഞ്ഞിട്ടും തീരാത്ത കണ്ണീരിന്റെയും വഞ്ചിക്കപ്പെട്ട വാഗ്ദാനങ്ങളുടെയും കഥ.
3: മൂലംപള്ളിയിൽ ആശ്വാസം എത്തിയോ?
4: 2008 ഫെബ്രുവരി 6, ആ ദിവസം കൊച്ചിയിലെ മൂലംപള്ളി ഉൾപ്പെടെയുള്ള 7 ഗ്രാമങ്ങളിലെ മനുഷ്യർ ഒരിക്കലും മറക്കില്ല. വല്ലാർപാടം പദ്ധതിക്കു വേണ്ടിയുള്ള റോഡും റെയിലും പണിയാൻ 1894 കൊളോണിയൽ നിയമത്തിന്റെ ബലത്തിൽ സർക്കാർ അവിടെ കുടിയിറക്കൽ ആരംഭിച്ചു. പോലീസ് കാവലിൽ യന്ത്രങ്ങൾ വന്ന് വീടുകൾ തകർത്തു. സ്ത്രീകളും കുട്ടികളും രോഗികളും അടങ്ങുന്ന 316 കുടുംബങ്ങളെ അന്ന് തെരുവിലേക്ക് ഇറക്കിവിട്ടു.
5: എൻ്റെ പേര് മേരി ഫ്രാൻസിസ് പനക്കൽ ഹൗസ്. ഞാൻ കടമക്കുടി പഞ്ചായത്തിലെ മുൻ മെമ്പറായിരുന്നു. എൻ്റെ വീടും 24 സെന്റ് സ്ഥലവും വർക്ക്ഷോപ്പും എല്ലാം കണ്ടെയ്നർ റോഡിന് വേണ്ടി നഷ്ടപ്പെട്ട ആളാണ്. ഒരു തുച്ഛമായ പൈസ ഞങ്ങൾക്ക് തന്നുള്ളൂ. ഇത് പൊളിച്ചു പോകുമെന്ന് അറിഞ്ഞിട്ട് എൻ്റെ മോള് ഇറ്റലിയിൽ സിസ്റ്ററിന് അവിടെ നിന്ന് ലീവിന് ഇവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കാന്ന് ഓർത്തിട്ട് വന്നതാണ്. പക്ഷെ വന്നപ്പോൾ വീട് പൊളിക്കണമെന്ന് ഞങ്ങൾ എയർപോർട്ടിൽ മോളെ കൊണ്ടുവരാൻ പോയിച്ചു. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞ് ഇവർ ഇവിടെ പൊളിക്കാൻ വന്നേക്കണം. അങ്ങനെ തന്നെ ഞങ്ങളൊക്കെ അവിടെ നിന്ന് പോന്നു. ഇവിടെ വന്നപ്പോൾ പൊളിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളായിട്ട് നിൽക്കുകയാണ് അവർ. അവർ പൊളിക്കുന്ന സമയത്ത് എൻ്റെ മകൻ്റെ കുട്ടി 6 മാസം അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങാണ്ടായി. ഞങ്ങൾ പറഞ്ഞ് കൊച്ചകത്ത് കിടക്കണേന്ന് പൊളിക്കല്ലേ പൊളിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിക്കാതെ അത് പൊളിച്ച്. വേനലുകളും വാതിലുകളും എല്ലാം അവർ പൊളിച്ച്. അതിനു മുമ്പ് തന്നെ അവർ കരണ്ടും ഫോണും എല്ലാത്തിൻ്റെ ഇത് കട്ട് ചെയ്ത് അതിനുശേഷമാണ് പൊളിക്കാൻ തുടങ്ങിയത്. അവിടെ നിന്ന് ഞങ്ങളെ വൈകുന്നേരം ആയപ്പോൾ ഇവിടെ നിന്ന് അച്ഛൻ വന്ന് പറഞ്ഞ് സന്ധ്യയായില്ലേ ഇനി എവിടെ പോയി കിടക്കാനാണ്, അപ്പം സ്കൂളിൽ വന്ന് കിടക്ക്, ബിഷപ്പിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞങ്ങൾ സ്കൂളിൽ പോയി കിടന്നു. 2 മണി രാത്രി അവിടെ നിന്ന് ഒരു സൗകര്യം ഇല്ലാത്ത സ്കൂളാണ്, 4 വരെയുള്ളതല്ലേ, അതിനെ പുറത്തു പോകാനൊക്കെ സൗകര്യം ഇല്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അനിയൻ്റെ വീട്ടിലോട്ട് പോകാമെന്നും പറഞ്ഞ് 2 മണി രാത്രി അവിടെ നിന്ന് കൊച്ചിനെ ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് പോകുന്ന, അപ്പോൾ 1 കിലോമീറ്ററോളം നടക്കണം വീട്ടിൽ ഒന്ന് എത്തണമെങ്കിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. ഇവിടെ ഇപ്പോൾ നേരം വെളുത്തിട്ടും ഞങ്ങൾക്ക് ഒരു സൗകര്യം ഇല്ലല്ലോ. മേനയുടെ അവിടെ പോയി സമരം ചെയ്ത് 45 ദിവസം അവിടെ കിടന്നു. കാലത്ത് കഞ്ഞി ഒഴിച്ചു തരും, അത് കുടിക്കുക. അപ്പോൾ കോർഡിനേഷൻ്റെ ആൾക്കാരും വരാപ്പഴ രൂപതയുള്ള ആൾക്കാരും എറണാകുളം രൂപത ആൾക്കാരും എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അവരൊക്കെ ഒരുപാട് ഞങ്ങളെ സഹായിച്ചു. പിന്നെ ഞങ്ങൾ ഈ സമരം കഴിഞ്ഞാണ് ഒരു പാക്കേജ് വന്നത് തന്നെ. അപ്പം ഇവിടെ നമുക്ക് നമ്മുടെ വരുമാന മാർഗങ്ങളായ വർക്ക്ഷോപ്പും എല്ലാം നഷ്ടപ്പെട്ടല്ലേ, ജോലിയുമില്ല. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കാൻ പല സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വന്ന് സഹായിച്ചു. പിന്നെ എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾ സ്കൂളിലൊക്കെ പോയി മീറ്റിങ്ങൊക്കെ കൂടാൻ ഞങ്ങൾക്ക് അവിടെ ഭക്ഷണമൊക്കെ തന്നിരുന്നു.
4: ഈ ക്രൂരമായ ഒഴിപ്പിക്കലിനെതിരെ വലിയ ജനകീയ പ്രക്ഷോഭമാണ്.

0: ആയിരുന്നു വന്നത്. തുടർന്ന് 2008 മാർച്ചിൽ സർക്കാർ ചരിത്രപ്രസിദ്ധമായ മൂലംവെള്ളി പാക്കേജ് പ്രഖ്യാപിച്ചു. പുനരധിവാസത്തിനായി പ്ലോട്ടുകൾ, വീട് വയ്ക്കാൻ ധനസഹായം, പ്രതിമാസ വീട്ടുവാടക, കുടുംബത്തിലെ ഒരാൾക്ക് വല്ലാർപാടം പദ്ധതിയിൽ ജോലി, വാഗ്ദാനങ്ങൾ ഒരുപാടായിരുന്നു. എന്നാൽ ഇന്നത്തെ യാഥാർത്ഥ്യം എന്താണ്? വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഇന്നും ബഹുഭൂരിപക്ഷം കുടുംബങ്ങളും വാടക വീടുകളിലാണ്. പുനരധിവാസത്തിനായി സർക്കാർ നൽകിയ ഭൂമി പലതും വാസയോഗ്യമല്ലാത്ത ചതുപ്പു നിലങ്ങളായിരുന്നു.
1: ഞാൻ വിൽസൺ, വല്ലാർവാടം അന്താരാഷ്ട്ര കണ്ടെയ്നർ ടെർമിനൽ പദ്ധതിക്ക് വേണ്ടി റോഡ് നിർമ്മിക്കുവാൻ ഏലൂർ വില്ലേജിൽ മഞ്ഞുമലിൽ നിന്നും 2008 കുടിയൊഴിക്കപ്പെട്ട ആളാണ്. അന്നത്തെ സർക്കാർ യാതൊരുവിധ പുനരധിവാസവും നടപ്പിലാക്കാതെ വെറും തുച്ഛമായ നഷ്ടപരിഹാര തുക മാത്രം നിശ്ചയിച്ചുകൊണ്ടാണ് 2008 ഫെബ്രുവരി 6 മൂലംവെള്ളി തുരുത്തിൽ എല്ലാവിധ മനുഷ്യാവകാശങ്ങളും ലംഘിച്ചുകൊണ്ട് വൻ പോലീസന്നാകത്തിന്റെയും JCB യുടെയും അന്യസംസ്ഥാന തൊഴിലാളികളുടെയും സഹായത്തോടുകൂടിയുമാണ് മൂലംവെള്ളിയിൽ അതിനിഷ്ഠൂരമായ കുടിയൊഴിപ്പിക്കൽ നടന്നത്. അന്ന് കുരിശുവര തിരുന്നാളുകൂടിയായിരുന്നു. വീടുകൾ പൊളിക്കാൻ എത്തുന്നത് അറിഞ്ഞ് മൂലംവെള്ളി പള്ളിയിൽ കൂട്ടമണി മുഴക്കി ആളുകളെ കൂട്ടുകയും ചെയ്തു. ഈ സമയം ഞങ്ങൾ അവിടെ എത്തിയിരുന്നു. തുടർന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും FA City ഹൈസ്കൂൾ പ്രധാന അധ്യാപകനുമായിരുന്ന സെലസ്റ്റിൻ മാസ്റ്ററുടെ വീടുകൾ പൊളിക്കാൻ ഉദ്യോഗസ്ഥർ എത്തി. മൂലംവെള്ളി പള്ളിയിലെ വികാരിയായിരുന്ന മാർട്ടിൻ കുറ്റിക്കാട്ടിൽ അച്ഛന്റെ നേതൃത്വത്തിൽ വീടുകൾ നഷ്ടപ്പെടുന്നവർ സെലസ്റ്റിൻ മാസ്റ്ററുടെ വീട്ടിൽ കയറി വാതിലടിച്ചു നിലകൊണ്ടു. അവിടെ നിന്നും കൂട്ടക്കരച്ചിൽ ഉയരാൻ തുടങ്ങി. ഇല്ല ഇല്ല, വിട്ടുതരില്ല, ജനിച്ചവണ്ണും വളർന്ന വീടും എന്ന മുദ്രാവാക്യം പുറത്തുനിന്നും ഞാൻ വിളിച്ചുകൊടുത്തു. അകത്തുള്ളവർ അതേറ്റുവിളിക്കാൻ തുടങ്ങി. എന്നെ പോലീസുകാർ തല്ലി ഓടിക്കുകയും ചെയ്തു. അവിടെ എത്തിയ സെലസ്റ്റീൻ മാസ്റ്ററുടെ മകനെ പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. മാധ്യമങ്ങളോടും ജനപ്രതിനിധികളോടും അവിടെ എത്തരുത് എന്നും ഫോണുകൾ ഓഫ് ചെയ്യണമെന്നും കർശന നിർദ്ദേശം നൽകിയിരുന്നു. ക്ലാസ്സിൽ പോയി തിരിച്ചെത്തിയ കുട്ടികൾ തങ്ങളുടെ വീടുകൾ ഇടിച്ചു നിരത്തി ഇട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്നുമാത്രമല്ല, അവരുടെ പുസ്തകങ്ങളും ഉദ്യോഗസ്ഥർ കൊണ്ടുപോയി നശിപ്പിച്ചു. പാചകം ചെയ്തുകൊണ്ടിരുന്ന ഭക്ഷണം പോലും നശിപ്പിച്ചു കളയുന്ന കാഴ്ച ഏവരുടെയും ഹൃദയം തകർക്കുന്നതായിരുന്നു. പിറ്റേ ദിവസം കളക്ടറുടെ ഔദ്യോഗിക വസതിയിൽ കുടിൽ കെട്ടി താമസിക്കുവാൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. വൻ പോലീസ് സന്നാഹത്തോടെ മാർച്ച് എറണാകുളം മേനകയിൽ തടഞ്ഞു. അവിടെ സമരപ്പന്തൽ ഉയരുകയും ചെയ്തു. അതോടെ മറ്റു പ്രദേശങ്ങളിൽ വീട് പൊളിക്കുന്നത് തൽക്കാലം നിർത്തിവെക്കുകയും ചെയ്തു. സ്ഥലം വിട്ടുകൊടുത്ത് എന്റെ വീടിന് അടുത്ത് റോഡ് നിർമ്മിക്കുവാൻ ബിൽഡോസറുകൾ ഇരമ്പുന്നത് കണ്ട് എന്റെ 8 വയസ്സ് മാത്രം പ്രായമുള്ള മകൾ ചോദിക്കുമായിരുന്നു, പപ്പേ ഇപ്പോൾ നമ്മളുടെ വീട് പൊളിക്കുമോ എന്ന്. അങ്ങനെ വളരെ ഭയത്തോടുകൂടിയാണ് എന്റെ കുടുംബം ആ കാലഘട്ടത്തിൽ കഴിഞ്ഞിരുന്നത്.
0: അതെ, നീതിക്കായുള്ള ഈ നീണ്ട കാത്തിരിപ്പിനിടയിൽ 40-ൽ മനുഷ്യരാണ് തങ്ങളുടെ സ്വന്തം മണ്ണിൽ ഒരു വീടെന്ന സ്വപ്നം ബാക്കിവെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞത്. നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ സമരസമിതി ഇന്നും ശക്തമായ ആവശ്യങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. മൂലംവെള്ളി സമരസമിതി കൺവീനറുടെ വാക്കുകളിലേക്ക്.
2: ഞാൻ ഫ്രാൻസിസ് കളത്തിങ്കൽ, മൂലംവെള്ളി പുനരധിവാസ പാക്കേജ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറാണ്. വല്ലാർപടം കണ്ടെയ്നർ ടെർമിനൽ പദ്ധതിക്ക് റോഡ് റെയിൽ നിർമ്മാണത്തിന് വേണ്ടിയാണ് 7 വില്ലേജിൽ നിന്ന് 316 കുടുംബങ്ങളെ 2008 പുനരധിവാസമില്ലാതെ ബദൽ സംവിധാനങ്ങളില്ലാതെ ബലമായി കുടിയൊഴിപ്പിക്കപ്പെട്ടത്. 2005 ഈ സ്ഥലം ഏറ്റെടുക്കലിന്റെ നോട്ടിഫിക്കേഷൻ അന്ന് സർക്കാർ കൊണ്ടുവരുന്നത്. ആ കാലഘട്ടത്തിലെ പൊന്നമ്പല നിയമപ്രകാരം പുനരധിവാസം ഇല്ലാതെയാണ് അത് ഏറ്റെടുക്കുവാൻ സർക്കാർ തീരുമാനിച്ചത്. പൊന്നമ്പല നിയമപ്രകാരം യാതൊരു പുനരധിവാസവും ഉണ്ടായിരുന്നില്ല. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെട്ട, ബദൽ സംവിധാനങ്ങൾ ഇല്ലാതെ കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസ പാക്കേജ് വിജ്ഞാപനം ചെയ്തിട്ട് 18 വർഷങ്ങൾ കഴിഞ്ഞു. ബലപ്രയോഗത്തിലൂടെയാണ് 2008 ഫെബ്രുവരി 6 മൂലംവെള്ളി തുരുത്തിലെ 10 കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചത്. പുനരധിവാസം സർക്കാരിന്റെ അജണ്ടയിൽ പെട്ടില്ലായിരുന്നു. പ്രക്ഷോഭണത്തിലൂടെയാണ്, കേരളത്തിന്റെ മനസാക്ഷിയുടെ പിന്തുണയോടെ നടന്ന പ്രക്ഷോഭണത്തിലൂടെയാണ് ഒരു പുനരധിവാസ പാക്കേജ് അന്നത്തെ സർക്കാരെ വിജ്ഞാപനം ചെയ്യുവാൻ നിർബന്ധിതമായത്. പാക്കേജ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ സ്ഥലമെടുപ്പ് വഴിമുട്ടും, പരാജയപ്പെടും എന്നുള്ളൊരു സാഹചര്യം വന്നതുകൊണ്ട് മാത്രമാണ് സർക്കാർ അന്ന് പാക്കേജ് പ്രഖ്യാപിച്ചത്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് വിജ്ഞാപനം ചെയ്ത ആ പാക്കേജ് പൂർണ്ണമായിട്ടും സർക്കാർ

0: രാഷ്ട്രീയ നേതൃത്വം നടപ്പാക്കുവാൻ യാതൊരു ആത്മാർത്ഥതയും പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രോജക്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രോജക്ട് ആണെങ്കിലും പോർട്ട് ട്രസ്റ്റിന് വേണ്ടിയുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടികൾ സംസ്ഥാന സർക്കാർ ജില്ലാ ഭരണകൂടമാണ് നിർവഹിച്ചത്. ഈ കുടുംബങ്ങൾ 316 കുടുംബങ്ങൾ പാക്കേജ് പൂർണ്ണമായിട്ട് നടപ്പിലാക്കണമെന്ന് ജാഗ്രതയോടെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇപ്പോ അധികാരത്തിൽ വന്നിട്ടുള്ള സർക്കാർ ചില കാര്യങ്ങൾ ചെയ്യുവാൻ നിർബന്ധിതമായത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഭൂമി, ചതുപ്പ് സമാനമായ ഭൂമിയാണ് പുനരധിവാസത്തിനായി തന്ന, അത് വാസയോഗ്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത്. ഉത്തരവ് പ്രകാരം ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് ജോലി നൽകേണ്ടതുണ്ട്, അത് ഇതുവരെ നൽകിയിട്ടില്ല. ഈ പ്രക്ഷോഭത്തിൽ കോറും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കക്ഷി രാഷ്ട്രീയത്തിനുപരിയായി കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ ഏറിയും കുറഞ്ഞ അളവിൽ സഹകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 18 വർഷങ്ങൾക്കിടയിൽ പാക്കേജ് വിജ്ഞാപനം ചെയ്തതിനു ശേഷം 4 മുഖ്യമന്ത്രിമാരും 5 റവന്യൂ മന്ത്രിമാരും 10 കളക്ടർമാരും അധികാര സ്ഥാനങ്ങളിൽ തുടർന്നിട്ടുണ്ട്. ഇപ്പോ ഈ പാക്കേജ് പൂർണ്ണമായിട്ടും നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് കോർഡിനേഷൻ കമ്മിറ്റിക്ക് ഏറെ പിന്തുണ വരാപ്പുഴ അതിരൂപത രാഷ്ട്രീയകാര്യ സമിതി നൽകുന്നുണ്ട്. ഈ പ്രക്ഷോഭണത്തിന്റെ ആദ്യ നാളുകളിൽ പ്രക്ഷോഭണത്തെ വഴിതെറ്റിച്ചുവിടാനും അടിച്ചൊതുക്കുവാനും സർക്കാർ ഇത് മാവോയിസ്റ്റുകളുടെ പ്രക്ഷോഭമാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്യുകയുണ്ടായി. അന്ന് ജനകീയ പ്രതിരോധ സമിതിയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന അധ്യക്ഷനായിരുന്ന ജസ്റ്റിസ് വി ആർ കൃഷ്ണീറാണ് അതിനെതിരെ ആദ്യമായി രംഗത്ത് വന്നത്. ജനാധിപത്യപരമായി മതേതരമായ കാഴ്ചപ്പാടോടെ സമാധാനപരമായ സമരത്തിന്റെ മാർഗത്തിലൂടെയാണ് പാക്കേജ് ഈ കുടുംബങ്ങൾ നേടിയെടുത്തത്. കുടുംബങ്ങളുടെ ഈ പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗം ആളുകളും പിന്തുണച്ചിരുന്നു.
1: ഈ വിഷയത്തിൽ സമീപകാലത്ത് ചില നിർണായക നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദുരിതബാധിതരുടെ പരാതികൾ പരിഹരിക്കാൻ മോണിറ്ററിംഗ് കമ്മിറ്റികൾ ഇടപെടുന്നുണ്ട്. ചതുപ്പ് പ്ലോട്ടുകൾ മണ്ണും മണലും ഇട്ട് ഉറപ്പിക്കുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. കൊച്ചിൻ പോർട്ട് അതോറിറ്റി ഇതിനായി മണൽ വിട്ടു നൽകാനും സമ്മതിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടും തീരുമാനങ്ങളും വ്യക്തമാക്കുകയാണ്.
2: മുല്ലപ്പള്ളിയിലെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ വളരെ സജീവമായി തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്.
3: ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ,
2: ഗവൺമെന്റ് അത് വളരെ ഗൗരവത്തോടു കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. പല പ്രായോഗിക ബുദ്ധിമുട്ടുകളും അവർക്ക് അനുവദിച്ച ഭൂമിയിലുണ്ട്. അത്തരം പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. വാസയോഗ്യമായ സാഹചര്യം ഇപ്പോഴില്ല എന്നുള്ളത് ആണ് പ്രധാനമായും പറയുന്നത്. അത് വാസയോഗ്യമാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നുണ്ട്. അത് എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് വളരെ ഗൗരവമായി തന്നെ ആലോചിക്കുന്നുണ്ട്. പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും മുല്ലപ്പള്ളിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉള്ള നടപടി എന്തായാലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്നറിയിക്കുകയാണ്. വർഷങ്ങളായി ഭൂമി ലഭിച്ച ആളുകളുണ്ട്, അവർക്ക് അവിടെ താമസിക്കാനോ അനുബന്ധ കാര്യങ്ങൾക്കോ ഒന്നും സൗകര്യമില്ലാത്ത സാഹചര്യം ഉണ്ട്. ഘട്ടംഘട്ടമായിട്ടാണെങ്കിലും അവിടുത്തെ ഭൂമി വാസയോഗ്യമാക്കുവാനുള്ള സാഹചര്യം ഗവൺമെന്റ് ഒരുക്കും.
1: വികസനം എന്നത് കെട്ടിടങ്ങളിലും റോഡുകളിലും മാത്രം ഒതുങ്ങേണ്ടതല്ല, അത് ആ വികസനത്തിന് വേണ്ടി സ്വന്തം ജീവിതം ത്യാഗം ചെയ്ത മനുഷ്യരെ കൂടി ചേർത്തുപിടിക്കുന്നതാകണം. മുല്ലപ്പള്ളിയിലെ ആ കുടുംബങ്ങളുടെ കണ്ണീരൊപ്പാൻ ഭരണകൂടം നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അവരും സ്വന്തം മേൽക്കൂരയ്ക്ക് കീഴിൽ സമാധാനമായി അന്തിയുറങ്ങുന്ന ആ ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം.
3: മുല്ലപ്പള്ളിയിൽ ആശ്വാസമെത്തിയോ. നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹകരണം ടി സുരേഷ്. സമകാലികം.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: എഫ് എം ഡയറിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. എഫ് എം ഡയറിയിൽ ഇനി നോവൽ പാരായണം.

0: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: മൈനറെ അവിടെയെങ്ങും കണ്ടില്ല. പിന്നെ രാത്രിയിൽ അവൻ വന്നത് വലിയ വിശേഷങ്ങളുമായിട്ടായിരുന്നു. പലയിടത്തും കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ആളുകൾ മത്സരിക്കുകയാണെന്ന് തോന്നും. കൊവ്വപ്പുറത്ത് രണ്ട് വീടുകൾ തകർത്തു. കണ്ണംകുളത്ത് മൂന്ന് വീടുകൾക്ക് തീവച്ചു. നൈവരാണിയിൽ ഇടവഴിയിലൂടെ നടന്നു പോവുകയായിരുന്ന ഒരാളെ വെട്ടി. മൈനർ ഇതൊക്കെ വിവരിക്കുമ്പോൾ കല്യാണിയും കേട്ടു നിൽക്കുകയായിരുന്നു. അവളിൽ നിന്നും ഒരു ദീർഘനിശ്വാസം ഉയരുന്നത് കേട്ടു. ഈ മനുഷ്യന്മാർക്ക് എന്താ പറ്റിയത്? ഇങ്ങനെ തുടങ്ങിയാൽ എവിടെയാ ചെന്നെത്തുക? രാത്രി മുഴുവൻ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു രാമർ. അപ്പോൾ അയാൾ ചെവിയോർത്തത് തക്ഷൻ കുന്നിൻ്റെ ഏതെങ്കിലും ഭാഗത്തുനിന്നും കൂട്ടനിലവിളിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നായിരുന്നു. കാറ്റ് ചിലപ്പോഴൊക്കെ വളരെ ശക്തമായി അടിക്കുന്നുണ്ടെങ്കിലും അതിലൊന്നിലും അശാന്തിയുടെ സ്വരമുണ്ടായിരുന്നില്ല. നേരം പുലരുന്നതിനിടയിൽ അത് കേൾക്കരുതേ എന്നായിരുന്നു രാമറിന്റെ പ്രാർത്ഥന. കല്യാണിയും ഉറങ്ങിയിരുന്നില്ല. മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ അവളുടെ തുറന്ന കണ്ണുകൾ അയാൾ കാണുന്നുണ്ടായിരുന്നു.
2: നിനക്കെന്താ, ഇന്ന് ഉറക്കമല്ലേ? രാമർ ചോദിച്ചു. ഇങ്ങളെന്താ ഉറങ്ങാത്തത്?
1: അവൾ തിരികെ ചോദിച്ചു.
2: എനിക്ക് ഉറക്ക് വരുന്നില്ല.
3: എനിക്കും,
1: രാമർ നിസ്സഹായതയോടെ പറഞ്ഞു. തെല്ലിട കഴിഞ്ഞപ്പോൾ അവൾ ചോദിച്ചു,
2: ചേക്കുവിനെന്താ പറ്റിയത്? ഓൻ എവിടെയാ പോയി ഒളിച്ചത്?
3: എനിക്കൊന്നും അറിയില്ലല്ലോ കല്യാണി.
2: എം എസ് പി വന്നാൽ എല്ലാരെയും പിടിച്ചോണ്ട് പോവോ?
3: പോവുമായിരിക്കും.
2: ഓലെന്താ ചെയ്യാന്ന് ആര് കണ്ട്?
1: രാമർ തന്റെ അജ്ഞതയും നിസ്സഹായതയും വെളിപ്പെടുത്തി. നാട്ടിൽ കൂടുതൽ കുഴപ്പങ്ങൾ പടരാതിരിക്കുവാൻ എന്തു ചെയ്യാൻ കഴിയും എന്നായിരുന്നു രാമർ ആലോചിച്ചിരുന്നത്. കുഴപ്പം എത്തുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ആളുകൾ രണ്ടു ഭാഗത്തുമുണ്ടായിരുന്നു. അതിനെ തടയാൻ ഇപ്പുറത്തും ശക്തി കൂട്ടുകയേ മാർഗമുള്ളൂ. നേരം പുലരാറായതോടെ ചില തീരുമാനങ്ങൾ രാമറിന്റെ മനസ്സിൽ രൂപപ്പെട്ടിരുന്നു. പതിവിലും നേരത്തെയാണ് രാമർ അന്നുണർന്നത്. കല്യാണിയും ഒപ്പം എഴുന്നേറ്റിരുന്നു. അവൾ നേരെ അടുക്കളയിലേക്ക് പോയി. കോലായിലിരുന്ന് രാമർ പുലർകാല ഇരുളിലേക്കും മഞ്ഞിലേക്കും നോക്കി. ഒരു ദിവസത്തിന്റെ ശാന്തിയും നൈർമല്യവും നിറഞ്ഞ തുടക്കം. വെളിച്ചം പരക്കുന്നതോടെ ഇതൊക്കെ എങ്ങനെയാണ് അപ്രത്യക്ഷമാവുന്നത്? രാമർ അങ്ങനെ ആലോചിച്ചിരിക്കെ പെട്ടെന്ന് തക്ഷൻ കുന്നിൽ നിന്നും ആരോ മെഗാഫോണിൽ വിളിച്ചു പറയുന്നത് കേട്ടു. തക്ഷൻ കുന്നിലും പരിസര പ്രദേശങ്ങളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആളുകൾ കൂട്ടം കൂടി നിൽക്കാനോ പ്രകടനം നടത്താനോ പാടുള്ളതല്ല. രാത്രികാലങ്ങളിൽ ആളുകൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നതും നിരോധിച്ചിരിക്കുന്നു. നിയമം ലംഘിക്കുന്നവർക്കെതിരെ പോലീസ് എല്ലാ ശിക്ഷാ നടപടികളും എടുക്കുന്നതാണ്. ശബ്ദം കേട്ട് കല്യാണി അകത്തുനിന്നും ഓടി വന്നു.
2: എന്താത്? എം എസ് പി ഇറങ്ങിയിരിക്കുകയാണ്.
1: തക്ഷൻ കുന്നിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്നു. രാമർ മറുപടി പറഞ്ഞു.
2: ഇനി എന്താ ഉണ്ടാവുക?
1: കല്യാണി അന്വേഷിച്ചു.
2: പോലീസിന്റെ അയ്യറ് കളിയായിരിക്കും. ആർക്കും ഒന്നും അനങ്ങാൻ പോലും പറ്റൂല.
1: തിരിച്ചടുക്കളയിലേക്ക് പോകുമ്പോൾ കല്യാണി പറഞ്ഞു,
2: ഇങ്ങളൊന്നിലും ഇടപെടാൻ പോണ്ട.
1: മെഗാഫോണിന്റെ ശബ്ദം പിന്നീട് കേട്ടത് രജിസ്റ്റർ ഓഫീസിന്റെ അടുത്തു നിന്നാണ്. തുടർന്ന് തക്ഷൻ കുന്നിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും. പിന്നെ ശബ്ദം നേർത്തു നേർത്തു വന്നു. അപ്പോഴേക്കും തക്ഷൻ കുന്നാകെ ഉണർന്നിരുന്നു. എല്ലാവരും ഞെട്ടി എഴുന്നേൽക്കുകയായിരുന്നു. പോലീസിന്റെ നിർദ്ദേശം കേട്ടതോടെ അവർ പേടിച്ച് വിരണ്ടുപോയി. വെളിക്കിറങ്ങാൻ വേണ്ടി കാലത്ത് പറമ്പിലും വയലിന്റെ ഓരങ്ങളിലും ഇരിക്കുവാൻ പോകുന്നവർ പേടിച്ച് പുറത്തിറങ്ങാനാവാതെ വിറങ്ങലിച്ചു നിന്നു. നേരം പുലർന്നതോടെ നീലനിറത്തിലുള്ള രണ്ട് പോലീസ് വണ്ടികൾ അങ്ങാടിയിലൂടെ ഇരമ്പിപ്പായുന്നതും നാട്ടുകാർ കണ്ടു. അതോടെ അവരുടെ ഭീതി ഇരട്ടിച്ചു. എന്തെല്ലാമോ വരാൻ പോകുന്നു എന്നവർ ഭയന്നു. പിന്നീട് അവർ കണ്ടത് തോക്കേന്തിയ എം എസ് പി കാർ നിരനിരയായി കനത്ത കാൽവെപ്പുകളോടെ നിരത്തിലൂടെ കിഴക്കോട്ട് നടന്നു പോകുന്നതാണ്. ബൂട്ട്സ് നിലത്ത് അമർത്തിച്ചവിട്ടുമ്പോഴുള്ള വലിയ മുഴക്കം ഓരോരുത്തരുടെയും നെഞ്ചിലൂടെയാണ് കടന്നുപോയത്. എം എസ് പിക്കാരുടെ നീണ്ട നിരക്ക് നേരെ നോക്കാൻ ധൈര്യമില്ലാത്തവർ മരത്തിന്റെയും ചുമരിന്റെയും മറവിൽ നിന്നുകൊണ്ടാണ് അത് കണ്ടത്. അവരുടെ മുമ്പിലെങ്ങാനും പെട്ടുപോയാൽ തോക്കെടുത്ത് വെടിവെച്ച് വീഴ്ത്തും എന്നവർ വിശ്വസിച്ചു. പോലീസ് സ്റ്റേഷൻ മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയാണ് എം എസ് പി റൂട്ട് മാർച്ച് നടത്തിയത്. നിരത്തിലോ അതിന്റെ വശങ്ങളിലോ കാണാവുന്ന ഇടങ്ങളിലോ ഒരാളുമുണ്ടായിരുന്നില്ല. മനുഷ്യരാരുമില്ലാത്ത ഒരു പ്രദേശമായിരുന്നു അവിടം. റൂട്ട് മാർച്ചിനു ശേഷം എം എസ് പിക്കാരെ പലയിടങ്ങളിലായി വിന്യസിച്ചു. ഇടയ്ക്കിടെ പോലീസ് ജീപ്പ് അതിവേഗതയിൽ നിരത്തിലൂടെ ചീറിപ്പാഞ്ഞുകൊണ്ടിരുന്നു. സമയം എത്രയായിട്ടും അനിഷ്ട സംഭവങ്ങളൊന്നും കേട്ടില്ലല്ലോ എന്നാണ് രാമർ ആശ്വസിച്ചിരുന്നത്. അങ്ങാടിയിൽ നടക്കുന്ന ഓരോ ചലനവും അയാൾ അറിയുന്നുണ്ടായിരുന്നു. പീടികകളൊന്നും തുറന്നിരുന്നില്ല. കോടതിയോ ബാങ്കോ രജിസ്റ്റർ ഓഫീസോ പോസ്റ്റ് ഓഫീസോ ഒന്നും പ്രവർത്തിച്ചില്ല. ബാങ്കിലെ സൈറൺ മാത്രം ഇടയ്ക്കിടെ മുഴങ്ങി.

0: കൊണ്ടിരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: പ്രിയ ശ്രോതാക്കളെ, ഈ നോവലിന്റെ തുടർഭാഗം നാളെ ഇതേ സമയത്ത്.

0: സേവന വാർത്തയിലേക്ക്. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും അംഗങ്ങളായവരുടെ മക്കൾക്ക് 2026-27 അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30. ഓൺലൈൻ അപേക്ഷയുടെ പകർപ്പും അനുബന്ധ രേഖകളും ആലപ്പുഴ പവർ ഹൌസ് വാർഡിലുള്ള ജില്ലാ ഓഫീസിൽ നേരിട്ട് ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0477224455. 0477224455. പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്ക് നൽകുന്ന ധനസഹായം. പരമ്പരാഗത കരകൌശല വിദഗ്ധർ, കൈപ്പണിക്കാർ, പൂർണ്ണ വൈദഗ്ധ്യമില്ലാത്ത തൊഴിലാളികൾ എന്നിവർക്ക് പണിയായുധങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ധനസഹായം. ബാർബർ ഷോപ്പ് നവീകരണ ധനസഹായം എന്നിവയ്ക്ക് ഈ മാസം 20 വരെ ഓൺലൈനിൽ അപേക്ഷിക്കാം. വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കവിയാത്ത 60 വയസ്സ് വരെയുള്ളവരെയാണ് പരിഗണിക്കുന്നത്. വെബ്സൈറ്റ് ഐ ഡി www.bwin.kerala.gov.in. ഫോൺ നമ്പർ 0484298-3130. 0484298-3130. എഫ് എം ഡയറിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി എഫ് എം 102.3 എഫ് എം ഡയറിയിൽ ഇനി
1: ആർ സി ആർ കായം എന്തു പഠിക്കണം, എന്താകണം? പ്രായോജക ആർ സി ആർ കായം വിശ്വാസത്തിന്റെ നറുമണം.
2: ആർ സി ആർ കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
3: ഹലോ, എന്റെ പേര് ഏലിയാസ്, അങ്കമാലിൽ നിന്നാണ് വിളിക്കുന്നത്. സാർ, ഞാൻ ഇപ്പൊ എം ടെക് ചെയ്യുന്നത് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷനില്. സാർ, അപ്പൊ എനിക്ക് ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കുമ്പോ ഒരു ഇലക്ട്രോണിക്സ് ആണ്.
4: ഏത് കൊല്ലം പാസ്സായി?
3: ഞാൻ 23 പാസ്സായി.
4: 3 എന്ത് ചെയ്തു?
3: ഒരു കൊല്ലം ട്രെയിനിംഗ് ആയിട്ട് പോയി ISRO-ല്. പിന്നെ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തു തൃശ്ശൂര്.
4: GEC പറഞ്ഞ ജനറൽ ഇലക്ട്രിക്കൽ കോർപ്പറേഷൻ ആണോ?
3: അല്ലല്ല, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ.
4: എം ടെക് ചേർന്നു?
3: ചേർന്നു.
4: ബിടെക്കിനും എം ടെക്കിനും ഇടയ്ക്കാ ഗ്യാപ്പ് അല്ലേ?
3: ഞാൻ ഒരു കൊല്ലം അവിടെ പോയി, പിന്നെ ഒരു 6 വേറെ സ്ഥലത്ത് ചെയ്തായിരുന്നു. അതൊരു
4: കണക്ക് കൂട്ടിയ എംപ്ലോയർക്കൊന്നും ഇഷ്ടപ്പെടില്ല. ബിടെക്കിന്റെ എം ടെക്കിന്റെ ഇടയ്ക്കല്ലേ ഗ്യാപ്പ്? പ്രശ്നമില്ല, അത് കഴിഞ്ഞല്ലോ. എം ടെക് പാസ് ഔട്ട് അല്ലേ ആവാൻ പോണ?
3: ആവാൻ പോണു, നെക്സ്റ്റ് ഇയർ പാസ് ഔട്ട്.
4: ശരി, എത്ര ഇന്റേൺഷിപ്പ് ഇത് ചെയ്തു, പ്രൊജക്ട്സ് ചെയ്തു?
3: ഞാൻ ഒരു ഇന്റേൺഷിപ്പ് ചെയ്തു, കോഴിക്കോടിലാണ് ഇന്റേൺഷിപ്പ് ചെയ്തത്. ഫ്യൂച്ചറിൽ പഠിക്കണോ അതോ അത് എങ്ങനെയാണെന്ന് അറിയാനാണ്.
4: PhD അല്ലേ ഉള്ളൂ? PhD ഒക്കെ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് എന്താ കാര്യം? എഞ്ചിനീയറിംഗ് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ സബ്ജക്ട് ആണ്, ഇൻഡസ്ട്രി പോണം. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് ഉടനെ തന്നെ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ 4800 കമ്പനികളുടെ ലിസ്റ്റ് കിട്ടും. അതെടുക്കുക. അതെടുത്തിട്ട് സെർച്ച് ചെയ്തിട്ട് കുറെ ടോപ്പ് കമ്പനീസിന്റെ കരിയർ എന്ന് പറഞ്ഞ ലിങ്ക് ഉണ്ടാവും. അതില് SOP ഉണ്ടാക്കണം. MTech ആയതുകൊണ്ട് SOP ഉണ്ടാക്കാൻ അറിയോ? പഠിക്കാനൊന്നുമില്ല. SOP ഫുൾ ഫോം സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്, അത് ഗൂഗിൾ നോക്കി അറിയാം. അതായത് എം ടെക് ആകുമ്പോൾ നമ്മൾ പ്രൊഫഷണലായി, ശരിക്കും പറഞ്ഞാൽ ബിടെക്കാരും ഡിപ്ലോമക്കാരും ആയി പെരുമാറാൻ പറ്റുമോ? പറ്റില്ല. ഒരു SOP ഉണ്ടാക്കുക, ഒരു 2 SOP ഉണ്ടാക്കുക, പ്രൊഫൈൽ സ്റ്റാൻഡർഡൈസ് ചെയ്യുക. എന്നിട്ട് ഞാൻ പറഞ്ഞ മാതിരിയുള്ള ഒരു top 500 top 200 ഇലക്ട്രോണിക് കമ്പനീസിന്റെ സെർച്ച് ചെയ്തിട്ട് അവരുടെ സൈറ്റിൽ പോയിട്ട് കരിയർ എന്ന് പറഞ്ഞ ലിങ്കിലോട്ട് ഇത് രണ്ട് അപ്ലോഡ് ചെയ്യുക. 3 കൊണ്ട് ട്രെയിനി എഞ്ചിനീയർ ആയിട്ട് ജോലി കിട്ടും. ഓൾ ദി ബെസ്റ്റ്.
2: എല്ലാവരും പറയും എന്റെ സാമ്പാർ അടിപൊളിയാണെന്ന്. എന്താ ഇതിന്റെ സീക്രട്ട് എന്നറിയോ? മായമില്ലാത്ത കായമായ RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
5: അപ്പോൾ നിങ്ങളും RCR കായം തന്നെ ചോദിച്ചു വാങ്ങില്ലേ?
6: RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
1: RCR കായം എന്തു പഠിക്കണം, എന്താകണം? പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
2: RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
0: സമയം 8:00.
7: ആകാശവാണി FM വാർത്തകൾ.
0: സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് ഇന്ന് തുടക്കമാകും. പൊതു ഇടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് അടുത്ത മാസം 17 വരെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമായ ഇന്ന് മുതൽ BJP 1 സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കും. ഇന്ന് പാർട്ടിയുടെ നേതൃത്വത്തിൽ സേവാ ദിവസ് ആയി ആചരിക്കുകയും രാജ്യത്തുടനീളം രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഡൽഹി ഗവൺമെന്റും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. സേവനം, സമർപ്പണം, ജനപങ്കാളിത്തം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നാല് പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. റോഡുകളിലെ ഗതാഗത തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ചരക്കുനീക്കത്തിന്റെ 50% ജലപാതകളിലേക്കും തീരദേശപാതകളിലേക്കും മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്ത് റീ ഇമാജിനിംഗ് കേരളം ത്രിദിന റൌണ്ട് ടേബിൾ കോൺഫറൻസിന്റെ ആദ്യ ദിനത്തിൽ മിഷൻ സമുദ്രയെക്കുറിച്ച് നടന്ന ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. കോട്ടയം കടനാട് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ മെയിൻ സെന്റർ മന്ത്രി കെ മുരളീധരൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3 പരിപാടി. വിനായക ചതുർത്ഥി ഗണേശോത്സവ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് തിരുവനന്തപുരത്ത് ഗണേശ വിഗ്രഹ ഘോഷയാത്ര നടന്നു. തുടർന്ന് ശംഖുമുഖം ആറാട്ടുകടവിൽ 10008 നാളികേരം സമർപ്പിച്ച് നടന്ന അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിനുശേഷം വിഗ്രഹം കടലിൽ നിമജ്ജനം ചെയ്തു. ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ ജി മാരാരുടെ സ്മരണയ്ക്ക് കണ്ണൂർ പയ്യാമ്പലത്ത് നിർമ്മിച്ച മാരാർജി സ്മൃതി മണ്ഡപം രാവിലെ പാർട്ടി മുൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും. ഉണ്ണിഖാനായി നിർമ്മിച്ച കെ ജി മാരാരുടെ പ്രതിമ ഉൾപ്പെടുന്നതാണ് സ്മൃതി മണ്ഡപം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം.
7: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3 പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. FM ഡയറിയിൽ ഇനി
8: ശാസ്ത്രദീപ്തി.
9: ഹൈഡ്രജൻ ട്രെയിൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ 89 കിലോമീറ്റർ ദൈർഘ്യമുള്ള ജിന്ദ് സോനാപത്ത് റൂട്ടിൽ ഈയിടെ സർവീസ് ആരംഭിക്കുകയുണ്ടായി. നമോ ഗ്രീൻ റെയിൽ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഡീസൽ ഇന്ധനം ഉപയോഗിച്ച് മെക്കാനിക്കൽ പവർ ഉൽപ്പാദിപ്പിക്കുന്ന പരമ്പരാഗത ഡീസൽ ട്രെയിനുകളിൽ നിന്ന് വ്യത്യസ്തമായി ഹൈഡ്രജൻ ട്രെയിനിൽ ഒരു പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻ ഇന്ധന സെല്ലിന്റെ രൂപത്തിൽ ഒരു ചെറിയ പവർ പ്ലാന്റ് പ്രവർത്തിക്കുന്നു. ട്രെയിനിലെ ടാങ്കുകളിൽ സംഭരിച്ചിരിക്കുന്ന ഹൈഡ്രജൻ ഇന്ധന സെല്ലിനുള്ളിൽ വായുവിൽ നിന്ന് ലഭിക്കുന്ന ഓക്സിജനുമായി പ്രതിപ്രവർത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഈ വൈദ്യുതി ഉപയോഗിച്ച് മോട്ടോറുകൾ ട്രെയിനിന്റെ ചക്രങ്ങളെ ചലിപ്പിക്കുന്നു. ഇവിടെ ജ്വലനം നടക്കുന്നില്ല, മറിച്ച് ഒരു ഇലക്ട്രോ കെമിക്കൽ പ്രതിപ്രവർത്തനമാണ് നടക്കുന്നത്. ജലബാഷ്പവും താപവും മാത്രമേ ഉപോൽപ്പന്നങ്ങളായി അവശേഷിക്കുന്നുള്ളൂ. കൂടുതൽ ലഭിക്കുന്ന വൈദ്യുതി ലിത്തിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററികളിൽ സംഭരിച്ച് പെട്ടെന്നുള്ള ആക്സലറേഷനും മറ്റുമുള്ള എക്സ്ട്രാ പവറിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ഹൈഡ്രജൻ ട്രെയിനിൽ 2 പവർ കാറുകളാണുള്ളത്. ഓരോ പവർ കാറിനും 1200 കിലോവാട്ട് ഏകദേശം 1600 കുതിരശക്തിക്ക് സമാനം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഈ 2 പവർ യൂണിറ്റുകളും സംയുക്തമായി ആകെ 10 കോച്ചുകളുള്ള ഈ ട്രെയിനിനെ മണിക്കൂറിൽ 110 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ആവശ്യമായ ഊർജം നൽകുന്നു. ഹരിയാനയിലെ ജിന്ദിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ഹൈഡ്രജൻ ഇന്ധനം നിറയ്ക്കൽ സൗകര്യം സജ്ജമാക്കിയിട്ടുള്ളത്. ഈ സൗകര്യം 3 ഘട്ടങ്ങളിലായാണ് പ്രവർത്തിക്കുക. ആദ്യം വൈദ്യുതി വിശ്ലേഷണം എന്ന പ്രക്രിയയിലൂടെ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇവിടെ ജലത്തെ ഹൈഡ്രജനും ഓക്സിജനുമായി വേർതിരിക്കാൻ വൈദ്യുതി ഉപയോഗിക്കുന്നു. ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രജൻ പിന്നീട് 500 bar ഉയർന്ന മർദ്ദത്തിലേക്ക് കംപ്രസ് ചെയ്ത് സൂക്ഷിക്കുന്നു. ഒടുവിൽ 350 bar നിയന്ത്രിത മർദ്ദത്തിൽ 2 ഹൈഡ്രജൻ ഡിസ്പെൻസറുകൾ മുഖേന ഹൈഡ്രജൻ ട്രെയിനിലെ 2 പവർ കാറുകളിലും ഒരേ സമയം ഹൈഡ്രജൻ ലഭ്യമാക്കുന്നു. ജിന്ദ് ഹൈഡ്രജൻ സൗകര്യത്തിന് 3000 kilogram ഹൈഡ്രജൻ സംഭരിക്കാൻ കഴിയും. ജ്വലനമില്ല, പുകയില്ല, കാർബൺ ഉദ്ഭവനം തീരെയില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഹൈഡ്രജൻ റെയിൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ നിരയിലേക്കാണ് ഇന്ത്യയും ഇതോടെ എത്തുന്നത്.

0: ഓടിക്കുന്നത് ലാഭകരമല്ല. പക്ഷേ സാങ്കേതിക വിദ്യ മെച്ചപ്പെട്ടാൽ ചെലവ് കുറയും.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞൂരാൻ. ശാസ്ത്രദീപ്തി.

പൂരങ്ങളാണ് എൻ്റെ വലിപ്പം, മേളങ്ങളാണ് എൻ്റെ വലിപ്പം. ഇതിൽ കൂടെ വലുതായി ചെറുതായി വലുതായ ഒരു ഇപ്പോഴും ചെറുതാണെന്ന് മനസ്സിൽ സൂക്ഷിക്കുന്ന പെരുവനം കുട്ടന്മാരാണ് ഞാൻ. പെരുവനം കുട്ടന്മാരാർ അല്ലെങ്കിൽ പെരുവനം അപ്പുമാരാർ എൻ്റെ അച്ഛനായിരുന്നു. പെരുവനം നാരായണമാരാർ അച്ഛൻ്റെ അമ്മാവനായിരുന്നു. പല തലമുറകളായി നേടിയെടുത്ത ഒരു മേള സംസ്കൃതി കാത്തുസൂക്ഷിക്കലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പെരുവനം ഗ്രാമത്തിൻ്റെ ഖ്യാതിയാണ്, ഗ്രാമത്തിൻ്റെ വലിപ്പമാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ പൂര സംസ്കൃതി മേള സംസ്കൃതിയുടെ വലിപ്പമാണ് എനിക്ക് ഈ രംഗത്ത് വരാൻ സാധിച്ചത്, എന്നെ പൊതുജനം തിരിച്ചറിയുന്നത്. കുട്ടിക്കാലത്ത് 10 വയസ്സ് മുതൽ അച്ഛൻ കലാകാരനായിരുന്നു, മേളപ്രമാണിയായിരുന്നു. ക്ഷേത്രങ്ങളിൽ ചേർപ്പ് ക്ഷേത്രം, പെരുവനൻ ക്ഷേത്രം എല്ലാം അടിയന്തരക്കാരാണ്. അപ്പോൾ കൊട്ടു പഠിക്കുന്നതിന് മുമ്പെൻ്റെ കണ്ടും കേട്ടും ഈ രംഗത്തേക്ക് വന്ന ആളാണ് ഞാൻ. അങ്ങനെ ആദ്യം തുടങ്ങി. അത് കഴിഞ്ഞ് അച്ഛൻ പഠിപ്പിച്ചു പെരുവന അപ്പുമാരാർ, ആദ്യം ക്ഷേത്ര ചടങ്ങുകൾ പഠിപ്പിച്ചു. പിന്നീട് കുമരപുര അപ്പുമാരാർ എന്നെ വിസ്തരിച്ച് ശാസ്ത്രീയമായി തായമ്പയും മറ്റ് വാദ്യവിശേഷങ്ങൾ പഠിപ്പിച്ചു. പിന്നെ ഞാൻ കഥകളിക്കൊട്ട് ശ്രീനാരായണപുരം അപ്പുമാരാരുടെ അടുക്കൽ പഠിച്ചു. വീട്ടിൽ ജനിച്ച മുതൽ കാണുന്നത് ചെണ്ടിയും ശംഖും എടയ്ക്കയും ഇതാണ്. നടക്കാൻ തുടങ്ങിയപ്പോൾ കേൾക്കുന്നത് മേളങ്ങളാണ്, പൂരങ്ങളാണ്. ഈ പൂര സംസ്കൃതിയാണ് എനിക്ക് പ്രചോദനമായിട്ടുള്ളത്. പെരുവനത്തെ 4 പ്രധാന പൂരമാണ് അതിഗംഭീരമായിട്ട് നടക്കുന്നത്. ചേർപ്പ് ഭഗവതിയുടെ പൂരം, അമ്മതിരുടിയുടെ പൂരം, ചാത്തക്കുടം ശാസ്താവിൻ്റെ പൂരം, ആറാട്ടുപുഴ ശാസ്താവിൻ്റെ പൂരം. ഈ 4 പൂരത്തിനും ഗംഭീര മേളം, 4 പ്രമാണിമാർ വ്യത്യസ്തരായിട്ട് കൂട്ടുകയാണ്. എനിക്ക് ഈ 4 പൂരത്തിനും പ്രമാണം വഹിക്കാൻ ഭാഗ്യം സിദ്ധിച്ചു. അതൊരു വലിയൊരു നേട്ടമാണ്. അത് നേടിയത് എൻ്റെ അച്ഛന് മാത്രമേ സാധിച്ചുള്ളൂ, അതിന് മുമ്പ് ആർക്കും സാധിച്ചിട്ടില്ല. ഇപ്പം ഞാൻ മാത്രമാണ് ഇപ്പോൾ അത് 4 പൂരത്തിനും പ്രമാണം കൂട്ടിയ ജീവിച്ചിരിക്കുന്ന ഒരാളുള്ളൂ. അതൊരു വലിയ നേട്ടമാണ്. തൃശ്ശൂപുരത്തിൽ പ്രമാണിയാവാൻ സാധിച്ചത് അതിൻ്റെ ബേസ് ഞാൻ തൃപ്പൂണിത്തുറ മുതൽ എറണാകുളത്തും വൈപ്പിങ്കരയിലും വള്ളത്താങ്കളങ്ങരയും നായരമ്പലും മരടിലും ചോറ്റാനിക്കരയും എന്ന് വേണ്ട ഗുരുവായൂരും ഇരിഞ്ഞാലക്കുടയും കോഴിക്കോട് വരെ ഉള്ള ഒരു മധ്യകേരളം ത്തിൽ മുഴുവൻ മേളത്തിന് പ്രമാണിയായി പ്രവർത്തിക്കുന്നൊരു കാലഘട്ടത്തിൽ 77 ഞാൻ തൃശ്ശൂപൂരത്തിന് എരിഞ്ഞിത്ര മേളത്തിൽ ഒരു പങ്കാളിയായി. 22 കൊല്ലം 5 പ്രമാണിമാരുടെ കൂടെ സഹ കലാകാരനുമായി പ്രവർത്തിച്ചു. 99 വന്നപ്പോൾ ഞാൻ പെരുവനത്തും ബാക്കി സ്ഥലങ്ങളിലൊക്കെ പ്രമാണിയായപ്പോൾ തൃശ്ശൂർ എരിഞ്ഞിത്ര മേളത്തിനും എനിക്ക് പ്രമാണം വഹിക്കാൻ ഭാഗ്യം സിദ്ധിച്ചു. അപ്പോൾ തൃശ്ശൂപൂരത്തിൻ്റെ മേളത്തിൽ 22 കൊല്ലം സഹകലാകാരനായി പ്രവർത്തിച്ചപ്പോൾ അതിൻ്റെ പ്രമാണിയായി. ഞാൻ ശേഷം 24 കൊല്ലം എരിഞ്ഞിത്ര മേളത്തിൻ്റെ പ്രമാണിയായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു. അതും അതെൻ്റെ ഒരു ഭാഗ്യമാണ്. ഇതിനു മുമ്പ് ഓർമ്മയിൽ അത്രയും കാലം പ്രമാണം വഹിച്ചവരുടെ ഓർമ്മ ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്കോ ചരിത്രമോ രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുമ്പ് 20 കൊല്ലം വരെ എത്തിയ പരിയാരത്ത് കുഞ്ഞന്മാരാരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാണ്ടിമേളത്തിൻ്റെ രാജാവ് എന്നാണ് പറയുക. അപ്പോൾ അവരൊക്കെ അലങ്കരിച്ച സ്ഥലം പെരുവനം നാരായണമാരാർ അച്ഛൻ്റെ മാമന പഞ്ചാരി ഗന്ധർവ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അവരൊക്കെ അലങ്കരിച്ച സ്ഥാനത്ത് പെരുവനത്തിൻ്റെ പിന്തുടർച്ചക്കാരനായിട്ട് മേളം കൊണ്ടു നടക്കാൻ കഴിയണു, അവരൊക്കെ നേടിയ ഖ്യാതി കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പെരുവനത്തിൻ്റെ പൂര സംസ്കൃതി വലിപ്പം കൊണ്ട് ഞാൻ മേളത്തിൽ വലിയ ഒരു സ്ഥാനത്തെത്താൻ എനിക്ക് ഭാഗ്യം കിട്ടി. അത് തന്നെയാണ് 10 വയസ്സ് മുതൽ തുടങ്ങി എന്നെ മേള സഭയിലേക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം.

താളമുള്ള ആൾക്കാർ ആരായാലും നമുക്കൊക്കെ താളമുണ്ട്. നമ്മൾ ശ്വസിക്കുന്ന ഒരു മിനിറ്റിൽ ഇത്ര പ്രാവശ്യം ശ്വസിക്കണം എന്ന് പറയുന്നത് നമ്മുടെ താളത്തെ സൂചിക്കുന്നത്. അതിൽ വേരിയേഷൻ വരുമ്പോൾ താളപ്പഴു വരുമ്പോഴാണ് നമ്മുടെ ജീവന് വരെ. അപ്പോൾ നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് താളത്തിലാണ്. അപ്പോൾ എല്ലാവരും താളമുണ്ട്. താളമുള്ള ഏതൊരു മനുഷ്യനും ആസ്വദിക്കാൻ പറ്റുന്നതാണ് മേളങ്ങൾ. ഈ മേളങ്ങൾ ചിട്ടപ്പെടുത്തിയിരുന്നത് വളരെ ലളിതമായിട്ടാണ്. അതിൻ്റെ താളക്രമം അറിഞ്ഞാസ്വദിക്കണമെങ്കിൽ അത് പഠിക്കണം. അതേസമയം കേൾക്കുമ്പോൾ മേളത്തിൽ ചെണ്ടയുണ്ട്, എലത്താളമുണ്ട്, കൊമ്പുണ്ട്, കുഴലുണ്ട്, ഇതെല്ലാം ചേർന്ന് സമ്മിശ്രമായിട്ട് കേൾക്കുന്ന ശബ്ദത്തിന് അതിൻ്റെ ശബ്ദമാതിരി എല്ലാവരെയും ആകർഷിക്കും. അതുതന്നെയാണ് ഈ മേളത്തിനെ എല്ലാവരും സ്നേഹിക്കുന്നത്. പിന്നെ നമ്മുടെ പൂർവികർ ആ മേളം ചിട്ടപ്പെടുത്തി പെരുവനാറാട്ടുപുഴ പൂരം, തൃശ്ശൂർ പൂരം തുടങ്ങിയ പൂരങ്ങളിലൊക്കെ അത് വലിയ തോതിൽ ഡെവലപ്പ് ചെയ്ത് അവതരിപ്പിക്കുമ്പോൾ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ഓർക്കസ്ട്രയാണ് എലിഞ്ഞീത്ര മേളം എന്ന് ലോകം അറിഞ്ഞു. മലയാളികൾ എവിടെയുണ്ടോ അവരെല്ലാവരും ഇത് കാണുന്നു. മലയാളികൾ കാണുമ്പോൾ കൂടെയുള്ളവർ കാണുന്നു. താളം അറിയുന്ന വിദേശിയായാലും ഇതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ താളം പിടിക്കാനും ആസ്വദിക്കാനും പറ്റുന്നതാണ് നമ്മുടെ മേളം. അതുകൊണ്ട് ലോകത്തിൽ മുഴുവൻ ഇതിന് ആരാധകരുണ്ട്, ശ്രോതാക്കളുണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ട്, പഠിക്കാൻ വരുന്നവരുണ്ട്. ജയറാം പിടിച്ചു, റിമാഗ് അല്ലെങ്കിൽ പിടിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും പ്രായഭേദമെന്ന് പഠിക്കാമെന്നായി എല്ലാ കാര്യങ്ങളും നമുക്ക് സമത്വം വന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാവരും പാട്ട് പഠിക്കാനും കൊട്ട് പഠിക്കാനും ഇതിൽ കൂടുതൽ പഠിക്കുന്നത് ഇപ്പോൾ ചെണ്ടയാണ്. അതാണ് ചെണ്ടയുടെ പ്രത്യേകത. ചെണ്ട എന്ന് പറയുന്ന വാദ്യ ഉപകരണം, നമ്മൾ ഉദ്ദേശിക്കുന്ന ചെണ്ട കേരളത്തിന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ശബ്ദം വലുതാണ്, ചെറുതായും പ്രയോഗിക്കാം, വലുതായും പ്രയോഗിക്കാം. ഇതിൻ്റെ രണ്ട് ഭാഗത്ത് രണ്ട് ശബ്ദ അവിടെ തന്നെ. ഒരു ഭാഗത്തെ ശബ്ദത്തിന് താളം പിടിക്കുന്നത് മറുഭാഗത്താണ്, അതിൻ്റെ ശബ്ദം വേറെയാണ്. അതിനെ വലന്തര ചെണ്ട പറയും, മേളം കൊട്ടറിനെ ഇടന്തര ചെണ്ട പറയും. ഈ രണ്ട് ശബ്ദം ആയിട്ട് കോർത്താലേ ആ ഒരു ഭാഗത്ത് നല്ല ശബ്ദം കേൾക്കുള്ളൂ. അതുകൊണ്ട് അതിന് കഴിയും. അപ്പം രണ്ട് വ്യത്യസ്തമായ ശബ്ദങ്ങളെ ഏകോപിപ്പിച്ച് ഒരുമിക്കുന്ന ഒരു യോജിപ്പ്. ഇതിനെ ചേർക്കണതിൽ എലത്താളത്തിൻ്റെ പങ്ക് ഒരു കഞ്ചക്ഷനാണ്. ഈ താളത്തെ ചേർക്കുന്ന എലത്താളാണ്. ഇതിൽ സംഗീതം പകരുന്നതാണ് കൊമ്പും കുഴലും. അപ്പം സത്യത്തിൽ ഇത് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് വിവിധ ശ്രുതിയിലുള്ള വാദ്യങ്ങൾ, നാല് വാദ്യങ്ങൾ ഒരുമിച്ച് ചേരുന്നു. ഒരുമിച്ച് ചേരുമ്പോൾ ഒരു സത്തുണ്ടാവുന്നു, അതാണ് മേളം. അതുതന്നെയാണ് നാനാത്വത്തിൽ ഏകത്വം. ഐക്യമുണ്ടായാൽ നമുക്ക് വിജയിക്കാം. യോജിച്ച് നിന്നാൽ അതിന് എല്ലാവർക്കും വലിപ്പവും അതിൻ്റെ ശ്രദ്ധിക്കുകയും ചെയ്യും എന്നുള്ളതിനൊക്കെയുള്ള ചില പാഠങ്ങൾ കൂടി മേളം പഠിപ്പിക്കേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. നമ്മുടെ ഭാരത സംസ്കൃതിയിൽ എന്തുണ്ടെങ്കിലും ഭാരതമാണ് മുമ്പ് കണ്ടുപിടിച്ച്, അതൊക്കെ വിദേശീയർ കൊണ്ടുപോയിട്ടാണ് വിദേശീയർ മറ്റുള്ളവർ കേമന്മാരായത്. നമ്മൾക്കാണ് അതൊക്കെ നഷ്ടം വന്ന്. നമ്മളിപ്പം അവരെ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ വിദേശീയർ നല്ലതാന്ന് പറഞ്ഞാൽ യുനെസ്കോ അംഗീകരിച്ചാൽ നമ്മൾ അംഗീകരിച്ചു. തെക്കോട്ടിറക്കം ഒക്കെയിലും വലിയ ദൃശ്യ വിരുന്നാണെന്ന് യുനെസ്കോ അംഗീകരിച്ചു. അപ്പം നമ്മൾ പറഞ്ഞു തുടങ്ങി തെക്കോട്ടിറക്കാടെ ഒക്കെയിലും കേമം. ഈ തെക്കോട്ടിറക്കം 1300 കൊല്ലം ശക്തൻ തമ്പുരാൻ്റെ കാലം മുതൽക്ക് നടക്കുന്നതാണ്. അതിൻ്റെ മഹത്വം യുനെസ്കോ അംഗീകരിക്കേണ്ടി വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ നന്നായി പറയുന്നത്. പുതിയ ജനറേഷൻ, ഇന്ന് സമൂഹം നമ്മളൊന്നായി, ആണും പെണ്ണും ഒന്നും വ്യത്യാസമില്ല. അപ്പോൾ ഇന്ന് എല്ലാവരും എല്ലാം പഠിക്കുന്നു, സ്കൂളിൽ എല്ലാവരും പഠിക്കുന്നു. ഇനി കലയാണെങ്കിൽ കലാകാരന്മാരുടെ അടുക്ക് എല്ലാവരും വരുന്നു. ഇന്നലെ അതിവിപുലമായൊരു ഭജന നടക്കുന്നു. ചെറിയ കുട്ടികൾ പാടുന്നു മുമ്പിലിരുന്ന്, കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മമാർ കയറിയിരുന്ന് പാടുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടന്മാർ പാടും. എല്ലാവർക്കും അവരവർക്ക് എന്തെങ്കിലും പറ്റും, അത് സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ ഒരു മോഹമുള്ള ഒരു നല്ല കാലമാണിപ്പോൾ. അതുകൊണ്ട് എല്ലാവരും എല്ലാം പഠിക്കുന്നു. ഇന്ന് അമേരിക്കയിൽ വെച്ചിട്ട് 600 പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന മേളത്തിൻ്റെ ഒരു ഗിന്നസ് റെക്കോർഡ് പരിപാടി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ നേതൃത്വത്തിൽ നടന്നു എന്ന് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലായി. അമേരിക്കയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇത്
ഒരു ഗിന്നസ്

റെക്കോർഡായിട്ട് അമേരിക്കയിൽ അവർ ഇത് സംഘടിപ്പിച്ചു. 10-20 മിനിറ്റ് 600 പേര് ഒരുമിച്ച് ചേർന്ന് അവതരിപ്പിച്ച പരിപാടി ഗിന്നസ് റെക്കോർഡ്. അതിൻ്റെ ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്ത് അവർക്കെല്ലാം ഗിന്നസ് റെക്കോർഡ് കിട്ടും. ഇത് 4 മണിക്കൂർ നേരം 5 മണിക്കൂർ നേരം നിർത്താതെ 250-300 കലാകാരന്മാർ ഒരുമിച്ച് തൃശ്ശൂരും പെരുവനന്തട വഴിയിലും ആറാട്ട് വഴിയിലും കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പണ്ട് മുതൽ നടക്കുന്നുണ്ട്. അതിനെ ഒരു ഗിന്നസ് റെക്കോർഡാക്കാൻ ആര് ശ്രമിച്ചിട്ടില്ല. ഇത് നമ്മുടെ പൂർവസൂരികൾ കൊണ്ടുവന്ന് നടത്തി വരുന്നുണ്ട്. കേരളത്തിൻ്റെ കലയെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ച മഹാമനസ്സിനുടമയായ അത്യുന്നതനായ ലോകം കണ്ട തബല മാന്ത്രികനാണ് ഷക്കീർ ഹുസൈൻ. അദ്ദേഹം നിരവധി പുരസ്കാരങ്ങൾ ബോംബെയിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് എനിക്ക് വാങ്ങിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാനും മട്ടന്നൂരും ചേർന്ന് ബോംബെയിൽ വെച്ച് തന്നെ അദ്ദേഹത്തിനെ ആദരിക്കൽ കേളിയുടെ പരിപാടിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കൊടുക്കലും വാങ്ങലും ഞങ്ങൾ തമ്മിൽ നിരവധി ഒക്കേഷനിലും ഉണ്ടായിട്ടുണ്ട്. ഭാരതത്തിൻ്റെ തബല മാന്ത്രികനെ പെരുവനം ഗ്രാമം പെരുവനത്തിൽ ക്ഷണിച്ചു കൊണ്ടുവന്ന് ചേർപ്പിലെ അദ്ദേഹത്തിൻ്റെ തബല കൺസർട്ട് നടത്തി. മട്ടന്നൂരും ഞാനും നമ്പ്യാരാശാനും അതുപോലെ പത്മശ്രീകള 5 പേര് ചേർന്ന് ഇദ്ദേഹത്തിനെ പെരുവനത്ത് CNN സ്കൂളിൽ വെച്ച് വീരശങ്കല അണിയിച്ച് ആദരിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം കുറച്ച് ക്ഷീണിതനാണ് യാത്രയും പരിപാടിയും. അപ്പം അദ്ദേഹം വന്ന് സദസ്സിലിരുന്നു. അദ്ദേഹത്തിന് വെൽക്കമായിട്ട് നമ്മൾ അവതരിപ്പിച്ചത് എലിഞ്ഞിത്ര മേളത്തിൻ്റെ അല്ലെങ്കിൽ ആറാട്ടുപുഴ ശാസ്താവിൻ്റെ മേളത്തിൻ്റെ ഒരു ചെറിയൊരു പാണ്ഡി മേളത്തിൻ്റെ ക്യാപ്ഷൻ. ഇതാണ് നമ്മൾ വെൽക്കം സ്പീച്ചായിട്ട് താളത്തിൽ കൂടിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഈ മേളം കൊട്ടാളുടെ ഭാഗ്യം എനിക്കുണ്ടായി. ഇത് കൊട്ടിക്കഴിഞ്ഞപ്പോൾ കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇതുപോലെ പഴയ മെമ്മറിയിൽ അദ്ദേഹം കഴിഞ്ഞിട്ട് നിന്ന് കൈയടിച്ചു. എന്നിട്ട് അദ്ദേഹം സദസ്സിൽ അദ്ദേഹത്തിൻ്റെ കൺസർട്ടിൽ വന്നപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞത്, ഞാൻ ക്ഷീണിതനാണ്, ഇന്നത്തെ പെർഫോമൻസ് എനിക്ക് വേണ്ട പോലെ ചെയ്യാൻ ശക്തി തരണേന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഈ വേദിയിൽ വന്നത്. ഇവിടെ വന്ന് നിങ്ങളുടെ ഊർജം, ആ മേളത്തിൻ്റെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ വേദിയിൽ കയറുമ്പോൾ എനിക്ക് പതിവിൽ കൂടുതൽ ഭംഗിയായി ഈ പരിപാടി നടത്താനുള്ള സകല ഊർജവും കിട്ടി ഇതിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം നമ്മുടെ മേളത്തിൻ്റെ ശക്തി അതാണ്. അദ്ദേഹത്തിന് മട്ടന്നൂരുമായിട്ട് അദ്ദേഹവുമായിട്ടുള്ള ഒരു ഫ്യൂഷൻ അന്നുണ്ടായി. അദ്ദേഹത്തിനെ നമ്മൾ ഇന്ന് ഇവിടെ ആദരിച്ചു. അദ്ദേഹത്തിൻ്റെ സൗഹൃദം എന്ന് പറയുന്നത് ഞാൻ 5-10 ദിവസമാണ് അദ്ദേഹത്തെ അടുത്ത് കണ്ടിട്ടുണ്ടാവുക, അത്രയേ ഉള്ളൂ. നിത്യം ഫോണിൽ കൂടി ഒന്നും വിളിക്കുന്ന സ്വഭാവവും ഇല്ല, തിരക്ക് പിടിച്ച മനുഷ്യനാണ്. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ താളത്തെ ബഹുമാനിക്കുന്നു. അതിലൂടെ എന്നെയും മട്ടന്നൂരിനെയും അദ്ദേഹം സഹോദരങ്ങളായി സ്നേഹിക്കുന്ന വ്യക്തിത്വമാണ്. 13 December 2023 എൻ്റെ മലയാള പക്ഷം തൃക്കേട്ട വൃശ്ചികമാസം 4 പ്രകാരം എൻ്റെ 70-ാം പിറന്നാൾ ആഘോഷം. നാട്ടിൽ ഡേറ്റ് ഓഫ് ബർത്തിന് ആഘോഷിച്ചു. തൃപ്പൂണിത്തുറ അതിൻ്റെ തലേദിവസം തൃക്കേട്ട പുറപ്പാടായിട്ട് ആഘോഷിച്ചു. അവിടെ തൃക്കേട്ട പുറപ്പാട് കേമ തലേദിവസമായിരുന്നു. പിറന്നാൾ പക്ഷെ പിറ്റേ ദിവസം വരും. പിറ്റേ ദിവസം ഞാൻ ബോംബെയിൽ പോയിട്ടാണ് സക്കീർ ഹുസൈനെ ആദരിക്കുന്നത്. ഈ മട്ടന്നൂരും കൂടിയിട്ടാണ് ആദരിക്കുന്നത്. ആ ആദരവ് കഴിഞ്ഞ് അദ്ദേഹത്തിനെ ആദരിച്ച് അദ്ദേഹത്തിൻ്റെ തബല വാദനം കേട്ടതിന് ശേഷം അദ്ദേഹത്തിനെ അനുമോദിക്കുന്ന ചടങ്ങിൽ അദ്ദേഹം എൻ്റെ 70-ാം പിറന്നാളാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു പൊന്നാട എന്നെ പുതപ്പിച്ച് പിന്നിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്ന പടമാണ് ഞാൻ പോലും. അപ്പോൾ ഞങ്ങളുടെ മനസ്സ് തമ്മിലുള്ള ഐക്യം, താളത്തിൽ കൂടെയുള്ള ഒരു ഐക്യം എന്താ ആണ് ആ ഫോട്ടോ സൂചിപ്പിക്കുന്നത്. അത് പോസ്റ്റ് ചെയ്ത ഫോട്ടോ അല്ല, അവിചാരിതമായ ഒരു നിമിഷം. അന്ന് നമ്മൾ കേരള മോഡലിൽ സക്കീർ ഹുസൈനും ഞങ്ങളെല്ലാവരും ഇരുന്ന് നമ്മുടെ കേളിക്ക എന്ന് പറയുന്ന സംഘടന ഒരു മലയാളത്തിൻ്റെ സത്യം ഉണ്ട് പിരിഞ്ഞതാണ് സക്കീറുമായിട്ടുള്ള അവസാന മീറ്റിംഗ്. 6 മാസത്തിന് ശേഷം അദ്ദേഹം എന്നേക്കായി നമ്മളെ വിട്ടു. ആ മഹാമനുഷ്യൻ താളത്തിൽ ജനിച്ച് താളത്തിൽ ജീവിച്ച് കലകളെ സ്നേഹിച്ച് കലാകാരന്മാരെ സ്നേഹിച്ച് ചേർപ്പിൽ വന്നപ്പോൾ വിളക്ക് കൊളുത്താൻ വിളക്ക് കൈ കൊടുത്തപ്പോൾ സീനിയോറിറ്റി അനുസരിച്ച് പ്രായം ചേർന്നവർ എല്ലാവരും കൊളുത്തട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഭവ്യത കാണിച്ച് നമ്പ്യാരാശാൻ തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ മുട്ടുകുത്തി നിന്ന് തല കുനിച്ച് നിന്ന് നമസ്കരിച്ച് നിന്നിട്ടാണ് അദ്ദേഹം ഭദ്രദീപം കൊളുത്തിയത്.
അത്.

ദീപത്തെ ആദരിക്കുന്നു, നമ്മുടെ ഗ്രാമത്തെ ബഹുമാനിക്കുന്നു, കലകളെ കലാകാരന്മാരെ എല്ലാവരെയും കലകളെ നമസ്കരിക്കുന്നു. അത്രയും വിനയാന്വിതനാണ് ആ മഹാനായ കലാകാരൻ. അദ്ദേഹത്തിന് മനസ്സിലൊരിടം കിട്ടിയത് നമ്മുടെ താളവാദ്യം നമുക്ക് നൽകിയതാണ്. അതാണ് ഞങ്ങൾ തമ്മിലുടെ ബന്ധം. വ്യക്തിപരമായി വേറെ ബന്ധങ്ങളൊന്നുമില്ല, താളത്തിൽ കൂടെയല്ല, മാനസികമായ അടുപ്പം, പരസ്പരമുള്ള സ്നേഹബഹുമാനം.

പ്രതിഭാദേവി സിംഗ് പാട്ടീൽ 2011 ഡൽഹിയിൽ വെച്ച് എനിക്ക് തന്ന ഫോട്ടോ മാത്രമേ ഉള്ളൂ. ഇവിടെ എൻ്റെ ഉപഹാരങ്ങൾ മൊത്തം ഉള്ളത് എൻ്റെ വീട്ടിലാണ്. അതേപോലെ തന്നെ 2019 ഇപ്പോൾ ദ്രൗപദി മുർമു പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് രണ്ടാമത് വനിത പ്രസിഡൻ്റായപ്പോൾ എനിക്ക് കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടി. അപ്പോൾ രണ്ട് പ്രസിഡൻ്റുമാരുടെ അവാർഡിന് ഫോട്ടോ ഇവിടെയുണ്ട്. അത് രണ്ടുമാണ് ഫോട്ടോ. അത് ഞാൻ അവിടെ നിന്ന് താമസം മാറ്റിക്കുമ്പോൾ ആ ഫോട്ടോ രണ്ടും, അതുപോലെ മഹാത്മാഗാന്ധിയെ, സക്കീർ ഹുസൈനെ, ഇങ്ങനെ മൂന്നാല് ഐറ്റം മാത്രമേ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. എനിക്ക് കിട്ടിയ ആദ്യത്തെ ആദരവ് മുതൽ ഇന്ന് കിട്ടിയ എല്ലാ പ്രോത്സാഹന സമ്മാനങ്ങളായാലും പത്മശ്രീ അടക്കമുള്ളത് അവിടെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. പത്മശ്രീയെ പോലെ കേന്ദ്ര സംഗീത അക്കാദമി അവാർഡ് പോലെ തന്നെയാണ് സക്കീർ ഹുസൈനെ പോലെയും റസുൽ പൂക്കുട്ടിയെ പോലെയും മട്ടന്നൂരിനെ പോലെയും, അതുപോലെ കലാകാരന്മാരാരായാലും, അത് ടി വി ഗോപാലകൃഷ്ണൻജി ആയാലും നമ്മുടെ കായിക താരങ്ങൾ മെസ്സി ആയാലും, മെസ്സിയുടെ ആരാധകനാണ് ഞാനും എൻ്റെ കുട്ടികളും. അപ്പോൾ ദിവ്യത്വമുള്ളവരാണ് കഴിവുള്ളവരെല്ലാവരും. കഴിവിൻ്റെ അളവ് കൂടുമ്പോഴാണ് ദിവ്യന്മാരാവും. കുട്ടികൾ പന്ത് കളിക്കും, മെസ്സി കളിക്കുമ്പോൾ മെസ്സി അതിലൊരു ദൈവപുത്രനാണ്. സക്കീർ ഹുസൈൻ ഒരു ദൈവപുത്രനാണ്, ദൈവിക ശക്തിയുണ്ട്. അപ്പോൾ കഴിവുള്ളവരെ എല്ലാവരെയും അംഗീകരിക്കണം, നമിക്കണം. നമ്മുടെ കഴിവിനേക്കാൾ വലുത് മറ്റുള്ളവരുടെ കഴിവിനെ നമുക്ക് അംഗീകരിച്ചാൽ നമ്മുടെ കഴിവ് കൂടുകയുള്ളൂ, കുറയില്ല എന്നുള്ളൊരു തത്വം കൂടിയും സക്കീർ ഹുസൈൻ പഠിപ്പിച്ചിട്ട് പോവുകയാണ്. റസിൽ പൂക്കുട്ടി മേളം റെക്കോർഡ് ചെയ്യാൻ വന്നപ്പോൾ, തൃശ്ശൂർ പൂരം റെക്കോർഡ് ചെയ്യാൻ വന്നു, ഇലഞ്ഞിത്ര മേളം അവിടെ വെച്ച് റെക്കോർഡ് ചെയ്യുമ്പോൾ പ്രായോഗിക സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ അതിൻ്റെ രംഗങ്ങൾ ചിത്രീകരിച്ച് കുറച്ച് റെക്കോർഡ് ചെയ്തിട്ട് അതേ മേളം പെരുവന അമ്പലത്തിൽ, ഈ അമ്പലത്തിൽ വെച്ച് ഇത് ഷൂട്ട് ചെയ്ത് ഏകദേശം ഇലഞ്ഞിത്ര മേളം ഇവിടെ നടക്കുന്നത് അവിടെ നടക്കുന്ന ഒരു സിനിമ ഫീലിംഗ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ റെക്കോർഡിങ്ങിന് വന്നു. എല്ലാം സെറ്റ് ചെയ്തു ഓമ്പരത്തിൽ, എല്ലാം സെറ്റ് ചെയ്ത് റസുൽ പൂക്കുട്ടി വന്ന് അവിടെ വന്ന് നോക്കിയപ്പോൾ, ഇനി എവിടേക്കാ സ്ഥലങ്ങൾ നോക്കുമ്പോൾ ചരിത്ര പ്രസിദ്ധമായ പെരുവന നടവഴി വരുന്നത് അമ്പലത്തിൻ്റെ പുറത്ത് കിഴക്കേ ഭാഗം, കിഴക്കേ നടവഴിയിൽ വന്ന് നോക്കി അവിടെ വന്ന് അദ്ദേഹം ക്ലാപ്പ് ചെയ്തു. ക്ലാപ്പ് ചെയ്തപ്പോൾ റസുൽ പൂക്കുട്ടി ഉടനെ തീരുമാനിച്ചു ഈ റെക്കോർഡിങ് ഇവിടെ മതി, അവിടെ അമ്പലത്തിൽ സെറ്റ് ചെയ്ത സെറ്റിങ്സ് മുഴുവൻ കംപ്ലീറ്റഡാണ്, മുഴുവൻ അഴിച്ച് നടവഴിയിൽ കൊണ്ടുവന്ന് റീസെറ്റ് ചെയ്ത് അവിടെ നിർത്തി ഞങ്ങളെ കൊണ്ട് മേളം കൊട്ടിച്ചു, പഞ്ചവാദ്യം നടത്തി അവിടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ വെയിൽ കൊള്ളണം, അതൊരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, എങ്കിലും ഇതാണ് പ്രോപ്പർ പ്ലേസ്. ചെണ്ടയുടെ ശബ്ദം അത് മൈക്കിൽ കൂടെ കേൾക്കുമ്പോൾ അത് ഒറിജിനൽ ശബ്ദമായി ഏറ്റവും യോജിക്കുക ഇവിടെ റെക്കോർഡ് ചെയ്തതാണ്. അതാണ് പെരുവനം നടവഴിയുടെ പ്രത്യേകത, പെരുവനം മേള ചരിത്രത്തിൻ്റെ പ്രത്യേകതയും. പെരുവനത്ത് മേളം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖവും അതിൻ്റെ ശ്രേഷ്ഠതയും. ഏറ്റവും നല്ല ഒരു സൗണ്ട് എഞ്ചിനീയറാണ് റസുൽ പൂക്കുട്ടി, അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഞങ്ങൾക്കൊക്കെ അഭിമാനം തോന്നി.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ മേളപാരമ്പര്യത്തിലെ പ്രമുഖ പേരായ ചെണ്ടകലാകാരൻ പെരുവനം കുട്ടൻമാരാർ പങ്കെടുത്ത ചിത്രപതംഗം. നിർവഹണം റിയ, സഹകരണം ഫെറിൻ.

0: ചിത്രപതംഗം.
1: FM ഡയറിയിൽ ഇനി ഇന്ന് ഈ നിലയത്തിൽ നിന്ന് FM ഡയറിയെ തുടർന്ന് രാവിലെ 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ, 9 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി, 11 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സോപാന സംഗീതം, കൊട്ടാരം സജിത് മാരാർ അവതരിപ്പിക്കുന്നു, 11:30 NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ കാഴ്ച വ്യക്തമായതുകൊണ്ട് മാത്രം നേത്രരോഗങ്ങൾ ഇല്ല എന്ന് ഉറപ്പിക്കാനാകുമോ? പ്രായാധിക്യം മൂലമുണ്ടാകുന്ന നേത്രരോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ ജാസ്മിൻ LB സംസാരിക്കുന്നു. 1 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. കേൾക്കാം വെള്ളിത്തിര, തത്സമയ ഫോണിനിഷ്ട ഗാന പരിപാടി ഉച്ചയ്ക്ക് 2 ആകാശവാണി FM വാർത്തകളെ തുടർന്ന്, 3 എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ക്യാൻസർ ചികിത്സയും റേഡിയേഷൻ തെറാപ്പിയും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഇമാ ചാക്കോ മറുപടി നൽകുന്നു. പ്രിയ ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട സമയം ഉച്ചകഴിഞ്ഞ് 3 മുതൽ. ഫോൺ നമ്പറുകൾ 0484-242-6397, 0484-242-6387, 9446455888. വൈകിട്ട് 4 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ, 5 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ അക്വോപോണിക്സ് അറിയേണ്ടതെല്ലാം ഡോക്ടർ അൻസാർ CPയുമായി അഭിമുഖം തിരുവനന്തപുരം റിലേ.

ഇനി ഇന്ന് എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗത്ത് ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും. ചോദ്യം ഇതായിരുന്നു: കേരളത്തിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിയോജക മണ്ഡലത്തിലെ വിജയി സംസ്ഥാനത്തെ ആദ്യ ആരോഗ്യമന്ത്രിയായി, പരാജയപ്പെട്ടയാൾ പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി, ഇവരാരൊക്കെ? ഉത്തരം: പ്രസ്തുത തെരഞ്ഞെടുപ്പിൽ തൃശൂർ നിയോജക മണ്ഡലത്തിൽ വിജയിച്ച ഡോക്ടർ എ ആർ മേനോൻ EMS മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായി. അന്ന് അദ്ദേഹം പരാജയപ്പെടുത്തിയത് കെ കരുണാകരനെ. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: കേരളത്തിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിയോജക മണ്ഡലത്തിലെ വിജയി സംസ്ഥാനത്തെ ആദ്യ ആരോഗ്യമന്ത്രിയായി, പരാജയപ്പെട്ടയാൾ പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി, ഇവരാരൊക്കെ? പ്രസ്തുത തെരഞ്ഞെടുപ്പിൽ തൃശൂർ നിയോജക മണ്ഡലത്തിൽ വിജയിച്ച ഡോക്ടർ എ ആർ മേനോൻ EMS മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായി. അന്ന് അദ്ദേഹം പരാജയപ്പെടുത്തിയത് കെ കരുണാകരനെ. ചിന്താശകലം: സന്തുഷ്ടി എന്നതാണ് ആരോഗ്യത്തിന്റെ ഏറ്റവും ഉയർന്ന തലം. ദലൈലാമ. സന്തുഷ്ടി എന്നതാണ് ആരോഗ്യത്തിന്റെ ഏറ്റവും ഉയർന്ന തലം. പ്രിയ ശ്രോതാക്കളെ, ദലൈലാമയുടെ ഈ വാക്കുകളോടെ ഇന്നത്തെ എഫ് എം ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.

ആകാശവാണി കൊച്ചി FM 102.3 പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 22 സെക്കൻഡും. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ.

0: ഹലോ വിപിഎസ് ലേക് ഷോർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നമ്മുടെയൊക്കെ ജീവിതത്തെ കുറിച്ച് ഈശ്വരന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യപ്രാപ്തിക്കായി അനുദിനം അദ്ദേഹം നമ്മെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപ്പറ്റി നാലാപ്പാട്ട് നാരായണ മേനോൻ എഴുതിയ വരികൾ സുപ്രസിദ്ധമാണ് ട്ടോ. ഉരുക്കിടുന്നു, മിഴിനീരിലിട്ട് മുക്കുന്നു, മുറ്റം ഭുവനേക ശില്പി, മനുഷ്യഹൃത്താം കനകത്തെയേതോ പണിത്തരത്തിനുപയുക്തമാക്കാനെന്ന്. ഇരുമ്പ് പണിക്കാരന്റെ കയ്യിലെ ഇരുമ്പ് കഷ്ണം അല്ലെങ്കിൽ സ്വർണ്ണ പണിക്കാരന്റെ കയ്യിലെ സ്വർണം എന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്യണമെന്ന് അയാൾ ചിന്തിക്കുന്നുവോ, പിന്നീട് അതിനുവേണ്ടി ജ്വലിക്കുന്ന ചൂളയിൽ വെച്ച് അതിനെ പഴുപ്പിച്ച് അടിച്ച് ശരിയാക്കി രൂപപ്പെടുത്തിയെടുക്കുന്നുവോ, ആ വിധം തന്നെയാണ് നമ്മളെയും പാകപ്പെടുത്തിയെടുക്കുന്നത്. ലക്ഷ്യപ്രാപ്തിയിലെത്തും വരെ ഹൃദയ ഭേദകമായ അനുഭവങ്ങളാകുന്ന ചൂളയിൽ നമ്മളും വീഴുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, അനുഭവിക്കുന്നതൊക്കെയും സ്വന്തം പ്രവൃത്തിയുടെ ഫലം മാത്രം. ലക്ഷ്യമൊന്നേയുള്ളൂ, അന്തരാത്മാവിനും പക്വതയും പരിശുദ്ധിയും നൽകുക. വെയിലും മഴയും വൃക്ഷത്തിന്റെ വളർച്ചയ്ക്ക് അനിവാര്യം എന്നതുപോലെ സുഖവും ദുഃഖവും മനുഷ്യന്റെ പൂർണതയ്ക്കും അത്യന്താപേക്ഷിതമാണ്. സോ പോകുന്ന വഴിയെ കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടാതെ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് ബി ഹാപ്പി ആൻഡ് എൻജോയ് വിത്ത് ഹലോ വിപിഎസ് ലേക് ഷോർ, സ്പോൺസർഡ് ബൈ വിപിഎസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ഡാനി ജെയിംസ്, പ്രോഗ്രാം പ്രസന്റേഴ്സ് ബാലകൃഷ്ണൻ പിരിയയും ആശാലതയും.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ, ബി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റലിലെ മിനിമലി ഇൻവേസീവ് സർജറി വിഭാഗം മേധാവിയാണ്. തൈറോയിഡ് ഒരു നിസാരക്കാരനല്ല, ശരീരത്തിലെ മിക്ക അവയവങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്ന ദ്രാവകങ്ങളാണ് തൈറോയിഡ് രക്തത്തിലേക്ക് എത്തിക്കുന്നത്. പ്രവർത്തന വ്യത്യാസങ്ങൾ മരുന്നുകൾ കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയും. തൈറോക്സിൻ ഗുളിക ഒരിക്കലും ദോഷകാരിയല്ല, അതൊരിക്കലും മുടക്കുകയും അരുത്. മുഴകൾ വന്നാൽ താക്കോൽദാര ശസ്ത്രക്രിയയിലൂടെ മാറ്റുന്നതാണ് നല്ലത്.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം ബി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.
2: ഹലോ.
0: ഹലോ വികാസ് ആണോ?
2: അതെ
0: വികാസ്, ഇത് ഹലോ വി പി എസ് ലേക് ഷോറിൽ നിന്നും ആശാലതയാണ്.
2: പറഞ്ഞോളൂ
0: വികാസ്, എന്താ ചെയ്യുന്നേ?
2: ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ആണ്.
0: എവിടെയാ വർക്ക് ചെയ്യുന്നത്?
2: തിരുവാണിയൂര്.
0: ആരൊക്കെ എന്റെ വീട്ടില്?
2: വീട്ടിലെ വൈഫ്, രണ്ട് പിള്ളേര്, പിന്നെ വൈഫിന്റെ അമ്മയുണ്ട്.
0: എല്ലാരും സുഖമായിട്ടിരിക്കുന്നു?
2: എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
0: വീടിന്റെ അടുത്ത് തന്നെയാണോ സ്ഥാപനം ഉള്ളത്?
2: വീടിന്റെ അടുത്ത് തന്നെ, ഒരു 6-7 കിലോമീറ്ററേ ഉള്ളൂ.
0: ഓഹോ, വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ?
2: ഉണ്ട്, HDFC ബാങ്കിലാണ്. ഇവിടെ പുത്തൻകുരിശ് എന്ന് പറയും, ഏകദേശം എന്റെ അത്ര ദൂരം തന്നെ ഉള്ളു പുള്ളിക്കാരിക്കും.
0: മക്കള് സ്കൂളിൽ പോകുന്നോ അല്ല വലിയ കുട്ടികളാണോ?
2: അല്ല, മക്കള് ഒരാള് +1 ആണ്, ഒരാള് 1-ാം ക്ലാസ്സില്.
0: ഓ, നല്ല ഡിഫറൻസ് ആണല്ലോ മക്കള് തമ്മില്. അപ്പൊ ഒരാളെ മറ്റാളെ ടേക്ക് കെയർ ചെയ്തോളും, അച്ഛനും അമ്മയൊന്നും വീട്ടിലില്ലെങ്കിൽ. അതൊരു നല്ല കാര്യമാണ്. ഓക്കെ, അമ്മ ഉള്ളത് കൊണ്ട് സമാധാനായിരിക്കും, നിങ്ങൾക്ക് സുഖമായിട്ട് ജോലിക്കൊക്കെ പോവാം അല്ലേ? ഇന്ന് ജോലി സ്ഥലത്താണോ ഉള്ളത്? അപ്പൊ ജോലി നന്നായി നടക്കട്ടെ, ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞോളൂ.
2: എനിക്ക്
0: ആലോചിച്ചോളൂ, കുഴപ്പമില്ല.
2: സമ്മർ ഇൻ ബെത്ലഹേം ഇല്ലേ, അതിലെ ഒരു രാത്രി കൂടി വിട വാങ്ങുക എന്നുള്ളൊരു.
0: ഓയെസ്, വികാസ് ചിക്ക് ഈ ഒരു രാത്രി കൂടെ വിട വാങ്ങവേ എന്നുള്ള പാട്ട് കേൾക്കുമ്പോ ഒരു സങ്കടം തോന്നാറുണ്ടോ? കാരണം എനിക്ക്, ഞാൻ അമ്മ എന്ന് വിളിക്കുന്ന ഒരാളുണ്ടായിരുന്നു, അമ്മ എന്ന് ജീവിച്ചിരിപ്പില്ല. ആ അമ്മ എപ്പോഴും എന്നോട് പറയും രാത്രിയാകുമ്പോ എനിക്ക് സങ്കടം വരും, കാരണം ഒരു ദിവസവും കൂടി തീരുകയല്ലേ എന്ന്. അപ്പൊ അങ്ങനെ ഒരു സങ്കടം തോന്നാറുണ്ടോ?
2: എനിക്ക് അങ്ങനെ ഓരോ ദിവസം ആദ്യമൊക്കെ ഓരോ ഏജ് കൂടുന്നതിനനുസരിച്ച് സന്തോഷമായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെ ഓരോ വർഷം കഴിഞ്ഞു പോകുമ്പോ നമുക്കൊരു വിഷമം തോന്നുന്നു. നമ്മുടെ ജീവിത പുസ്തകത്തിൽ നിന്ന് ഓരോ താളിങ്ങനെ മറിഞ്ഞു പോവല്ലേ എന്നൊരു വിഷമം തോന്നാറുണ്ട്.
0: അങ്ങനത്തെ വിഷമമൊന്നും വേണ്ട, ഇനി പോകുന്ന സ്ഥലം ചിലപ്പോ ഇതിലും ഗംഭീരായിരിക്കും, അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കും. പാട്ട് ഞാൻ വെച്ച് തരാം. ഓക്കെ എന്നാ, താങ്ക് യു സർ.
2: ഓക്കെ, വളരെ സന്തോഷം.

0: മരുന്നുകളുടെ മനമടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം.
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം.
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്.
1: കാര്യവും കാരണവും അറിഞ്ഞുള്ള വിദഗ്ധ ചികിത്സ.
0: ആഗോള സാങ്കേതിക മികവിന്റെ കൃതഹസ്തത.
1: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ. ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്രയും.
0: അതെ, VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
1: നമസ്കാരം.
2: നമസ്കാരം ആശേച്ചി. ഇരുട്ടിലണയാതെ കാത്തൊരു ജീവന്റെ തുടിപ്പ് എന്ന ടൈറ്റിലാണ് ഈ കത്ത് വന്നിരിക്കുന്നത്. ഹലോ VPS ലേക്ഷോർ, ഞാൻ സതി. ഒരു വീട്ടമ്മയെന്ന നിലയിലും ഒരമ്മയെന്ന നിലയിലും എന്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞ, ഒപ്പം കണ്ണു നിറഞ്ഞ സന്തോഷം ബാക്കി വെച്ച ഒരു സംഭവമാണിത്. കൗമാരപ്രായത്തിലെ വാശികളും അവിവേകങ്ങളും ഒരു കുടുംബത്തിന്റെ ആകെ വെളിച്ചം കെടുത്തിക്കളയുന്ന ദുരന്തങ്ങൾ നാം ദിനം പ്രതി പത്രത്താളുകളിൽ കാണാറുണ്ട്. എന്നാൽ മരണത്തിന്റെ തൊട്ടരികിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കാക്കിയണിഞ്ഞ രണ്ട് മനുഷ്യർ ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്ക് തിരികെ പിടിച്ചുകയറ്റിയ ആ സംഭവം എന്റെ ഉള്ളിൽ വല്ലാത്തൊരു വിങ്ങലോടെയാണ് തങ്ങി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 4 മണിക്കാണ് കൊല്ലം ആയൂരിലെ ആ വീട്ടിൽ സംഭവങ്ങളുടെ തുടക്കം. ഉറക്കച്ചടവോടെ

0: നേരം പുലരുന്ന പുലർകാലത്ത് ഒരമ്മയ്ക്കും മകൾക്കുമിടയിലുണ്ടായ ഒരു ചെറിയ തർക്കം. മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിനെ ചൊല്ലി അമ്മ വഴക്ക് പറഞ്ഞപ്പോൾ ആ 17-കാരിക്ക് താങ്ങാനായില്ല. ഒരു നിമിഷത്തെ അന്തമായ ദേഷ്യത്തിലും സങ്കടത്തിലും ഞാൻ ജീവനൊടുക്കും എന്ന് പറഞ്ഞ് അവൾ മുറിക്കുള്ളിലേക്ക് ഓടിക്കേറി വാതിലടച്ചു. ഭയന്ന് വിറച്ചുപോയ പാവ അമ്മ എന്തു ചെയ്യണമെന്നറിയാതെ കരഞ്ഞുകൊണ്ട് വിളിച്ചത് തടയമെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്കാണ്. ഫോൺ സന്ദേശം കിട്ടിയ നിമിഷം തന്നെ നൈറ്റ് പെട്രോളിംഗിലായിരുന്ന സബ് ഇൻസ്പെക്ടർ മനോജും ഹോംഗാർഡ് ജ്യോതിയും ജീപ്പുമായി ആ വീട്ടുപടിക്കലിലേക്ക് പാഞ്ഞെത്തി. കാക്കയുടെ ഗൗരവം മാറ്റിവെച്ച് സ്വന്തം മകളെപ്പോലെ കണ്ട് ആ വാതിലിന് പുറത്തുനിന്ന് അവർ സ്നേഹത്തോടെ വിളിച്ചു, "മോളെ, കതക് തുറക്കൂ, നമുക്ക് സംസാരിച്ച് പരിഹരിക്കാം." തുറക്കാം എന്നകത്ത് നിന്ന് ഒരു നേർത്ത സ്വരം കേട്ടെങ്കിലും തൊട്ടടുത്ത നിമിഷം മുറിക്കുള്ളിൽ നിന്ന് എന്തോ ഒന്ന് വലിഞ്ഞു തട്ടി മറയുന്ന ശബ്ദം പുറത്തേക്ക് കേട്ടു. ആ പോലീസുകാരുടെ ഉള്ളിൽ അപായമണി മുഴങ്ങി. വീണ്ടും വിളിച്ചിട്ടും പ്രതികരണമില്ലാതായപ്പോൾ ഒട്ടും സമയം പാഴാക്കാതെ അവർ ജനൽ ചില്ല തകർത്ത് ടോർച്ച് വെളിച്ചം അകത്തേക്ക് വായിച്ചു. അവിടെ കണ്ട കാഴ്ച ഏതൊരമ്മയുടെയും നെഞ്ചു പിളർക്കുന്നതായിരുന്നു. മുറിയുടെ ഫാനിൽ ഷാൾ ഉപയോഗിച്ച് തൂങ്ങി നിൽക്കുന്ന ആ പെൺകുട്ടി. ഒരു നിമിഷം പോലും അവർ പാഴാക്കിയില്ല. സർവശക്തിയും എടുത്ത് വാതിൽ ചവിട്ട് തുറന്ന് അകത്തു കയറി. അവളെ താങ്ങിപ്പിടിച്ച് താഴെയിറക്കി കിടത്തി. പക്ഷേ ഒരനക്കവുമില്ലാതെ ശ്വാസമെറ്റ് തണുത്തു വിറച്ച നിലയിലായിരുന്നു ആ കുട്ടി. സാധാരണയായി പലരും പകച്ചുപോകുന്ന പ്രതീക്ഷകൾ അസ്തമിക്കുന്ന നിമിഷം. എന്നാൽ ആ ഉദ്യോഗസ്ഥർ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഒരച്ഛന്റെയും സഹോദരന്റെയും കരുതലോടെ അവർ ആ കുട്ടിയുടെ നെഞ്ചിൽ ശാസ്ത്രീയമായ രീതിയിൽ CPR നൽകാൻ തുടങ്ങി. നീണ്ട 7 മിനിറ്റുകൾ, ഒരു ജീവനും മരണവും തമ്മിലുള്ള അദൃശ്യമായ വടംവലി. കാക്കിയണിഞ്ഞ ആ കൈകൾ തളരാതെ അവളുടെ നെഞ്ചിൽ ജീവശ്വാസത്തിനായി അമർത്തിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ അവരുടെ ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ വിധിക്ക് വഴിമാറേണ്ടി വന്നു. ആ കുട്ടി മെല്ലെ ശ്വാസമെടുക്കാൻ തുടങ്ങി. അവളുടെ വിരലുകൾ അനങ്ങി. ഒട്ടും വൈകാതെ കുട്ടിയെ പോലീസ് ജീപ്പിൽ കയറ്റി അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പാഞ്ഞു. കൃത്യസമയത്ത് ലഭിച്ച വിദഗ്ധ ചികിത്സയിലൂടെ അവൾ ജീവിതത്തിലേക്ക് പൂർണ്ണമായി തിരികെയെത്തി. ഒരു നിമിഷത്തെ വിവേകശൂന്യതയിൽ കരിഞ്ഞുപോകേണ്ടിയിരുന്ന ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളെയാണ് ആ രണ്ടുദ്യോഗസ്ഥർ കാത്തുരക്ഷിച്ചത്. നിയമപാലകർ എന്നതിലുപരി കാക്കിക്കുള്ളിൽ തുടിക്കുന്ന സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും വൻമരങ്ങളാണ് SI മനോജും ഹോംഗാർഡ് ജ്യോതിയുമെന്ന് അവർ തെളിയിച്ചു. തോറ്റുപോകാൻ തുടങ്ങിയ ഒരു പെൺകുട്ടിയുടെ ശ്വാസത്തിന് സ്വന്തം കൈകൾ കൊണ്ട് വീണ്ടും ചിറക് നൽകിയ ആ മനുഷ്യരെ ഓർക്കുമ്പോൾ ഒരമ്മയെന്ന നിലയിൽ എന്റെ രണ്ട് കൈകളും അറിയാതെ കൂപ്പിപ്പോവുകയാണ്. നാടിനാകെ അഭിമാനമായ ആ സേവനത്തിന് എന്റെ ഹൃദയം നിറഞ്ഞ ബിഗ് സല്യൂട്ട്. സതി മടക്കത്താനത്ത് നിന്നാണ് ഇക്കത്ത് അയച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മളിപ്പോ അടുത്ത കാലത്തായി കണ്ടിട്ടുണ്ട്. ഇതേപോലെ എനിക്ക് തോന്നുന്നു സബ് ഇൻസ്പെക്ടറാണെന്ന് തോന്നുന്നു. വയോവൃദ്ധനായിട്ടുള്ള ഒരാൾ റൂമിനകത്ത് തൂങ്ങാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. ജനല് തുറന്ന് അദ്ദേഹം ഓടി അവിടെ എത്തി. എത്തിയിട്ട് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുകയാണ്. സംസാരിച്ച്, "ഇത് പോലീസല്ല ഇവിടെ നിൽക്കുന്നത്, നിങ്ങളുടെ മകനാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം. ഒന്ന് അവിടെ നിന്ന് താഴെ ഇറങ്ങി വരൂ" എന്ന് പറഞ്ഞിട്ട് അച്ഛന് തുല്യനായിട്ടുള്ള അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് വളരെ വൈറലായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അല്ലേ?
1: നമുക്കൊക്കെ ഒരു നിർണായക നിമിഷത്തിൽ തോന്നുന്നതാണ് മതി, ജീവിതം എടുത്തു എന്നൊക്കെ. അടുത്ത മൊമെന്റിൽ ഒരു പക്ഷെ നമ്മൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ജീവിതമേ ആയിരിക്കില്ല. ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു ജീവിതം തന്നെ നമുക്ക് നാളെ കിട്ടാൻ സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ പ്രതീക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത്തരം അവസ്ഥകളിൽ വേണ്ടാത്ത തീരുമാനങ്ങളൊന്നും എടുക്കാതെ നമ്മുടെ ചുറ്റിനും ഇത്രയും കാലം സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയവരെയും കൂടപ്പിറപ്പുകളെയും ഒക്കെ ഓർത്താൽ ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്നൊക്കെ നമുക്ക് പുറത്തു വരാവുന്നതേയുള്ളൂ.
0: ഇതൊക്കെ വളരെ നൈമിഷികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു നിമിഷത്തിൽ നിന്ന് അടുത്ത നിമിഷത്തിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ അതിൽ നിന്ന് മാറും. പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പൊ വെള്ളത്തിൽ ചാടി മരിക്കാൻ തീരുമാനിച്ച ഒരാൾക്ക് നീന്തൽ അറിയാമെങ്കിൽ ഒരിക്കലും അദ്ദേഹം മരിക്കില്ല എന്ന്. കാരണം മരണത്തിലേക്ക് പോകുന്ന ഒരു സമയത്ത് അദ്ദേഹം നീന്തി വീണ്ടും അഞ്ഞ് നീന്തി ജീവിതത്തിലേക്ക് ആ രീതിയിലേക്ക് അവർ തിരിച്ചു വരിക തന്നെ ചെയ്യും. അപ്പോ ഇത്തരം സങ്കടകരമായിട്ടുള്ള ഓരോ നിമിഷവും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകും. താങ്ങാൻ പറ്റുന്നതിനപ്പുറമുള്ള കഥനഭാരം ഒരുപക്ഷെ നമ്മളെ പല ഘട്ടങ്ങളിലും ഇത്തരം തീരുമാനങ്ങളിലേക്ക് എത്തിക്കും. നമ്മുടെ ഈ പ്രോഗ്രാമിൽ തന്നെ ഞാൻ വളരെ അഭിമാനത്തോടുകൂടി ഓർമ്മിക്കുന്ന ഒരു കാര്യം എപ്പോഴുണ്ട്, ആശേച്ചി എല്ലാ ദിവസവും പറയുന്ന ഇൻട്രോ. ഞാൻ അതിനെ ഏറ്റവും കളിയാക്കി പറഞ്ഞ ഒരാളാണ്. കാരണം ഒരു കാര്യവുമില്ല, പക്ഷെ ഒരാൾക്കൊരു കാര്യം ഉണ്ടായി എന്ന് പിന്നീട്
1: ഒരു ദിവസം
0: നമുക്ക് ഒരു കത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മൾ ഏറ്റവും സ്നേഹത്തോടുകൂടിയാണ് യമുനാ നദിയെ വാഴ്ത്തി പാടാറുള്ളത്. പക്ഷേ ആ യമുനാ നദി ഒഴുകുന്നതിനിടയിൽ അത് കടന്നു വരുന്ന വഴികൾ, പാറക്കെട്ടുകളെ അത് അതിജീവിച്ച് മുന്നോട്ട് വരുന്നു, അഗാധമായ ഗർത്തങ്ങളിലേക്ക് പതിച്ച് വീണ്ടും ഉയർന്ന് ഒഴുകുന്നു. അങ്ങനെ ആശേച്ചി ഒരു ഇൻട്രോ പറഞ്ഞതോടുകൂടി കയ്യിൽ വിഷക്കുപ്പിയുമായി നിന്ന ഒരാൾ ആ വിഷക്കുപ്പി താഴെയിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിനെ കുറിച്ചൊരു കത്ത് എഴുതിയത് നമ്മൾ ഓർമ്മിക്കുന്നു. അപ്പോ ഒരു നിമിഷം, ആ നിമിഷത്തെ അതിജീവിക്കാൻ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ, ബി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റലിലെ മിനിമലി ഇൻവേസീവ് സർജറി വിഭാഗം മേധാവിയാണ്. തൈറോയ്ഡ് ഒരു നിസ്സാരക്കാരനല്ല, ശരീരത്തിലെ മിക്ക അവയവങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്ന ദ്രാവകങ്ങളാണ് തൈറോയ്ഡ് രക്തത്തിലേക്ക് എത്തിക്കുന്നത്. പ്രവർത്തന വ്യത്യാസങ്ങൾ മരുന്നുകൾ കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയും. തൈറോക്സിൻ ഗുളിക ഒരിക്കലും ദോഷകാരിയല്ല, അതൊരിക്കലും മുടക്കുകയും അരുത്. മുഴകൾ വന്നാൽ താക്കോൽദ്വാര ശസ്ത്രക്രിയയിലൂടെ മാറ്റുന്നതാണ് നല്ലത്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം, ബി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.
2: പ്രിയപ്പെട്ട ഹലോ വി പി എസ് ലേക് ഷോർ, ആശിശി ബാലേട്ട. എന്റെ പേര് മിനി, ഇത് കള്ളപ്പേരാണെന്ന്, ഒറിജിനൽ പേര് ഞാൻ പറയില്ല. കൊറേ നാളായി ഇങ്ങനെ ഒരു കത്ത് എഴുതണമോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നു, പിന്നെ ഉറപ്പിച്ചു എഴുതാമെന്ന്. വായിക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം വായിച്ചാൽ മതി കേട്ടോ. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെയുള്ള നല്ലൊരു സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. സൗകര്യങ്ങൾ ഓരോന്നായി കൂടുമ്പോഴും മനസ്സുകൊണ്ട് സന്തോഷിക്കാറുണ്ടെങ്കിലും ഇപ്പോഴിപ്പം മനസ്സിൽ ഒരുപാട് സങ്കടങ്ങൾ നിറയ്ക്കുന്ന കാഴ്ചകളാണ് ചുറ്റിനും കാണുന്നത്. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ എല്ലാം കൊണ്ടും നമ്മളെക്കാൾ ഏറെ നല്ല കുട്ടികളാണ്. എന്നാലും ചിലതൊക്കെ കാണുമ്പോ പഴയ ഒരു അമ്മയായത് കൊണ്ടാകാം സഹിക്കാൻ പറ്റുന്നില്ല. ആശിചി, ഭക്ഷണം കഴിക്കാൻ ഒരു കടയിൽ പോയാൽ സമാധാനത്തോടെ ഒരു ചായ പോലും കുടിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ മുന്നിലിരുന്ന് സിഗരറ്റ് വലിച്ചു കൂട്ടുന്ന ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ചുറ്റിനുമുള്ളത്. വീടിനടുത്തൊരു വലിയ കമ്പനിയുണ്ട്. അവിടെ ബ്രേക്ക് ടൈമിൽ 15 പെൺകുട്ടികളെങ്കിലും കയ്യിൽ ചായയും പിടിച്ച് സിഗരറ്റ് വലിക്കുന്നത് കാണാം. എന്ന് വേണ്ട, വഴിയിൽ മുഴുവൻ കാണുന്നത് ഇത് തന്നെ. ബാലേട്ട, വീടിനടുത്തുള്ള ബാറിൽ പെൺകുട്ടികൾ കയറിപ്പോകുന്നത് കാണുമ്പോ കണ്ണു നിറഞ്ഞു പോവും. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഈ നാട്ടിലെ കുട്ടികളല്ല, ഇവിടെ നിന്നൊക്കെയോ വന്ന് ഇവിടെ റൂമെടുത്ത് താമസിക്കുന്ന കുട്ടികളാണ് അധികവും. അവരുടെ മാതാപിതാക്കൾ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല. ഇത്രയൊക്കെ വാർത്തകൾ കണ്ടിട്ടും എന്താ ഈ കുട്ടികൾക്കൊന്നും ഇതൊന്നും മനസ്സിലാവാത്തത്? ഈ പരിപാടി കേൾക്കുന്ന മക്കളോ മാതാപിതാക്കളോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ ശശിയും ബാലേട്ടനും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണേ. ആ കിണിയിൽ ഇനിയെങ്കിലും ഒരു മക്കളും ചെന്ന് ചാടാതിരിക്കട്ടെ. ആരെങ്കിലും നിർബന്ധിച്ചാലും വേണ്ട എന്ന് പറയാനുള്ള ഒരു മനസ്സ് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. സ്വന്തം അനിയത്തി, ഞാൻ നിങ്ങളെ നേരിൽ കണ്ടിട്ടുണ്ട്, രണ്ടുപേരോടും സംസാരിച്ചിട്ടുമുണ്ട്. ഐ ലവ് യു ബോത്ത്. ഞാൻ ഈ കാര്യം പറഞ്ഞത് കൊണ്ടാണ് പേര് വെക്കാതിരുന്നത്. ഇനി ഈ ഒരു കാര്യം പറഞ്ഞ് എന്നോട് ആർക്കും ദേഷ്യം വേണ്ട.
3: ഏറ്റവും വലിയ തെറ്റ് ചെയ്തുകൊണ്ടാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. സ്വന്തം പേരും മേൽവിലാസവും അരേഖപ്പെടുത്തി ഇത്രയും വലിയൊരു സാമൂഹ്യ വിപത്തിനെതിരെ പ്രതികരിക്കാൻ കഴിയാതെ പോയ സ്ഥലത്താണ് മിനി എന്ന തെറ്റുപേരുകാരിക്ക് തെറ്റ് സംഭവിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ആപൽക്കരമായിട്ടുള്ള എല്ലാ സംഭവങ്ങൾക്കെതിരെയും പ്രതികരിക്കാനും പ്രതിഷേധിക്കാനൊക്കെയുള്ള ഒരു കരുത്ത് നമുക്കുണ്ടാവണം അല്ലെ. പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഏതൊരു വ്യക്തിയും ഏതൊരു സമൂഹത്തിനും ഏതൊരു കാലത്തും ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടമാണ് എന്ന് ഞാൻ സുകുമാർ അഴീക്കോട് മാഷ് ഒരിക്കൽ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. സമൂഹത്തിൽ പല തിന്മകളും കാണാനിടയാകും, പക്ഷെ ആ തിന്മകളോട് ആരെങ്കിലും പ്രതികരിക്കട്ടെ, ഞങ്ങൾ അതിന് പ്രതികരിക്കാനില്ല എന്ന് പറയുന്ന സ്ഥലത്താണ് പല തിന്മകളും ഇതുപോലെ തഴച്ചു വളരുന്നത്. ഇപ്പൊ നമുക്കറിയാം, സർക്കാർ അടിസ്ഥാനത്തിൽ തന്നെ നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് ഈ മയക്കുമരുന്നിനെതിരെ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾക്കെതിരെ ഒക്കെ നടത്തി വരുന്നത്. പക്ഷെ സർക്കാർ എന്ന് പറയുന്നത് നമ്മുടെ മേൽവിലാസം മാത്രമാണ്. അത്തരം പദ്ധതികളൊക്കെ വിജയിച്ച് ആത്യന്തികമായി ഇത്തരം മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുടെയൊക്കെ വേറെറുക്കാനുള്ള അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഓരോ ആളുകളിലും നിറഞ്ഞു നിൽക്കുന്നതാണ്. അങ്ങനെ നമുക്കെല്ലാവർക്കും ചേർന്നാൽ മാത്രമേ പല തിന്മകളെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി സാധിക്കൂ. ആ സ്ഥലത്തൊക്കെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ നിരുത്തരവാദപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഒരു പൗരൻ എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്നത് ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ എന്റെ മകൻ, എന്റെ മകൾ, എന്റെ കുടുംബം എന്ന ചിന്തയ്ക്കപ്പുറം അവരെല്ലാം നാളെ കടന്നു പോകുന്ന ഒരു പൊതുസമൂഹമുണ്ട്. ആ സമൂഹത്തെ കുറിച്ചിട്ടുള്ള ബാധ്യതയും കൂടി ഏറ്റെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അതല്ലാതെ പേരില്ലാത്ത മേൽവിലാസത്തിൽ കത്തെഴുതിയിട്ടല്ല അതിനെതിരെ പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
2: അപ്പൊ എന്തായാലും ഇനി ഈ പേര് എഴുതി തന്നെ പ്രതികരിക്കാനായിട്ട് ശ്രമിക്കുക. അത് കൂടാതെ നമ്മൾ ഏത് കാര്യവും ആരംഭിക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. വീട് ആദ്യം നമ്മൾ ശുദ്ധികലശം നടത്തി ശരിയാക്കണം. അതിനൊക്കെ ഓരോ വീട്ടിലും ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടേണ്ടത് അമ്മ തന്നെയാണ്. ഒരു മക്കളെ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് കാണാൻ പറ്റൂല. മക്കൾക്ക് എല്ലാം പറയാനുള്ള ഒരു ഫ്രീഡം കൊടുക്കുക. അതോടൊപ്പം തന്നെ അവരെ ഓരോ സമയത്ത് നമ്മൾ ഈ അവതാരങ്ങളിലൊക്കെ കാണാറില്ലേ, സരസ്വതിയായിട്ടും ലക്ഷ്മിയായിട്ടും വേണമെങ്കിൽ കാളിയായിട്ടും പ്രതികരിക്കാനായിട്ട് ശ്രമിക്കണം. എന്ത് തന്നെ നമ്മൾ അവരുടെ ശത്രുവായാലും പ്രശ്നമില്ല, പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക തന്നെ വേണം.

0: ആരോഗ്യം എന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
1: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
0: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക്ക് ഷോറിലേക്ക്
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: ഹലോ, VPS ലേക്ക് ഷോറിന്റെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ അഡ്രസ് ഒരിക്കൽ കൂടി പറയാം. ഹലോ, VPS ലേക്ക് ഷോർ, സൗണ്ട് പാർക്ക് അക്കാഡമി, തൃക്കാക്കര PO.
1: അപ്പൊ മെയിൽ ഐഡിയും വാട്സ്ആപ്പ് നമ്പറും ഞാൻ പറയാം. ഹലോ VPS ലേക്ക് ഷോർ @gmail.com ആണ് മെയിൽ ഐഡി. വാട്സ്ആപ്പ് നമ്പർ 8157000888 ആണ്.
0: സ്നേഹപൂർവ്വം നാളെ എത്തിച്ചേരാം.
1: ബൈ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക്ക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങളിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സമയം 9:00. ഇന്ന് നടൻ ക്യാപ്റ്റൻ രാജു, നടന്മാരായ ക്യാപ്റ്റൻ രാജു, സത്താർ, സുധീർ എന്നിവരുടെ ചരമദിനമാണ്. FM മോർണിംഗ് സെലക്ഷൻസിൽ ഇവർ അഭിനയിച്ച ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാജു ഡാനിയൽ എന്ന ക്യാപ്റ്റൻ രാജു രക്തം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്ത് കടന്നു വന്നത്. നിരവധി ചിത്രങ്ങൾ ചെയ്ത ക്യാപ്റ്റൻ രാജുവിന്റെ കരിയറിൽ വഴിത്തിരിവായത് ഓഗസ്റ്റ് 1 എന്ന ചിത്രത്തിലെ ഗോമസ് എന്ന വില്ലൻ റോളാണ്. നാടോടിക്കാറ്റിലെ പവനായി എന്ന വില്ലനെ ഒരു ചിരിയോടെയല്ലാതെ നമുക്കോർക്കാൻ സാധിക്കില്ല. ശക്തമായ മറ്റു കഥാപാത്രങ്ങളും തനിക്ക് ചേരുമെന്ന് ഒരു വടക്കൻ വീരഗാഥയിലെ അരിങ്ങോടലിലൂടെ അദ്ദേഹം തെളിയിച്ചു. 2017 ഇറങ്ങിയ മാസ്റ്റർ പീസായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന ചിത്രം. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം

ഉപേക്ഷിച്ചുകൊണ്ട് ക്യാപ്റ്റൻ രാജു സംവിധാന മികവ് തെളിയിച്ച ഇതാ ഒരു സ്നേഹഗാഥ എന്ന ചിത്രത്തിലെ ഗാനത്തിലേക്ക് പോകാം. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ, പാടിയത് യേശുദാസ്.

എ വിൻസെന്റ് സംവിധാനം ചെയ്ത അനാവരണത്തിലൂടെ നായകവേഷത്തിലെത്തി. മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലായി 300 സിനിമകൾ ചെയ്തു. ഇടക്കാലത്ത് സിനിമയിൽ നിന്നും വിട്ടുനിന്ന അദ്ദേഹം 22 ഫീമെയിൽ കോട്ടയം എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്തി. നടൻ സത്താറിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം അഭിനയിച്ച ബെൻസ് വാസു എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. FM മോർണിംഗ് സെലക്ഷൻസിൽ ഇനി ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ബി മാണിക്കം, സംഗീതം എ ടി ഉമ്മർ, പാടിയത് യേശുദാസ്, എസ് ജാനകി.

1970s മലയാളത്തിൽ നായകനായും സഹനടനായും തിളങ്ങിയ താരമാണ് സുധീർ. റെസ്റ്റ് ഹൗസ് എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരി

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: സമയം 9 കഴിഞ്ഞ് 15:25. FM മോർണിംഗ് സെലക്ഷൻസ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി FM 102.3 ലൂടെ

0: ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിൽ സുജാത പാടിയ ഗാനമായിരുന്നു അത്. എസ് രമേശൻ നായരുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം. പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ക്യാൻസർ ചികിത്സയും റേഡിയേഷൻ തെറാപ്പിയും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഇമാ ചാക്കു മറുപടി നൽകുന്നു. ക്യാൻസർ ചികിത്സയും റേഡിയേഷൻ തെറാപ്പിയും ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക: 0484246397, 0484246387, 944645588. വിളിക്കേണ്ട സമയം ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. വിഷയം ക്യാൻസർ ചികിത്സയും റേഡിയേഷൻ തെറാപ്പിയും. അറിയിപ്പ് കഴിഞ്ഞു.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: എം ജി ശ്രീകുമാറും ചന്ദ്രശേഖറും സംഘവും പാടിയ ഗാനം കേൾക്കാം, ഫ്രണ്ട്സ് എന്ന ചിത്രത്തിൽ നിന്നും. കൈതപ്രത്തിന്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

അഫ്സൽ, സുനിത സാരഥി എന്നിവർ റൺവേ എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനമായിരുന്നു അത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം. അടുത്ത ഗാനം ചിത്ര പാടിയത് ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

അലക്സ് പോളിന്റെ സംഗീത സംവിധാനത്തിൽ ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനം രചിച്ചിരിക്കുന്നത് ബിച്ചു തിരുമല, പാടിയത് എം ജി ശ്രീകുമാർ, വിധു പ്രതാപ്, രമേഷ് ബാബു, വിപിൻ സാവ് എന്നിവരാണ്.

0: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
1: നിയമന ഉത്തരവും കയ്യിലെന്തി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ ലക്ഷ്യത്തിലേക്ക് ഇനിയുള്ള വഴിയെക്കുറിച്ച് ദിശാബോധം നഷ്ടപ്പെട്ടതുപോലെ നേരെ നടന്നു.
0: രംഗൻ MS എഴുതി അവതരിപ്പിക്കുന്ന കഥ സുഭദ്രയുടെ നൊമ്പരം.
2: ഒപ്പമെന്നതിന് ഒപ്പമൂടുക എന്നർത്ഥമില്ലെങ്കിലും ഒപ്പമാവുക എന്നർത്ഥമുണ്ട്.
0: സോണി വർഗീസ് വയനാടിന്റെയും സീന മാർട്ടിന്റെയും കവിതകൾ.
3: വേദനയുടെ പെണ്ണാഴങ്ങളിൽ നിന്ന് ചില വിത്തുകൾ പൊട്ടിമുളയ്ക്കാറുണ്ട്. അടുക്കള ചുവരുകൾക്കുള്ളിലെ കട്ടിപ്പുകയുടെ ഗദ്ഗദങ്ങളിൽ നിന്ന്.
0: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: അപൂർവരാഗം എന്ന ചിത്രത്തിൽ ദേവാനന്ദ്, രഞ്ജിത്ത്, ബെന്നി ദയാൽ, നവീൻ ആനന്ദ്, സിസ്ലി എന്നിവർ പാടിയ ഗാനം. സന്തോഷ് വർമ്മയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടർന്നും കേൾക്കാം. ആകാശവാണി എഫ് എം വാർത്തകൾക്കും റേഡിയോ ഹെൽത്തിനും ശേഷം
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും 25 വർഷത്തെ അദ്ദേഹത്തിന്റെ മാതൃകാപരമായ പൊതുസേവനത്തെയും രാഷ്ട്രനിർമ്മാണത്തിന് നൽകിയ സംഭാവനകളെയും രാഷ്ട്രപതി പ്രശംസിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജന്മദിനാശംസകൾ നേർന്നു. നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടുകൂടിയ നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യ ലോകത്തിലെ തിളക്കമാർന്ന കേന്ദ്രമായി മാറിയെന്നും ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണെന്നും ഉപരാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഡൽഹിക്ക് പോകും. ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് യോഗം വിളിച്ചു ചേർത്തത്. നിയമവിരുദ്ധമായ ഒപിഎം പോപ്പി ഉൽപ്പാദനവും വിതരണവും തടയാൻ നരേന്ദ്രമോദി ഗവൺമെന്റ് സ്വീകരിച്ച നടപടിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വാഗതം ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ മയക്കുമരുന്നിനെതിരെ അമേരിക്ക നടത്തുന്ന പോരാട്ടത്തിൽ ഇന്ത്യയുടെ പിന്തുണയ്ക്ക് ട്രംപ് നന്ദി അറിയിച്ചു. കോട്ടയം കടനാട് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ മെയിൻ സെന്റർ മന്ത്രി കെ മുരളീധരൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3 പരിപാടി. ഇന്ന് വിശ്വകർമ്മദിനം. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ നടത്തും. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന വിദ്യാർത്ഥി ജൈവ വൈവിധ്യ കോൺഗ്രസ് ജില്ലാതല മത്സരങ്ങൾ മറ്റന്നാൾ കോഴിക്കോട് കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തും. രാവിലെ 10 മത്സരങ്ങൾ ആരംഭിക്കുക. ക്രിക്കറ്റിൽ ഒമാൻ പര്യടനത്തിലെ ആദ്യ മത്സരത്തിൽ ആധികാരിക ജയവുമായി കേരളം. 3 പങ്കെടുക്കുന്ന ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഒമാൻ ടീമിനെ 8 കേരളം തോൽപ്പിച്ചത്.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 കഴിഞ്ഞ 59:39. ഇനി 10 മണിക്ക് സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഒരമ്മയെ സംബന്ധിച്ച് മാതൃത്വത്തിന്റെ ഏറ്റവും പവിത്രവും സുന്ദരവുമായ നിമിഷങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉണ്ടാകൂ, അത് തന്റെ കുഞ്ഞിന് ആദ്യമായി മുലയൂട്ടുന്ന നിമിഷങ്ങളാവും.

0: മുലയൂട്ടുക എന്നത് ഓരോ അമ്മയ്ക്കും തൻ്റെ കുഞ്ഞിന് അമൃത് പകർന്ന് നൽകുന്നതിന് തുല്യമാണ്. അമ്മയുടെ പാൽ എന്നത് വെറുമൊരു ഭക്ഷണമല്ല, മറിച്ച് അത് കുഞ്ഞിൻ്റെ ആദ്യത്തെ വാക്സിനേഷനാണ്. കുഞ്ഞിൻ്റെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് അത്രത്തോളം തന്നെ പ്രധാനപ്പെട്ടതാണ് മുലപ്പാൽ. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 6 മാസം കുഞ്ഞിന് നിർബന്ധമായും മുലപ്പാൽ തന്നെ നൽകണമെന്നാണ് ലോകാരോഗ്യ സംഘടന പോലും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അത്രത്തോളം തന്നെ പ്രാധാന്യമുണ്ട് മുലപ്പാലിന്. മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും മുലയൂട്ടിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം. ഒപ്പം ചേരുന്നു അഞ്ജു ജി പ്രസാദ്.
1: നമസ്കാരം സാർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സാർ. മുലയൂട്ടുക എന്നത് ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം അനിർവചനീയമായ നിമിഷങ്ങൾ തന്നെയാണ്. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണല്ലോ ഇത്. സാർ, ഒന്ന് ചോദിക്കട്ടെ, മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും ഈ അവസരത്തിൽ ഒന്ന് വിശദീകരിക്കാമോ?
2: നമുക്കറിയാം, ഇന്നത്തെ കുഞ്ഞാണ് നാളത്തെ ഭാവി എന്ന് പറയുന്നത്. അവരാണ് നാളത്തെ തലമുറ എന്ന് പറയുന്നത്. അവരുടെ ബുദ്ധിയും ശക്തിയും വളരെ മെച്ചപ്പെട്ടതായിരിക്കണം. ഈ മെച്ചപ്പെട്ടതാകണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു ഫുഡാണ് മുലപ്പാലെന്ന് പറയുന്നത്. നമുക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള കാര്യമുണ്ട്, വളരെ അഡ്വർടൈസ്മെന്റും വരുന്ന ഒരു കാര്യമാണ്, ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രമേ കൊടുക്കാവൂ. അതിൻ്റെ അർത്ഥം എന്താണ്? 6 മാസം മുലപ്പാൽ മാത്രം മതി. ഒരു കുഞ്ഞിനെ ജന്മം കൊണ്ടതിന് ശേഷം ആദ്യത്തെ 6 മാസം വേറെ ഏതൊരു ഫുഡിൻ്റെയും ആവശ്യം ഇല്ല എന്നുള്ളതിൻ്റെ ഒരു സ്ഥിരപ്പെടുത്തൽ കൂടെയാണ് ഈ വാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇന്ന് ഇപ്രാവശ്യത്തെ തീമിനെ പറ്റി ഒന്ന് നോക്കാം. അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ഫോർ എ സസ്റ്റൈനബിൾ സ്റ്റാർട്ട് ഇൻ ലൈഫ്, സ്ട്രെങ്തൻ വാട്ട് ഓക്സ്. ഉദ്ദേശിക്കുന്നത് നമുക്കൊരു എന്തിനൊരു തുടക്കം പ്രധാനമാണ്. ഏതൊരു സംരംഭം നടക്കുമ്പോഴും ഒരു തുടക്കമാണ് ഏറ്റവും പ്രധാനം. അപ്പൊ തുടക്കം, ഒരു കുഞ്ഞിന്റെ ജീവിതചക്രം തുടങ്ങുന്നത് ജനിച്ച ഉടനെ. ഈ ജനിച്ച ഉടനെ ഏറ്റവും വളരെ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളായിരിക്കണം കുഞ്ഞിന് കിട്ടേണ്ടതും നടക്കേണ്ടതും. അതിലേറ്റവും പ്രധാനമുള്ളത് കുഞ്ഞിന്റെ ഭക്ഷണമാണ്. ഒരു ജീവൻ നിലനിൽക്കാനായിട്ട് നമുക്ക് നമ്മളൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ, ഏത് ജീവനും ആയിക്കോട്ടെ, 3 ഘടകങ്ങളാണ് പ്രധാനമായിട്ട് വേണ്ടത്. 1 വായു, 2 ജലം, 3 ഭക്ഷണം. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു കുഞ്ഞ് പ്രസവിച്ച കഴിഞ്ഞ ഉടനെ ആദ്യം ചെയ്യുന്നത് കരയലാണ്. ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, മെഡിക്കൽ പ്രൊഫഷനിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, കുഞ്ഞ് ഏത് സെക്സ് എന്നുള്ളതല്ല നോക്കുന്നത്, കുഞ്ഞ് കരഞ്ഞോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ആദ്യം നോക്കുന്നത്. കരയുന്നു എന്ന് പറയുമ്പോൾ ആദ്യത്തെ ജീവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടന്നു കഴിഞ്ഞു, അതായത് ശ്വാസം കിട്ടിക്കഴിഞ്ഞു. 2 കുഞ്ഞിന് വേണ്ടത് ജലമാണ്. 3 വേണ്ടത് ഭക്ഷണമാണ്. ഈ ജലവും ഭക്ഷണവും ഒന്നിച്ച് പ്രകൃതിദത്തമായിട്ട് കിട്ടുന്നതാണ് മുലപ്പാൽ വഴി. അതാണ് അതിന്റെ പ്രാധാന്യം. അപ്പൊ ഒരു സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, ഇപ്പൊ നമുക്ക് ഇവൻ ഒരു ഫ്ലൈറ്റിനെ നോക്കിക്കഴിഞ്ഞാലും, ഒരു എയ്റോപ്ലെയിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റി വളരെ കൂടുതലാണ്. ഏറ്റവും ഡേഞ്ചറസ് ടൈം എന്ന് പറയുന്നത് അതിന്റെ ടേക്ക് ഓഫ് ടൈമിലും ലാൻഡിങ് ടൈമിലുമാണ്. അപ്പം സ്റ്റെബിലിറ്റി എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആദ്യത്തെ 6 ഈ ടേക്ക് ഓഫ് ടൈമായിട്ട് കണക്കാക്കണം. ആ ടേക്ക് ഓഫ് ടൈമിൽ വേറെ യാതൊരു വിധ കണ്ടാമിനേഷനും പാടില്ല. ആ കണ്ടാമിനേഷൻ ഇല്ലാതെ ഒരു കുഞ്ഞിന് കിട്ടുന്ന ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് മുലപ്പാലാണ്.
1: സാർ, മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്നത്തെ യുവതലമുറയിലെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാസ്റ്റ് ലൈഫാണ് അവരുടേത്. അതുകൊണ്ട് തന്നെ അവർക്ക് മുലയൂട്ടലിന് എത്രത്തോളം സമയവും അതോടൊപ്പം തന്നെ പ്രാധാന്യവും നൽകാൻ സാധിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് ദീർഘകാലത്തെ അങ്ങയുടെ അനുഭവ സമ്പത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് വിലയിരുത്താമോ?
2: ആദ്യം നമ്മള് യുവതലമുറയെ പറ്റി ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ അവരെ വലുതായിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ ഡേ ടു ഡേ സർവൈവൽ, നമ്മളുടെ ചിന്താഗതിയാണെങ്കിൽ, പണ്ട് സ്ത്രീകളാണെങ്കിൽ പുറത്ത് അവരുടെ വീട്ടിന് പുറത്ത് പോകുന്നില്ലായിരുന്നു. വർക്ക് ചെയ്യുന്നതെല്ലാം വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞിനെ വളർത്തുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ അതിനോടൊപ്പം ഉള്ള ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, അവര് ഏണിങ് മെമ്പേഴ്സായി. അങ്ങനെ വന്നപ്പം പ്രാധാന്യം ഏതിന് കൂടുതൽ കൊടുക്കണം? പക്ഷെ ഇതിൽ സഫർ ചെയ്യുന്ന ആരാണ്? കുട്ടികളാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ കാലത്തിനൊത്ത് മോഡിഫിക്കേഷൻ വരുത്തേണ്ട സമയമായി കഴിഞ്ഞു. ഇനി എല്ലാ യുവതലമുറയും ഇതിലൊരു കാര്യം ഒന്ന് ചിന്തിച്ചാൽ നല്ലതാണ്. നമ്മൾ പൈസ ഉണ്ടാക്കാനായിട്ടൊക്കെ നമ്മൾ ഓരോ ജോലിക്കും പോകുമ്പോൾ അൾട്ടിമേറ്റ്ലി അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ചിന്തിക്കണം. ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതിൽ. അതായത് ഒരു കുഞ്ഞിനെ മുലപ്പാല് 6 കൊടുക്കാതെ ആ അമ്മ വേറൊരു ജോലിയുടെ കാരണം കൊണ്ട് ഈ ഒരു മുലപ്പാലിനെ കുഞ്ഞിന് കൊടുക്കുക

അതെ പോകുമ്പോൾ കുഞ്ഞിന് വരാൻ ചാൻസ് ഉള്ള അസുഖങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇത് കുടല സംബന്ധമായിട്ടുള്ള കാര്യവും പ്രതിരോധ സംബന്ധമായ കാര്യവും ശ്വാസകോശ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉള്ള അസുഖങ്ങൾ വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതായത് നമ്മളിതിനെ കാണേണ്ടത് ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രം കൊടുത്താൽ. കാരണം അതൊരു ബാങ്കിലെ പൈസയുടെ നിക്ഷേപം പോലെ തന്നെ കാണണം. നമ്മളൊരു ജോലി എന്ന് പറയുമ്പം പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, അത് സർവൈവലിന്റെ ഭാഗമാണ്. എന്നിരുന്നാലും കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു ജോലിയിൽ 6 മാസം ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിനാൻഷ്യൽ ബെനിഫിറ്റാണോ മെച്ചം, അതോ സ്വന്തം കുഞ്ഞിനെ ആദ്യത്തെ 6 മാസം മുലപ്പാൽ കൊടുത്ത് വളർത്തുന്നതാണോ മെച്ചം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ശരിക്കുമുള്ള എക്കണോമിക്സ് അല്ലെങ്കിൽ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ലാഭകരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് മുലപ്പാൽ കൊടുക്കുന്നതായിരിക്കും. ഒരു ജോലി കിട്ടി അതിനോടനുബന്ധിച്ച് നമുക്ക് കിട്ടുന്ന ഫിനാൻഷ്യൽ ബെനിഫിറ്റും ഒരു 6 മാസം കുഞ്ഞിനെ മുലപ്പാല് മാത്രം കൊടുത്ത് വളർത്തുമ്പോൾ ഉണ്ടാകുന്ന അസുഖം വരാതിരിക്കുമ്പോൾ, അതായത് വേറെ എക്സ്പെൻഡിച്ചർ ഇല്ല, അസുഖം വരാത്തതിന്റെ കാര്യം മാത്രമല്ല ഒരു ഫോർമുല ഫീഡിലോട്ട് പോകുന്ന ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ശരിയായ രീതിയിൽ ഫോർമുല ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തിൽ കൂടുതൽ ഒരു ടിന്ന് തികയാതെ വരും. അങ്ങനെയാണെങ്കിൽ ഒരു ടിൻ ഫോർമുല എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 1000 രൂപയോളം വരും. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 മാസം ഈ 1000 രൂപ ഏകദേശം ഒരു 3-4 ദിവസത്തേക്ക് ഇടവിട്ട് ചെലവാക്കുന്നതും അതേ സ്ഥാനത്ത് താൽക്കാലികമായിട്ട് ജോലിയെ നിർത്തി വെച്ചിട്ട് ഒരു അമ്മ മുലയൂട്ടുന്നതും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്കണോമിക്കലി നോക്കിയാലും ലാഭകരം എന്ന് പറയുന്നത് മുലയൂട്ടുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ഗവൺമെന്റുകളെല്ലാം സ്ത്രീകൾക്ക് അവരുടെ എംപ്ലോയീസിന് 6 മാസം മെറ്റേണിറ്റി ലീവായിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിനെ നമ്മൾ റോങ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ട്. അതായത് അതൊരു സ്ത്രീകൾക്ക് കൂടുതൽ കൊടുക്കുന്ന കംഫർട്ടായിട്ട്, അതല്ല യഥാർത്ഥത്തിൽ. അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതല്ല, അങ്ങനെ ഒരു ധാരണ തെറ്റാണ്. അത് ഭാവി തലമുറയ്ക്കുള്ള ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ കാണണം. അപ്പൊ ഇതിന്റെ എക്കണോമിക് പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിക്കൽ പാർട്ട് പിന്നെ കൺഫ്യൂഷൻസ് ആർക്കും ഇല്ല, വളരെ നന്നായിട്ട് എല്ലാവർക്കും അറിയാം. നമുക്ക് പല സിസ്റ്റംസ് ഉണ്ട്. ഒന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് തലച്ചോറ് മുതലാണ്. ബുദ്ധിയുടെ വളർച്ച എപ്പോഴും കൂടുന്നത് മുലയൂട്ടുന്ന കുട്ടിയൊക്കെ ആയിരിക്കും. ഏകദേശം 30 അളവ് മടങ്ങ് അതിൻ്റെ പ്രധാനപ്പെട്ട പദാർത്ഥങ്ങൾ ഒരു മുലയൂട്ടുന്ന ഒരു കുഞ്ഞിനും അതേസമയം പശുവിൻ്റെ പാല് കൊടുക്കുന്ന ഒരു കുഞ്ഞിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ബുദ്ധിവികാസത്തിൻ്റെ 30 ഇരട്ടിക്കുള്ള സാധനങ്ങളുടെ അവൈലബിലിറ്റി മുലപ്പാലിലാണ് കൂടുതലുള്ളത്. അതൊരു പോയിന്റ്. 2, ടെസ്റ്റുകൾ നടത്തുമ്പോൾ IQ ലെവൽ ആർക്കാണ് കൂടുതൽ എന്നുള്ളത്, ഇന്റലിജന്റ് കോഷ്യന്റ് എന്ന് പറയും. അത് നോക്കുമ്പോഴും മുലയൂട്ടൽ മാത്രം ചെയ്ത ആദ്യത്തെ 6 മാസം മുലയൂട്ടൽ മാത്രം കൊടുത്ത ഒരു കുട്ടിയും അതല്ലാതെ പശുമ്പാലോ ഫോർമുല എന്ന് പറയുമ്പോൾ അത് പശുമ്പാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ പാലായാലേ പറ്റൂ, അങ്ങനെ കൊടുത്ത കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നത് 8 ഇരട്ടി കൂടുതലാണ് IQ, ബുദ്ധിയുടെ വികാസം 8 ഇരട്ടിയാണ് കൂടുതൽ ആർക്ക്? മുലപ്പാൽ മാത്രം 6 മാസം കൊടുത്ത് വളർത്തിയ കുട്ടികൾക്ക്. പിന്നെ ഇതിനോടൊപ്പം പല കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ കുടല്, അതായത് ആമാശയത്തിന്റെ മെച്ചൂരിറ്റി 4.5 മാസം ആകുമ്പോഴേ ആകുന്നുള്ളൂ. 4.5 മാസം വരെ എടുക്കും അതിന്റെ മെച്ചൂരിറ്റി വരാനായിട്ട്. അപ്പോഴൊരു വേറെ ഫോറിൻ സാധനം എന്ത് നമ്മുടെ ആമാശയത്തിലോട്ട് പോയാലും അവിടെ മുറിവുകൾ വരാനായിട്ട് മൈക്രോ ഇഞ്ചുറീസ് എന്ന് പറയും. ചെറിയ കുഞ്ഞു മുറികൾ, കാണാൻ പറ്റുന്നതല്ല, മൈക്രോ ഇഞ്ചുറീസ് വരാം. അത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് കൗസ് മിൽക്കിലാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു പശുക്കുട്ടിയാണെങ്കിൽ ജനിച്ച അന്ന് മുതൽ പുറത്ത് ഇറങ്ങി ഭക്ഷണം കഴിക്കും. പക്ഷേ നടക്കാനോ ഇരിക്കാനോ ഒന്നും കഴിയാത്തതാണ് മനുഷ്യക്കുട്ടി എന്ന് പറയുന്നത്. 1 വയസ്സെങ്കിലും ആകാതെ കുഞ്ഞിനെ എണീറ്റിരിക്കാനായിട്ട് പറ്റുന്നതല്ല. അപ്പം പൂർണ്ണമായിട്ട് മദറുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. ഇതുപോലെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു മൃഗവും ഉണ്ട്, കംഗാരു. കംഗാരു എന്ന് പറയുമ്പോൾ ഒരു തമ്പിന്റെ സൈസ്, പെരുവിരലിന്റെ സൈസ് മാത്രമേ ഉള്ളൂ ജനിക്കുമ്പോൾ. അത് കഴിഞ്ഞാൽ അതിന്റെ സഞ്ചിരിട്ടാണ് വളർത്തുന്നത്. നമുക്കൊരു 6 മാസം മുതൽ 1 വയസ്സ് വരെ ആ ഒരു സഞ്ചി ഇല്ലെന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ അമ്മയെ പൂർണ്ണമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ് ഒരു കുഞ്ഞെന്ന് പറയുന്നത്. ഒരു അമ്മ ഒരു കുഞ്ഞിന് പ്രസവം നൽകുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഭാഗമായിട്ട് തന്നെ മുലയൂട്ടുന്നത് നമ്മൾ കാണണം. 6 മാസം എന്നുള്ളത് മിനിമമാണ്. അത് 6 മാസം കഴിഞ്ഞും കൊടുക്കണം. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് 2 വയസ്സുവരെയെങ്കിലും മുലപ്പാൽ കൊടുക്കണം. എന്നാൽ 6 മാസം വരെ ഇതിനെ പൂർണ്ണമായിട്ടും ജലവും ഭക്ഷണവുമായിട്ട് കാണാൻ പാടുള്ളൂ. അത് പറയാനുള്ള കാരണമുണ്ട്. 6 മാസം പൂർണ്ണ നന്നായിട്ട് വെയിലുള്ള കാലഘട്ടത്തിലായാൽ പോലും
നമ്മൾ വെള്ളം കൊടുക്കാനായിട്ട് റെക്കമെൻഡേഷൻ.

ഇല്ല. കൊടുക്കാൻ പാടുള്ളത് അമ്മയുടെ മുലപ്പാൽ മാത്രം. പച്ചവെള്ളമോ ചൂടാക്കി തണുപ്പിച്ച വെള്ളമോ ഒന്നും 6 മാസം വരെ ആവശ്യമില്ല. എന്നാൽ 6 മാസം കഴിയുമ്പോൾ മറ്റു ഭക്ഷണങ്ങളും കൊടുത്തു തുടങ്ങണം. അത് ആദ്യത്തെ ഒരു 3 മാസം, 6 മാസം മുതൽ 9 മാസം വരെ 4 നേരം മുലപ്പാലിനോടൊപ്പം ഭക്ഷണം കൊടുക്കണം. 9 മാസം മുതൽ 1 വയസ്സ് വരെ 4 മുതൽ 5 നേരം മുലപ്പാലിനോട്

0: ഉള്ള ബോണ്ട്, അവരുടെ ബന്ധം വർദ്ധിപ്പിക്കാനുള്ള ഒരു ഒരു ബോണ്ടായിട്ടാണ് മുലപ്പാലിനെ കാണേണ്ടത്. ആ 2 വയസ്സ് കഴിഞ്ഞിട്ടും മുലപ്പാൽ കൊടുക്കുന്ന കുട്ടികളെ എന്റെ എക്സ്പീരിയൻസ് കൂടെ വെച്ച് പറയുകയാണ്, അസുഖങ്ങൾ വരുന്നതിന്റെ ചാൻസ് വളരെ കുറവാണ്. കമ്പയർ ചെയ്യുമ്പോഴും മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും വളരെ കുറവാണ്. എന്നാൽ 6 മാസത്തിന് മുമ്പേ തന്നെ മൃഗത്തിന്റെ പാല് കൊടുക്കുകയോ അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് കൊടുക്കുന്നയോ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ, ചുമ, മാത്രമല്ല വയറുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഇങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു യുവതലമുറയോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രധാന കാര്യം, പറയേണ്ട കാര്യം, അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, മുലപ്പാൽ കൊടുക്കുന്നതാണോ അതോ ജോലിക്ക് പോകുന്നതാണോ എക്കണോമിക്കലി നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തീർച്ചയായിട്ടും എക്കണോമിക്കലി ഫിനാൻഷ്യലി നല്ലതെന്ന് പറയുന്നത് മുലപ്പാൽ കൊടുക്കുന്നതാണ് ലോങ് റണ്ണിൽ. കാരണം ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത ഒരമ്മ ആഗ്രഹിക്കുന്നില്ല അസുഖമുള്ള ഒരു കുഞ്ഞ് തന്നെ എനിക്ക് വേണമെന്ന്. എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്, എല്ലാ പാരൻസും ആഗ്രഹിക്കുന്നത് തങ്ങളെക്കാട്ടിലും ബെറ്റർ ആയിരിക്കണം തങ്ങളുടെ കുഞ്ഞുങ്ങളെന്നാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു പാരൻസും 6 മാസം വരെ ഉള്ള മുലപ്പാല് ഒരു കാരണവശാലും മുടക്കാനായിട്ട് പാടില്ല.
1: മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും ഇത്രയും അറിവുകൾ പങ്കുവച്ച ഡോക്ടർ ബെനറ്റ് സൈലത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി, വളരെ നന്ദി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 15 സെക്കൻഡും. FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഷിക്കാർ എന്ന ചിത്രത്തിനു വേണ്ടി സുദീപ് കുമാറും ചിത്രയെ പാടിയ ഗാനം. ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾ, M ജയചന്ദ്രന്റെ സംഗീതം.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ക്യാൻസർ ചികിത്സയും റേഡിയേഷൻ തെറാപ്പിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഇമ ചാക്കു മറുപടി നൽകുന്നു. ക്യാൻസർ ചികിത്സയും റേഡിയേഷൻ തെറാപ്പിയും ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക: 0484 242 6 3 9 7, 0484 242 6 3 8 7, 9446455888. വിളിക്കേണ്ട സമയം ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. വിഷയം ക്യാൻസർ ചികിത്സയും റേഡിയേഷൻ തെറാപ്പിയും. നമ്പറുകൾ ആവർത്തിക്കാം: 0484 242 6 3 9 7, 0484 242 6 3 8 7, 9446455888. അറിയിപ്പ് കഴിഞ്ഞു. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി മീനത്തിൽ താലികെട്ട് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും റജു ജോസഫും ചേർന്ന് പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. കൂടുതൽ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ഗാനോത്സവത്തിൽ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ കേക്ക് മേക്കിംഗ് കോഴ്സിൽ സൗജന്യ പരിശീലനം നൽകുന്നു. 18 മുതൽ 49 വരെ വയസ്സുവരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 04812303307 04812303307. സംസ്ഥാനത്തെ OBC വിഭാഗങ്ങളിൽപ്പെട്ട മികച്ച പഠന നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനം നടത്തുന്നതിനായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ഓവർസീസ് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, എഞ്ചിനീയറിംഗ്, പ്യുവർ സയൻസ്, അഗ്രികൾച്ചറൽ സയൻസ്, സോഷ്യൽ സയൻസ്, നിയമം, മാനേജ്മെന്റ്, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളിലെ PG, PhD പഠനങ്ങൾക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. കുടുംബ വാർഷിക വരുമാനം 600,000 രൂപയിൽ കവിയരുത്. www.egrants.kerala.gov.in മുഖേന അപേക്ഷിക്കാം. അവസാന തീയതി അടുത്ത മാസം 15. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 04922223235 04922223235.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി. സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
0: IHRD മലമ്പുഴ അപ്ലൈഡ് സയൻസ് കോളേജിൽ ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറുടെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 55% മാർക്കോടെയോ തത്തുല്യ ഗ്രേഡോടെയോ MSc ഇലക്ട്രോണിക്സ്, MTech, ഒപ്പം UGC നെറ്റ് അല്ലെങ്കിൽ PhD ആണ് യോഗ്യത. നാളെ രാവിലെ 10 മണിക്ക് എഴുത്തു പരീക്ഷയും അഭിമുഖവും നടക്കും.

0: കൂടുതൽ വിവരങ്ങൾക്ക് 0491253000 എന്ന നമ്പറിൽ വിളിക്കുക. 0491253000.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക. സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
0: ആലപ്പുഴ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതും 2025 ജനുവരി മുതൽ 2026 ഓഗസ്റ്റ് വരെ റദ്ദായതുമായ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ തനത് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് പുതുക്കി നൽകുന്നു. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡിൽ 2024 ഒക്ടോബർ മുതൽ 2026 ജൂൺ വരെ രേഖപ്പെടുത്തിയവർക്കാണ് രജിസ്ട്രേഷൻ പുതുക്കുവാൻ അവസരം. അവസാന തീയതി 31 മാസം. താൽപ്പര്യമുള്ളവർ പ്രവൃത്തി ദിവസങ്ങളിൽ തൊഴിൽ രജിസ്ട്രേഷൻ കാർഡുമായി ജില്ലാ സൈനിക ക്ഷേമ ഓഫീസ് ആറാട്ടുവഴി ആലപ്പുഴ ഇവിടെ നേരിട്ട് എത്തിച്ചേരുക, അല്ലെങ്കിൽ തപാൽ മാർഗം ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0477224573. 0477224573.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേർഡ് പരിപാടി പൊപ്ര.
0: അസാപ് കേരളയുടെ ലക്കിടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് സംഘടിപ്പിക്കുന്ന ഡ്രോൺ പൈലറ്റ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 19 ആണ്. 5 ദിവസത്തെ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നൽകുന്ന 25 കിലോഗ്രാം വരെ ഭാരമുള്ള ഡ്രോൺ ഉപയോഗിക്കാൻ ലൈസൻസ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9495999967. 94 95 99 96 67. ജനുവരി 2025 മുതൽ ഓഗസ്റ്റ് 2026 വരെ രജിസ്ട്രേഷൻ പുതുക്കാത്തവർ, റദ്ദായ രജിസ്ട്രേഷനുകൾ എന്നിവർക്ക് 31 വരെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ID കാർഡുകൾ പുതുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 0479244502. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ 30:10.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണ വില
7: പ്രായോജികർ
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
7: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില 55 രൂപ കുറഞ്ഞ് ഗ്രാമിന് 14,010 രൂപ നിരക്കിലും പവന് 112,080 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
6: ഇന്നത്തെ സ്വർണ്ണവില
7: പ്രായോജികർ
8: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
7: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റും 58 സെക്കൻഡും. ഇപ്പോൾ
1: സംഗീതലഹരി.
0: ഇന്നത്തെ സംഗീതലഹരിയിൽ മെഹന്ദി എന്ന ആൽബത്തിൽ വിഭ

0: മെഹന്തി എന്ന ആൽബത്തിൽ വിഭ പാടിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇന്നത്തെ സംഗീതലഹരി ഇവിടെ പൂർണ്ണമാവുന്നു.
1: ഇന്നത്തെ സംഗീതലഹരി സമാപിക്കുന്നു.
0: നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 6 മണിക്ക് കവ്വാലി നൈറ്റ്.
2: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: മെട്രോ ഫിലിം സൊസൈറ്റി കൊച്ചിയും ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാര സ്മാരക ഗ്രന്ഥശാലയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഫ്രഞ്ച് ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി വൈകിട്ട് 6:30 ചങ്ങമ്പുഴ ഗ്രന്ഥശാല ഹാളിൽ ചലച്ചിത്ര പ്രദർശനം, എ മാൻ എസ്കേപ്ഡ്.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: കണ്ണൻ നായർ സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ആർക്കും പാടാം. 6 മണിക്ക് രാജീക്ഷേമനും കൂട്ടരും അവതരിപ്പിക്കുന്ന കാവ്യകേളി. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
9: Thank you.

0: ഒരു വട്ടം കൂടി. മഴയത്ത് ഉല്ലസിച്ച് നടന്ന ആ കാലം, ഒന്നിനെക്കുറിച്ചും വേവലാതിയില്ലാതെ പാടവരമ്പത്തുകൂടി ഓടി നടന്ന, മാവിൻ ചോട്ടിലേക്ക് കാറ്റിനേക്കാൾ വേഗത്തിൽ പാഞ്ഞ ആ ഓർമ്മക്കാലത്തേക്ക് നമുക്കൊന്ന് മടങ്ങിപ്പോയാലോ? ഓർമ്മച്ചിന്ത് നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ച കഴിഞ്ഞ് 2 മണിക്കും ബുധനാഴ്ചകളിൽ 10:35 നിങ്ങളുടെ പ്രിയപ്പെട്ട അനുഭവങ്ങൾ ഞങ്ങൾക്കെഴുതു. നമുക്കൊന്നുകൂടി ജീവിക്കാം. വിലാസം: ഓർമ്മച്ചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, തൃക്കാക്കര PO 68 20 21. ഇനി വാട്സാപ്പിലും അയക്കാം. ഓർമ്മച്ചിന്ത് എന്ന് എഴുതിയതിനു ശേഷം നിങ്ങളുടെ സന്ദേശം മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. നമ്പർ 94 47 56 22 12. നമ്പർ ഒരിക്കൽ കൂടി: 9447562212. ഓർമ്മച്ചിന്ത് നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര.
1: സാഹിത്യ സുരഭി,
2: പ്രതിഭാധനരായ എഴുത്തുകാർ പങ്കെടുക്കുന്ന പരിപാടി
1: ആകാശവാണി കൊച്ചി നിലയത്തിൽ വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30
2: കേൾക്കൂ.
1: സാഹിത്യ സുരഭി
2: പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 9 മണിക്ക്.
1: സാഹിത്യ സുരഭി
2: കഥ, കവിത, പ്രഭാഷണം, പുസ്തക നിരൂപണം, കലാനിരൂപണം എന്നിങ്ങനെ
1: സർഗാത്മകതയുടെ പണിപ്പുരയിൽ സ്ഫുടം ചെയ്തെടുക്കുന്ന മുഴുമുത്തുകൾ.
2: സാഹിത്യ സുരഭി
1: വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30,
2: പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 9 മണിക്ക്.
1: ആകാശവാണി കൊച്ചി നിലയം എന്നും ശ്രോതാക്കൾക്കൊപ്പം.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 11:05.
4: ആകാശവാണി FM വാർത്തകൾ.
3: പെട്രോൾ, ഡീസൽ, വ്യോമയാന ഇന്ധനം എന്നിവയുടെ വിൻഫോൾ ടാക്സും കയറ്റുമതി തീരുവയും കേന്ദ്രം കുറച്ചു. പെട്രോൾ കയറ്റുമതിക്ക് നികുതി ലിറ്ററിന് 50 പൈസയും ഡീസലിന് 20 രൂപയും വിമാന ഇന്ധന കയറ്റുമതി തീരുവ ലിറ്ററിന് 15 രൂപയുമാണ് കുറച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ജന്മദിനാശംസകൾ നേർന്നു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം അന്താരാഷ്ട്ര തലത്തിൽ വികസനത്തിന്റെയും സ്വാശ്രയത്തിന്റെയും പാതയിൽ മുന്നേറുകയാണെന്ന് അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ജനനമരണ രജിസ്ട്രേഷൻ വൈകുന്നത് തടയുന്നതിന് വ്യവസ്ഥകൾ കർശനമാക്കി പുതിയ ജനനമരണ രജിസ്ട്രേഷൻ നിയമം. ഈ വർഷം 1 ഒക്ടോബർ പ്രാബല്യത്തിൽ വരും. രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ മൃത്യുഞ്ജയ് കുമാർ നാരായണൻ അറിയിച്ചതാണ് ഇക്കാര്യം. ജമ്മു കാശ്മീരിലെ ഉധംപൂർ ജില്ലയിൽ ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ സംയുക്ത സേന വധിച്ചു. ഉധംപൂരിലെ മജൽത പ്രദേശത്ത് ഇന്നലെ വൈകിട്ട് സംശയാസ്പദമായ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സുരക്ഷാസേന തിരച്ചിൽ ആരംഭിച്ചത്. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്നുമുതൽ അടുത്ത മാസം 10 വരെ യാത്രിസേവാ അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് വിമാനത്താവള ഡയറക്ടർ മുകേഷ് യാദവ്. യാത്രക്കാർക്ക് സുരക്ഷിതവും സുഖകരവുമായ യാത്രാനുഭവം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. KG മാരാർ ജന്മദിനം ആഘോഷിച്ചു. BJP പാർട്ടി സംസ്ഥാന ഓഫീസിൽ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ KG മാരാർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. അധ്യാപകനും പ്രഭാഷകനും വിവർത്തകനുമായ പ്രൊഫസർ P ജയേന്ദ്രൻ കോഴിക്കോട് അന്തരിച്ചു. 83 വയസ്സായിരുന്നു. കോഴിക്കോട് സെന്റ് ജോസഫ് കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായിരുന്നു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2020 3 മത്സര

0: പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കൊട്ടാരം സജിത്ത് മഹാരാർ അവതരിപ്പിക്കുന്ന സോപാന സംഗീതം. ഇടയ്ക്കയിൽ സദനം അഭിഷേക്.
3: നമസ്കാരം. സോപാന സംഗീതം, മാർഗസംഗീതം എന്നറിയപ്പെടുന്ന കേരളത്തിൻ്റെ തനത് സംഗീതമാണ്. മാർഗസംഗീതം, ദേശസംഗീതം എന്ന് രണ്ടു വിധത്തിൽ സംഗീതങ്ങൾ നമ്മളുടെ ഭാരതത്തിലുടനീളം കേൾക്കുന്ന സംഗീതശാഖയിൽ മാർഗസംഗീതം അഥവാ ക്രിയാസംഗീതം, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആദ്യം ഉടലെടുത്ത സംഗീതശാഖയാണ് കൊട്ടിപ്പാടി സേവ. ഇടയ്ക്ക എന്ന സംഗീത പക്കവാദ്യം ശ്രുതി ചേർത്ത് വായിച്ച് ആ ശ്രുതിയിൽ രാഗാലാപനവും ധ്യാനിയും കൂറുകളും കൊട്ടി 5 പൂജകളായ ഉഷപൂജ, എതിർത്ത പൂജ, പന്തീരടി പൂജ, ഉച്ചപ്പൂജ, അത്താഴപൂജ, ഇങ്ങനെയുള്ള പൂജാവേളയിൽ ക്ഷേത്രത്തിന് നടയടച്ച് തന്ത്രി, ക്ഷേത്രത്തിലെ പൂജാരി, തൗരത്രയം അതായത് സംഗീതം, വാദ്യം, നൃത്തം ഇവ നൈവേദ്യമായി നൽകുന്ന സമ്പ്രദായമാണ് ക്ഷേത്രത്തിനകത്ത് പ്രസന്ന പൂജ എന്നറിയപ്പെടുന്നത്. ആ സന്ദർഭവേളകളിൽ ക്ഷേത്രത്തിലെ ഗീതം വാദ്യം എന്ന പ്രക്രിയ പുറത്ത് ക്ഷേത്രപടി അതായത് സോപാനത്തിനോട് ചേർന്ന് അവതരിപ്പിക്കപ്പെടുന്നു. ഈ സംഗീതശാഖ കൊട്ടിപ്പാടി സേവ എന്നറിയപ്പെടുന്നു. പിന്നീട് ഇത് ക്ഷേത്രത്തിന് പുറത്തെ വേദികളിലേക്ക് എത്തിയപ്പോൾ സോപാന സംഗീതം എന്നറിയപ്പെടുന്നു. ദേവൻ്റെ ഇഷ്ടമൂർത്തിയുടെ കീർത്തനങ്ങൾ മണിപ്രവാളത്തിലോ സംസ്കൃതത്തിലോ ആലപിക്കുകയും കൂടാതെ ജയദേവരുടെ ഗീതഗോവിന്ദം എന്ന കൃതിയെ ആസ്പദമാക്കി അതിന് വേണ്ട സോപാന ശൈലിയിലുള്ള രാഗങ്ങളെ ചേർത്തിണക്കി ക്ഷേത്രത്തിൽ അഷ്ടപദിയും കീർത്തനങ്ങളും ആലപിക്കാറുണ്ട്. ആദ്യം ഇന്നിവിടെ ആലപിക്കുന്ന കീർത്തനം കല്യാണി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ജയജഗദീശ നന്ദകിശോര എന്ന കീർത്തനം, താളം ആദിതാളം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കൊട്ടാരം സജിത് മാരാർ അവതരിപ്പിച്ച സോപാന സംഗീതം.
1: അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ക്യാൻസർ ചികിത്സയും റേഡിയേഷൻ തെറാപ്പിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഇമ ചാക്കോ മറുപടി നൽകുന്നു. ക്യാൻസർ ചികിത്സയും റേഡിയേഷൻ തെറാപ്പിയും ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്നുച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842 42 63 97 അല്ലെങ്കിൽ 04842 42 63 87 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ആവർത്തിക്കാം: 94 46 45 58 88. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 30 മിനിറ്റും 7 സെക്കൻഡും. ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: सुनकर पुकार तुम्हारी, आए नहीं कोई पास तो क्या, चल दो अकेले। जो कायर हैं छुपते हैं ओट लेकर, तुम चलो अकेले। अरे अभागे खोलो मन, तुम बोलो पगले एक अकेले। रेगिस्तानों में कोई साथ छोड़े तो भी क्या है, कांटों के पांव में चुभने से होता क्या है, रक्त सने पथ पर बढ़ लेना अकेले। तूफानी रातों में दीपक लेकर कोई खड़ा नहीं तो भी तुम चलो अकेले। तड़त ज्योति पीड़ा की बनने दो एकाकी मन में, चलते चलो अकेले, चलते चलो अकेले।
1: इस कार्यक्रम के बाद अब हमारा आज का समय यहीं पर समाप्त होता है। तो अब उमंग की तकनीकी टीम यानी जगबंधु, चेतना, अर्शद, कुसुमलता और वीरेंद्र के साथ मुझे यानी विमलेश को आज्ञा दीजिए। नमस्कार।
2: उमंग उमंग उमंग उमंग।
3: श्रोताकൾ കേട്ടത് NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്.
4: ആകാശവാണി FM വാർത്തകൾ.
3: ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സെമിക്കോൺ ഇന്ത്യ 2026 എക്സിബിഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് സഹകരണം, നിക്ഷേപം, നവീകരണം, പ്രതിഭാ വികസനം എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലാണ് 3 ദിവസത്തെ സമ്മേളനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഭീകരവാദികൾക്ക് വളരാൻ അനുകൂല സാഹചര്യം ഒരുക്കുന്ന പാകിസ്ഥാന്റെ നിലപാടിനെതിരെ ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി യോഗത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ച് ഇന്ത്യ. പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങളും അമേരിക്കയിൽ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ അൽഖായിദ നേതൃത്വവും തമ്മിലെ ബന്ധം ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് യോഗത്തിൽ ഉന്നയിച്ചു. മുൻ ഹരിയാന മന്ത്രി ഗോപാൽ കാണ്ഡയുടെ വസതിയിലും ഫാം ഹൌസിലും ഓഫീസുകളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് നടപടി. ജമ്മു കാശ്മീരിൽ റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും യാത്രക്കാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും ഗതാഗത കമ്മീഷണറേറ്റ് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പ്രദേശത്തുടനീളം എല്ലാ വാണിജ്യ യാത്രാ വാഹനങ്ങളുടെയും പ്രവർത്തന കാലാവധിയും നിർബന്ധിത ക്ഷമതാ പരിശോധനയും സംബന്ധിച്ച് സമഗ്രമായ ചട്ടങ്ങളാണ് നിലവിൽ വന്നത്. ഇന്നു മുതൽ ഈ മാസം 30 ട്രെയിൻ സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിൽ KSRTC അധിക സർവീസുകൾ ആരംഭിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ പ്രധാന റൂട്ടുകളിൽ അധിക സർവീസ് അനുവദിക്കണമെന്നാണ് ആവശ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് BJP സംഘടിപ്പിക്കുന്ന ആശീർവാദ് കാ ദിയ പ്രചാരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നടത്തി. വൈകിട്ട് ബീച്ച് ഫുഡ് സ്ട്രീറ്റിൽ പരിപാടി പാർട്ടി സിറ്റി ജില്ലാ പ്രസിഡന്റ് കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്യും. രാസലഹരി ഉപയോഗിക്കുന്നതിനിടെ തൊടുപുഴ നഗരസഭ മുൻ അധ്യക്ഷൻ പിടിയിൽ. സനീഷ് ജോർജാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ പിടിയിലായത്. ഉസ്ബെക്കിസ്ഥാനിലെ സമാർഖണ്ഡിൽ 46th ലോക ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യൻ വനിതാ ടീമിന് വിജയത്തുടക്കം. ഇന്നലെ ആദ്യ മത്സരത്തിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിനെ 4-0 എന്ന സ്കോറിലാണ് ഇന്ത്യ തോൽപ്പിച്ചത്.
4: ആകാശവാണി FM വാർത്തകൾ.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 12:04 മിനിറ്റും 3 സെക്കൻഡും. ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം, തുടർന്ന് ലളിത ഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര. കാഴ്ച വ്യക്തമായതുകൊണ്ട് മാത്രം നേത്രരോഗങ്ങൾ ഇല്ല എന്ന് ഉറപ്പിക്കാനാകുമോ? പ്രായാധിക്യം മൂലമുണ്ടാകുന്ന നേത്രരോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ ജാസ്മിൻ എൽബി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 1 മണിക്ക് ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ.
5: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
6: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
5: ആൻഡ് ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ക്യാൻസർ ചികിത്സയും റേഡിയേഷൻ തെറാപ്പിയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഇമാ ചാക്കോ മറുപടി നൽകുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ, 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ മധുരം ഗീതം ലളിതഗാനം, തുടർന്ന് സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.
7: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ
8: ഗാനം. പ്രകൃതിയുടെ രുചി.
9: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
3: അറിയിപ്പുകൾ തുടരുന്നു. വൈകിട്ട് 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി, അക്വാപോണിക്സ്, അറിയേണ്ടതെല്ലാം ഡോക്ടർ അൻസാർ CPയുമായി അഭിമുഖം തിരുവനന്തപുരം റിലേ, 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്, ഇതിൽ സമകാലികം മൂലമ്പിള്ളിയിൽ ആശ്വാസമെത്തിയോ, 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യ കൃതികൾ വെള്ളപ്പൊക്കത്തിലെ പൂച്ച, 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി, 8:05 യുവവാണി, എ യങ് മൈൻഡ് ആൻഡ് AI ക്യാൻവാസ്, AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംഗീതവും വീഡിയോയും നിർമ്മിക്കുന്ന ഈഥൻ ജോൺ റിജിനുമായി അഭിമുഖം, 8:30 ഇവനിംഗ് മെലഡി, തുടർന്ന് സേവന വാർത്തകൾ, 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ.
11: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15
10: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: 8 മണിക്ക് മഹിതം മലയാളം, 8:50 മഹിതം മലയാളം, തുടർന്ന് FM ഡയറിയിലെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9 മണിക്ക് News@9 ഡൽഹി റിലേ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 നാടകം തിരുവനന്തപുരം റിലേ, 7:00 ആത്മകഥ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
12: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
13: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
14: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
15: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
14: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
15: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: ഇപ്പോൾ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും ഇന്ന് സമാഹരിച്ചത്. ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില. ഏത്തയ്ക്ക നാടൻ 55-60, മറുനാടൻ 48-52, പയർനാടൻ 56-62, മറുനാടൻ 46-52, ചേനനാടൻ 45-50, മറുനാടൻ 38-42, മരച്ചീനി നാടൻ 30-34. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീരപ്പച്ചയും ചുവപ്പും 43-47 രൂപ, കുമ്പളങ്ങ 22-28, ഞാലിപ്പൂവൻ 80-85, പാളയംതോടൻ 36-40, പൂവൻ 54-60, റോബസ്റ്റ 28-34, ബീട്രൂട്ട് 70-77, വെണ്ടയ്ക്ക 38-42 രൂപ, പാവയ്ക്ക 65-72, ചുരയ്ക്ക 36-42, വഴുതന 42-47, വഴുതന 42-47, കത്തിരി ഉരുണ്ടത് 42-47, ക്യാബേജ് 30-37, ക്യാരറ്റ് 56-62, കോളിഫ്ലവർ 43-50, കൊത്തമര 36-42, കൂർക്ക 45-50, ചേമ്പ് വലുത് 65-70, ചേമ്പ് ചെറുത് 45-50, വെള്ളരി 38-45 രൂപ, മുരിങ്ങാക്കായ 35-40, ബീൻസ് 75-80, ഇഞ്ചി 156 രൂപ 162 രൂപ, പച്ചമുളക് 52-57 രൂപ, കറിനാരങ്ങ 88-94, ചെറുനാരങ്ങ 1-5 രൂപ 6 രൂപ, കോവയ്ക്ക 50-55 രൂപ, പച്ചമാങ്ങ 96-100, സവാള 55-60, ചെറിയ ഉള്ളി 87-92 രൂപ, ഉരുളക്കിഴങ്ങ് 32-37, മത്തൻ 22-26 രൂപ, പീച്ചിങ്ങ 52-57, പടവലം 37-42, തക്കാളി 36-40, അമരപ്പയർ 60-65 രൂപ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പഴം പച്ചക്കറി വിലവിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും ഇന്ന് സമാഹരിച്ചത്.
16: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
17: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
18: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
19: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കെ ജി മാർക്കോസ് പാടിയത്, ഗാനരചന ജോൺസൺ പുളിങ്കുന്ന്, സംഗീതം കെ പി ഉദയഭാനു.

0: ശ്രോതാക്കൾ കേട്ടത് ലളിത ഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടത്താറുള്ള സംഗീതോത്സവം, നൃത്തോത്സവം എന്നിവയ്ക്കുള്ള അപേക്ഷാ ഫോമുകൾ ദേവസ്വം ബുക്ക് സ്റ്റാൾ വഴി ഈ മാസം 20 വരെ വിതരണം ചെയ്യുന്നതാണ്. ഈ മാസം 25-നുള്ളിൽ പൂരിപ്പിച്ച് തിരികെ നൽകേണ്ടതാണ്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി. സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
3: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേർഡ് പരിപാടി പൊപ്ര.
4: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
0: അസാപ് കേരളയുടെ ലക്കിടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് സംഘടിപ്പിക്കുന്ന ഡ്രോൺ പൈലറ്റ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 19. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 94 95 99 96 67. നമ്പർ ആവർത്തിക്കാം, 94 95 99 96 67.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
7: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
8: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
7: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: 2025 ജനുവരി മുതൽ 2026 ഓഗസ്റ്റ് വരെ രജിസ്ട്രേഷൻ പുതുക്കാത്തവർ, റദ്ദായ രജിസ്ട്രേഷനുകൾ എന്നിവർക്ക് ഒക്ടോബർ 31 വരെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ID കാർഡുകൾ പുതുക്കാം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0479242452. നമ്പർ ആവർത്തിക്കാം, 0479242452.
8: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
0: സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 30 വരെ അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04842983130. 04842983130. കേന്ദ്ര സർവീസിലേക്കുള്ള നിയമനങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ 2026 അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. അപേക്ഷകൾ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് ഇതാണ്, www.ssc.gov.in. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, തുടർന്ന് 12:40 പ്രകാശധാര.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. സെമി കണ്ടക്ടർ മേഖലയിലെ ഇന്ത്യയുടെ അതിവേഗ മുന്നേറ്റത്തിന് കാരണം കൂട്ടായ പ്രവർത്തനങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ്പ് അഭിയാന് തുടക്കമായി. ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിൽ. വൺ എപ്പിക് മെനി സ്റ്റോറീസ് രാമകഥായ ക്രോസ് ഭാരത് ആൻഡ് ബിയോണ്ട് ത്രിദിന കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ നടപടിക്രമങ്ങൾ പാലിച്ചാണ് പോലീസ് മുന്നോട്ടു പോകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്നു. മുംബൈ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ മേധാവിയുമായി KSEB ചെയർമാൻ ചർച്ച നടത്തും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. സെമികോൺ ഇന്ത്യ 2026 ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ വളരുന്നതിനൊപ്പം രാജ്യത്തോടുള്ള ആഗോള വിശ്വാസവും വർദ്ധിച്ചു വരികയാണെന്ന് ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രതിബദ്ധതയോടെയാണ് രാജ്യത്തെ ഓരോ പൌരനും പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
1: वहां ये पूरा इकोसिस्टम दशकों की मेहनत के बाद तैयार हुई है, लेकिन भारत ने आपके सहयोग से चिप डिजाइन हो, मैन्युफैक्चरिंग हो, इक्विपमेंट मैन्युफैक्चरिंग, मटेरियल इकोसिस्टम, टेस्टिंग कैपेबिलिटी हो, इन सभी पर एक साथ काम किया और सफलता हासिल करके दिखाई है.
0: ഇന്ത്യയുടെ സെമി കണ്ടക്ടർ മേഖല അതിവേഗം വളരുകയാണെന്നും നൂതനാശയങ്ങൾക്കും നിക്ഷേപത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും പുതിയ അവസരങ്ങൾ തുറക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയിൽ സഹകരണം, നിക്ഷേപം, നൂതനാശയങ്ങൾ, നൈപുണ്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് 3 ദിവസം നീളുന്ന സമ്മേളനം ലക്ഷ്യമിടുന്നത്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമി സംഘടിപ്പിക്കുന്ന വൺ എപ്പിക് മെനി സ്റ്റോറീസ് രാമകഥ എക്രോസ് ഭാരത് ആൻഡ് ബിയോണ്ട് ത്രിദിന ദേശീയ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുന്നതിനായാണ് അദ്ദേഹം എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
2: നാളെ ഉച്ചയ്ക്ക് 1:30 മന്ത്രി പരിപാടി ഉദ്ഘാടനം ചെയ്യുക. ശനിയാഴ്ച കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ കോൺക്ലേവിന്റെ ഭാഗമാകും. പ്രതിരോധ മന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെയാണ് നിയന്ത്രണം. കോൺക്ലേവിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരിട്ടെത്തി രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണെന്ന് സംഘാടകർ അറിയിച്ചു.
0: NIT കാലിക്കറ്റിൽ നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുകാന്ത മജുംദാർ നിർവഹിക്കും. ഞായറാഴ്ച രാവിലെ നടക്കുന്ന ചടങ്ങിൽ ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണമെഡൽ ജേതാവും ഒളിമ്പ്യനുമായ പത്മശ്രീ MD വത്സമ്മ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും.

0: വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിലായി. ചാനൽ ഓഫീസിൽ നിന്ന് എക്സൈസ് സംഘമാണ് ഇദ്ദേഹത്തെ ഇന്ന് അതിരാവിലെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ആലുവ ജില്ലാ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ആന്റോയുമായി സംഘം വയനാട്ടിലെത്തി. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഇന്നലെ അതിരാവിലെ മുതൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടർ ചാനൽ ഓഫീസിലും ആന്റോയുടെ ഫ്ളാറ്റിലും വയനാട്ടിലെ വീട്ടിലും ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ SIT നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നടപടിക്രമങ്ങൾ പാലിച്ചാണ് റെയ്ഡ് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി മാധ്യമങ്ങൾക്കെതിരായ വേട്ടയാടൽ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായിരുന്നെന്നും മന്ത്രി ആരോപിച്ചു. റെയ്ഡിനിടെ നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇന്ന് മുംബൈ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ മേധാവിയുമായി KCB ചെയർമാൻ ചർച്ച നടത്തും. പ്രതിസന്ധിക്കായവില്ലെന്നും ചർച്ചകൾ തുടരുകയാണെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരും. ഇന്നലെയും വൈദ്യുത ഉപയോഗം ഉയർന്ന നിലയിലായിരുന്നുവെന്ന് KCB അറിയിച്ചു. വൈദ്യുതി ലഭ്യതയിൽ ഇന്നലെ 900 മെഗാവാട്ടിന്റെ കുറവാണ് ഉണ്ടായത്. ഔദ്യോഗിക പദവിയിലിരിക്കെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ സംസ്ഥാന പോലീസ് ഉപമേധാവിയായിരുന്ന ടോമിൻ ജെ തച്ചങ്കരി കുറ്റക്കാരനെന്ന് കോട്ടയം വിജിലൻസ് കോടതി. ശിക്ഷാവിധി ഉച്ചയോടെ പ്രസ്താവിക്കും. ഔദ്യോഗിക കാലയളവിൽ 64.70 ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്നായിരുന്നു കേസ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ്പ് അഭിയാൻ സംഘടിപ്പിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കൽപ്പ് അഭിയാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76th ജന്മദിനമായ ഇന്ന് BJP രാജ്യവ്യാപകമായി സേവാദിവസായി ആചരിക്കുന്നു. മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എന്നീ നിലകളിൽ അദ്ദേഹം 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ്പ് അഭിയാനും ഇന്ന് തുടക്കമായി. കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര സർക്കാരിന്റെ പ്രധാന പദ്ധതികളുടെ 200 ഗുണഭോക്താക്കളും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്നതോടെ പ്രചാരണത്തിന് തുടക്കമാകും. പരിപാടിയുടെ ഭാഗമായി ക്ഷേമ സേവന പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ദീൻദയാൽ ഉപാധ്യായ മാർഗിലെ BJP ദേശീയ ആസ്ഥാനത്ത് സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ ജന്മദേശമായ ഗുജറാത്തിലെ വഡ്നഗറിൽ നടക്കുന്ന മഹാആരതിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്തു. വഡ്നഗറിൽ നിന്ന് വാരാണസിയിലേക്ക് പദയാത്രയും വാരാണസിയിൽ നിന്ന് വഡ്നഗറിലേക്ക് ബൈക്ക് റാലിയും ഫ്ളാഗ് ഓഫ് ചെയ്തു. വാരാണസിയിലെ പരിപാടി ശ്രീ രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും. മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും സേവനമനുഷ്ഠിച്ച 25 വർഷത്തിനിടെ രാഷ്ട്രനിർമ്മാണത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെയും മാതൃകാപരമായ പൊതുസേവനത്തെയും രാഷ്ട്രപതി മുർമു പ്രശംസിച്ചു. മോദിയുടെ ദാർശനിക നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യ അതിവേഗം വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥകളിലൊന്നായി മാറിയെന്ന് ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ BJP പ്രവർത്തകർ പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തി. വടക്കേനടയിൽ തിരുവനന്തപുരം മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിൽ പായസ വിതരണമുണ്ടായിരുന്നു. വി മുരളീധരൻ MLA പങ്കെടുത്തു. ഇന്ന് വിശ്വകർമ്മ ജയന്തി. കരകൌശല വിദഗ്ധർക്ക് പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കും. 2027-28 കാലയളവ് വരെ 13,000 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ 18 പരമ്പരാഗത മേഖലകളിലായി 30 ലക്ഷത്തിലധികം പേർക്കാണ് സഹായം നൽകി വരുന്നത്. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. കണ്ണൂർ ആറളത്തെ ആനമതിൽ നിർമ്മാണം December 31 പൂർത്തിയാക്കാൻ നിർദ്ദേശം. പ്രവൃത്തി പുരോഗതി ജില്ലാ കളക്ടർ P വിഷ്ണുരാജ് വിലയിരുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: നിർമ്മാണ പ്രവൃത്തിയുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനും ആനമതിലിനോട് ചേർന്ന് വരുന്ന ജണ്ടകൾ മാറ്റുന്നതിനും പ്രദേശത്തെ അടിക്കാടുകൾ വെട്ടിത്തെളിക്കുന്നതിനുമുള്ള നടപടികൾ വേഗത്തിലാക്കാനും കളക്ടർ നിർദ്ദേശം നൽകി. നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് RRT നിരീക്ഷണം ശക്തമാക്കണം. ആറളം മേഖലയിലെ സോളാർ ഫെൻസിംഗിലേക്കുള്ള വൈദ്യുതി വിതരണത്തിലെ തകരാറുകൾ പരിഹരിക്കുന്നതിന് അനർട്ടിനെ ചുമതലപ്പെടുത്തി. 6 കിലോമീറ്ററോളം നിർമ്മാണം പൂർത്തിയാക്കിയതായും ബാക്കിയുള്ള 3 കിലോമീറ്ററിൽ പ്രവൃത്തി പുരോഗമിക്കുന്നതായും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു.
0: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. സംസ്ഥാനത്ത് കടുത്ത ചൂടിന് ആശ്വാസമായി മഴ വരുന്നു. ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരെയും കുറിച്ച് മോശമായി സംസാരിക്കാത്ത വ്യക്തിത്വത്തിനുടമയായിരുന്നു KG മാരാരെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ അത്തരം വ്യക്തികളെ കണ്ടെത്തുക പ്രയാസമാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ KG മാരാരുടെ സ്മരണയ്ക്കായി കണ്ണൂർ പയ്യാമ്പലത്ത് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച മാരാർജി സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉണ്ണീക്കാനായി നിർമ്മിച്ച KG മാരാരുടെ പ്രതിമയും അനാച്ഛാദനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സെമി കണ്ടക്ടർ മേഖലയിലെ ഇന്ത്യയുടെ അതിവേഗ മുന്നേറ്റത്തിന് കാരണം കൂട്ടായ പ്രവർത്തനങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സേവാസങ്കൽപ്പ് അഭിയാന് തുടക്കമായി. ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിൽ വൺ എപ്പിക് മെനി സ്റ്റോറീസ് രാമകഥ എക്രോസ് ഭാരത് ആൻഡ് ബിയോണ്ട് ത്രിദിന കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ നടപടിക്രമങ്ങൾ പാലിച്ചാണ് പോലീസ് മുന്നോട്ട് പോകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്നു. മുംബൈ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ മേധാവിയുമായി KCB ചെയർമാൻ ചർച്ച നടത്തും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഡൽഹിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: കാഴ്ച വ്യക്തമായതുകൊണ്ട് മാത്രം നേത്രരോഗങ്ങളില്ല എന്ന് ഉറപ്പിക്കാനാകുമോ? പ്രായാധിക്യം മൂലമുണ്ടാകുന്ന നേത്രരോഗങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് കണ്ണാശുപത്രിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജാസ്മിൻ LB സംസാരിക്കുന്നു.
4: പ്രായം കൂടുന്നതനുസരിച്ച് കാഴ്ചശക്തിയിൽ മാറ്റങ്ങളും വിവിധ നേത്രരോഗങ്ങൾക്കുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. പ്രായമായവരിൽ ശ്രദ്ധിക്കേണ്ട പലതരം നേത്രരോഗങ്ങളുണ്ട്. 40 വയസ്സ് കഴിയുമ്പോൾ ശരീരത്തിന്റെ സ്വാഭാവിക മാറ്റങ്ങളുടെ ഭാഗമായി കണ്ണിലെ ലെൻസിനും ചെറുപേശികൾക്കും മാറ്റം വരുന്നതിന്റെ ഫലമായി അടുത്തുള്ള വസ്തുക്കൾ കാണാനുള്ള കഴിവ് ക്രമേണ കുറയുന്നു. ഇതാണ് വെള്ളെഴുത്ത് അഥവാ ഇംഗ്ലീഷിൽ പ്രസ്ബയോപ്യ എന്ന് പറയുന്നത്. അടുത്തുള്ള അക്ഷരങ്ങൾ വായിക്കാൻ ബുദ്ധിമുട്ട്, പുസ്തകം കുറച്ച് അകലത്തിൽ പിടിച്ചാൽ മാത്രമേ വ്യക്തമായി കാണാൻ കഴിയൂ എന്ന അവസ്ഥ, വായിക്കുമ്പോൾ കണ്ണിന് ക്ഷീണം, തലവേദന, ചെറിയ അക്ഷരങ്ങൾ വായിക്കാൻ കൂടുതൽ വെളിച്ചം ആവശ്യമായി വരിക എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ ഉള്ളവർ ഒരു നേത്രരോഗ വിദഗ്ധനെ കണ്ട് ശരിയായ പരിശോധനയ്ക്ക് ശേഷം കണ്ണട വയ്ക്കാവുന്നതാണ്. വാർദ്ധക്യത്തിൽ വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് തിമിരം. നമ്മുടെ കണ്ണിലെ സ്വാഭാവിക ലെൻസ് സുതാര്യമാണ്. അത് ക്രമേണ പ്രായം കൂടുന്നതനുസരിച്ച് സുതാര്യത നഷ്ടപ്പെടുകയും കാഴ്ച മങ്ങുകയും ചെയ്യുന്ന അവസ്ഥയാണ് തിമിരം അഥവാ കാട്രാക്ട് എന്ന് പറയുന്നത്. എന്നാൽ പ്രമേഹം, കണ്ണിനുണ്ടാകുന്ന മുറിവ്, ചില മരുന്നുകളുടെ ദീർഘകാലത്തെ ഉപയോഗം, കണ്ണിലെ ചില അണുബാധകൾ, റേഡിയേഷൻ ചികിത്സ തുടങ്ങിയ കാരണങ്ങളാൽ തിമിരം നേരത്തെ ഉണ്ടാകാം. കാഴ്ച മങ്ങുക, വായിക്കാനും ദൂരെയുള്ള വസ്തുക്കൾ കാണാനും പ്രയാസം വരിക, നിറങ്ങൾ മങ്ങുക, വെളിച്ചത്തിന് ചുറ്റും പ്രകാശവലയം കാണുക, ഇടയ്ക്കിടെ കണ്ണടയുടെ പവർ മാറുന്നതായി തോന്നുക, രാത്രി വാഹനം ഓടിക്കുമ്പോൾ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നിവയാണ് തിമിരത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. തിമിരം വന്നാൽ മരുന്നോ കണ്ണിലൊഴിക്കുന്ന തുള്ളിമരുന്നോ കൊണ്ട് മങ്ങിപ്പോയ ലെൻസ് വീണ്ടും സുതാര്യമാക്കാൻ സാധിക്കില്ല. ശസ്ത്രക്രിയയാണ് ഫലപ്രദമായ ചികിത്സ. ശസ്ത്രക്രിയയിലൂടെ മങ്ങിയ സ്വാഭാവിക ലെൻസ് നീക്കം ചെയ്ത് പകരം ഒരു കൃത്രിമ ലെൻസ് ആ സ്ഥാനത്ത് വയ്ക്കുന്നു. ഇന്നത്തെ തിമിര ശസ്ത്രക്രിയകൾ വളരെ സുരക്ഷിതവും ഫലപ്രദവുമാണ്. പ്രായമായവരിൽ കാണുന്ന മറ്റൊരു നേത്രരോഗമാണ് ഗ്ലോക്കോമ. കാഴ്ചയെ നിശബ്ദമായി കവർന്നെടുക്കുന്ന രോഗം എന്നാണ് ഗ്ലോക്കോമയെ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത്. കണ്ണിൽ നിന്ന് തലച്ചോറിലേക്ക് കാഴ്ചയുടെ സന്ദേശം എത്തിക്കുന്ന ഒപ്റ്റിക് നാഡിക്ക് ഉണ്ടാകുന്ന കേടുപാടാണ് ഗ്ലോക്കോമ.

കാഴ്ചയ്ക്ക് കുഴപ്പമില്ല, അതിനാൽ ഗ്ലോക്കോമ ഇല്ല എന്ന ധാരണ തെറ്റാണ്. ഗ്ലോക്കോമയുടെ ഏറ്റവും അപകടകരമായ പ്രത്യേകത തുടക്കത്തിൽ പലർക്കും യാതൊരു ലക്ഷണവും ഉണ്ടാകില്ല എന്നതാണ്. രോഗം പതുക്കെ പുരോഗമിക്കുമ്പോൾ ആദ്യം വശങ്ങളിലെ കാഴ്ച നഷ്ടപ്പെടുന്നു. അത് രോഗിക്ക് എളുപ്പത്തിൽ മനസ്സിലാകണമെന്നില്ല. രോഗം പുരോഗമിക്കുമ്പോൾ കാഴ്ചയുടെ പരിധി ക്രമേണ ചുരുങ്ങുകയും പിന്നീട് പൂർണ്ണ അന്ധതയിലേക്ക് പോകുകയും ചെയ്യും. ഒരിക്കൽ കേട് സംഭവിച്ചാൽ കാഴ്ച നാഡിയുടെ കേട് പൂർണ്ണമായി തിരിച്ചു കൊണ്ടുവരാൻ പ്രയാസമാണ്. പ്രായം ആയവർ, കുടുംബത്തിൽ ഗ്ലോക്കോമ ഉള്ളവർ, പ്രമേഹമുള്ളവർ, ഉയർന്ന പവർ കണ്ണട ധരിക്കുന്നവർ, കണ്ണിന് മുൻപ് മുറിവ് പറ്റിയവർ, ദീർഘകാലം സ്റ്റീറോയിഡ് തുള്ളിമരുന്ന് ഉപയോഗിക്കുന്നവർ എന്നിവരാണ് ഗ്ലോക്കോമ പരിശോധനയ്ക്ക് പ്രത്യേകം വിധേയരാകേണ്ടവർ. കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്നത് ഗ്ലോക്കോമയുടെ പ്രധാന അപകട ഘടകമാണ്. എന്നാൽ സാധാരണ പരിധിയിലുള്ള മർദ്ദത്തിലും ചിലർക്ക് ഗ്ലോക്കോമ ഉണ്ടാകാം. അതിനാൽ കണ്ണിന്റെ മർദ്ദം മാത്രം പരിശോധിച്ചാൽ ഗ്ലോക്കോമ കണ്ടെത്താനാകില്ല. മറ്റു ചില പ്രത്യേക പരിശോധനകളായ കാഴ്ചനാഡിയുടെ അവസ്ഥ, കാഴ്ചയുടെ പരിധി അഥവാ ഫീൽഡ്, ഗോണിയോസ്കോപ്പി, OCT മുതലായ പരിശോധനകൾ മുഖേന ഒരു നേത്രരോഗ വിദഗ്ധന്റെ സഹായത്താൽ ഗ്ലോക്കോമ കണ്ടെത്താം. രോഗത്തിന്റെ സ്വഭാവം അനുസരിച്ച് കണ്ണിൽ തുള്ളിമരുന്ന്, ലേസർ ചികിത്സ, ശസ്ത്രക്രിയ മുതലായ ചികിത്സകൾ ലഭ്യമാണ്. പ്രായമായവരിൽ വരുന്ന മറ്റൊരു പ്രധാന നേത്രരോഗമാണ് ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ. കണ്ണിന്റെ പിൻഭാഗത്തുള്ള റെറ്റിനയുടെ മധ്യഭാഗത്താണ് മാക്കുല എന്ന പ്രധാന ഭാഗം സ്ഥിതി ചെയ്യുന്നത്. പ്രായം കൂടുമ്പോൾ മാക്കുലയിൽ ചെറിയ മഞ്ഞ നിറത്തിലുള്ള നിക്ഷേപങ്ങൾ അഥവാ ഡ്രൂസൻ ഉണ്ടാകാം. ചിലരിൽ ഇത് പതുക്കെ പുരോഗമിച്ച് കാഴ്ചയെ ബാധിക്കാം. മാക്കുലയാണ് നമുക്ക് വായിക്കാനും മുഖങ്ങൾ തിരിച്ചറിയാനും ടെലിവിഷൻ കാണാനും സൂക്ഷ്മമായ കാര്യങ്ങൾ വ്യക്തമായി കാണാനും സഹായിക്കുന്നത്. അതിനാൽ മാക്കുലയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ മധ്യ കാഴ്ചയെ കാര്യമായി ബാധിക്കും. ഇത് പ്രധാനമായും രണ്ട് തരത്തിലാണ് കാണുന്നത്, ഡ്രൈ രൂപവും വെറ്റ് രൂപവും. ഡ്രൈ രൂപമാണ് കൂടുതലായി കാണപ്പെടുന്നത്. മാക്കുലയിലെ കോശങ്ങൾ ക്രമേണ ദുർബലമാകുന്നതാണ് പ്രധാന കാരണം. സാധാരണയായി കാഴ്ചയിലെ മാറ്റം പതുക്കെയാണ് ഉണ്ടാകുന്നത്. എന്നാൽ വെറ്റ് രൂപം കുറച്ച് പേരിലാണ് കാണപ്പെടുന്നതെങ്കിലും കാഴ്ച വളരെ വേഗത്തിൽ കുറയാൻ സാധ്യതയുള്ളതിനാൽ അടിയന്തരമായി ചികിത്സ ആവശ്യമായ രൂപമാണ്. മാക്കുലയുടെ അടിയിൽ നിന്ന് ചെറിയ രക്തക്കുഴലുകൾ വളരുകയും അവയിൽ നിന്ന് ദ്രാവകമോ രക്തമോ ചോർന്നൊലിക്കുകയും ചെയ്യാം. പെട്ടെന്ന് കാഴ്ച കുറയുക, നേരെയുള്ള വരികൾ വളഞ്ഞതായി കാണുക, വസ്തുക്കളുടെ വലിപ്പം വ്യത്യാസമുള്ളതായി തോന്നുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകാം. പുകവലി, കുടുംബത്തിൽ ഈ രോഗമുള്ളവർ, ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ, അമിതവണ്ണം, അനാരോഗ്യകരമായ ഭക്ഷണരീതി ഉള്ളവർ എന്നിവരിലാണ് കൂടുതൽ സാധ്യത. വെറ്റ് രൂപത്തിന് കണ്ണിനുള്ളിലേക്ക് നൽകുന്ന ആന്റിവെജഫ് ഇഞ്ചക്ഷനാണ് പ്രധാന ചികിത്സ. ഡ്രൈ രൂപത്തിന് രോഗത്തിന്റെ അവസ്ഥ അനുസരിച്ച് നിരീക്ഷണം, ജീവിതശൈലി മാറ്റങ്ങൾ, വിറ്റാമിൻ മിനറൽ സപ്ലിമെന്റുകൾ എന്നിവ പരിഗണിക്കാം. പ്രായമായവരിൽ പ്രമേഹമുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. പ്രമേഹം കണ്ണിന്റെ പിൻഭാഗത്തുള്ള റെറ്റിനയിലെ ചെറിയ രക്തക്കുഴലുകളെ ക്രമേണ തകരാറിലാക്കുന്നതാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. പ്രായമായ പലരിലും പ്രമേഹത്തോടൊപ്പം രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, വൃക്കാരോഗങ്ങൾ എന്നിവയും ഉണ്ടാകാം. ഇവ നിയന്ത്രണ വിധേയമായില്ലെങ്കിൽ റെറ്റിനോപ്പതി വേഗത്തിൽ പുരോഗമിക്കാം. പ്രമേഹ രോഗികൾക്ക് ആദ്യഘട്ടത്തിൽ യാതൊരു ലക്ഷണവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്ഥിരമായി റെറ്റിന പരിശോധന നടത്തേണ്ടത് വളരെ പ്രധാനമാണ്. കൂടാതെ രക്തത്തിലെ പഞ്ചസാരയും രക്തസമ്മർദ്ദവും നിയന്ത്രണത്തിൽ നിർത്തുകയും മരുന്നുകൾ കൃത്യമായി ഉപയോഗിക്കുകയും വേണം. പെട്ടെന്ന് കാഴ്ച കുറയുകയോ ധാരാളം കറുത്ത പുള്ളികൾ പെട്ടെന്ന് കാണുകയോ ചെയ്താൽ അടിയന്തരമായി നേത്രരോഗ വിദഗ്ധനെ കാണേണ്ടതാണ്.
രോഗത്തിൻ്റെ കാഠിന്യമനുസരിച്ച്

0: ആന്റിബജഫ് കുത്തിവയ്പ്പുകൾ, ലേസർ ചികിത്സ, ശസ്ത്രക്രിയ എന്നിവ ആവശ്യമായി വരാം. എന്നാൽ ഏറ്റവും പ്രധാനം രോഗം ഗുരുതരമാകുന്നതിന് മുൻപ് കണ്ടെത്തുക എന്നതാണ്. പ്രായം കൂടുന്നത് അനുസരിച്ച് പലരിലും കാണപ്പെടുന്ന ഒരു സാധാരണ നേത്ര പ്രശ്നമാണ് കണ്ണിലെ വരൾച്ച. പ്രായം കൂടുമ്പോൾ കണ്ണുനീർ ഉൽപാദനം കുറയുക, കണ്ണിലെ എണ്ണഗ്രന്ഥികളായ മെയ്ബോബിയൻ ഗ്രന്ഥികളുടെ പ്രവർത്തനക്കുറവ്, കൺപോളകളിലെ മാറ്റങ്ങൾ, ചില മരുന്നുകളുടെ ദീർഘകാലത്തെ ഉപയോഗം എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. കണ്ണിൽ ചൊറിച്ചിൽ, പൊടി കിടക്കുന്നത് പോലെയുള്ള തോന്നൽ, അമിതമായി വെള്ളം വരിക, കണ്ണിന് ക്ഷീണം, കാഴ്ചമങ്ങൽ എന്നിവയാണ് ലക്ഷണങ്ങൾ. ഒരു നേത്രരോഗ വിദഗ്ധനെ കണ്ട് ശരിയായ രീതിയിൽ പരിശോധന ചെയ്ത ശേഷം ചികിത്സിക്കുകയാണ് വേണ്ടത്. സമയബന്ധിതമായ നേത്ര പരിശോധന, രോഗങ്ങൾ നേരത്തെ കണ്ടെത്തൽ, ശരിയായ ചികിത്സ, പ്രമേഹവും രക്തസമ്മർദ്ദവും നിയന്ത്രിക്കൽ, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയിലൂടെ വയോജനങ്ങളുടെ കാഴ്ച ദീർഘകാലം സംരക്ഷിക്കാൻ കഴിയും.
1: പ്രായാധിക്യം മൂലമുണ്ടാകുന്ന നേത്രരോഗങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് കണ്ണാശുപത്രിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജാസ്മിൻ എൽ ബി.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അതിവേഗം വികസിക്കുന്ന സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥ നൂതനാശയങ്ങൾക്കും നിക്ഷേപത്തിനും വഴിയൊരുക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ 2026 തുടക്കമായി. കേന്ദ്ര ജൽശക്തി മന്ത്രി സി ആർ പാട്ടീൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ ഇന്നു മുതൽ. ഇന്ന് വിശ്വകർമ്മ ജയന്തി. പരമ്പരാഗത കരകൌശല വിദഗ്ധർക്കും തൊഴിലാളികൾക്കും സമഗ്രമായ പിന്തുണ നൽകുന്നതിനുള്ള പിഎം വിശ്വകർമ്മ പദ്ധതി 3 വർഷം പൂർത്തിയാക്കുന്നു. ഭീകരർക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കുന്ന പാകിസ്ഥാന്റെ നടപടിയെ യു എൻ സുരക്ഷാ കൌൺസിലിൽ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥ അതിവേഗം വികസിക്കുന്നതായും ഇത് നൂതനാശയങ്ങൾക്കും നിക്ഷേപത്തിനും വളർച്ചയ്ക്കും പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വളരുന്നതിനൊപ്പം ഇന്ത്യയുടെ ആഗോള വിശ്വാസവും വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയോടെയാണ് രാജ്യത്തെ ഓരോ പൌരനും പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഭാരത് കീ ക്വാർട്ടർലി GDP റിപ്പോർട്ട് ആയി ഓർ ഇസ് ചലഞ്ചിംഗ് പീരിയഡ് മേ ഭീ ഭാരത് നേ 7.8% ഗ്രോത്ത് ഹാസിൽ കർക്കെ ദിഖായി ഹേ ഓർ ഇസി ദർമാൻ ജപ്പാൻ കീ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി നേ ഭാരത് കീ സോവറിൻ റേറ്റിംഗ് മേ സുധാർ കിയാ ഹൈ അപ്ഗ്രേഡ് കിയാ ഹൈ ഓർ യേ ഭീ 3 ദശക് കേ ബാദ് കരീബ് 35 സാൽ കേ ബാദ് ഹുവാ ഹൈ.
0: 3 ദിവസം നീളുന്ന സെമികോൺ ഇന്ത്യ മേളയിൽ 600-ലധികം പ്രദർശകരും 300-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പങ്കെടുക്കുന്നുണ്ട്. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദ എക്കോസിസ്റ്റം എന്നതാണ് സെമികോൺ ഇന്ത്യയുടെ ഇത്തവണത്തെ പ്രമേയം. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ 2026 തുടക്കമായി. കേന്ദ്ര ജൽശക്തി മന്ത്രി സി ആർ പാട്ടീൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛ ഭാരതം വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ 5 പ്രധാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് കേന്ദ്രമന്ത്രി പാട്ടീൽ പറഞ്ഞു. ശുചിത്വ ലക്ഷ്യ യൂണിറ്റുകളുടെയും പൊതുസ്ഥലങ്ങളുടെയും പരിവർത്തനം, സ്വച്ഛ പാഠശാല, ശുചിത്വത്തിനായി യുവജനങ്ങൾ, ശുചിത്വ തൊഴിലാളികളുടെ സുരക്ഷയും ആദരവും, ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, ശുചിത്വത്തിലൂടെ സമൃദ്ധി എന്നിവയാണ് 5 ഘടകങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ്പ്

0: അഭിയാന് ഇന്നു മുതൽ തുടക്കം. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ. ഇതിന്റെ ഭാഗമായി ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്ന് വാരാണസിയിലേക്കുള്ള ബൈക്ക് റാലി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. വാരാണസിയിൽ നിന്ന് വഡ്നഗറിലേക്ക് സേവായാത്ര ആരംഭിക്കുന്ന 500 യുവ ബൈക്ക് യാത്രികരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന് ആദരിച്ചു. കേരളത്തിലും വിപുലമായ പരിപാടികൾ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76-ാം ജന്മദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അടക്കമുള്ള പ്രമുഖർ ആശംസകൾ നേർന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ളവർ ആശംസകൾ അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ബിജെപി ഇന്ന് രാജ്യവ്യാപകമായി സേവാ ദിവസ് ആചരിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ തെലങ്കാനയിലെത്തി. തെലങ്കാന ഗവർണർ ശിവ് പ്രതാപ് ശുക്ല ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. സെക്കന്ദരാബാദിൽ നടക്കുന്ന ഹൈദരാബാദ് വിമോചന ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഭീകരർക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കുന്ന പാകിസ്ഥാന്റെ നടപടിയെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. അമേരിക്കയിലെ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായ അൽഖ്വയ്ദയും പാകിസ്ഥാനിൽ പ്രവർത്തിച്ചിരുന്ന ഭീകര താവളങ്ങളും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടെന്നും ഇന്ത്യ പരാമർശിച്ചു. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിൽ യോഗത്തിൽ സംസാരിക്കവെ യുഎന്നിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം ഉന്നയിച്ചത്. ഭീകരർക്കെതിരെ മാത്രമല്ല അവരെ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നവർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്റ്റെം സെൽ ചികിത്സയുടെ നിയന്ത്രണം സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി. നിലവിൽ അംഗീകരിച്ച പട്ടികയിൽ ഉൾപ്പെട്ട രോഗാവസ്ഥകൾക്ക് മാത്രമേ സാധാരണ ക്ലിനിക്കൽ ചികിത്സയുടെ ഭാഗമായി സ്റ്റെം സെൽ ചികിത്സ അനുവദിക്കൂ എന്ന് മന്ത്രാലയം ആവർത്തിച്ചു. ഓട്ടിസം ചികിത്സയ്ക്കായി ഏതുതരം സ്റ്റെം സെൽ ഉപയോഗിക്കുന്നതും അംഗീകൃത ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമിയുടെ ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണമുണ്ടായിരിക്കും. 3 ദിവസങ്ങളിലെ 11 സെഷനുകളിലായി വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരും വിദഗ്ധരും ഗവേഷകരും ചർച്ചകൾ നയിക്കും. ഇന്ന് വിശ്വകർമ്മ ജയന്തി. പരമ്പരാഗത കരകൌശല വിദഗ്ധർക്കും തൊഴിലാളികൾക്കും സമഗ്രമായ പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കുന്നു. 30 ലക്ഷത്തിലധികം ഗുണഭോക്താക്കളാണ് PM വിശ്വകർമ്മ പദ്ധതിയിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തത്. വിശദാംശങ്ങളിലേക്ക്.
2: 13,000 കോടി രൂപ ചെലവിൽ 2027-28 കാലയളവ് വരെ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ 18 പരമ്പരാഗത മേഖലകൾക്കാണ് സഹായം നൽകി വരുന്നത്. സ്റ്റൈഫൻഡോടുകൂടിയ നൈപുണ്യ വികസനം, 3 ലക്ഷം രൂപ വരെ വായ്പാ സഹായം, ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 15,000 രൂപ വരെ സാമ്പത്തിക സഹായം എന്നിവ പദ്ധതിയിലൂടെ നൽകി വരുന്നു. നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം വഴി ഇതുവരെ ഏകദേശം 24.5 ലക്ഷം വിശ്വകർമ്മജർക്ക് അടിസ്ഥാന നൈപുണ്യ പരിശീലനം ലഭിച്ചിട്ടുണ്ട്. വായ്പാ പദ്ധതിക്ക് കീഴിൽ 6 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പയും നൽകിയിട്ടുണ്ട്. വിശ്വകർമ്മ ജയന്തിയോടനുബന്ധിച്ച് വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ വിപുലമായ പരിപാടികൾ നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആകാശവാണി ന്യൂസ് സർവീസസ് ഡിവിഷൻ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ ന്യൂഡൽഹിയിലെ ആകാശവാണി ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അഡീഷണൽ ഡയറക്ടർ ജനറൽ ന്യൂസ് എസ് സുബ്രഹ്മണ്യനും ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യവ്യാപകമായി ഇന്നു മുതൽ അടുത്ത മാസം 2 വരെ ആചരിക്കുന്ന സ്വച്ഛതാഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായാണ് പ്രതിജ്ഞയെടുത്തത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ 2 മത്സരങ്ങളിലും വിജയം നേടി ഇന്ത്യ ഇതിനകം പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ ഉധംപൂർ ജില്ലയിൽ സുരക്ഷാസേന നടത്തിയ തിരച്ചിലിൽ 2 ഭീകരരെ വധിച്ചു. രഹസ്യവിവരത്തെ തുടർന്ന് ജമ്മുകശ്മീർ പോലീസും CRPFും സംയുക്തമായി തിരച്ചിൽ നടത്തുകയായിരുന്നു. രാജ്യത്ത് ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി നിയമം 1 മാസം പ്രാബല്യത്തിൽ വരും. വൈകിയുള്ള ജനനമരണ രജിസ്ട്രേഷൻ നടപടികൾ കൂടുതൽ കർശനമാക്കുന്ന വ്യവസ്ഥകളാണ് പ്രാബല്യത്തിൽ വരുന്നതെന്ന് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ മൃത്യുഞ്ജയ് കുമാർ നാരായൺ അറിയിച്ചു. പാർലമെന്റിന്റെ 2 സഭകളും പാസാക്കിയ ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് കഴിഞ്ഞ മാസമാണ് രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചത്. ജനന മരണ രജിസ്ട്രേഷനിലെ കാലതാമസം ഒഴിവാക്കുകയും കൃത്യസമയത്ത് രജിസ്ട്രേഷൻ നടത്താൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് നിയമത്തിന്റെ ലക്ഷ്യം. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിന് പിന്നാലെ നിരവധി ലോക നേതാക്കൾക്ക് അസുഖം ബാധിച്ചു എന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റ് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത് വസ്തുതാ വിരുദ്ധമാണെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിലായി. ചാനൽ ഓഫീസിൽ നിന്ന് എക്സൈസ് സംഘമാണ് അദ്ദേഹത്തെ ഇന്ന് അതിരാവിലെ അറസ്റ്റ് ചെയ്തത്. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഇന്നലെ അതിരാവിലെ മുതൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടർ ചാനൽ ഓഫീസിലും ആന്റോയുടെ ഫ്ളാറ്റിലും വയനാട്ടിലെ വീട്ടിലും ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. ഇന്ത്യയുടെ അതിവേഗം വികസിക്കുന്ന സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥ നൂതന ആശയങ്ങൾക്കും നിക്ഷേപത്തിനും വഴിയൊരുക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാഹി സേവാ ക്യാമ്പയിൻ 2026 തുടക്കമായി. കേന്ദ്ര ജൽശക്തി മന്ത്രി സി ആർ പാട്ടീൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ ഇന്നു മുതൽ. ഇന്ന് വിശ്വകർമ്മ ജയന്തി. പരമ്പരാഗത കരകൌശല വിദഗ്ധർക്കും തൊഴിലാളികൾക്കും സമഗ്രമായ പിന്തുണ നൽകുന്നതിനുള്ള പിഎം വിശ്വകർമ്മ പദ്ധതി 3 വർഷം പൂർത്തിയാകുന്നു. ഭീകരർക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കുന്ന പാകിസ്ഥാന്റെ നടപടിയെ യുഎൻ സുരക്ഷാ കൌൺസിലിൽ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 37 സെക്കൻഡ്. ഇപ്പോൾ ഗാനോത്സവം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രോതാക്കൾ കത്തുകൾ വഴി തിരഞ്ഞെടുത്ത ചലച്ചിത്ര ഗാനങ്ങളാണ്. ആദ്യ ഗാനം കാശ്മീരം എന്ന ചിത്രത്തിൽ KS ചിത്ര പാടിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് MG രാധാകൃഷ്ണന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചത് സവിത, ലൈജു, ആമിക്കുട്ടി, അമ്പലമുകൾ

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഇ ബി അബൂബക്കർ ആവശ്യപ്പെട്ട ഗാനം കുമാരസംഭവം എന്ന ചിത്രത്തിൽ പി മാധുരി പാടിയത്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഗാനോത്സവത്തിലിനി സുരേഷ് എൻ പറവൂർ ആവശ്യപ്പെട്ട ഗാനം രണ്ടാം ഭാവം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

ഇനി കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിലെ ഗാനം പി മാധുരി പാടിയത്, വരികളെഴുതിയത് വയലാർ രാമവർമ്മ, സംഗീതം നൽകിയത് ജി ദേവരാജൻ. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു രമണി ധർമ്മജൻ, കൈതാരം.

ദേവാസുരം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും അരുന്ധതിയും ആലപിച്ച ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. ഈ ഗാനത്തിനായി കത്തയച്ചത് ആദിദേവ് വിനു തുരുത്തിക്കര.

ഗാനോത്സവത്തിൽ ഇനി രാജഹംസം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത് വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം. ഈ ഗാനത്തിനായി കത്തയച്ചത് ബിജു സുനിത, കോഴിക്കുന്തം.

ഡോക്ടർ ഗോവിന്ദൻ പുതുമന ആവശ്യപ്പെട്ട ഗാനം കൽക്കി എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയത്. കണിയപുരം രാമചന്ദ്രനും മലയാറ്റൂർ രാമകൃഷ്ണന്റെയും വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം.

കൃഷ്ണപ്രിയ, കൃഷ്ണേന്ദു, ആശാ സതീഷ് എന്നിവർ തേവരയിൽ നിന്ന് ആവശ്യപ്പെട്ട ഗാനം വെക്കേഷൻ എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും സുജാതയും പാടിയത്. സോഹൻ റോയിയുടെ വരികൾക്ക് ഈണമിട്ടത് കൈതപ്രം.

ഗാനോത്സവത്തിൽ ഇനി അമ്പലവിളക്ക് എന്ന ചിത്രത്തിൽ വാണി ജയറാം ആലപിച്ച ഗാനം, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. ഈ ഗാനത്തിനായി കത്തയച്ചത് രജിത ജഗതൻ.

ഷാജി, ലത, ചക്കര, അമേയ, ഷീല, ആരു എന്നിവർ ആവശ്യപ്പെട്ട ഗാനം സുഗമോ ദേവി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഈണമിട്ടത് രവീന്ദ്രൻ.

മഴവില്ല് എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനം, കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിതാരയുടെ സംഗീതം. ഈ ഗാനത്തിനായി കത്തയച്ചത് അജിത അനഘ ആലുവ.

0: സേവന വാർത്തകൾ. അസാപ് കേരളയുടെ നേതൃത്വത്തിൽ ചെറിയ കലവൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് നടത്തുന്ന ന്യൂട്രീഷൻ കോഴ്സിലേക്ക് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്കും പ്രവേശനത്തിനും വിളിക്കേണ്ട നമ്പർ 94 95 99 96 82, 94 95 99 96 82.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് രക്ഷേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പരിധിയിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഗ്രൂപ്പുകൾ ആരംഭിക്കുന്ന സംരംഭങ്ങൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ഗ്രാമസഭാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഗ്രൂപ്പുകൾക്കാണ് അപേക്ഷിക്കാൻ അർഹത. വിശദവിവരത്തിന് വിളിക്കേണ്ട നമ്പർ 04772 25 38 70, 04772 25 38 70.
4: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
5: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ
6: ഗാനം. പ്രകൃതിയുടെ രുചി.
7: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
8: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
9: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
0: ആലപ്പുഴ ജില്ലാ എംപ്ലോയബിലിറ്റി സെന്റർ മുഖേന സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് നിയമനം നടത്തുന്നതിന് അഭിമുഖം നാളെ രാവിലെ 9:30 എംപ്ലോയബിലിറ്റി സെന്ററിൽ നടത്തും. യോഗ്യതയുള്ള 22-നും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാകും. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04772 23 06 24, 04772 23 06 24.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
10: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേർഡ് പരിപാടി പൊപ്ര.
0: കോട്ടയം ധനകാര്യ മേഖലയിലെ ഡാറ്റ വിശകലന രംഗത്ത് തൊഴിൽ സാധ്യതകൾ തേടുന്നവർക്ക് കുന്നന്താനം അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സൗജന്യ പരിശീലനത്തിന് അവസരം. യോഗ്യത പ്ലസ് ടു ബിരുദം. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട നമ്പർ ഇതാണ്: 75 92 96 73 23. 75 92 96 73 23. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.
11: ആകാശവാണി FM വാർത്തകൾ.
0: വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിന് പ്രതിജ്ഞാബദ്ധതയോടെയാണ് രാജ്യത്തെ ഓരോ പൌരനും പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സെമിക്കോൺ ഇന്ത്യ 2026 എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്ത് സഹകരണം, നിക്ഷേപം, നവീകരണം, പ്രതിഭാവികസനം എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലാണ് 3 ദിവസത്തെ സെമിക്കോൺ ഇന്ത്യ 2026 എക്സിബിഷൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾക്ക് ഖനന മേഖലയിൽ കൂടുതൽ സുതാര്യത, പ്രവചനക്ഷമത, ഏകോപനം, പ്രവർത്തന കാര്യക്ഷമത എന്നിവ നൽകാൻ കഴിയുമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ ഖനന ലോഹമേഖലയിലെ ഡിജിറ്റലൈസേഷൻ സംബന്ധിച്ച ഫിക്കി കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രകൃതിയെയും ജൈവ വൈവിധ്യത്തെയും സംരക്ഷിക്കാൻ പൊതുജനങ്ങളിൽ വളർത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ജനങ്ങളുടെ ചിന്തകളെ സ്വാധീനിക്കാനും അവരെ ശരിയായ ദിശയിൽ നയിക്കാനും മാധ്യമ മേഖലയ്ക്ക് സാധിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാന പോലീസ് ഉപമേധാവിയായിരുന്ന ടോമിൻ ജെ തച്ചങ്കരി ഔദ്യോഗിക പദവിയിലിരിക്കെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ കുറ്റക്കാരനാണെന്ന് കോട്ടയം വിജിലൻസ് കോടതി ശിക്ഷാവിധി അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. വീട്ടിൽ അനധികൃത മദ്യം സൂക്ഷിച്ച കേസിൽ കൊച്ചിയിൽ നിന്നും അറസ്റ്റ് ചെയ്ത റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിനെ മീനങ്ങാടി എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ എത്തിച്ചു. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ബത്തേരി കോടതിയിൽ ഹാജരാക്കും. ഇന്നു മുതൽ ഈ മാസം 30 വരെ ട്രെയിൻ സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിൽ KSRTC അധിക സർവീസുകൾ ആരംഭിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ പ്രധാന റൂട്ടുകളിൽ അധിക സർവീസ് അനുവദിക്കണമെന്നാണ് ആവശ്യം. ഉച്ചകഴിഞ്ഞ് വ്യാപാരത്തിൽ രാജ്യത്തെ പ്രധാന ഓഹരി സൂചികകൾ നേട്ടത്തിൽ തുടരുന്നു. സെൻസെക്സ് 247 പോയിന്റ് ഉയർന്ന് 74,583 നിഫ്റ്റി 121 പോയിന്റ് ഉയർന്ന് 23,339 വ്യാപാരം നടത്തുന്നത്.
11: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: പ്രിയരെ നമസ്കാരം, എല്ലാവർക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ ഇപ്പോൾ മുതൽ വിളിക്കാവുന്നതാണ്. നമ്പറുകൾ പറയാം: 04 8 4 24 26 397. മറ്റൊരു നമ്പർ 04 8 4 24 26 387. ഒരു നമ്പർ കൂടിയുണ്ട്: 94 46 45 58 88. അപ്പോൾ വിളിച്ചോളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ നമസ്കാരം.
2: ഹായ് റിയ മാഡം അല്ലേ?
1: അതെ, ആരാ സംസാരിക്കുന്നത്?
2: ഞാൻ ഹസീന, മുബാറക് തയ്യാർക്കടയിൽ നിന്ന്.
1: ആ ശരി, പിന്നെ അറിയാം, ഹസീന പാനായിക്കുളം ആണെന്നറിയാം. അപ്പൊ ഏതാണ് പാട്ട് വേണ്ടത്?
2: എനിക്ക് മറ്റേ കന്നിപ്പുളങ്ക പിന്നിങ്ങനാവി എന്നുള്ള പാട്ടാണ് വേണ്ടത്. പിന്നെ ഡെഡിക്കേഷൻ ഉണ്ട്, ചിറയം ഫ്ലവർ മില്ലിൽ വർക്ക് ചെയ്യണ ബേബി ചേച്ചിക്കും ലീലാമ ചേച്ചിക്കും ഷീല ചേച്ചിക്കും. അവര് വിളിച്ചിട്ട് കിട്ടണില്ല, അപ്പൊ അതുകൊണ്ട് എപ്പോഴെങ്കിലും എനിക്ക് കിട്ടുമ്പോ പറയണോന്ന്
1: പറഞ്ഞിട്ടുണ്ടായിരുന്നു.
2: മാഡം ഒരു ഹായ് പറയണം.
1: ഓക്കെ, അപ്പൊ അവർക്ക് രണ്ടു പേർക്കും ഹായ്. സോറി, മൂന്ന് പേർക്കും ഹായ്.
2: പിന്നെ അറിയാ മാഡത്തിന് ഭയങ്കര ഇഷ്ടമുണ്ട്, ട്രൈ ചെയ്യും കിട്ടാൻ വേണ്ടി. പക്ഷേ ഇത്രയും ദിവസമായിട്ട് എനിക്ക് കിട്ടണ്ടായിരുന്ന.
1: പിന്നെ
2: വെക്കലേട്ടാ ഒരു കാര്യം കൂടി പറയാനാണ്, മകന്റെ ബർത്ത്ഡേന്ന് 22 മൂന്ന് മാസം കഴിഞ്ഞല്ലേ വിളിക്കാൻ പറ്റുള്ളൂ.
1: അപ്പൊ
2: അതുകൊണ്ട് 22 എന്റെ മോന്റെ ബർത്ത്ഡേ ആണ്. എന്റെ മോന്റെ പേര് ഫർഷാദ് എന്നാണ്. അപ്പൊ അവര് അഡ്വാൻസ് ആയിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയും.
1: ഓക്കെ ശരി, അപ്പൊ ഫർഷാദിന് അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ പറയുകയാണ്. 22 പറഞ്ഞേ?
2: 22.
1: ഓക്കെ ശരി. അപ്പോ അർഷാദ്
2: പറഞ്ഞു.
1: ഫർഷാദ്, ഓ ഇന്ന് മുഴുവൻ എനിക്ക് വെള്ളി വീഴാണ്.
2: കഴിച്ചു. പിന്നെ എന്താണ് ഇങ്ങനെ തെറ്റണത്?
1: ക്ഷമിക്കൂ കേട്ടോ. അപ്പൊ ഫർഷാദിന് വേണ്ടിട്ട്
2: പിന്നെ ഒരു കാര്യം കൂടി പറയണ്ടേ, ഞങ്ങൾക്ക് ഒരു അമ്മാമയുണ്ട്, ആ ജാനമ്മ എന്നാണ് പേര്. ആ അമ്മാമ എന്നും റേഡിയോ വെക്കും. അപ്പൊ ആ അമ്മാമക്ക് ഒരു ഹായ് പറയണം.
1: ഓക്കെ ശരി, അപ്പൊ ജാനമ്മ അമ്മാമയ്ക്കും ഹായ്.
2: പിന്നെ ഞങ്ങളുടെ എല്ലാ കടക്കാർക്കും ഒരു ഹായ് പറയണം.
1: ഓക്കെ, അപ്പൊ ആ പാനായിക്കുളത്തുള്ള എല്ലാ കടക്കാർക്കും ഹായ്.
2: പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗം ഒരു സ്നേഹാന്വേഷണം അവിടെ ഉള്ള എല്ലാവർക്കും പറയാം.
1: ശരി കേട്ടോ, അതും പറഞ്ഞേക്കാം. നന്ദി കേട്ടോ വിളിച്ചാല്.
2: ഓക്കെ, താങ്ക് യു.
1: പാട്ട് കേൾക്കാം. ശരി
2: ശരി.

0: ഹലോ ഹലോ.
1: ആ ഇത് ആലുവ എന്ന് വിളിക്കുന്നതാണ്, സുരേഷ് ബാബു പേര്.
0: ആ ശരി, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
1: ആ നല്ല വിശേഷം, കുഴപ്പമില്ല. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകണം. ഞാനും ടൈലർ ഇറങ്ങിയാണ് ചെയ്യണത്. ഞാനുണ്ട്, ഇപ്പൊ വീട്ടില് വൈഫുണ്ട്. വൈഫിന്റെ പേര് അമ്പിയ.
0: ആ
1: പേരക്കുട്ടി ഉണ്ട്, അതിന് പനിയാണ്. ഇന്ന് ക്ലാസ്സിൽ പോയില്ല, കാശിനാഥ്.
0: ഓ ശരി.
1: പിന്നെ വാൽമലി മക്കളുടെ പേര് രാധിക, മോന്റെ പേര് അഭിലാഷ്, അനീഷ്, അമ്പിളി. ആ പേരക്കുട്ടികളുണ്ട്. പിന്നെ അർണവ്, ആരുഷി,
0: ഓക്കെ,
1: നിരഞ്ജന, കാശിനാഥ്. പിന്നെ അത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി.
0: ശരി, ഓക്കെ. അപ്പൊ വീട്ടിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു.
1: പൂക്കള
0: എന്താണ്? എന്തോ പറഞ്ഞിരുന്നല്ലോ, എന്താണ്? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളില്,
1: മഞ്ഞിൽ വിരിഞ്ഞ പൂ എന്നുള്ള പാട്ട്. കൊറേ നാളുകളായി
0: കിട്ടിയിട്ട്,
1: ഞാൻ വിളിക്കാറുണ്ടായില്ലാണ് കിട്ടിയത്.
0: ശരി,
1: മാഡത്തിന്റെ പേരെന്താ?
0: എന്റെ പേര് റിയ.
1: റിയ, റിയ.
0: പിന്നെ തയ്ക്കാനായിട്ട്? ഓ
1: എന്തുണ്ട്, ഞങ്ങള് കസ്റ്റമേഴ്സ് ഉണ്ട്. ലേഡീസ് വർക്കാണ് കൂടുതലും ചെയ്യുക.
0: ശരി, ഞാൻ ചോദിക്കാൻ വന്നത് വൈഫ് സഹായിക്കുമെന്നാണ്. അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ, മിഴിയോരം എന്നുള്ള പാട്ട്. അപ്പൊ കുടുംബത്തിലെല്ലാവർക്കും ആയിട്ട് സമർപ്പിക്കാണ് കേട്ടോ.
1: എല്ലാവർക്കും എഫ്എമ്മിലെ എല്ലാ അംഗങ്ങൾക്കും.
0: ശരി,
1: വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ഓക്കെ, അപ്പൊ നന്ദി വിളിച്ചതില്.
1: ശരി ശരി,
0: ഓക്കെ.

0: കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഹലോ.
3: ഹലോ.
2: നമസ്കാരം.
3: നമസ്തേ. റിയ മാഡം.
2: അതെ, ആരാണ് സംസാരിക്കുന്നത്?
3: ഞാൻ ചേർത്തല വള്ളിപ്പുറത്ത് നിന്ന് ബാബുവാണ്.
2: ബാബു, ഓക്കെ. താങ്കൾ ഒരു എന്താ തയ്യൽ തൊഴിലാളിയല്ലേ? സംസാരിച്ചിട്ടുണ്ട് പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അതാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
3: നല്ല വിശേഷം. ഓണം കഴിഞ്ഞ് അങ്ങനെ ഇച്ചിരി തിരക്കിലാണ്.
2: ഓണം കഴിഞ്ഞ് നല്ല തിരക്കുണ്ടോ തയ്ക്കാനൊക്കെ?
3: തിരക്കുണ്ട്.
2: ശരിയാ, നല്ല കാര്യം. എല്ലാ സീസണിലും വേണമല്ലോ തിരക്ക്.
3: അല്ല, ഓണത്തിന് ഇച്ചിരി കുറവാകും നമുക്ക്. ഓണം കഴിഞ്ഞാ തിരക്ക്.
2: ഓ ശരി. നമ്മുടെ ഇവിടെയൊക്കെ കൊണ്ടു കൊടുത്തിട്ട് ഓണത്തിന്റെ തിരക്കാണ്, പിന്നെ തന്നാ പോരെ എന്നോട് ചോദിച്ചു
3: ആളുകളൊക്കെ. ഓണം കഴിഞ്ഞിട്ട് നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആണല്ലോ, അപ്പൊ അവര് ഓണം കഴിഞ്ഞിട്ട് കൂടുതൽ ആൾക്കാർ വരത്തുള്ളൂ.
2: ഓ ശരി. പിന്നെ വേറെ എന്തൊക്കെയാ അവിടെ വിശേഷം?
3: നല്ല വിശേഷം, അങ്ങനെ പോകുന്നു.
2: സുഖമായി പോകുന്നു.
3: സുഖമായി പോകുന്നു. നമ്മുടെ നേരകട പാലം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു.
2: അതെ അതെ, വരട്ടെ ആ പാലം. അതെ. അപ്പോ പാട്ട് ഏതാ വേണ്ടത്?
3: അത് എന്റെ ഗ്രാമം എന്ന ചിത്രത്തിലെ കൽപ്പാന്ത കാലത്തോളം എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ,
2: അതാണ് വേണ്ടത് അല്ലേ? ഓക്കെ, ശരി. ആ പാട്ട് തന്നെ കൊടുക്കുക. ആർക്ക് വേണ്ടിട്ടാ?
3: നമ്മുടെ സുഹൃത്തുക്കൾ, കുറച്ച് റേഡിയോ സുഹൃത്തുക്കൾ ഉണ്ടല്ലോ. ശിവകുമരൻ, സുഭാഷ് പെരുമ്പളം, മോൻ പെരുമ്പളം, മോനജി കരിമള്, സാർ വരാറ്, അങ്ങനെ കുറെ സുഹൃത്തുക്കളുണ്ട്.
2: ഓക്കെ കേട്ടോ, അപ്പൊ പാട്ട് വയ്ക്കാം. അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് എന്റെ ഗ്രാമം, അതിലെ കൽപ്പാന്ത കാലത്തോളം ആ പാട്ട്.

പ്രിയരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെള്ളിത്തിര. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ 94 46 45 58 88. മറ്റൊരു നമ്പർ

0: 0484 24 26 397, പിന്നെ 0484 24 26 387. ഹലോ ഹലോ
1: ആ ഹലോ, നമസ്കാരം മാഡം.
0: നമസ്കാരം.
1: നമസ്കാരമുണ്ട്. ഇത് കണ്ണൂർ ജില്ലയിൽ നിന്നും ആനന്ദൻ പിലാനൂർ എന്ന സ്വതാവാണ്.
0: ശരി, എന്തൊക്കെയുണ്ട് വിശേഷം കണ്ണൂര്?
1: കണ്ണൂര് നല്ല വിശേഷം. മഴയുള്ളവർ അല്പം കുറവാണ്. പിന്നെ ഓണെല്ലാം ഭംഗിയായിട്ട് എല്ലാവരും നല്ല ശക്തമായിട്ട് ഓണാഘോഷമെല്ലാം നടത്തി, പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ മുൻപ് വിളിച്ചിട്ടുണ്ട്, പക്ഷെ മേഡത്തിനോട് ആദ്യമായിട്ടാണ് സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത്.
0: ശരി,
1: അതെന്റെ ജീവിതത്തിൽ നല്ലൊരു ആനന്ദകരമായ ഒരു നിമിഷമായി ഇത്.
0: പിന്നെ എങ്ങനെ, മൊബൈൽ ആപ്പ് വഴിയാണോ കേൾക്കുന്നത് അവിടെ?
1: അതെ അതെ, മൊബൈൽ ആപ്പ് വഴിയാണ്. നമുക്ക് പഴയ പോലെയല്ലോ ഇപ്പൊ, നമുക്ക് ജോലി സ്ഥലത്തും എവിടെ പോകുമ്പോഴും നമുക്ക് ആകാശവാണിനെ പോക്കറ്റിലിട്ട് കൂടപ്പുറത്തിന് പോലെ കൊണ്ടുപോയി നമുക്ക് എവിടെയും കേൾക്കാലോ മേഡം.
0: നമ്മുടെ പോക്കറ്റിലിട്ടോണ്ട് പോവാം അല്ലേ?
1: പോക്കറ്റിലിട്ട് കൊണ്ടുപോയി സ്ഥലത്തെല്ലാം ചെറിയൊരു എന്താ പറയുന്നത്, ഒരു ചെറിയൊരു റിസ്കും കാര്യങ്ങളൊക്കെ വരുമ്പോ ആകാശവാണി അങ്ങ് ഓൺ ചെയ്ത് മതി, ബാക്കിയെല്ലാം ഹാപ്പിയായി.
0: ശരി, ഇപ്പൊ പാട്ടുകളാണോ ഇഷ്ടം?
1: പാട്ടുകളും ഇഷ്ടമാണ്, അതുപോലെ തന്നെ ഇങ്ങനെ വയലും വീടുകൾ ഇഷ്ടമാണ്, ലളിതഗാനങ്ങൾ ഇഷ്ടമാണ്, അങ്ങനെ എല്ലാ പരിപാടികളും. നമുക്ക് രാവിലെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോക്ക് നോക്കണ്ടല്ലോ, ഓരോന്നിനെ ഓരോ സമയത്ത് വെച്ചിട്ട് ഇങ്ങനെ പ്രോഗ്രാം കേൾക്കത്തുകൊണ്ടിരിക്കാല്ലോ, അപ്പം തന്നെ സമയം മനസ്സിലാവല്ലോ.
0: അതെ അതെ. പിന്നെ അവിടെ കണ്ണൂര്, കണ്ണൂർ നിലയം കേൾക്കാറില്ലേ അവിടെ?
1: ആ കണ്ണൂർ നിലയം കേൾക്കാറുണ്ട്. അതുപോലെ അവിടെ ഇങ്ങനെ ഒരു 5-6 മാസം കൂടുമ്പോൾ അവിടെ ഒരിക്കൽ ഒന്ന് വിളിച്ച് വിശേഷങ്ങൾ പറയാറുണ്ട്.
0: ശരി, നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന് എല്ലാരും വിളിച്ചറിയിക്കും അല്ലെ, എല്ലാ നിലയങ്ങളിലും.
1: ഭയങ്കര സന്തോഷമുണ്ട്, എനിക്ക് സന്തോഷം കൊണ്ട് എന്താ പറയാന്നില്ല, വാക്കുകൾ വരുന്നില്ല തന്നെയല്ലോ കൊച്ചി ആകാശവാണി വിളിച്ച് കിട്ടി സംസാരിക്കുമ്പോ.
0: ശരി, ഓക്കെ. പിന്നെ ഏതാ പാട്ട് വേണ്ട ഇപ്പോ?
1: എനിക്ക് നമ്മുടെ കൗരവർ എന്ന പറഞ്ഞ സിനിമയില്ലേ, അതിന്റെ അകത്തൊരു പാട്ട്, അത് മാരിക്കുളിരിൽ നീല തുളസി കതിരുകൾ അണയുമ്പോൾ, അങ്ങനെ വരി
0: കതിരുകൾ ഉയരുമ്പോൾ. കൊള്ളാം കൊള്ളാം, കുഴപ്പമില്ല, പാടാനൊക്കെ വന്നു, വന്നിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തി.
1: അതെ അതെ. പിന്നെ അങ്ങനെ ഒന്ന് രണ്ടുപേര് പാടി, നമ്മളെ ആകാശവാണിയിലെ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോ അതിന്റെ കൂടെ ഇങ്ങനെ ഇങ്ങനെ പാടിക്കൊണ്ടേ ഇരിക്കും. നമ്മുടെ പരിപാടി മാത്രം കേൾക്കാറല്ല, അതിന്റെ കൂടെ ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ പാടിക്കൊണ്ടേ ഇരിക്കും.
0: ശരി, നമ്മള് പാട്ടിന്റെ കൂടെ നമ്മളുടെ ശബ്ദം.
1: അതെ അതെ, നമ്മുടെ ശബ്ദം.
0: ഓക്കെ, അപ്പൊ എന്തായാലും ആസ്വദിച്ചോളൂ, പാട്ട് വെച്ചു തരാം കേട്ടോ.
1: ആ പിന്നെ വീട്ടില് എന്റെ ഭാര്യ ജസ്നയും വിഷ്ണുപ്രിയ നിവേദ പെൺകുട്ടികളാണ്, ആർക്കും എല്ലാം കൂടിയിട്ടാണ് മേഡം ഞാൻ ഈ പാട്ട് ആവശ്യപ്പെട്ടത്.
0: ശരി, അപ്പൊ ജസ്നയ്ക്കും വിഷ്ണുപ്രിയക്കും നിവേദയ്ക്കും വേണ്ടിയിട്ട് ഈ പാട്ടങ്ങ് വെക്കാം. ഇത് ഈ കൗരവരുടെ ഈ പാട്ട് ഇതേപോലെ പെൺകുട്ടികളൊക്കെ ആണല്ലോ അല്ലെ അതിനകത്ത്. ഓ വെച്ചു, അപ്പൊ എന്തായാലും പാട്ടിലേക്ക് പോവാം.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഹലോ.
3: ഹലോ,
2: നമസ്കാരം.
3: നമസ്കാരം റിയ,
2: എന്തൊക്കെയുണ്ട് വിശേഷം? ആരാണ് സംസാരിക്കുന്നത്?
3: ഞാൻ പത്മ കൊടുങ്ങല്ലൂർ മേത്തലിന്ന്.
2: ഓക്കെ, ശരി. എനിക്ക് പരിചയമുണ്ട് ഈ ഒരു
3: ശബ്ദം.
2: ഓർമ്മയുണ്ട്,
3: ഞാൻ പാട്ടൊക്കെ പാടിത്തന്ന.
2: അതെ, പാട്ട് പാടിയായിരുന്നു വന്ന്. പിന്നെ എന്താ പുതിയ വിശേഷം ഒക്കെ പറയൂ.
3: പുതിയ വിശേഷം, ഓണം പോയി കഴിഞ്ഞതിന്റെ ഒരു സംഗതിയുണ്ട്.
2: ഇനി ഒരു എല്ലാം കാത്തിരിക്കണല്ലോ അല്ലേ ഓണം വരെ.
3: ഓണം വന്നു, ഭയങ്കര സംഗതിയാണ്.
2: നന്നായിട്ട് ആഘോഷിച്ചോ?
3: നന്നായിട്ടൊന്നുമില്ല, എന്നാലും വയ്യാതൊക്കെ എന്നാലും ആഘോഷിച്ചു.
2: വയ്യാതായാലും നമ്മൾ ഓണം ആഘോഷിക്കും. ശരി, അതെ, ശരിക്കും. ഇനിയിപ്പോ അടുത്ത ഓണം ദാ എന്ന് പറയുമ്പോഴത്തേക്കും എത്തും. എത്ര പെട്ടെന്നല്ലേ സമയം പോകുന്നത്. കഞ്ഞി, ഇന്ന് കഞ്ഞി ഒന്നാണോ?
3: ഓ
2: ശരി,
3: വേഗം.
2: അതാണ്. പിന്നെ സുഖായിരിക്കുന്നു. അവിടെ എങ്ങനെയൊക്കെ തന്നെയല്ലേ?
3: അവിടെ ജയമോൻ സാറും അഖിൽ സാറൊക്കെ പോയൊരു വിഷമമുണ്ട്. അവരൊക്കെ തിരിച്ചു വരുമോ?
2: തിരിച്ചു വരും, ഏതെങ്കിലും ഒരു കാലത്ത് തിരിച്ചു വരും. ഇവിടെ തന്നെ
3: അവര് വരണമെന്നാണ് ആഗ്രഹം. പക്ഷെ അവരോട് കൂടുതൽ നമ്മൾ സംസാരിച്ചിട്ടൊക്കെയുണ്ട്. അപ്പൊ പിന്നെ ഓർമ്മച്ചിന്തു വായിക്കുന്നതും ഒക്കെ അവര് നല്ല രസം. റിയാസ് സാറ് എന്നൊക്കെ ഇനി പോകുന്നത് വലിയ സങ്കടമാണ്.
2: എന്തായാലും അവർക്കൊക്കെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. സാധിക്കട്ടെ അല്ലേ അത് പെട്ടെന്ന്. അവരോട് ഇത് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ, അവരില്ലാതെ റേഡിയോ കേൾക്കാൻ രസമില്ല എന്ന് പത്മ പറഞ്ഞു എന്ന്
3: പറഞ്ഞേക്കാം.
2: തീർച്ചയായിട്ടും പറയാം കേട്ടോ. അപ്പൊ ഏതാ പാട്ട് വേണ്ടേ?
3: പാട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിനിമ ഓർമ്മ. ഈ കടൽപ്പാലാണോ അതോ കടൽക്കാറ്റാണോ?
2: കടൽക്കാറ്റാണ്, കടൽക്കാറ്റ്. ഒഴുകി ഒഴുകി എന്നുള്ള പാട്ടല്ലേ, കടൽക്കാറ്റാണ്.
3: ജാനകിയമ്മേന്റെ ആശയം പറഞ്ഞ പാട്ടാണ് ഏറ്റവും ഇഷ്ടം.
2: ഏത് പാട്ട്? ഏത് പാട്ട്?
3: ജാനകിയമ്മേന്റെ ആശയത്തിനും പറഞ്ഞ പാട്ട്.
2: ഓ ഓ ശരി, അവരുടെ കോമ്പിനേഷൻ ആണ് ഇഷ്ടം അല്ലേ?
3: ഏറ്റവും ഇഷ്ടം എനിക്ക് അവര് പാടുന്നത്.
2: അപ്പൊ എന്തായാലും ഇന്ന് വിളിച്ചതല്ലേ, അപ്പൊ രണ്ടു വരി അതിനകത്ത് പാടുന്നു. ഒഴുകി ഒഴുകി
3: വേറൊരു പാട്ട്.
2: ഓക്കെ, പാടും.

0: ആദരിക്കും പാട്ടം വാക്കിലേ, മധുരത്തും പാട്ടം വാക്കിലേ. ഹലോ,
1: സൂപ്പർ സൂപ്പർ. അതൊന്നും ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല. നല്ല നല്ല ഭംഗിക്ക് പാടി. അപ്പൊ ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോഴും ഇങ്ങനെ വെയിറ്റ് ചെയ്യണ്ട, അങ്ങ് പാടിക്കോ. ശരി എന്നാ, അപ്പൊ ഇപ്പൊ പാട്ട് കേക്കാട്ടോ. ശരി.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ആരാ സംസാരിക്കുന്നത്?
1: ഓക്കെ, ഞാൻ കൊടുങ്ങല്ലൂർ ആനാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് വിളിക്കുന്നത്.
0: എന്താ പേര്?
1: എന്റെ പേര് ഷിജു എന്നാ.
0: ഷിജു. ഓക്കെ, ശരി. ഇപ്പൊ ഒരാൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ. ഓക്കെ, ഇത് ആനാപ്പുഴ അല്ലേ സ്ഥലം? ഓ ശരി.
1: ഓക്കെ, ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. എനിക്ക് മറ്റേ രാജശില്പിയിലെ പാട്ട് വേണം.
0: രാജശില്പിയിലെ ഏത് പാട്ട്?
1: പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പാട്ടില്ല.
0: ശരി, അത് വയ്ക്കാം. ഇതിപ്പോ ജോലിക്കിടയിലായിരുന്നോ ഈ വിളിച്ചത്?
1: ജോലിക്കിടയിലാണ്. ഞാൻ വന്നു, ഞാൻ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് ഉണയിച്ചോണ്ടിരിക്കുമ്പോ കിട്ടിയില്ല. എപ്പോഴും ട്രൈ ചെയ്യാതെ കിട്ടാറില്ല. ഇപ്പൊ ഞാൻ ലാൻഡിൽ വന്നു കഴിഞ്ഞപ്പോ വിളിച്ചപ്പോഴാണ് കിട്ടിയത്.
0: ശരി, അപ്പൊ വണ്ടിയിൽ ഇങ്ങനെ റേഡിയോ വെച്ചിട്ടുണ്ടോ?
1: ഇല്ലില്ല, ഞാൻ വെറുതെ അങ്ങനെ.
0: ഓ ശരി, അപ്പോ എന്താണ് ബിന്ദുവിനെ നമസ്കാരം കേട്ടോ, ഇത് കേൾക്കുന്നുണ്ടല്ലോ ആള്. അപ്പോ ബിന്ദു ആണോ വിളിച്ചു പറഞ്ഞ? എങ്ങനെയൊന്ന് വിളിച്ചു നോക്കാൻ.
1: ഞാനിപ്പോ ലാൻഡിൽ ചെന്നിട്ട് വെറുതെ ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞോ. മുന്നേ ഒരു തവണ കിട്ടിയിട്ട്
0: ആണല്ലേ. അപ്പൊ ഇനി എങ്ങനെയാ പാട്ട് വെച്ചാൽ എങ്ങനെയാ കേൾക്കുക? അപ്പോ
1: എന്തോ
0: പാട്ട് വെക്കുന്നത് എങ്ങനെയാ കേൾക്കുക? എന്നപ്പോ വൈഫ് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ, നമുക്ക് വേണ്ടിട്ട്. ശരി, അപ്പോ ബിന്ദുവിനും ഷിജുവിനുമായിട്ട് പാട്ട് വെച്ചുതരാട്ടോ. ശരി എന്നാ.

0: ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ആ, ആരാ സംസാരിക്കുന്നത്?
1: ഫറോക്കിൽ
0: ഫറൂഖ് എന്ന് ആര്?
1: സജീന്ദ്രൻ.
0: സജീന്ദ്രൻ. ഓക്കെ, ശരി. കോഴിക്കോട് അല്ലേ? ആ, അതെ. കണ്ണൂരിൽ നിന്ന് കോൾ കിട്ടിയത്, കോഴിക്കോട് നിന്ന്. ശരി. ഓക്കെ, എന്തായാലും കോഴിക്കോട് നിന്നുള്ള ആളോട് സംസാരിക്കാൻ പറ്റിയല്ലോ, സന്തോഷം ശ്രോതാവിനോട്. ആ, അതെ അതെ. നമ്മള് ഈ മലപ്പുറത്തുനിന്നുള്ള ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്, കണ്ണൂരിൽ നിന്ന് ഇതിനു മുൻപൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോ ആദ്യമായിട്ടാണ് ഞാൻ കോഴിക്കോട് നിന്നുള്ള ഒരു ശ്രോതാവുമായിട്ട് സംസാരിക്കുന്നത് കേട്ടോ. ഹലോ. ആ, റേഡിയോയിലെ ശ്രോത പോയോ?

0: റേഡിയോയിലേക്ക് ശ്രദ്ധ പോയൊന്ന്. ശരി, എങ്ങനെയാ കേൾക്കുക? ഫോണിലാണോ കേൾക്കുന്നത്? മറ്റേ ഇത് ആപ്പ് വെച്ച്? ശരി, അപ്പൊ ഏതാ പാട്ട് വേണ്ടേതാ? ഓക്കെ, അതാണ് വേണ്ടത്. ആ അത് പാടുവോ?
1: ഇല്ല, പാടില്ല.
0: ശരി. ഈ അല്ലെങ്കിലും കോഴിക്കോടുകാര് ഒരുപാട് സംഗീതം ആസ്വദിക്കുന്നവരാണ് അല്ലേ?
1: ഇവിടെ കോഴിക്കോട് ടൗൺഹാളിൽ പഴയ പരിപാടി ഉണ്ടാവും.
0: ആണോ? ശരി. ഹിന്ദി പാട്ടുകളൊക്കെ ആസ്വദിക്കാറുണ്ടോ? ആ അവിടെ അത് ഭയങ്കര ഒരു സ്ട്രോങ് ഇതാണല്ലോ. ഹലോ.
1: ഹലോ.
0: ആ ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകുന്നുണ്ട് ശബ്ദം. ആ
1: ടൈലറാണ്.
0: ഇപ്പൊ എന്തായാലും പാട്ട് കേട്ടാലോ നമുക്ക്. ശരി കേട്ടോ, സന്തോഷം. ഓക്കെ.

പ്രിയരെ, ഈ ഗാനത്തോടെ ഇന്നത്തെ വെള്ളിത്തിര സമാപിക്കുകയാണ്. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് രത്നാബായ്, സുനി ജോർജ്. കോളുകൾ എടുക്കാൻ സഹായിച്ചത് കിരണ്യ, ഞാൻ റിയ. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.

0: എറണാകുളം മെഡിക്കൽ സെന്റർ,
1: FM ഹെൽത്ത് ലൈൻ.
0: ഈ പരിപാടിയുടെ പ്രായോജകർ
2: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
3: മഹാമാരിയുടെ ഈ കാലയളവിൽ എന്തൊക്കെ അസുഖങ്ങളാണ് നാട്ടിലെങ്ങും.
4: സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ വിശ്വസിക്കാവുന്ന ആശുപത്രിയിലേ പോകാവൂ.
3: എറണാകുളം മെഡിക്കൽ സെന്റർ ഉള്ളപ്പോ വേറൊരിടം എന്തിന്?
4: നവജാത ശിശുവിന് മുതൽ വയോധികർക്ക് വരെ എല്ലാ അസുഖങ്ങൾക്കും ഫലപ്രദമായ സ്പെഷ്യലിസ്റ്റ് സേവനം ലഭിക്കും.
3: ആക്സിഡന്റ്, ട്രോമാ കെയർ മുതൽ മാരക രോഗങ്ങൾക്ക് വരെ ചികിത്സ അവിടെ ലഭ്യമാണ്.
2: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
5: എറണാകുളം മെഡിക്കൽ സെന്റർ, FM ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
3: ഇത് സാധാരണ പനിയാണെന്ന് തോന്നുന്നില്ല. ഞാൻ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് ഒരു റെഫറൻസ് തരാം.
6: ഞാനും ഡോക്ടറോട് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. അവിടെ ആകുമ്പോൾ എല്ലാവിധ പരിശോധനയും സ്പെഷ്യാലിറ്റി ചികിത്സയും അവിടെ തന്നെ ലഭിക്കുമല്ലോ.
3: വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി പ്രഗത്ഭരായ ഡോക്ടർമാർ അനവധിയാണ് അവിടെ. സൗകര്യങ്ങളോ ഒന്നാം തരം. അതാണ് കോംപ്ലിക്കേഷനുമായി വരുന്ന രോഗികളെ അങ്ങോട്ട് തന്നെ റെഫർ ചെയ്യുന്നത്.
2: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
7: എറണാകുളം മെഡിക്കൽ സെൻറ്റർ, FM ഹെൽത്ത് ലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് ക്യാൻസർ ചികിത്സയും റേഡിയേഷൻ തെറാപ്പിയും എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നു കൺസൾട്ടൻ്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഇമ ചാക്കോ. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9446454588. മറ്റ് രണ്ട് നമ്പർ കൂടിയുണ്ട്. 0484 എന്ന കോഡ് ചേർത്ത് 2426387, അതല്ലെങ്കിൽ 2426397. ഇതിലേതെങ്കിലും ഒരു നമ്പറിൽ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. ഡോക്ടർ ഇമ ചാക്കോ സ്റ്റുഡിയോയിലെത്തിക്കഴിഞ്ഞു. സ്നേഹാദരത്തോടെ ഡോക്ടറെ ഈ തത്സമയ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആമുഖമായി റേഡിയേഷൻ തെറാപ്പി എന്നാൽ എന്ത് എന്ന് പറഞ്ഞു തുടങ്ങാം. ജനങ്ങൾക്കൊരു അവബോധം നൽകാൻ വേണ്ടി എന്താണ് റേഡിയേഷൻ തെറാപ്പി എന്ന് ആമുഖമായിട്ടൊന്ന് പറയാം.
8: എന്നെ ഈ പരിപാടിയിൽ പരിചയപ്പെടുത്തിയതിന് വളരെയധികം നന്ദി. നിങ്ങളോടൊപ്പം ഇന്ന് റേഡിയേഷൻ ഓങ്കോളജിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി തരാനും അതിനെപ്പറ്റി സംസാരിക്കുവാനാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പം റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാൻസർ ചികിത്സയിലെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശാഖയാണ് റേഡിയേഷൻ തെറാപ്പി. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എക്സറേസ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ എക്സറേയിൽ നമ്മൾ ലോ എനർജി ആയിട്ടുള്ള റേസാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം ഹൈ എനർജി എക്സറേസ് യൂസ് ചെയ്തിട്ടുള്ള ചികിത്സാ രീതിയാണ് റേഡിയേഷൻ തെറാപ്പി. ക്യാൻസർ ചികിത്സാ രീതിയിൽ സർജിക്കൽ ഓങ്കോളജി ഉണ്ട്, സർജറി വിഭാഗം. പിന്നെ മെഡിക്കൽ ഓങ്കോളജി ഉണ്ട്, കീമോതെറാപ്പി ഡീൽ ചെയ്യുന്നത് അവരാണ്. അതുപോലെ തന്നെ റേഡിയേഷൻ ഡീൽ ചെയ്യുന്ന ചികിത്സ രീതി, അതായത് റേഡിയേഷൻ ഓങ്കോളജി. അങ്ങനെ മൂന്ന് രീതികളാണ്, അതെ, റേഡിയേഷൻ തെറാപ്പി. അങ്ങനെ മൂന്ന് രീതികളാണ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ഉള്ളത്.
7: എങ്ങനെയാണ് ഈ റേഡിയേഷൻ തെറാപ്പി ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നത്?
8: ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഹൈ എനർജി എക്സറേസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കോശങ്ങളിലെ ന്യൂക്ലിയസിനകത്തുള്ള DNA, അതായത് നമ്മുടെ ലാഡർ എന്ന് പറയുക, ഏണിയുടെ രൂപത്തിലുള്ള DNAസിനെ ബ്രേക്ക് ചെയ്യുകയും വളരെ അനിയന്ത്രിതമായിട്ട് പ്രോലിഫറേറ്റ് ചെയ്യുന്ന സെൽസിനെ, കോശങ്ങളെ സെൽ ഡിവിഷൻ ഇല്ലാതാക്കുകയും ചെയ്യുന്ന രീതിയാണ് റേഡിയേഷൻ.
7: അത്തരത്തിൽ ക്യാൻസറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു,
8: കൺട്രോൾ ചെയ്യാൻ പറ്റും, അതെ.
7: സാധാരണ എല്ലാ രോഗികൾക്കും റേഡിയേഷൻ ആവശ്യമാണോ? ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന് മാത്രമല്ലേ റേഡിയേഷൻ വേണ്ടി വരാറുള്ളൂ? എങ്ങനെയാണ് അത് തീരുമാനിക്കുന്നത്?
8: നമ്മൾ സാധാരണയായിട്ട് കാണപ്പെടുന്ന ക്യാൻസറുകളിലെ ഒരു 70% ക്യാൻസറുകളിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ റേഡിയേഷൻ ആവശ്യമായിട്ട് വരാറുണ്ട്. അതിനെ മൂന്ന് തരമായിട്ടാണ് നമ്മൾ വിഭജിക്കുന്നത്. അതായത് ഡെഫിനിറ്റീവായിട്ടുള്ള റേഡിയേഷൻ ഇൻഡിക്കേഷനുള്ള ക്യാൻസറുകളുണ്ട്, അതായത് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സ്, അന്നനാളത്തിൽ വരുന്ന ക്യാൻസേഴ്സ്, പിന്നെ ഗർഭാശയഗള ക്യാൻസർ, പിന്നെ ആണുങ്ങളിൽ കാണുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ, പിന്നെ മലദ്വാരത്തിലുള്ള ക്യാൻസർ, ഇതിനൊക്കെ നമ്മൾ റേഡിയേഷൻ തെറാപ്പിയാണ് മെയിൻ ട്രീറ്റ്മെൻറ്റ്. പിന്നെ അഡ്ജുവൻ്റ് റേഡിയേഷൻ തെറാപ്പി എന്ന് പറയും, അതായത് ക്യാൻസർ കോശങ്ങൾ സർജറിയിലൂടെ നീക്കം ചെയ്തിട്ട് പിന്നീട് റേഡിയേഷൻ കൊടുക്കുന്നതിനെയാണ് അഡ്ജുവന്റ് റേഡിയേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. ക്യാൻസർ സർജറിയോ കീമോതെറാപ്പി ആയിരിക്കും ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടാവുക. അതിനുശേഷം റേഡിയേഷൻ കൊടുക്കുന്നതിന് അഡ്ജുവന്റ് റേഡിയേഷൻ എന്ന് പറയും. പിന്നെ സാന്ത്വന ചികിത്സ രീതി, പാലിയേറ്റീവ് റേഡിയേഷൻ, അതായത് ക്യാൻസർ മൂലമുണ്ടാകുന്ന വേദനയ്ക്കും പിന്നെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ബ്ലീഡിങ്, രക്തസ്രാവം, ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പാലിയേറ്റീവ് റേഡിയേഷൻ തെറാപ്പി എന്നുള്ള രീതിയും ഉണ്ട്.
7: ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ, ക്യാൻസർ ചികിത്സ, ഇത് മൂന്നുമാണ് പ്രധാനമെന്ന്. ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം പറയാം. ശരിക്കും കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ മരുന്ന് കൊടുത്തിട്ടുള്ള ചികിത്സ അല്ലേ? സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ, ഇതാണ് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ മൂന്ന് വിഭാഗങ്ങൾ.
8: അതെ, ക്യാൻസർ എന്ന രോഗത്തിന് മൂന്ന് രീതിയിലാണ്. കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ ഇഞ്ചെക്ഷൻസും ടാബ്ലറ്റ്സ്, അതുപോലെ തന്നെ ടാർഗറ്റഡ് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, ഈ രീതികളെല്ലാം നമ്മൾ മെഡിക്കൽ ഓങ്കോളജി വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ സർജറി, സർജിക്കൽ ഓങ്കോളജി, ഞാൻ മുന്നേ പറഞ്ഞല്ലോ. പിന്നെ റേഡിയേഷൻ തെറാപ്പി, അങ്ങനെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ക്യാൻസേഴ്സിന് ഉള്ളത്.
7: നമുക്ക് റേഡിയേഷൻ തെറാപ്പി കൊണ്ട് ക്യാൻസർ പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയുമോ, അതോ നമ്മൾ ഈ അസുഖത്തെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്?
8: അത് റേഡിയേഷൻ തെറാപ്പി എന്നതല്ല, രോഗിയുടെ ക്യാൻസർ സ്റ്റേജ് ഏതാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആൻസർ ഇരിക്കുന്നത്. ഇപ്പോൾ സ്റ്റേജ് 1, 2, 3 ഒക്കെ നമുക്ക് ക്യൂറബിൾ സ്റ്റേജസാണ്. സ്റ്റേജ് 4 കൺട്രോൾഡ് ആണ്, ക്യൂറബിൾ ആവത്തില്ല. അപ്പോൾ അങ്ങനെയാണ്.
7: ശരിക്കും ഏത് സ്റ്റേജിലാണ് റേഡിയേഷൻ കൊടുക്കേണ്ടത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഇപ്പോൾ സ്റ്റേജ് 1
8: ഓക്കെ, അത് എവിടെയാണോ ക്യാൻസർ അതിനെ ബന്ധപ്പെട്ടിരിക്കും, ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ ഗർഭാശയ ഗള ക്യാൻസർ ഞാൻ പറഞ്ഞു, അപ്പോൾ അതിൽ സ്റ്റേജ് 2-4 വരെ നമുക്ക് റേഡിയേഷൻ തെറാപ്പിയാണ് മെയിനായിട്ടുള്ള ചികിത്സാ രീതി. അതേസമയം ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സൊക്കെ ആണെങ്കിൽ സ്റ്റേജ് 1-4 നമ്മൾ റേഡിയേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അന്നനാളത്തിലുള്ള റേഡിയേഷൻ തെറാപ്പി ആണെങ്കിൽ സ്റ്റേജ് 1-3 നമ്മൾ റേഡിയേഷൻ തെറാപ്പി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് സ്റ്റേജ് വൈസാണ് നമ്മൾ എപ്പോൾ റേഡിയേഷൻ വേണം, ഏത് ക്യാൻസറിന് വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത്.
7: നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം.
3: മഹാമാരിയുടെ ഈ കാലയളവിൽ എന്തൊക്കെ അസുഖങ്ങളാണ് നാട്ടിലെങ്ങും?
4: സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ വിശ്വസിക്കാവുന്ന ആശുപത്രിയിലേ പോകാവൂ.
3: എറണാകുളം മെഡിക്കൽ സെന്റർ ഉള്ളപ്പോ വേറൊരിടം എന്തിന്?
4: നവജാത ശിശുവിന് മുതൽ വയോധികർക്ക് വരെ എല്ലാ അസുഖങ്ങൾക്കും ഫലപ്രദമായ സ്പെഷ്യലിസ്റ്റ് സേവനം ലഭിക്കും.
3: ആക്സിഡന്റ്, ട്രോമാ കെയർ മുതൽ മാരക രോഗങ്ങൾക്ക് വരെ ചികിത്സ അവിടെ ലഭ്യമാണ്.
2: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
7: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എറണാകുളം മെഡിക്കൽ സെന്റർ FMHLനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ തത്സമയ പരിപാടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ്. ഇന്നത്തെ വിഷയം ക്യാൻസർ ചികിത്സയും റേഡിയേഷൻ തെറാപ്പിയും എന്നതാണ്. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നു കൺസൾട്ടൻറ്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഇമ ചാക്കോ. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9446454588. മറ്റ് രണ്ട് നമ്പറുകൾ 0484 എന്ന കോഡ് ചേർത്ത് 2426387, അതല്ലെങ്കിൽ 2426397. ക്യാൻസർ ചികിത്സയും റേഡിയേഷൻ തെറാപ്പിയുമ എന്നാണ് ഇന്നത്തെ വിഷയം. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് കൺസൾട്ടൻറ്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഇമ ചാക്കോ. നമ്മൾ സാധാരണ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ പല വിധത്തിലുള്ള റേഡിയേഷൻ ഉണ്ടല്ലോ, അതേക്കുറിച്ചൊന്ന് വിശദമാക്കാമോ ഡോക്ടർ? പലപ്പോഴും എക്സ്റ്റേണൽ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇൻറ്റേണൽ, എക്സ്റ്റേണൽ, ഇതെന്താണ് വ്യത്യാസം?
8: ഓക്കെ, എക്സ്റ്റേണൽ റേഡിയേഷൻ, എക്സ്റ്റേണൽ ബീം റേഡിയേഷൻ തെറാപ്പി എന്നാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലീനിയർ ആക്സിലറേറ്റർ എന്നാണ് നമ്മൾ റേഡിയേഷൻ തെറാപ്പി കൊടുക്കുന്ന മെഷീൻ്റെ പേര്. അപ്പോൾ ആ മെഷീൻ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്നതിനെയാണ് എക്സ്റ്റേണൽ ബീം റേഡിയേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. വേറെ ഒരു ചികിത്സാ മാർഗമാണ് ഇൻറ്റേർണൽ റേഡിയേഷൻ, അതാണ് ബ്രാക്കിതെറാപ്പി. ബ്രാക്കിതെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അപ്ലിക്കേറ്റർ ഉപയോഗിച്ച് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സോഴ്സിൻ്റെ സഹായം കൊണ്ട് റേഡിയേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെ ഇൻറ്റേർണൽ റേഡിയേഷൻ അഥവാ ബ്രാക്കിതെറാപ്പി എന്നാണ് പറയുന്നത്.
7: ഇതുകൂടാതെ നമ്മൾ IMRT, IGRT ഇങ്ങനെയൊക്കെ കേൾക്കാറുണ്ടല്ലോ, ഇവ തമ്മിലുള്ള വ്യത്യാസം VMAT, SRS ഇതെല്ലാം എന്താണെന്ന് പറയാം?
8: തീർച്ചയായും. അപ്പോൾ വളരെ നല്ല ചോദ്യങ്ങളാണ് കേട്ടോ താങ്കൾ ചോദിക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ പല ടൈപ്പുള്ള റേഡിയേഷൻ ടെക്നിക്

0: ടെക്നിക്സും ഉണ്ട് നമുക്ക്. പണ്ട് നമ്മൾ കൊബാൾട്ട് ഉപയോഗിച്ചാണ് റേഡിയേഷൻ തെറാപ്പി കൊടുക്കാറുള്ളത്. ആ റേഡിയേഷൻ ഗാമ റേഡിയേഷൻസാണ്. ഇപ്പോൾ ലീനിയർ ആക്സിലറേറ്റർ വെച്ചിട്ട് വളരെ കൃത്യതയോടെ ചെറിയൊരു ഭാഗത്തേക്ക്, ട്യൂമറുള്ള ഭാഗത്തേക്ക് എങ്കിൽ ചുറ്റുമുള്ള നോർമൽ കോശങ്ങളെ സംരക്ഷിച്ചുകൊണ്ടാണ് റേഡിയേഷൻ തെറാപ്പി കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ പല രീതിയിലുള്ള ടെക്നിക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതിനെയാണ് നമ്മൾ IMRT, അതായത് ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് റേഡിയേഷൻ തെറാപ്പി എന്ന് പറയും. അതായത് ട്യൂമറുള്ള ഭാഗത്തേക്ക് കൂടുതൽ ഇൻറ്റൻസിറ്റിയോടെ റേഡിയേഷൻ കൊടുക്കുകയും ചുറ്റുള്ള ഭാഗത്തിലേക്ക് വളരെ കുറച്ച് റേഡിയേഷൻ പോവുകയും ചെയ്യുന്നു. അതിൻ്റെ തന്നെ നമ്മൾ റേഡിയേഷൻ കൊടുക്കുമ്പോൾ മെഷീൻ ആർക്ക് രീതിയിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിനെയാണ് VMAT എന്ന് പറയുന്നത്, വോളിമെട്രിക് മോഡുലേറ്റഡ് ആർക്ക് തെറാപ്പി. പിന്നെ SBRT എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോടാക്റ്റിക് ബോഡി റേഡിയോതെറാപ്പി എന്നാണ്. വളരെ ഹൈ ഡോസായിട്ടുള്ള റേഡിയേഷൻ ട്യൂമർ, ചെറിയൊരു 1 cm ട്യൂമർ ആണെങ്കിലും വളരെ കൃത്യതയോടെ, അതായത് 3 mm നമ്മൾ ബോർഡർ വരയ്ക്കും, എന്നിട്ടാണ് ഈ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ വളരെ കൃത്യതയോടെ വളരെ ഹൈ ഡോസിലുള്ള റേഡിയേഷൻ കൊടുക്കുന്നതിനെയാണ് SBRT എന്ന് പറയുന്നത്. ഇത് പല രീതിയിലുള്ള ടെക്നിക്സ് ആണ്.
1: നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞിട്ട് വീണ്ടും റേഡിയേഷൻ്റെ ആവശ്യം വരുന്നത് എന്തുകൊണ്ടാണ്? കാരണം സർജറി ചെയ്യുമ്പോൾ നമ്മളൊരു ട്യൂമർ പൂർണ്ണമായി മാറ്റുന്നു, എടുത്തു കളയുന്നു, വീണ്ടും റേഡിയേഷൻ വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും?
0: ഓക്കെ, നമ്മൾ കണ്ണിൽ കണ്ട, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റിയ ക്യാൻസർ സെൽസ് നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ശസ്ത്രക്രിയയിലൂടെ. പിന്നീട് നമ്മൾ പോസ്റ്റ് ഓപ്പ് റിപ്പോർട്ട് വരുമ്പോൾ പോസിറ്റീവ് മാർജിൻസ്, അതായത് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഡിസീസ് അവിടെ ബാക്കി നിൽക്കുകയാണെങ്കിൽ നമുക്ക് റേഡിയേഷൻ തെറാപ്പി സർജറിക്ക് ശേഷം വേണ്ടി വരുന്നു.
1: ഇതൊരു പ്രിക്കോഷണറി മെഷർ പോലെയാണ്.
0: പിന്നീട് നമുക്ക്
1: വരാതിരിക്കാൻ,
0: അതെ, ലോക്കൽ റിക്കറൻസ് എന്ന് പറയും, അതായത് ആ ഭാഗത്ത് തന്നെ പിന്നീട് ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ റേഡിയേഷൻ തെറാപ്പി കൊടുക്കുന്നത്.
1: എത്ര തവണ റേഡിയേഷൻ വേണം, എത്ര സിറ്റിംഗ് വേണം, ഏത് തരം റേഡിയേഷൻ വേണം, ഇതൊക്കെ നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്, ആരാണ്? നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ, എറണാകുളം മെഡിക്കൽ സെന്റർ FMLT-യിലേക്ക് സ്വാഗതം.
2: നമസ്കാരം,
1: സംശയം ചോദിച്ചോളൂ. ഡോക്ടർ ഇമ്മ ചാക്കോയാണ്.
2: എല്ലാ ക്യാൻസർ പേഷ്യന്റിനും കീമോതെറാപ്പിയും റേഡിയേഷനും ചെയ്യേണ്ടി വരും?
0: ഓക്കെ, വളരെ നല്ല ചോദ്യമാണ് ചോദിച്ചേക്കുന്നത്. അത് നമുക്ക് ജനറലായിട്ട് പറയാൻ പറ്റുകയില്ല. എവിടെയാണോ ക്യാൻസർ വന്നേക്കുന്നത്, അതായത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഡെഫിനിറ്റീവ് റേഡിയേഷൻ, ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറുകൾ, അന്നനാളത്തിൽ വരുന്ന ക്യാൻസറുകൾ, ബ്ലാഡറിൽ വരുന്ന ക്യാൻസറുകൾ, അങ്ങനെ നമുക്കത് ഏത് ഭാഗത്താണോ നമുക്ക് രോഗമുള്ളത് അതനുസരിച്ചായിരിക്കും ചികിത്സാ രീതി നിർണ്ണയിക്കപ്പെടുന്നത്.
1: നമുക്ക് ആ കോൾ കട്ടായി പോയി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അവർ ചോദിച്ചാൽ എല്ലാതരം ക്യാൻസറിനും അങ്ങനെ നമുക്ക് റേഡിയേഷൻ വേണമെന്ന് പറയാൻ കഴിയില്ല. മാത്രമല്ല ഇപ്പോൾ ഈ റേഡിയേഷൻ പലർക്കും സംശയം വരാം. കുട്ടികളിലൊക്കെ ഇപ്പോൾ ക്യാൻസർ കാണുന്നുണ്ട്. കുട്ടികൾക്ക് റേഡിയേഷൻ നൽകാൻ കഴിയുമോ, അതല്ലെങ്കിൽ പ്രായം ഇതിനൊരു ഘടകമാണോ, പ്രായമേറിയവർക്ക് റേഡിയേഷൻ ചികിത്സ സാധ്യമാണോ, എന്താണ് ഡോക്ടർ പറയുന്നത്?
0: കുട്ടികളിൽ സാധാരണയായി കാണപ്പെടുന്ന ക്യാൻസർ എന്ന് പറഞ്ഞത് ബ്ലഡ് ക്യാൻസേഴ്സ് ആണ്. അപ്പം അതിന് കീമോതെറാപ്പിയും സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ, അതാണ് ചികിത്സാ രീതി. അതേ പക്ഷേ മെഡുലോബ്ലാസ്റ്റോമ, അങ്ങനെ വളരെ റെയറായിട്ട് കാണപ്പെടുന്ന ഒരു ട്യൂമറാണ് മെഡുലോബ്ലാസ്റ്റോമ, റെറ്റിനോബ്ലാസ്റ്റോമ, ഇതിനൊക്കെ റേഡിയേഷൻ തെറാപ്പി കൊടുക്കാറുണ്ട്.
1: അപ്പം അതേത്
0: കുട്ടികളിലും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രായമായവരിലും ലങ് ക്യാൻസർ കാണപ്പെടുന്നു. പിന്നെ
1: ഹലോ, എറണാകുളം മെഡിക്കൽ സെന്റർ FMLT ലൈൻ ആണ്.
3: ഹലോ,
1: ആ റേഡിയോയുടെ അടുത്തുനിന്ന് മാറി എന്ന് സംശയം ചോദിക്കണേ, അതല്ലെങ്കിൽ വ്യക്തമായി കേൾക്കാൻ പറ്റില്ല. റേഡിയോയുടെ അടുത്തുനിന്ന് മാറി എന്ന് ചോദിക്കൂ പ്ലീസ്.
3: എനിക്ക് സംശയം ചോദിക്കാനാണ്.
1: റേഡിയോയുടെ അടുത്തുനിന്ന് മാറിയിക്കുക, അല്ലെങ്കിൽ ഡോക്ടർക്ക് കൃത്യമായി കേൾക്കാൻ കഴിയില്ല.
3: ആ
1: മതി മതി, ചോദിച്ചോളൂ.
3: എന്റെ വൈഫ് മരിച്ചത് ക്യാൻസർ വന്നാണ്, പാൻക്രിയാസിലായിരുന്നു ക്യാൻസർ. അത് കണ്ട് അവസാനം അത് കുറച്ച് ഇതാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. നാക്കത്ത് കറുപ്പാണ് ആദ്യമായിട്ട് ലക്ഷണം കണ്ടത്. പിന്നെ അങ്ങനെ കഴിച്ചു, ആൾ മരിച്ചുപോയി. എങ്കിൽ അത് എന്താ അതിന്റെ കാരണങ്ങളൊന്നും അറിയാനായിട്ട് ഒരു ആഗ്രഹം.
1: ഇന്നത്തെ നമ്മുടെ വിഷയത്തിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് താങ്കൾ ചോദിക്കുന്നത്. ഡോക്ടർ ഇന്ന് ക്യാൻസർ ചികിത്സയും റേഡിയേഷൻ തെറാപ്പിയും കുറിച്ചാണ് പറയാൻ വേണ്ടിയിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ഡോക്ടർ പറയുന്നുണ്ടോ നമുക്ക് കേൾക്കാം.
0: ഫസ്റ്റ് ഓഫ് ഓൾ സോറി ഫോർ യുവർ ലോസ്. അപ്പോൾ നിങ്ങളുടെ സംശയം എന്ന് വെച്ചാൽ പാൻക്രിയാറ്റിക് ക്യാൻസറിൻ്റെ രോഗലക്ഷണം

0: ആണോ ചോദിച്ചത്?
1: അതാണോ താങ്കൾക്ക് അറിയേണ്ടത്?
0: അതെ, ഓക്കെ. പാൻക്രിയാറ്റിക് ക്യാൻസർ പൊതുവേ കുറച്ച് അപകടകരമായ ഒരു ക്യാൻസറാണ്. ആദ്യ സ്റ്റേജുകളിൽ അത് ലക്ഷണം കാണിക്കണം എന്നില്ല.

0: കുട്ടി ക്യാൻസർ ആവണം എന്നില്ല, പക്ഷെ വളരെ നല്ലൊരു ജീവിതശൈലിയിലൂടെ കടന്നു പോവുകയും വേറെ ഫാമിലി ഹിസ്റ്ററി ഒന്നും ഇല്ല, പെട്ടെന്ന് നമുക്കൊരു ഷുഗർ ഡിറ്റക്റ്റഡായി, അങ്ങനെ വരുവാണെങ്കിൽ അത് ഒന്ന് സ്ക്രീനിങ് ചെയ്യണം. പാൻക്രിയാറ്റിക് ക്യാൻസർ ഉണ്ടോ എന്നുള്ളതും സ്ക്രീനിങ് ചെയ്യേണ്ടി വരും. പിന്നെ ബാക്കിയെല്ലാ ക്യാൻസറുകൾ കാണുന്ന പോലെ വെയ്റ്റ് ലോസ് ഒരു രോഗലക്ഷണമാണ് പാൻക്രിയാറ്റിക് ക്യാൻസറിലെ. ഇത് രണ്ടുമാണ് പൊതുവെ കാണപ്പെടാറ്. പിന്നെ ബ്ലോട്ടിംഗ് പറയാറുണ്ട്, അതായത് അവർക്കൊരു ദഹനക്കേട് പോലെ വയറിൽ ഗ്യാസ് സ്റ്റക്കായി നിൽക്കുന്ന പോലെ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് സിംറ്റം അല്ല. ഇപ്പം ഇങ്ങനെ രോഗലക്ഷണം ഉള്ളവർ ഒത്തിരി പേര് കാണും, അതെല്ലാം പാൻക്രിയാറ്റിക് ക്യാൻസർ ആവണമെന്നില്ല. പക്ഷേ ഇതൊക്കെയാണ് പൊതുവേ പാൻക്രിയാറ്റിക് ക്യാൻസർ ഉള്ള രോഗികൾ പറയപ്പെടുന്ന രോഗലക്ഷണങ്ങൾ.
1: നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് റേഡിയേഷൻ ചികിത്സയൊക്കെ എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? ഇതിപ്പോൾ സാധാരണ നമ്മൾ മെഡിസിൻ്റെ ഒരു ഡോസ് പറയുന്ന പോലെ ഇത് എത്ര സെറ്റിംഗ് വേണം, എത്ര റേഡിയേഷൻ വേണം, ഏത് തരം റേഡിയേഷൻ വേണം എന്നൊക്കെ നിശ്ചയിക്കുന്ന ആരാണ്, എങ്ങനെയാണ്, അത് എന്തിനെ ആശ്രയിച്ചാണ്?
0: ഓക്കെ, സോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഏത് ഭാഗത്താണോ ക്യാൻസർ ഉള്ളത് അതനുസരിച്ചായിരിക്കും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പോകുന്നത്. അപ്പോൾ ഡെഫിനിറ്റീവായിട്ടുള്ള റേഡിയേഷൻ ആണെങ്കിൽ ഒട്ടനവധി സെഷനുകൾ ആവശ്യം വരാം. ഞങ്ങൾ റേഡിയേഷൻ തെറാപ്പിയെ ആഴ്ചയിൽ 5 ദിവസം ഫ്രാക്ഷൻസ് ആയിട്ടാണ്, ഫ്രാക്ഷനേറ്റഡ് റേഡിയോ തെറാപ്പി ആയിട്ടാണ് നമ്മൾ ഡെലിവർ ചെയ്യുന്നത്. അതായത് 7 ദിവസത്തിൽ 5 ദിവസമായിരിക്കും റേഡിയേഷൻ ഉണ്ടാകുന്നത്, ബാക്കി 2 ദിവസം ഒരു വീക്കെൻഡ് ബ്രേക്ക് ആയിരിക്കും. അത് നോർമൽ ടിഷ്യൂസ് ഒന്ന് നോർമൽ ടിഷ്യൂ ഹീലിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ആ ഒരു വീക്കെൻഡ് ബ്രേക്ക് കൊടുക്കുന്നത്. പിന്നെ ഈ ഡെഫിനിറ്റീവായിട്ടുള്ള റേഡിയേഷൻ കൊടുക്കുന്നത് പൊതുവെ 6 to 7 ആഴ്ച വരെയുള്ളതാണ്. കോള് വന്നു എന്ന് തോന്നുന്നു, അല്ലേ? പിന്നീട് സംസാരിക്കും.
1: എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം എൽ ലൈനിലേക്ക് സ്വാഗതം. ആരാണ് സംശയം ചോദിച്ചോളൂ, ഡോക്ടർ ഇമ ചാക്കോ മറുപടി പറയും. ചെവിയിൽ നിന്നോ? ഇന്നത്തെ വിഷയം അതല്ല കേട്ടോ, സോറി. ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത് റേഡിയേഷനെ കുറിച്ചാണ്, ക്യാൻസർ ചികിത്സയെ കുറിച്ചും റേഡിയേഷൻ തെറാപ്പിയെ കുറിച്ചാണ് കേട്ടോ. നമുക്ക് ഒരു ഇ എൻ ടിയുടെ ഡോക്ടറൊക്കെ വരുമ്പോൾ ഇത്തരം സംശയങ്ങൾ ചോദിക്കാം. ഓക്കെ, അതല്ലേ നല്ലത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന് അതിന്റെ ഡോസിനെ കുറിച്ചും എങ്ങനെയാണ് നിശ്ചയിക്കുന്ന ആര എന്ന്.
0: ഓക്കെ, അപ്പോൾ ഡെഫിനിറ്റീവായിട്ടുള്ള റേഡിയേഷൻ, അതായത് വേറെ സർജറി ഒന്നും വേണ്ട,
1: വേറെ കോളുകളൊന്നും. ഓക്കെ, നോക്കാം. ഹലോ, എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം എൽക്ക് സ്വാഗതം.
2: ഹലോ,
1: ആ റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി ചോദിക്കണേ പ്ലീസ്.
2: ക്യാൻസർ രോഗിയാണേ. 2022 തുടങ്ങി കണ്ടുപിടിച്ചത് ആദ്യം.
0: ഓക്കെ,
2: അപ്പൊ ആദ്യം ഗുളികകൾ കഴിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ 2006 കീമോതെറാപ്പി വേണോന്ന് പുള്ളി കമ്പൽസറി പറഞ്ഞു. എനിക്ക് 80 ഇയേഴ്സ് ഉണ്ട് ഇപ്പൊ. അപ്പൊ അതിപ്പോ 9 എണ്ണം പന്ത്രണ്ടെണ്ണം ചെയ്യാനാ പറഞ്ഞത്. 12 11 കഴിഞ്ഞു, ഇനി അടുത്ത ചൊവ്വാഴ്ച 12. അപ്പൊ അത് എങ്ങനെയാണ് ഇനി അതിന്റെ എന്നൊന്ന് പുള്ളിയോട് ചോദിച്ചിട്ട് പുള്ളി പറഞ്ഞില്ല, ഇത് കഴിയട്ടെന്നാണ് പറഞ്ഞേക്കണേ.
0: ഓക്കെ, അപ്പോ എന്തായിരുന്നു നമ്മുടെ പേരെന്തായിരുന്നു?
2: എന്റെ പേര് ഏലിയ.
0: ഓക്കെ ഓക്കെ, അപ്പൊ അങ്കിളിപ്പം അതായത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആദ്യം ഹോർമോണൽ തെറാപ്പി അതിന്റെ ടാബ്ലറ്റ്സ് എടുക്കുകയായിരുന്നു, പിന്നെ 4 വർഷം.
2: ഒരു കാര്യം കൂടെ പറഞ്ഞു, ആദ്യം സാർ പറഞ്ഞത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് കീമോ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഒരുവിധ ഹെൽത്തിയാണ്, ഞാൻ ഇപ്പോഴും ഞാൻ പണിതുകൊണ്ടൊക്കെ നടക്കുകയാണ്, ചെറിയ ചെറിയ പണികൾ. അപ്പൊ ഈ കീമോ ചെയ്തപ്പോ വിശപ്പില്ല, അതുകൊണ്ട് ഭക്ഷണങ്ങളൊക്കെ വളരെ കുറച്ച് കയ്പ് ഒക്കെയാണ്, കഴിക്കാനൊന്നും ഒരു ടേസ്റ്റും ഇല്ല എന്ന് കരുതി. ഞാൻ അത്യാവശ്യമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പൊ സാറ് പറഞ്ഞത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ തള്ളി തള്ളി നീക്കിയാണ് ഈ 2026 വരെ കൊണ്ടുവന്നത്, ഏപ്രിൽ വരെ.
0: ഓക്കെ,
2: അപ്പൊ അത് ഇനി എന്ത് ചെയ്യും ഉള്ളതിനെ പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയാണ്.
0: ഓക്കെ, PSA വാല്യൂ നോക്കിയിരുന്നോ?
2: PSA വാല്യൂ നോക്കി, ഓരോ 15 ദിവസം കഴിയുമ്പോഴാണ് ഇത് റെഡി ഇത് ചെയ്യുന്നതേ. അപ്പൊ ഒരു 3 പ്രാവശ്യം മുമ്പ് നോക്കിയപ്പോൾ ആദ്യം ഞാനിത് കണ്ടുപിടിച്ചത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഒരു കസിൻ്റെ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ പറഞ്ഞ PSA ടെസ്റ്റ് ചെയ്യണോന്ന് പറഞ്ഞ മൂത്രത്തിൽ ഈ ദിവസവും. അങ്ങനെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, മൂത്രം ഒഴിച്ചു പോവാനോ കൺട്രോൾ കുറവോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വൈഫ്

0: നിർബന്ധിച്ചിട്ടുണ്ടോ ഇതാണ്. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ ചെക്ക് ചെയ്യാൻ പറഞ്ഞു പി എസ് ഐ. അന്ന് 239 ഉണ്ടായിരുന്നേ. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഉടനെ പോയി ചെക്ക് ചെയ്തോളാൻ പറഞ്ഞു. ചെക്ക് ചെയ്ത് 239-240 റേഞ്ചിൽ കണ്ടു. പിന്നെ അത് കുറഞ്ഞു. ഈ ഗുളിക കഴിച്ച് അല്ല പിന്നെ ഇത് എടുത്ത് എന്റെ ഇത് എടുത്ത് കളഞ്ഞു മനുഷ്യത് എടുത്ത്
1: കളഞ്ഞു.
0: അപ്പൊ അത് കഴിഞ്ഞപ്പോ അത് 0.1 വന്നു. പിന്നെ ഈ ഗുളികയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഗുളിക കഴിച്ചപ്പോ ഇങ്ങനെ അത് ഗ്രാജുവലി ലൈറ്റ് ആയിട്ട് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു. പിന്നെ പിടികിട്ടാത്തോണ്ടായി 41. പിന്നെ അത് 255.
1: അതായത് അപ്പോ ആ ഗുളികകൾ കഴിക്കുന്നതിലൂടെ ഇത് കൺട്രോൾ ചെയ്യപ്പെടാണ്ടായി. അതുകൊണ്ടാണ് ഡോക്ടർ ഇപ്പോ കീമോ വേണമെന്ന് പറഞ്ഞതും 11 cycles എടുത്തതും. ആ അപ്പൊ ഇതിനു ശേഷം മിക്കതും ഡോക്ടർ ഒന്നും കൂടെ പി എസ് എ വാല്യൂ റിപ്പീറ്റ് ചെയ്യും.
0: ചെയ്തപ്പോൾ ആദ്യം ചെയ്തപ്പോ ഞാൻ പറഞ്ഞില്ല 255.
1: അതെ.
0: അത് പിന്നെ രണ്ടു പ്രാവശ്യം കഴിഞ്ഞ 155. പിന്നെ രണ്ടു പ്രാവശ്യം കഴിഞ്ഞപ്പോ അത് 55 വന്നു.
1: ഓക്കെ ഗുഡ്.
0: 55 കഴിഞ്ഞിട്ട് പിന്നെ ചെക്ക് ചെയ്തിട്ടില്ല. ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാന്നാ പറഞ്ഞേക്കണേ.
1: അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെയാണ് എന്റെ അഭിപ്രായം. ഇത് ട്രീറ്റ്മെന്റ് 12 cycles കഴിഞ്ഞതിനു ശേഷം പി എസ് എ കുറഞ്ഞു വരുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും.
0: ഇനി എന്താണെന്ന് അറിയില്ല. അന്നാള് വരെ കുറഞ്ഞു.
1: കുറഞ്ഞല്ലോ. ഓക്കെ. കുറഞ്ഞു വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസീസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ പോട്ടെ. കീമോ 12 cycles എടുത്തതിന് ശേഷം ബാക്കി നോക്കാം. പിന്നെ ചിലപ്പോ ഗുളികൾ മതിയായിരിക്കും. അത് സ്കാൻ റിപ്പോർട്ടും ബാക്കി പി എസ് എ വാല്യൂം കണ്ടതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതെ അതെ. പിന്നെ കറക്റ്റ് ആയിട്ടുള്ള രോഗം എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്ക്
0: പറഞ്ഞില്ല.
1: ഓക്കെ ഓക്കെ. അപ്പൊ ചികിത്സ നിർണയിക്കുന്നതില് നമ്മള് സ്കാൻ റിപ്പോർട്ടും പി എസ് എ വാല്യൂം രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് ചികിത്സിക്കുന്ന ഡോക്ടർ അതിനുശേഷം നോക്കിയിട്ട് പറയുന്ന പോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യുക.
2: ഇത്തരം രോഗികൾക്ക് ഇതിനു ശേഷം ചിലപ്പോ റേഡിയേഷനും നിർദ്ദേശിക്കാറുണ്ടോ?
1: അതെ. ഇപ്പം പുള്ളി പറഞ്ഞതിൽ നിന്നും ബോണിലേക്ക് കുറച്ച് സ്പ്രെഡ് ആയിട്ടുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ ഇടങ്ങളിൽ പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് റേഡിയേഷൻ, പാലിയേറ്റീവ് റേഡിയോ തെറാപ്പി എന്ന് പറയും. അത് 10 ദിവസത്തെയോ 5 ദിവസത്തെയോ റേഡിയേഷൻ ട്രീറ്റ്മെന്റ് ആയിരിക്കും. അത് നമുക്ക് സജസ്റ്റ് ചെയ്യാം.
3: ഇത് സാധാരണ പനിയാണെന്ന് തോന്നുന്നില്ല. ഞാൻ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് ഒരു റെഫറൻസ് തരാം.
4: ഞാനും ഡോക്ടറോട് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. അവിടെ ആകുമ്പോൾ എല്ലാവിധ പരിശോധനയും സ്പെഷ്യാലിറ്റി ചികിത്സയും അവിടെ തന്നെ ലഭിക്കുമല്ലോ.
3: വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി പ്രഗത്ഭരായ ഡോക്ടർമാർ അനവധിയാണ് അവിടെ. സൗകര്യങ്ങളോ ഒന്നാം തരം. അതാണ് കോംപ്ലിക്കേഷനുമായി വരുന്ന രോഗികളെ അങ്ങോട്ട് തന്നെ റെഫർ ചെയ്യുന്നത്.
5: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
2: എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കാമോ?
6: ഹലോ, കേൾക്കാം.
2: ആ, സംശയം ചോദിച്ചോളൂ. ഡോക്ടർ ഹിമാ ചാക്കോ മറുപടി പറയും.
6: ഹലോ മാഡം.
1: ആ, പറഞ്ഞോളൂ.
6: എനിക്ക് യൂട്രസ് റിമൂവ് ചെയ്തപ്പോ അതിനകത്ത് ക്യാൻസറിന്റെ ഉണ്ടായിരുന്നു.
1: ഓക്കേ.
6: അപ്പൊ അത് ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു.
1: ഓക്കേ.
6: അത് എം ആർ ഐ ഒക്കെ ചെയ്തപ്പോ അതിന് കുഴപ്പമൊന്നും ഇല്ലെന്നാ പറഞ്ഞു.
1: ഓക്കേ.
6: ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു.
1: എപ്പോഴായിരുന്നു സർജറി നടന്നത്?
6: സർജറി നടന്നിട്ട് 2 വർഷമായി.
1: ഓക്കെ.
6: അപ്പൊ അത് കഴിഞ്ഞിപ്പോ ഈ 2 പ്രാവശ്യമായിട്ടേ വെള്ളം വെറുതെ മൂത്രം പോലെ ഇരിക്കും. വെള്ളം വെറുതെ പാഷ വെള്ളം പോലെ പോകുന്നു. ഇതുമായിട്ട് ബന്ധമുള്ളതാണ്.
1: ഓക്കെ. എത്ര ദിവസമായിട്ടാണ് ആ ഒരു ബുദ്ധിമുട്ടുള്ളത്?
6: അത് ഇപ്പൊ 2 ആഴ്ചയായുള്ളു. അത് രാത്രിയിലാണ് അതുണ്ടായത്. 2 പ്രാവശ്യം.
1: ഓക്കെ. വേറെ രോഗലക്ഷണങ്ങളൊന്നും ഇല്ലല്ലേ? അതില് ബ്ലഡ് പോലെ അല്ലെങ്കിൽ ചൊറിയുക
6: അങ്ങനെയൊന്നുമില്ല?
1: അങ്ങനെയൊന്നുമില്ല.
6: ഇപ്പൊ രാത്രി ഇപ്പൊ ഡ്രസ്സെല്ലാം ഇങ്ങനെ ഉണ്ടായ. അപ്പൊ ഞാൻ വിചാരിച്ചു അറിയാതെ മൂത്രം പോയതായിരിക്കും. പക്ഷെ മൂത്രം പോയതല്ലായിരുന്നു.
1: ഓക്കെ.
6: ഇതുമായിട്ട് ബന്ധമുണ്ടാ?
1: കേട്ടെടുത്തോളം എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ പോലെ ആണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാലും നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറിനെ ഫോളോ അപ്പിൽ പോവുകയും അവരൊരു ലോക്കൽ എക്സാമിനേഷൻ ചെയ്ത് അത് കറക്റ്റായിട്ട് പറയുകയും ചെയ്യും.
6: ഓക്കെ.

0: അത് നമ്മൾ നോർമലായിട്ടുള്ള ഒരു കാൻഡിഡിയാസിസ് എന്ന് പറഞ്ഞൊരു രോഗാവസ്ഥയുണ്ട്, വൾവൽ കാൻഡിഡിയാസിസ്. അതായത് നമ്മുടെ വജൈനൽ വൾവൽ ഏരിയയിൽ ഉള്ളൊരു കോമൺ ഓർഗാനിസമാണ് കാൻഡിഡ. അപ്പോൾ അതിൽ അതിൻ്റെ അംശം കൂടുമ്പോൾ കാൻഡിഡിയാസിസ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോവും. നിങ്ങളുടെ പ്രായം എത്രയായിരുന്നു?
1: 63.
0: ആ, പോസ്റ്റ് മെനോപോസ് സ്ത്രീകളിൽ ഇത് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് വെജൈനൽ കാൻഡിഡിയാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡോക്ടർ ഒന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇത് പറയാൻ പറ്റുകയുള്ളൂ. പരിശോധിച്ചതിന് ശേഷം പറയുന്നതായിരിക്കും. എനിക്കിപ്പോൾ പൂർണ്ണമായിട്ടും അതായിട്ട് ബന്ധമുണ്ടെന്ന് പറയാൻ പറ്റില്ല.
1: ചെറുതായിട്ട് വന്നപ്പോ ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു അത് കുഴപ്പമില്ല, അത് ഇങ്ങനെ അഞ്ഞ് വരുവാണെങ്കിൽ നിങ്ങളുടെ അവിടെ ഗൈനക്കോളജിനെ കാണിക്കാനാ പറഞ്ഞു. ഇങ്ങനെ കാണിച്ചില്ല, അതങ്ങനെ പോവുകയും ചെയ്തു. പക്ഷെ ഇപ്പൊ രണ്ടു പ്രാവശ്യമായിട്ട് വന്നു, രണ്ടാഴ്ചയോളം.
0: ഓക്കെ, കുഴപ്പമുണ്ടാവില്ല. എന്തായാലും നിങ്ങൾ ഫോളോ അപ്പിന് പോവുകയോ ഡോക്ടറെ ഒന്ന് പരിശോധിക്കട്ടെ. ഓക്കെ, വെള്ള കളർ ഡിസ്ചാർജ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ടാണ്. പക്ഷെ നമുക്ക് രോഗിയെ കാണാതെ കറക്റ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. അതെ അതെ.
2: നമുക്ക് അടുത്തൊരു കോൾ വന്നിട്ടുണ്ട്. ഹലോ, ഹലോ, എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം എൽ ത്രണിലേക്ക് സ്വാഗതം.
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, ഡോക്ടർ ഈമ ചാക്കോമാരോടി പറയും. സംശയം ചോദിച്ചോളൂ.
3: എനിക്കൊരു സംശയം ചോദിക്കാനാണ്
0: ഡോക്ടർ. ചോദിച്ചോളൂ.
3: അതെ, പേസ് മേക്കർ ഇരിക്കുമ്പോൾ റേഡിയേഷൻ ചെയ്യാൻ പറ്റുമോ?
0: എവിടെയാണ് രോഗമുള്ളത് ഇപ്പോ, ക്യാൻസർ എവിടെയാണ്?
3: ആള് മരിച്ചു, ആള് മരിച്ചിട്ട് ഒരു വർഷമായി. പക്ഷെ അന്ന് ഞങ്ങൾ റേഡിയേഷൻ ചെയ്യാൻ പറഞ്ഞപ്പോ പറയുന്നു പേസ് മേക്കർ വെച്ചിട്ടുണ്ടായിരുന്ന ആള്, അപ്പൊ അത് ചെയ്യാൻ പറ്റില്ല എന്നാ പറഞ്ഞത്.
0: എവിടെയായിരുന്നു ക്യാൻസർ ഉള്ളത്?
3: പ്രോസ്റ്റേറ്റില്.
0: ഓക്കെ ഓക്കെ. പ്രോസ്റ്റേറ്റിൽ ക്യാൻസർ ആയിരുന്നു അല്ലേ? പേസ് മേക്കർ ഉള്ളത് കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു.
3: പറ്റില്ല എന്ന് പറഞ്ഞു. ക്യൂമോ ചെയ്തു 5 എണ്ണം.
0: ഓക്കെ,
3: ചെയ്യാനിരിക്കുമ്പോ ആള് മരിച്ചു, ഒരു വർഷം കഴിഞ്ഞു.
0: ഓക്കെ, പേസ് മേക്കർ ഉള്ളത് കൊണ്ട് തന്നെ ആയിരുന്നോ റേഡിയേഷൻ പറ്റില്ല എന്ന് പറഞ്ഞത്? അതോ വേറെ രോഗിയുടെ ജനറൽ കണ്ടീഷൻ നോക്കിയതിന് ശേഷം ആണോ പറഞ്ഞത്?
3: പിന്നെ അവള് ഹാർട്ട് പേഷ്യന്റും ഒക്കെ ആയിരുന്നു. ഹാർട്ടിന്റെ ബന്ധം ആദ്യം ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
0: പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിരുന്നു അല്ലേ?
3: ഒരു സംശയം, അത് എന്തുകൊണ്ട് അത് ചെയ്യാഞ്ഞത്? അത് ചെയ്യാണ്ടാണോ ആള് മരിച്ചത് എന്നൊക്കെ ഒരു സംശയം.
0: പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിരുന്നു അല്ലേ?
3: അതെ.
0: ഓക്കെ, പൊതുവേ നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് പേസ് മേക്കർ ഉള്ള ഒരു പേഷ്യൻ്റ് നമ്മൾ അങ്ങനെ റേഡിയേഷൻ തെറാപ്പി കൊടുക്കാതിരിക്കാറില്ല. പിന്നെ ആ സമയത്ത് രോഗിയുടെ അവസ്ഥ എന്തായിരുന്നു, അവർ കണ്ടീഷൻ, ജനറൽ കണ്ടീഷൻ ആൻഡ് പെർഫോമൻസ് സ്കെയിൽ നമ്മൾ നോക്കും. അപ്പോൾ അത് നോക്കിയതിന് ശേഷമാണ് നമ്മൾ റേഡിയേഷൻ തെറാപ്പി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് നിർണ്ണയിക്കുന്നത്. ചിലപ്പോൾ ആ സമയത്ത് രോഗി നല്ല കണ്ടീഷനിലായിരുന്നിട്ടുണ്ടാവില്ല, അതായിരിക്കാം. അല്ലാതെ പേസ് മേക്കർ ഇരിക്കുന്നത് കൊണ്ട് പ്രോസ്റ്റേറ്റിന് റേഡിയേഷൻ തെറാപ്പി കൊടുക്കുന്നത് കോൺട്രാഇൻഡിക്കേറ്റഡ് അല്ല, അതായത് കൊടുക്കാൻ പറ്റും. ആ
3: ആ ആ
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാധാരണ ഏതൊക്കെ കണ്ടീഷനിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റാതിരിക്കുക ഈ റേഡിയേഷൻ?
0: ഓക്കെ, എന്ന് വെച്ചാൽ കൊളാജൻ വാസ്കുലർ ഡിസീസ് എന്ന് പറയും. അതായത് നമ്മുടെ ബോഡിക്കകത്തുള്ള കണക്റ്റീവ് ടിഷ്യൂസ്, അതിൻ്റെ ഇടയിലുള്ള കൊളാജൻ ഉണ്ട്, അതിൽ വരുന്നൊരു പ്രത്യേക ഡിസീസുകളുണ്ട്. SLE, സിസ്റ്റമിക് സ്ക്ലീറോസിസ്, ആ രോഗാവസ്ഥയിൽ നമ്മൾ റേഡിയേഷൻ, അതിൽ സോറിയാസിസ്, നമ്മൾ റേഡിയേഷൻ വളരെ ശ്രദ്ധയോടെ കൊടുക്കുകയുള്ളൂ, ചെറിയ ഡോസുകളെ കൊടുക്കുകയുള്ളൂ. ആ രോഗികൾക്ക് വളരെയധികം സൈഡ് ഇഫക്ട്സ് കാണപ്പെടാറുണ്ട്.
2: ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉള്ളവർക്ക് അങ്ങനെയാണോ?
0: ഓട്ടോഇമ്യൂൺ അല്ല, ഞാൻ പറഞ്ഞ പോലെ കൊളാജൻ വാസ്കുലർ ഡിസീസ് എന്നാണ് അതിന് പറയപ്പെടുന്നത്. ഇപ്പോൾ വേറെ കുറേ ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉണ്ട്, അതിനൊന്നും പ്രശ്നം ഉണ്ടാവാറില്ല. പക്ഷേ സിസ്റ്റമിക് സ്ക്ലീറോസിസ് അല്ലെങ്കിൽ SLE എന്നൊക്കെ പറയുന്ന രോഗാവസ്ഥയിൽ നമ്മൾ റേഡിയേഷൻ തെറാപ്പി കൊടുക്കാൻ പറ്റാറില്ല. പേഷ്യൻസിന് കൂടുതൽ സൈഡ് ഇഫക്ട്സ് കാണപ്പെടാറുണ്ട്. നമ്മൾ റേഡിയേഷൻ കൊടുക്കുന്നത് ചികിത്സ കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവണം, അതേപോലെ തന്നെ സൈഡ് ഇഫക്ട്സ് കുറയ്ക്കാനും സാധിക്കണം.
2: ഓക്കെ, നമുക്ക് ഒരു കോളിലേക്ക് പോവാം. ആ കോൾ കിട്ടിയില്ല, നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോവാം.
4: ഇത് സാധാരണ പനിയാണെന്ന് തോന്നുന്നില്ല. ഞാൻ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് ഒരു റെഫറൻസ് തരാം.
5: ഞാനും ഡോക്ടറോട് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. അവിടെ ആകുമ്പോൾ എല്ലാവിധ പരിശോധനയും സ്പെഷ്യാലിറ്റി ചികിത്സയും അവിടെ തന്നെ ലഭിക്കുമല്ലോ.
4: വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി പ്രഗത്ഭരായ ഡോക്ടർമാർ അനവധിയാണ് അവിടെ. സൗകര്യങ്ങളോ ഒന്നാം തരം. അതാണ് കോംപ്ലിക്കേഷനുമായി വരുന്ന രോഗികളെ അങ്ങോട്ട് തന്നെ റെഫർ ചെയ്യുന്നത്.
6: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
7: ഈ പരിപാടിയുടെ പ്രായോജകർ
6: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
4: മഹാമാരിയുടെ ഈ കാലയളവിൽ എന്തൊക്കെ അസുഖങ്ങളാണ് നാട്ടിലെങ്ങും.
8: സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ വിശ്വസിക്കാവുന്ന ആശുപത്രിയിലേ പോകാവൂ.
4: എറണാകുളം മെഡിക്കൽ സെന്റർ ഉള്ളപ്പോ വേറൊരിടം എന്തിന്?
8: നവജാത ശിശുവിന് മുതൽ വയോധികർക്ക് വരെ എല്ലാ അസുഖങ്ങൾക്കും ഫലപ്രദമായ സ്പെഷ്യലിസ്റ്റ് സേവനം ലഭിക്കും.
4: ആക്സിഡന്റ്, ട്രോമ കെയർ മുതൽ മാരക രോഗങ്ങൾക്ക് വരെ ചികിത്സ അവിടെ ലഭ്യമാണ്.
6: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
2: എറണാകുളം മെഡിക്കൽ സെന്റർ എഫ്എംഎൽ-ലേക്ക് സ്വാഗതം. നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്. ഹലോ, നമസ്കാരം.
9: നമസ്കാരം.
2: ആ ഡോക്ടർ, സംശയം ചോദിച്ചോളൂ. ഡോക്ടർ ഇമ ചാക്കോ ആണ്.
9: ഒന്നും
0: കൂടെ ചോദിക്കാവോ? അതവർക്ക് രോഗമുള്ളതുകൊണ്ടാണ് അത് അത്രയും കൂടിയത്. അതിന്റെ ലെവൽ അത്രയും കൂടിയത്. നോർമലായിട്ട് ആ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ രോഗികളിൽ നമ്മള് 300-400 ഒക്കെ കാണാറുണ്ട്. നോർമലായിട്ട് ഒരു 4 താഴെയാണ് അതിന്റെ നോർമൽ വാല്യൂ. എന്നിരുന്നാലും 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പുരുഷന്മാരിൽ ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി എന്ന് പറയും. അത് ക്യാൻസർ അല്ല, അവരുടെ ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഒന്ന് വലുതാകും. അപ്പോൾ അവിടെ ലോക്കലായിട്ടുള്ള ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും PSA വാല്യൂ ചെറുതായിട്ട്, നോർമലിനേക്കാളും ചെറുതായിട്ടൊന്ന് ഉയരുകയും ചെയ്യും. അതും ക്യാൻസർ ആവണമെന്നില്ല, ഒരു 10 താഴെ വരണം. ഒരു 65 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിൽ അതും കാണപ്പെടാറുണ്ട്.
9: വേറെ പ്രശ്നമൊന്നുമില്ല. പ്രോസ്റ്റേറ്റിന് 3-4 കൊല്ലമായിട്ട് കഴിച്ചോണ്ടിരിക്കുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. PSA അളവ് 3.5 ആയിട്ടാണ് കാണിച്ചതെന്ന് തോന്നുന്നു, അതുകൊണ്ട് കുഴപ്പമുണ്ടോ?
0: ഇല്ല, തീർത്തും 80 വയസ്സുള്ള ഒരാളിൽ അത് നോർമൽ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്, 3.something എന്ന് പറയുന്നത്. ഒന്നും പേടിക്കാനില്ല. വേറെ ഏതെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു ഡോക്ടറിനെ കാണിക്കാം, ഒരു ജനറൽ ഫിസീഷ്യനെ കാണിച്ചാലും മതി. എന്തെങ്കിലും രോഗലക്ഷണം ഉണ്ടെങ്കിൽ
9: ചില സമയത്ത് അവിടെ ഒരു പുകച്ചിലുമായി തോന്നും, ചില സമയത്ത് ഉണ്ടാവില്ല.
0: ഓക്കെ, പുകച്ചില് മാതിരി മൂത്രമൊഴിക്കുന്ന ഭാഗത്താണോ തോന്നുന്നത്? അത് ക്യാൻസർ ആയിട്ട് അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു രോഗലക്ഷണമല്ല. എന്നിരുന്നാലും അടുത്തുള്ളൊരു ജനറൽ ഫിസീഷ്യനെ ഒന്ന് കാണിക്കുകയും അവരെ യൂറിൻ റുട്ടീൻ എക്സാമിനേഷൻ ചെയ്യുകയും ചെയ്യട്ടെ. എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം. യൂറിൻ ഇൻഫെക്ഷൻ എന്തെങ്കിലും ആയിരിക്കണം, അങ്ങനെയാണ് കേട്ടതിലൂടെ എനിക്ക് മനസ്സിലാക്കുന്നത്. ഓക്കെ, PSA വാല്യൂ നിങ്ങൾ പറഞ്ഞത് നോർമൽ ആണ്, നിങ്ങളുടെ ഏജിന് നോർമൽ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്, പേടിക്കേണ്ടതില്ല.
2: നന്ദി. സാധാരണ ഒരു റേഡിയേഷൻ ചികിത്സയ്ക്ക് എത്ര സമയം എടുക്കും ഡോക്ടർ? ഇത് എങ്ങനെയാണ് തീരുമാനിക്കുക? എത്ര സെഷൻ വേണ്ടി വരും? ഞാൻ ചോദിച്ചു.
0: അതെ അതെ, അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഇൻറ്റൻറ്റ് നോക്കിയിട്ടാണ് എത്രത്തോളം റേഡിയേഷൻ വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ക്യൂറേറ്റീവ് ഓർ അഡ്ജുവൻ്റ് ആണെങ്കിൽ, അതായത് സർജറിക്ക് ശേഷമുള്ളതോ അല്ലെങ്കിൽ റേഡിയേഷൻ മാത്രമാണെങ്കിൽ, എപ്പോഴും 1 to 1.5 months വരെയുള്ള സമയമായിരിക്കും റേഡിയേഷൻ ഉണ്ടാവുക. അത് ആഴ്ചയിൽ 5 ദിവസം. ഓക്കെ, വേറെ കോൾ വരുന്നുണ്ട്.
2: ഹലോ ഹലോ, എറണാകുളം മെഡിക്കൽ സെൻറ്റർ എഫ് എം ഹെൽത്ത് ലൈൻ ആണ്. ഡോക്ടർ ഇമ ചാക്കോ പറയും, സംശയം ചോദിച്ചോളൂ.
3: ഞാൻ എന്റെ ഒരു ചിക്കടം മോളിട്ടാണ്, അവൾക്ക് തൈറോയിഡാണ് കുറക്കില്ലേ.
0: ഓക്കെ,
3: ഒരു സൈഡ് ഇങ്ങനെ വീർത്തിരിക്കുന്ന ആള്, അപ്പൊ സർജറി ചെയ്ത് കഴിഞ്ഞ ആൾക്ക് അവൾക്ക് പേടി ഭയങ്കര. സർജറി ചെയ്ത് കഴിഞ്ഞ ശബ്ദം പോകുന്നുള്ള ഒരു ഇതാണ് ആൾക്ക്.
0: ഓക്കെ,
3: അപ്പൊ അത് ഇപ്പോ ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് തുടങ്ങിയിട്ട്. അപ്പൊ ശരിക്കിനെ ഒരു സൈഡ് ഇങ്ങനെ വീർത്തിരിക്കുന്നു,
0: തൈറോയിഡ്. തൈറോയിഡ് ഗ്രന്ഥി അല്ലേ?
10: ഓക്കെ. പക്ഷെ അതിന്റെ നേരത്തെ കൊറച്ച് ഹോമിയോ മരുന്ന് കഴിച്ചായിരുന്നു, പിന്നെ കൊറച്ചുനാൾ ആയുർവേദം കഴിച്ചു, പിന്നെ ഇപ്പൊ ഹോമിയോ കഴിച്ചു. അപ്പൊ ഞങ്ങള് പറഞ്ഞത് എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് തട്ടയില്ലെന്ന് നല്ലതെന്ന് കഴിച്ചു. അപ്പൊ ആൾക്ക് പേടിന്ന് വെച്ചാൽ ശബ്ദം പോകുന്നു, ആരോ പറഞ്ഞു ഇങ്ങനെ തൈറോയിഡിന്റെ വീട്ടിൽ ഇതുതന്നെ ശബ്ദം പോകുന്നു പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഡോക്ടർ അതിങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടാവോ അത് ചെയ്തു കഴിഞ്ഞാല്?
0: ഓക്കെ, ഇത് ആക്ച്വലി ഒരു സർജനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എങ്കിലും കേട്ട സ്ഥിതിക്ക് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. തൈറോയിഡ് സർജറി ചെയ്യുന്നതിലൂടെ ചെറിയൊരു റിസ്ക് ഉണ്ട്, പക്ഷേ അത് ഇൻഡിക്കേറ്റഡ് ആണ്. അത് ആവശ്യമാണെങ്കിൽ നമ്മൾ എന്തായാലും സർജറി ചെയ്തിരിക്കണം. അതിന് മുന്നേ ഒരു FNAC ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് ഡോക്ടേഴ്സ് പറയും എന്താ വേണ്ടതെന്നുള്ളത്. അപ്പോൾ തൈറോയിഡെക്ടമി പറഞ്ഞിട്ടുണ്ട്. തൈറോയിഡ് ഗ്രന്ഥി റിമൂവ് ചെയ്തിട്ട് ലൈഫ് ലോങ് നമ്മൾ തൈറോയിഡ് സപ്ലിമെൻറ്റേഷൻ എടുക്കേണ്ടതായിട്ട് വരും. അത് അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. ചെറിയൊരു റിസ്ക് ഉണ്ട്, സൗണ്ട് ഒന്ന് മാറാനുള്ള ഒരു ചെറിയൊരു റിസ്ക് ഉണ്ട്. അത് അതെ, ആ ഒരു അവസ്ഥയായിരിക്കില്ല. FNAC ടെസ്റ്റ് ചെയ്തിരുന്നോ?
2: കുത്തിയെടുത്ത് പരിശോധന, അതാണോ ഡോക്ടർ ഉദ്ദേശിച്ചത്?
10: എന്തോ
2: കുത്തി എടുത്തിട്ട് പരിശോധന നടത്തിയിരുന്നു എന്നാണ് ചോദിച്ചത്.
0: അപ്പൊ അത് കണ്ടപ്പോ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് അല്ലേ സർജറി ചെയ്യണം എന്നുള്ളത്? അപ്പൊ അത് ചെയ്യേണ്ടി വരും. അത് ഒട്ടനവധി പേഷ്യൻസ് ചെയ്യുന്നതാണ്, അവർക്കൊന്നും കുഴപ്പമില്ലെങ്കിലും ചെറിയൊരു റിസ്ക് ഉണ്ട്. നമ്മൾ ഏതൊരു രോഗി ഒരു ചികിത്സാ രീതി എടുക്കുമ്പോഴും അതിന്റെ സൈഡ് ഇഫക്ട്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോ അത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ എല്ലാവർക്കും സൗണ്ട് ഇല്ലാതാവണം എന്നില്ല. അപ്പൊ അത് വേണ്ടി വരും. ഡോക്ടേഴ്സ് അങ്ങനെ പറഞ്ഞല്ലോ. അപ്പൊ ചികിത്സാ രീതിയായിട്ട് മുന്നോട്ട് പോവുക. അതെ,
2: ഓക്കെ, വിളിച്ചിരുന്നു, നന്ദി. ഇത്തരം രോഗികൾ ഇപ്പൊ സർജറി വേണ്ട, റേഡിയേഷൻ മാത്രം മതി, അങ്ങനെ ഒരു ഓപ്ഷൻ വെക്കാൻ പറ്റുമോ നമുക്ക്? ബൈ ചാൻസ് ഇപ്പൊ ഈ തൈറോയിഡിന് വരുന്ന ഇങ്ങനെ അതൊരു മാലിഗ്നന്റ് ആണ് എങ്കിൽ നമുക്ക് സർജറിക്ക് പകരം റേഡിയേഷൻ അങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ചെയ്യാൻ കഴിയും?
0: തൈറോയിഡ് ക്യാൻസേഴ്സിന് അങ്ങനെ ഇല്ല, സർജറി തന്നെയാണ് മെയിൻ സ്റ്റേ ട്രീറ്റ്മെന്റ്. അതിനുശേഷം ചിലപ്പോൾ ചില രോഗികൾക്ക് റേഡിയോ ആക്റ്റീവ് അയഡിൻ തെറാപ്പി, റായി തെറാപ്പി, റേഡിയോ ആക്റ്റീവ് അയഡിൻ തെറാപ്പി എന്ന് പറയും. അത് ന്യൂക്ലിയർ മെഡിസിൻ എന്ന ശാഖയാണ് അത് ഡീൽ ചെയ്യുന്നത്. വേറെ കോളം
2: ഹലോ, എറണാകുളം മെഡിക്കൽ സെന്റർ FML ലൈനാണ്, കേൾക്കാമോ?
0: ഓക്കെ, ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റ് ആണ് അല്ലേ ചോദിച്ചത്? ഓക്കെ, അത് വലിയൊരു ചോദ്യമായി പോയി. എന്നാലേ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ പറയാം. എന്തെങ്കിലും ലക്ഷണം ഉണ്ടോ, രോഗലക്ഷണങ്ങൾ? അതായത് ഒരു ഭയം. ഓക്കെ ഓക്കെ. അപ്പോൾ വേദന ഇല്ലാതെ വളരുന്ന മുഴകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു രോഗലക്ഷണമാണ്. അതുപോലെ തന്നെ വേറെ എക്സസൈസ് വേറൊന്നും ചെയ്യാതെ തന്നെ കുറേ വെയിറ്റ് കുറയുക, ഡ്രസ്സ് ലൂസാവുക, അതൊക്കെ ഒരു രോഗലക്ഷണമാണ്. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ക്യാൻസറിനും ഇപ്പം നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ട്, നമുക്ക് നമ്മുടെ പാരൻസിനോ അല്ലെങ്കിൽ നമ്മുടെ അനുജൻ അനുജീത്തിമാർക്കോ അങ്ങനെ എന്തെങ്കിലും ക്യാൻസർ റിലേറ്റഡ് അസുഖങ്ങളുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സ്ക്രീനിങ് ടെസ്റ്റുകളുണ്ട്. ഇപ്പോൾ CA ovary CA125 എന്ന ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോമണായിട്ട് സ്ത്രീകളിൽ കാണുന്ന വേറെ CA breast ആണ്. അത് നമുക്ക് സ്വന്തമായിട്ട് എക്സാമിൻ ചെയ്ത് എന്തെങ്കിലും മുഴകളുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ ഒരു ഓങ്കോളജിസ്റ്റിനെ പോയി പരിശോധനയ്ക്ക് പോകാം. പിന്നെ വേറെ ടെസ്റ്റുകൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ടില്ല. പിന്നെ ഇപ്പോൾ പാൻക്രിയാസ് അങ്ങനെ എന്തെങ്കിലും നോക്കണമെങ്കിൽ CA19 എന്ന് പറഞ്ഞൊരു ട്യൂമർ മാർക്കറുണ്ട്. അപ്പോൾ അങ്ങനെയേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് സ്പെസിഫിക് ആയിട്ട് ഒരു ടെസ്റ്റ് ഇല്ല എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ. അതുപോലെ തന്നെ CA colon, അതായത് നമ്മുടെ ആമാശയം, കുടൽ, അങ്ങനത്തെ ഇതിന് രോഗം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു FIT എന്ന് പറഞ്ഞ ഒരു സ്ക്രീനിങ് ടൂളുണ്ട് ഇപ്പോൾ. അതായത് നമ്മൾ നമ്മുടെ മലത്തിൽ ഒക്കൾട്ട് ബ്ലഡ് രക്തം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും ഈ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. FIT ടെസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. ആ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ കൊളനോസ്കോപ്പി ചെയ്ത് ഒന്ന് നോക്കേണ്ടി വരും. അങ്ങനെ ഓരോ ഭാഗത്തിന് ഓരോരോ സ്ക്രീനിങ് ടെസ്റ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലക്ഷണവും ഫാമിലി ഹിസ്റ്ററിയോ ഉണ്ടെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ വെറുതെ അനാവശ്യമായിട്ടുള്ള ഭയം കുറെ ടെസ്റ്റുകളും ചെയ്യേണ്ടി വരും. ഓക്കെ, താങ്ക് യു.

0: ഓക്കെ, വിളിച്ചതിൽ നന്ദി. ഇപ്പോൾ കുറച്ച് മുമ്പേ പറഞ്ഞല്ലോ, അങ്ങനെ പ്രോസ്റ്റേറ്റിനാണെങ്കിൽ PSA അങ്ങനെ നോക്കേണ്ടി വരും അല്ലേ? സ്ത്രീകൾക്കാണെങ്കിൽ മാമോഗ്രാം അല്ലെങ്കിൽ പാപ് സ്മിയർ ഇതെല്ലാം ചെയ്ത് നോക്കും.
1: അതെ, പുരുഷന്മാരിലാണെങ്കിൽ 60 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരിൽ എപ്പോഴും PSA കുറച്ച് നോർമലിനേക്കാളും കുറച്ച് ഉയർന്നിരിക്കും. നാലിന് താഴെയാണ്, 60 വയസ്സിന് മുകളില് 10 വയസ്സിനുള്ളിലും ആക്സെപ്റ്റബിൾ ആണ്. വേറെ
2: മഹാമാരിയുടെ ഈ കാലയളവിൽ എന്തൊക്കെ അസുഖങ്ങളാണ് നാട്ടിലെങ്ങും?
3: സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ വിശ്വസിക്കാവുന്ന ആശുപത്രിയിലെ പോകാവൂ.
2: എറണാകുളം മെഡിക്കൽ സെന്റർ ഉള്ളപ്പോ വേറൊരിടം എന്തിന്?
3: നവജാത ശിശുവിന് മുതൽ വയോധികർക്ക് വരെ എല്ലാ അസുഖങ്ങൾക്കും ഫലപ്രദമായ സ്പെഷ്യലിസ്റ്റ് സേവനം ലഭിക്കും.
2: ആക്സിഡന്റ് ട്രോമ കെയർ മുതൽ മാരക രോഗങ്ങൾക്ക് വരെ ചികിത്സ അവിടെ ലഭ്യമാണ്.
4: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
0: എറണാകുളം മെഡിക്കൽ സെന്റർ FML-ലേക്ക് സ്വാഗതം. നമുക്ക് കോൾ ഉണ്ട്, സംശയം ചോദിച്ചോളൂ. ഡോക്ടർ ഈമ ചാക്കോ മറുപടി പറയും. കുറച്ച് വെച്ചിട്ട് വേണ്ടേ വിളിക്കാൻ? ഓക്കെ,
5: എന്റെ കാലിന്റെ ചന്തിയുടെ അടിയില് തൊലിയുടെ പുറത്തിറന്ന ഒരു മുഴ മാതിരി ഉണ്ട്. അത് വേദനയൊന്നുമില്ല.
1: അത്
5: ഞാൻ ആരെങ്കിലും കാണിക്കണോ? ഇതുവരെ കാണിച്ചിട്ടില്ല.
1: അത് എത്ര നാളായിട്ടുണ്ട്?
5: ഇത് ഒരു 2-3 കൊല്ലമായിട്ട് കാണുന്നുണ്ട്. തൊലിയിലാണ്, അത് നമുക്ക് ദശയില് വേദനയൊന്നുമില്ല. രാശിക്കായന്റെ അത്ര ഇല്ല.
1: അത് വളരുന്നുണ്ടോ? അതിന്റെ വലിപ്പം?
5: അത് ആദ്യം ഇച്ചിരി ചെറുതായിരുന്നു, ഇപ്പൊ ഇച്ചിരി എന്താ വേദനയില്ല. തെറ്റ ഈ തൊലിയുടെ ഉള്ളിലാണെന്നാണ് എന്റെ ഉദ്ദേശം.
1: ഓക്കെ ഓക്കെ, അത് അടുത്തുള്ളൊരു ആദ്യം തന്നെ ഓങ്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് വരണം എന്ന് ഞാൻ പറയില്ല. ആദ്യം ഒരു ജനറൽ ഫിസീഷ്യനെ കാണിച്ചിട്ട് ആ മതി മതി, ഒന്ന് കാണിച്ചോളൂ. അപ്പോഴത് കാണിക്കുകയും
5: വേദനയൊന്നുമില്ല. അപ്പൊ ഈ ഒന്ന് തടച്ചിലുണ്ട്, തടച്ചില്. ഞാൻ പിടിച്ചു നോക്കുമ്പോ തൊലിയുടെ ഉള്ളിലാണെന്നാണ് കാണുന്നത്.
1: ഓക്കെ, വേറെ ലക്ഷണങ്ങളൊന്നുമില്ല, വേദനയില്ല,
5: വേറെ ലക്ഷണങ്ങളൊന്നുമില്ല, ദശ പോലെ ഇരിപ്പുണ്ട് ദശ.
1: ഓക്കെ ഓക്കെ, എല്ലാ മുഴകളും ക്യാൻസർ ആവണമെന്നും ഇല്ല. നമുക്ക് ലൈപോമ എന്നൊക്കെ പറഞ്ഞൊരു അവസ്ഥയുണ്ട്. മുഴയുണ്ട്,
5: വേദന ഉണ്ടാവും ഡോക്ടർ?
1: ലൈപോമയ്ക്ക് വേദന ഉണ്ടാവണമെന്നില്ല. ലൈപോമ ക്യാൻസർ അല്ല. എന്താണ്? അതെ അതെ അതെ, തീർച്ചയായും ഒന്ന് കാണിച്ചു നോക്കുന്നത് വളരെ നല്ലതായിരിക്കും.
0: നമ്മളിപ്പോ ഒരു റേഡിയേഷന് ഒരു രോഗി വരികയാണെങ്കിൽ ഏകദേശം എത്ര സമയമെടുക്കും, എത്ര സെഷൻ വേണ്ടി വരും? ഇതിൻ്റെ ഒരു പ്ലാനിങ് ആവശ്യമാണോ, തയ്യാറെടുപ്പ് ആവശ്യമാണോ, എങ്ങനെയാണത്?
1: തീർച്ചയായും ഒരു രോഗി റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വരുമ്പോൾ നമ്മൾ ആദ്യം രോഗഘട്ടം എത്ര, ഏത് സ്റ്റേജിലാണെന്നുള്ളത് നിർണ്ണയിക്കുകയും ഏത് ട്രീറ്റ്മെൻ്റ് അവർക്ക് വേണം, 5 ആഴ്ചത്തെ വേണോ അതോ പാലിയേറ്റീവ് ആയിട്ടുള്ള 1 ആഴ്ചത്തെ ട്രീറ്റ്മെൻ്റ് ആണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. അതിനുശേഷം നമ്മൾ ഒരു മോൾഡിങ് പ്ലാനിങ് CT എന്ന് പറയും. അതായത് റേഡിയേഷൻ ടൈമിൽ രോഗി അനങ്ങാൻ പാടില്ല. അപ്പോൾ രോഗിയുടെ ഏത് ഭാഗത്താണോ റേഡിയേഷൻ കൊടുക്കുന്നത് ആ ഭാഗത്ത് നമ്മളൊരു കവചം ടൈറ്റായിട്ട് ഫിക്സ് ചെയ്ത് വെക്കും. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ റേഡിയേഷൻ കൊടുക്കുന്ന റേഡിയേഷൻ ട്യൂമറിൻ്റെ അകത്തേക്ക് തന്നെ പോകണം, ചുറ്റുമുള്ള വേറെ ടിഷ്യൂസിലേക്ക് പോയി കഴിഞ്ഞാൽ സൈഡ് ഇഫക്റ്റ് കൂടും. അപ്പോൾ ആ ടൈറ്റായിട്ടുള്ള മാസ്കിന് പറയുന്ന പേരാണ് തെർമോപ്ലാസ്റ്റിക് മോൾഡ്. അത് വെച്ചതിന് ശേഷം നമ്മളൊരു CT എടുക്കുന്നു. CT എടുത്തിട്ട് ആ CT ഓരോ സ്ലൈസ് നമ്മൾ റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് നോക്കി ട്യൂമറുള്ള ഭാഗം മാർക്ക് ചെയ്യുകയും അതിന് ചുറ്റുമുള്ള വേറെ ഓർഗൻസിനെ നമ്മൾ ഓർഗൻ സെറ്റ് റിസ്ക് എന്ന് പറയും. അതിലേക്ക് അധികം ഡോസ് പോകാനും പാടില്ല. അപ്പോൾ ആ ഓർഗൻ സെറ്റ് റിസ്കുകൾ നമ്മൾ കോണ്ടൂറിങ് എന്നാണ് ഇതിനെ പറയുന്നത്, കോണ്ടൂർ ചെയ്ത് വെക്കുകയും പിന്നെ നമുക്ക് ഓരോ ക്യാൻസറിനും ഡോസുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ബ്രസ്റ്റിന് കൊടുക്കുന്ന ഡോസ് ആയിരിക്കില്ല CR-ക്റ്റത്തിന് കൊടുക്കുന്നത്. അപ്പോൾ ആ ഡോസ് നമ്മൾ ആ ക്യാൻസർ ഉള്ള ഭാഗത്തേക്ക് അത്രയും ഡോസ് കൊടുക്കുകയും ചുറ്റുമുള്ള ടിഷ്യൂസിലേക്ക് കുറച്ച് കൊടുക്കാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. വേറെ കോൾ വരുന്നുണ്ടോ? കോളിലേക്ക് പോകാം.
0: ഹലോ, എറണാകുളം മെഡിക്കൽ സെൻറ്റർ FML-ലേക്ക് സ്വാഗതം. റേഡിയോയുടെ ശബ്ദം കുറയ്ക്കണേ, എന്നിട്ട് സംശയം ചോദിക്കൂ പ്ലീസ്.
6: ഒരു ഡൗട്ട് ചോദിക്കാനാണ്. ഈ ക്യാൻസർ മറ്റു ക്യാൻസറുകൾ പോലെ പെട്ടെന്ന് സുഖമാവുന്നില്ല എന്നൊക്കെ പറയുന്നത് ശരിയാണോ?
1: ഏത് ക്യാൻസറാണ്?
6: ലങ്സ് എന്ന ക്യാൻസറെ ക്യാൻസറുകളും മറ്റ് ശരീരഭാഗങ്ങൾ പോലെ പെട്ടെന്ന് ഭേദപ്പെടില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്നറിയാനാ?
1: ഓക്കെ, അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ലങ് ക്യാൻസറിൻ്റെ സ്റ്റേജ് ഏതാണ് എന്നതിനനുസരിച്ചിരിക്കും അതിനോട് എങ്ങനെയാണ് റിസൾട്ട് വരുന്നത് എന്നുള്ളത് ഒരു ഫാക്ടർ.
6: ഇയർലി സ്റ്റേജ്

0: ഏർലി സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് പല ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഇപ്പോൾ സർജറി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ റേഡിയേഷൻ എസ് ബി ആർ ടി, അത് ഏർലി ആയിട്ടുള്ള സ്റ്റേജുകളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് എസ് ബി ആർ ടി. ആ മുന്നേ പറഞ്ഞ പോലെ വളരെ ഹൈ ഡോസ് റേഡിയേഷൻ ആ രോഗം ഉള്ള മാസിലേക്ക്, ആ ലമ്പിലേക്ക്, ആ മുഴയിലേക്ക് കൊടുക്കുന്നു വളരെ കൃത്യതയോടെ. എസ് ബി ആർ ടി ഉണ്ട്, പിന്നെ നമുക്ക് കീമോ ആൻഡ് ടാർഗറ്റഡ് തെറാപ്പീസ് ഉണ്ട്. ഈ ചികിത്സാ രീതികളെല്ലാം ഉപയോഗിച്ച് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു രോഗാവസ്ഥയാണ് സി എൽ ലങ് എന്നുള്ളത്.
1: നേരിയ തോതിൽ ഇപ്പോഴും കാണുന്നുണ്ട്. അത് ക്യൂർ ആവാത്തതിന്റെയാണോ അത് എന്താണ് അതിന് പ്രശ്നം?
0: ഓക്കെ, പിന്നീട് സ്കാൻ ചെയ്തിരുന്നോ ആറ് സൈക്കിൾ കഴിഞ്ഞതിന് ശേഷം? സ്കാൻ ചെയ്തിട്ട് ഓക്കെ, അതിനോട് എത്രത്തോളം രോഗം എത്രത്തോളം റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോ
1: ആദ്യം കണ്ടതിന്റെ ഒരു 10% ഉള്ളൂ നിലയില്.
0: ഓക്കെ ഓക്കെ, പറഞ്ഞ കേട്ടതിൽ നല്ലൊരു റെസ്പോൺസ് ഉണ്ട്. ഇനിയും ചിലപ്പോ ചികിത്സ ആവശ്യം വന്നേക്കാം, അത് കണ്ടിന്യൂ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇല്ല, ഏർലി സ്റ്റേജസിൽ നമ്മൾ എസ് ബി ആർ ടി എന്ന് പറഞ്ഞൊരു ചികിത്സാ രീതി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കീമോ ഇമ്യൂണോ ടാർഗറ്റഡ് തെറാപ്പീസ് ആണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്.
2: നമ്മളിപ്പോ പറഞ്ഞു വന്നത് റേഡിയേഷൻ നൽകുന്നതിന് മുമ്പ് പ്ലാനിംഗ് സി ടി സിമുലേഷൻ അതിനെ കുറിച്ചായിരുന്നു.
0: അതെ, അപ്പൊ സി ടി സിമുലേഷൻ ചെയ്യും, പിന്നെ റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഇത് കോണ്ടറിങ് ചെയ്യുന്ന ഏത് ഭാഗത്താണ് ട്യൂമർ എന്നുള്ളത്, പിന്നീട് ട്രീറ്റ്മെന്റ് പ്ലാനിംഗ് ആണ്. ട്രീറ്റ്മെന്റ് പ്ലാനിങ്ങിന് ഫിസിസിസ്റ്റുകൾ ആവശ്യമാണ്, അവരാണ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ആക്ച്വലി. അപ്പോൾ ഫിസിസ്റ്റുകളാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നത്. അതിനുശേഷം ഞങ്ങളൊരു മൾട്ടി ഡിസിപ്ലിനറി ടീം പോലെയാണ്. റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ്, ഫിസിസിസ്റ്റ് ഉണ്ട്, റേഡിയേഷൻ ടെക്നീഷ്യൻസ് ഉണ്ട്, പിന്നെ നേഴ്സസ് ഉണ്ട് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി, പിന്നെ ഒരു ഡയറ്റീഷ്യൻ കാണും, പിന്നെ ഒരു സോഷ്യൽ വർക്കർ, ഫൈനാൻസസ് എല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടി, ഇങ്ങനെ എല്ലാവരും അടങ്ങുന്ന ഒരു ടീമാണ് എപ്പോഴും നമ്മുടെ റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവുന്നത്. അടുത്ത കോൾ വരുന്നത്.
2: ഹലോ, എറണാകുളം മെഡിക്കൽ സെന്റർ എഫ്എംഎൽ എനിക്ക് സ്വാഗതം. റേഡിയോയുടെ അടുത്തു നിന്ന് മാറി നിൽക്കണേ പ്ലീസ്, അല്ലെങ്കിൽ ക്ലിയർ ആയി കേൾക്കാൻ കഴിയില്ല.
3: ഒരു സംശയം ചോദിക്കാനാണ്.
2: ഡോക്ടർ ഇമ ചാക്കോ ആണ്, ചോദിക്കൂ.
3: മെയ് മാസം ലാസ്റ്റേ എന്റെ രണ്ട് കാലിനും നീ പ്ലാന്റ് ചെയ്ത്, അതിനോട് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ എനിക്ക് ഛർദ്ദിക്കാനും പിന്നെ എല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അത് കഴിഞ്ഞപ്പം പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 9,000 സംതിങ് ആന്ന് പറഞ്ഞു. പിന്നെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ 8,000 അത് കഴിഞ്ഞ് കുറയുന്നില്ല. പിന്നെ ബോൺ മാരോ ടെസ്റ്റ് ചെയ്തിട്ട് ബയോപ്സി കൊടുത്തു, റിസൾട്ട് വന്നിട്ട് നെഗറ്റീവാണേ. പിന്നെ ESR ഒക്കെ കൂടുതലാ. പിന്നെ വീണ്ടും പിന്നെ ഇങ്ങനെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോക്കിയപ്പം 6 പിന്നെ 4 ഈയിടെ നോക്കിയപ്പം 341 അങ്ങനായി. പിന്നെ വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ തന്നു. ഗവൺമെന്റ് ടെസ്റ്റ് എന്തിനു വേണ്ടിയാ മാഡം ചെയ്യുന്നത്?
0: പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞതായിട്ടാണോ പറയുന്നത്? 341 സാധാരണ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 3,00,000 ആയിരിക്കും. 1,00,000 to 2,00,000 വരെയാണ് നോർമൽ. 341,000 എന്നല്ലേ പറഞ്ഞത്? ഓക്കെ, അത് കുഴപ്പമില്ല, നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ വേറെ പ്ലേറ്റ്ലെറ്റ് കൂടാൻ വേണ്ടി എന്തെങ്കിലും ടാബ്ലറ്റ്സ് എന്തെങ്കിലും എടുത്തിരുന്നോ?
3: എന്താണെന്ന് ഡോക്ടർ പറഞ്ഞില്ല.
0: ഓക്കെ, അല്ല ഈ 3,00,000
3: ഹോസ്പിറ്റലിലാണ് ബയോപ്സി കഴിച്ചത്.
0: ഓക്കെ, അത് നോർമൽ ആണല്ലോ. ഓക്കെ ഓക്കെ, സോ ഈ 340,000 വന്നതിന്റെ മുന്നേ നിങ്ങൾ ടാബ്ലറ്റ് എന്തെങ്കിലും എടുത്തിരുന്നോ? പ്ലേറ്റ്ലെറ്റ്സ് കൂടാൻ വേണ്ടിയുള്ള ടാബ്ലറ്റ്സ് എന്തെങ്കിലും എടുത്തിരുന്നോ?
3: ഇല്ല, ഇതിനായിട്ട് അങ്ങനെയായിട്ടൊന്നും കഴിച്ചില്ല. ഈ ഹോസ്പിറ്റലിൽ സർജറിക്ക് വേണ്ടി അഡ്മിറ്റ് ആയ സമയത്ത് കൂടിയേ കഴിച്ചതേ ഉള്ളൂ.
0: ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ബയോപ്സി ചെയ്തു, അതിൽ നെഗറ്റീവ് ആയിട്ടാണ് വന്നത്. അപ്പോൾ

0: പിന്നെ എന്താണ് സംശയം?
1: സംശയം വോൺ മാരോ ടെസ്റ്റ് എന്തിനാണ് നടത്തിയെന്ന്.
0: ഓക്കെ, അത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറച്ച് വ്യതിയാനം വന്നല്ലോ, അതിൽ കുറച്ച് കുറവുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ നമ്മൾ ത്രോംബോസൈറ്റോപീനിക് പർപ്യൂര എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ട്, അതെന്തെങ്കിലും ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയതായിരിക്കും. ആ അതെ, അത് ഹെമറ്റോളജിസ്റ്റ് ആണ് അത് മാനേജ് ചെയ്യുന്നത്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. നമ്മൾ സാധാരണ ഇപ്പോൾ റേഡിയേഷനെ കുറിച്ച് പറഞ്ഞ പോലെ എല്ലാ ശരീരഭാഗങ്ങളിലും നമുക്ക് റേഡിയേഷൻ സുരക്ഷിതമായി നൽകാൻ പറ്റുമോ? കാരണം ഇപ്പോൾ ബ്രെയിനിലൊക്കെ കൊടുത്ത് കേൾക്കാറുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ സ്ഥലത്തും നമുക്ക് റേഡിയേഷൻ നൽകാൻ കഴിയും ശരീരത്തിൻ്റെ.
0: ഓക്കെ, വളരെ കൃത്യതയോടെ നമുക്ക് ഈ പറഞ്ഞ പോലെ പല ടൈപ്പ് റേഡിയേഷൻ ടെക്നീക്സ് ഉണ്ട്. ഇപ്പോൾ SBRT ഉണ്ട്, പിന്നെ VMAT, IMRT, ഇതിലൂടെ നമുക്ക് എല്ലാ ശരീരഭാഗത്തും റേഡിയേഷൻ കൊടുക്കാവുന്നതാണ്. സേഫായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്.
2: ഗർഭിണിയാണ്, അങ്ങനെ ഒരു അവസ്ഥയിലാണ് റേഡിയേഷൻ വേണ്ടി വന്നതെങ്കിലും?
0: ഓ, ഗർഭിണികൾക്ക് പൊതുവേ നമ്മൾ റേഡിയേഷൻ തെറാപ്പി കൊടുക്കാറില്ല, അതിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ.
2: ഇത്തരം ചികിത്സ
0: സാധ്യമാവുകയില്ല.
2: ഈ റേഡിയേഷൻ എടുക്കുമ്പോൾ സാധാരണ വേദന ഉണ്ടാകുമോ എന്ന് ചിലപ്പോൾ സംശയം വരാം രോഗികൾക്ക്. അതുകൊണ്ട് തന്നെ ഇതിനോട് പേടിയും ഉണ്ടാകും. ശരിക്കും റേഡിയേഷനിൽ എന്താണ് സംഭവിക്കുന്നത്?
0: ആ, റേഡിയേഷൻ എടുക്കുന്ന സമയത്ത് പേഷ്യൻ്റ് ഒന്നും തന്നെ അറിയുന്നില്ല. CT സ്കാനൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴേലും ചെയ്തിട്ടുണ്ടാവല്ലോ, അതുപോലെ തന്നെയാണ്. ആ അതുപോലെ ഇരിക്കുന്ന മെഷീൻ തന്നെയാണ് റേഡിയേഷൻ തെറാപ്പിയിലുള്ള ലിനാക് എന്ന് പറഞ്ഞ മെഷീൻ. ആ ടൈമിൽ പേഷ്യൻ്റ് ഒന്നും തന്നെ അറിയുന്നില്ല. CT സ്കാൻ എടുക്കുന്ന പോലെ ഉള്ളൊരു മെഷീനാണ്. അതുപോലെ തന്നെയാണ് ആ ട്രീറ്റ്മെൻറ്റ് ഭാഗത്ത് നമ്മൾ ആ മോൾഡ് വെച്ചിട്ടുണ്ട്, ആ കവചം വെച്ചിട്ടുണ്ടാകും. പേഷ്യൻ്റ് ഒന്നും തന്നെ അറിയുന്നില്ല. ആ ബോധമുണ്ടാവും. അനസ്തേഷ്യയുടെ ഒന്നും ആവശ്യമില്ല. കുഞ്ഞു പിള്ളേരിൽ കൊടുക്കുമ്പം അവർ നേരെ അതെ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ വേദന ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. പക്ഷെ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിയുമ്പോൾ ഏത് ഭാഗത്താണോ റേഡിയേഷൻ, ഇപ്പോൾ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സിലൊക്കെ ആണെങ്കിൽ വായയിൽ പുണ്ണുണ്ടാവുക, ചർമ്മത്തിലെ തൊലി മെല്ലെ ഇളകുക. ചർമ്മത്തിലെ തൊലി ഏത് ഭാഗത്താണെങ്കിലും കാണപ്പെടുന്ന ഒരു സൈഡ് ഇഫക്റ്റ് ആണ്. അതെ അതെ അതെ.
2: മറ്റു പാർശ്വഫലങ്ങൾ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? മുടി ഒഴിച്ചില്ല, അതല്ലെങ്കിൽ
0: തലയിലാണ്. ഇപ്പൊ നമ്മൾ ബ്രെയിൻ ആർടി ആണ് കൊടുക്കുന്നതെങ്കിൽ ചെറിയ രീതിയിൽ ഹെയർ ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വയറു ഭാഗത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ സെർവിക്സ് ഗർഭാശയകാള ക്യാൻസറിന് കൊടുക്കുന്ന ഭാഗത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മൂത്രമൊഴിക്കുമ്പോൾ ഒരു പുകച്ചിൽ, മനം പിരട്ടൽ, ഛർദി ഇതൊക്കെ വരാനുള്ള ചാൻസും ഉണ്ട്.
2: നമുക്കൊരു ഇടവേളയിലേക്ക് പോയിട്ട് വരാം.
3: ഇത് സാധാരണ പനിയാണെന്ന് തോന്നുന്നില്ല. ഞാൻ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് ഒരു റെഫറൻസ് തരാം.
4: ഞാനും ഡോക്ടറോട് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. അവിടെ ആകുമ്പോൾ എല്ലാവിധ പരിശോധനയും സ്പെഷ്യാലിറ്റി ചികിത്സയും അവിടെ തന്നെ ലഭിക്കുമല്ലോ.
3: വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി പ്രഗത്ഭരായ ഡോക്ടർമാർ അനവധിയാണ് അവിടെ. സൗകര്യങ്ങളോ ഒന്നാം തരം. അതാണ് കോംപ്ലിക്കേഷനുമായി വരുന്ന രോഗികളെ അങ്ങോട്ട് തന്നെ റെഫർ ചെയ്യുന്നത്.
5: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
2: റേഡിയേഷനെ കുറിച്ച് ഒരുപാട് മിഥ്യാധാരണകളുണ്ട്. ഇപ്പോൾ റേഡിയേഷൻ നടത്തിയ ഒരു രോഗിയുടെ ഒപ്പം ഇരിക്കാമോ, കിടക്കാമോ, കുട്ടികൾക്ക് അടുത്ത് പോകാമോ, അതല്ലെങ്കിൽ ഭക്ഷണത്തിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഇതൊക്കെ കുറിച്ച് എന്താണ് ഡോക്ടർക്ക് ജനറലായി പറയാനുള്ളത്?
0: ഓക്കെ, റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന രോഗിക്ക് എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇടപഴകാൻ പറ്റും. അതിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. റേഡിയേഷൻ തെറാപ്പി എടുക്കുന്ന ആ ഒരു 5-10 മിനിറ്റ് മാത്രമേ അവരുടെ ബോഡിയിൽ റേഡിയേഷൻ പോകുന്നുള്ളൂ. അതിനുശേഷം അവരുടെ സെല്ലുലാർ ലെവൽ, അതായത് കോശങ്ങളിൽ മാത്രമാണ് ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവരായിട്ട് ഇടപഴകാൻ
2: പറ്റും.
0: ഇല്ല, റേഡിയേഷൻ തെറാപ്പിയിലില്ല. ഇത് സംഭവിക്കുന്നത് പൊതുവേ റേഡിയോ ആക്റ്റീവ് അയഡിൻ തെറാപ്പി എടുക്കുന്ന പേഷ്യൻസിലാണ്. അപ്പോൾ അവരെ നമ്മൾ ഐസൊലേഷൻ വാർഡുകളിൽ 7 ദിവസത്തേക്കൊക്കെ നമ്മൾ അഡ്മിറ്റ് ചെയ്യും. അല്ലാതെ റേഡിയേഷൻ തെറാപ്പി എടുക്കുന്ന പേഷ്യൻസിന് എല്ലാവരായിട്ട് ഇടപഴകാൻ സാധിക്കുന്നതാണ്. പിന്നെ വേറെ എന്തായിരുന്നു സാർ ചോദിച്ചത്? വേദന
2: ഉണ്ടാവും.
0: റേഡിയേഷൻ ട്രീറ്റ്മെന്റ് സമയത്ത് വേദന അവരൊന്നും അറിയുന്നില്ല.
2: ഹലോ, എറണാകുളം മെഡിക്കൽ സെന്റർ FM സ്വാഗതം.
6: ഹലോ ഡോക്ടർ,
2: റേഡിയോയുടെ അടുത്ത് മാറി എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഡോക്ടർക്ക് വ്യക്തമായി കേൾക്കാൻ പറ്റില്ല.
6: എനിക്ക് എന്റെ ബ്രസ്റ്റിന്റെ താഴെയായിട്ട് ഒരു മറുക് പോലെ ചെറുപ്പം മുതലേ ഉള്ളതാ. അത് വലുതായി വലുതായി അവിടെ ഇങ്ങനെ വീർത്ത് വന്നിരിക്കുക. ഇടയ്ക്ക് ഒരു ചൊറിച്ചിലും പോലെയൊക്കെ ഉണ്ട്. അത് ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു ചൊറിച്ചിലുണ്ടെങ്കിൽ നോക്കണമെന്നാ പറഞ്ഞത്. പിന്നെ സ്കിന്നിന്റെ ഡോക്ടറെ കാണിച്ചപ്പോ അവര് പറഞ്ഞു സർജനെ കാണിക്കാൻ വന്നു. ഇതെന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചായിരുന്നു.
0: ഓക്കെ, ഇതിന് നമ്മൾ രോഗിയെ പരിശോധിക്കാതെ ഒന്നും പറയാൻ സാധിക്കുകയില്ല. പരിശോധനയിൽ അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർജനെ

0: കാണിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ പ്രായം എത്രയായിരുന്നു?
1: എനിക്ക് 46 വയസ്സ്.
0: 46 വയസ്സ്. മാമോഗ്രാമും ടെസ്റ്റ് എന്തെങ്കിലും ചെയ്തിരുന്നോ?
1: അത് നേരത്തെ ചെയ്തിട്ടുണ്ട്. അവിടെ ചെറിയ തടുപ്പ് പോലെ കണ്ടിട്ട്. ഇതങ്ങനെയല്ല, ഇതൊരു മറുകാ, ഒരു ചെറിയൊരു മറുക് പോലെ വന്നിട്ട് അതിപ്പോ വലുതായി. അങ്ങനെ അവിടെ രണ്ടുമൂന്ന് സ്ഥലത്തായിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്.
0: അന്ന് മാമോഗ്രാം ചെയ്തപ്പോ അവര് പിന്നെന്താണ് പറഞ്ഞിരുന്നത്?
1: പ്രശ്നമില്ല, ഇടയ്ക്ക് 2 വർഷം 1 വർഷം കഴിയുമ്പോ തൊട്ട് ചെയ്യാൻ പറഞ്ഞു.
0: പിന്നീട് അത് ചെയ്തിരുന്നോ? 1 വർഷം കഴിഞ്ഞിട്ട്
1: പിന്നെ ചെയ്തില്ല.
0: ചെയ്തില്ല. അപ്പൊ അതൊന്ന് ഒന്ന് ഫോളോ അപ്പ് വേണ്ടി വരും കേട്ടോ.
2: ഓക്കെ, വിളിച്ചതിൽ വളരെ നന്ദി. അപ്പോൾ ഞാൻ വേദനയുടെ കാര്യം പറഞ്ഞപ്പോൾ വേദന ഉണ്ടാവില്ല റേഡിയേഷൻ ഒരിക്കലും ഒരു വ്യക്തിക്ക്?
0: റേഡിയേഷൻ ടൈമിൽ ഉണ്ടാവില്ല, പക്ഷേ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഒരാഴ്ചയോ അല്ലെങ്കിൽ 10 ദിവസമോ കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ തൊലി പോകുന്ന അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ
2: കാണാം.
0: ഡയറ്റ് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ കൂടുതൽ സ്പൈസി ആയിട്ടുള്ള എരിവുള്ള ആഹാരം എടുക്കാതിരിക്കുക. നമ്മൾ പന്നനാളത്തിലേക്കൊക്കെയാണ് റേഡിയേഷൻ കൊടുക്കുന്നതെങ്കിൽ അവർക്ക് വളരെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മൾ പറയും നോർമൽ ആയിട്ടുള്ള എല്ലാ ഫുഡും നമുക്ക് എടുക്കാം, പക്ഷേ കുറേ സ്പൈസി എരിവുള്ളതും ഭയങ്കര വറുത്തതും അതൊന്നും ഒഴിവാക്കാൻ പറയും, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാ ഫുഡും അവർക്ക് എടുക്കാൻ പറ്റും.
2: ഇതുപോലെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ വീണ്ടും വരാൻ ചിലപ്പോൾ സാധ്യതയുടെ റിക്കറൻസ് ഉണ്ടാവും, അപ്പോഴും നമുക്ക് രണ്ടാമതും റേഡിയേഷൻ ചെയ്യാൻ കഴിയുമോ ഒരേ അസുഖത്തിന്?
0: ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ സെയിം സ്ഥലത്ത് തന്നെയാണ് ക്യാൻസർ വന്നതെങ്കിൽ നമ്മൾ മുന്നത്തെ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്ലാൻ നോക്കും. അപ്പോൾ എത്ര ഡോസാണ് ആ ഭാഗത്തേക്ക് കിട്ടിയത് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമ്മൾ വീണ്ടും ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും. ഒരു പ്രാവശ്യം കൊടുത്തു എന്ന് വിചാരിച്ച് രണ്ടാം പ്രാവശ്യം കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ ഇല്ല. രണ്ടാം പ്രാവശ്യം കൊടുക്കുന്ന ഡോസ് കുറച്ച് കുറച്ചായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്.
2: റേഡിയേഷൻ പലപ്പോഴും ഈ ഫെർട്ടിലിറ്റി ആളുകളുടെ പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കുമെന്ന് കേൾക്കാറുണ്ട്, എത്രമാത്രം ശരിയാണ്?
0: ഓക്കെ, അപ്പം നമ്മൾ ഗർഭാശയകളെ ക്യാൻസർ, അതിപ്പം ഫാമിലി കംപ്ലീറ്റ് ചെയ്യാത്തൊരു പേഷ്യൻ്റാണ് വരുന്നതെങ്കിൽ നമ്മൾ ഓവം പ്രിസർവേഷൻ പറയാറുണ്ട്. അത് ആ ഓവറിയുള്ള ഭാഗത്തേക്കാണ് റേഡിയേഷൻ പോകുന്നതെങ്കിൽ ഇൻഫെർട്ടൈൽ ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ റെക്റ്റം ആനൽ കനാൽ എന്നുള്ള, അതായത് നമ്മുടെ മലദ്വാരത്തിനടുത്തുള്ളതും അവിടെയുള്ള ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന പുരുഷന്മാരിലും സ്ത്രീകളിലും നമ്മൾ പറയാറുണ്ട്. പുരുഷന്മാരിലാണെങ്കിൽ സ്പേം പ്രിസർവേഷൻ പറയാറുണ്ട്, അതുപോലെ തന്നെ സ്ത്രീകളിൽ നമ്മൾ എഗ്ഗ് പ്രിസർവ് ചെയ്യാൻ പറയാറുണ്ട്. ആ ഭാഗത്ത് റേഡിയേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്. മുൻകരുതലുകൾ എടുക്കണം.
2: റേഡിയേഷൻ കഴിഞ്ഞാൽ രോഗി ജീവിതകാലം മുഴുവൻ ശരിക്കും മറ്റെന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ?
0: അത് ഏത് ഭാഗത്താണോ റേഡിയേഷൻ കിട്ടിയിരിക്കുന്നത് അതുപോലെ അതിനെ ആശ്രയിച്ചായിരിക്കും റേഡിയേഷൻ്റെ സൈഡ് ഇഫക്റ്റ് ഉള്ളത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഉമിനീരിൻ്റെ, നമ്മുടെ നോർമൽ ഉമിനീര് പോലെ ആയിരിക്കില്ല, കുറച്ച് കട്ടി ഉള്ള ഉമിനീരായിരിക്കും. അപ്പോൾ നമ്മൾ അവരോട് പറയും സോർ ക്യാൻഡി, അതായത് പുളി മിഠായി, അത് എടുക്കാൻ പറയും. അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ വന്ന പേഷ്യൻസിലാണെങ്കിൽ നമ്മളിടയ്ക്ക് ഒരു ചെസ്റ്റ് എക്സ്റേ എടുത്തിട്ടൊന്ന് നോക്കും, ലങ്സൊക്കെ നോർമൽ കണ്ടീഷനിലല്ലേ എന്നുള്ളതൊന്ന് നോക്കും. പിന്നെ നമ്മൾ ഉദരസംബന്ധമായ രോഗങ്ങളോ ഗർഭാശയകളോ ക്യാൻസർ വന്നിട്ടുള്ള പേഷ്യൻസൊക്കെ ആണെങ്കിൽ നമ്മൾ അവരുടെ കൗണ്ട്സൊക്കെ ഒന്ന് നോക്കും. നമ്മൾ വലിയവരിൽ നമ്മുടെ ബ്ലഡ് സെൽസ് ഉണ്ടാകുന്നതിന് കൂടുതലായിട്ട് നമ്മുടെ ഹിപ്പ് ജോയിൻറ്റിൻ്റെ അവിടെയുള്ള മജ്ജയെന്നാണ് കൂടുതലുണ്ടാവുന്നത്. അപ്പോൾ അവിടെ മജ്ജയെ ഒന്ന് സപ്രസ്ഡ് ആയിപ്പോവും റേഡിയേഷൻ തെറാപ്പി എടുത്തിട്ട് ഉള്ള പേഷ്യൻസിൽ. അപ്പോൾ നമ്മളതൊന്ന് നോക്കണം. അങ്ങനെ നമുക്ക് ഫോളോ അപ്പ് കറക്റ്റ് ആണെങ്കിൽ അവർക്ക് നോർമലായിട്ടുള്ളൊരു ജീവിതം സാധ്യമാണ്.
2: ഇപ്പോൾ റേഡിയേഷൻ തെറാപ്പിയുടെ ചിലവിനെ കുറിച്ചായിരിക്കും ഇനി ചെറിയൊരു സംശയം, കാരണം ഇത് വളരെ ചിലവേറിയ ഒരു ചികിത്സയാണോ ശരിക്കും?
0: ഓക്കെ, അത് ഏത് രീതിയിലുള്ള ചികിത്സയാണ് എന്നതനുസരിച്ചിരിക്കും. നമ്മളിപ്പം ക്യൂറേറ്റീവ് ഇൻറ്റൻറ്റിലാണ് റേഡിയേഷൻ കൊടുക്കുന്നതെങ്കിൽ ഒരു 70,000 to 1.5 lakh വരെ ആണ് സാധാരണയായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവ്. പിന്നെ നമ്മൾ പാലിയേറ്റീവ് ഇൻറ്റൻറ്റ് ആണെങ്കിൽ ഒരു 30,000 to 50,000 വരെ. അതുപോലെ തന്നെ ടെക്നിക്ക് അനുസരിച്ചും ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവ് വ്യത്യാസം വരും.
2: എന്തായാലും നമ്മുടെ എറണാകുളം മെഡിക്കൽ സെൻറ്റർ FML 3 സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത് നമ്മുടെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്കും അതുപോലെ പൊതുവായി റേഡിയേഷൻ തെറാപ്പിയും കുറിച്ച് ഇത്രയും വിശദമായി നന്നായി വിശദീകരിച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു, എനിക്ക് ഇങ്ങനൊരു ചാൻസ് തന്നതിന് ഓൾ ഇന്ത്യ റേഡിയോയോടും വളരെയധികം നന്ദി, എല്ലാ ശ്രോതാക്കളോടും വളരെയധികം നന്ദി.
3: എറണാകുളം മെഡിക്കൽ സെന്റർ, FM ഹെൽത്ത്.

0: ഇത് സാധാരണ പനിയാണെന്ന് തോന്നുന്നില്ല. ഞാൻ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് ഒരു റെഫറൻസ് തരാം.
1: ഞാനും ഡോക്ടറോട് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. അവിടെയാകുമ്പോൾ എല്ലാവിധ പരിശോധനയും സ്പെഷ്യാലിറ്റി ചികിത്സയും അവിടെ തന്നെ ലഭിക്കുമല്ലോ.
0: വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി പ്രഗത്ഭരായ ഡോക്ടർമാർ അനവധിയാണ് അവിടെ. സൗകര്യങ്ങളോ ഒന്നാം തരം. അതാണ് കോംപ്ലിക്കേഷനുമായി വരുന്ന രോഗികളെ അങ്ങോട്ട് തന്നെ റെഫർ ചെയ്യുന്നത്.
2: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
3: ഈ പരിപാടിയുടെ പ്രായോജകർ
2: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
0: മഹാമാരിയുടെ ഈ കാലയളവിൽ എന്തൊക്കെ അസുഖങ്ങളാണ് നാട്ടിലെങ്ങും.
4: സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ വിശ്വസിക്കാവുന്ന ആശുപത്രിയിലെ പോകാവൂ.
0: എറണാകുളം മെഡിക്കൽ സെന്റർ ഉള്ളപ്പോ വേറൊരിടം എന്തിന്?
4: നവജാത ശിശുവിന് മുതൽ വയോധികർക്ക് വരെ എല്ലാ അസുഖങ്ങൾക്കും ഫലപ്രദമായ സ്പെഷ്യലിസ്റ്റ് സേവനം ലഭിക്കും.
0: ആക്സിഡന്റ് ട്രോമ കെയർ മുതൽ മാരക രോഗങ്ങൾക്ക് വരെ ചികിത്സ അവിടെ ലഭ്യമാണ്.
2: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.

0: ആകാശവാണി FM വാർത്തകൾ.
1: സെമി കണ്ടക്ടർ വ്യവസായ രംഗത്തെ വിശ്വസനീയമായ കേന്ദ്രമായി ഇന്ത്യ മാറുകയാണെന്നും ഇന്ത്യൻ നിർമ്മിത ചിപ്പുകൾ ലോകമെമ്പാടും ലഭ്യമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാ ഹി സേവാ ശുചീകരണ ക്യാമ്പയിൻ 2026 രാജ്യത്ത് തുടക്കമായി. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന ശുചിത്വ പ്രചാരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ ഡിവിഷനിലെ ശുചീകരണ പരിപാടിയുടെ ഉദ്ഘാടനം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ബിജെപി സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാന് ഇന്ന് തുടക്കമായി. രാഷ്ട്രം ആദ്യം എന്ന സമീപനത്തോടെയാണ് പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നതെന്ന് ഗുജറാത്തിൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അമിത്ഷാ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ ഡിജിപി ടോമിൻ ജെ തങ്കച്ചേരി കുറ്റക്കാരനെന്ന് കോട്ടയം വിജിലൻസ് കോടതി. തച്ചങ്കരിക്ക് 4 തടവും പിഴയും കോടതി ശിക്ഷ വിധിച്ചു. അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കുന്ന ഇന്റർനാഷണൽ നേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളം പരിപാടിയുടെ ലോഗോ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി NSS വോളണ്ടിയർമാരെ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് സായന്തനം പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. സർക്കാരിന്റെ വിഷൻ 2031 പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് 5 പുതിയ യുവജന പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഒറ്റപ്പെട്ട ശക്തമായ മഴയുടെ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ഭീകരർക്ക് അനുകൂലമായ അന്തരീക്ഷമൊരുക്കുന്ന പാകിസ്ഥാന്റെ നടപടിയെ UN രക്ഷാസമിതിയിൽ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ.
0: ആകാശവാണി FM വാർത്തകൾ.

നാലുമണിപ്പൂക്കളുടെ നൈർമല്യത്തോടെ പാട്ടുകളുടെ മധുരം നുകരാനും സ്നേഹ സന്ദേശങ്ങൾ പ്രിയപ്പെട്ടവർക്ക് കൈമാറാനും നിങ്ങളുടെ നാലുമണിപ്പൂക്കൾ ഇതാ വരവായി. ശ്രോതാക്കളുടെ വാട്സപ്പ് സന്ദേശഗാന പരിപാടിയായ നാലുമണിപ്പൂക്കളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നാലുമണിപ്പൂക്കളിലേക്ക് മെസ്സേജ് അയക്കാനുള്ള നമ്പർ ഇതാണ്: 94 46 45 58.

38 9446455888. നാലുമണിപ്പൂക്കളിലെ ആദ്യത്തെ മെസ്സേജിലേക്ക് പോകാം. ഹായ് നാലുമണിപ്പൂവേ, ഗുഡ് ഈവനിങ്. സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇത് ചാരുവാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തളിക്കുളത്ത് നിന്നാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൻ്റെ കുഞ്ഞുപാവയായ ഋത്തുവിന് വേണ്ടി നല്ലൊരു ഗാനം വെച്ച് തരുമോ എന്നാണ് ചാരു ചോദിച്ചിരിക്കുന്നത്. ചാരുവിൻ്റെ ഹസ്ബൻഡ് നിവിന് വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാരുവിനും ചാരുവിൻ്റെ കുഞ്ഞുപാവയ്ക്കും ഹസ്ബൻഡിനും വേണ്ടി നല്ലൊരു ഗാനം ഇതാ.

നാലുമണിപ്പൂക്കളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്ത മെസ്സേജിലേക്ക് പോകാം. ശിവപ്രിയയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ തുറവൂരിൽ നിന്നും ശിവപ്രിയ ആണ്. ഞാനും എൻ്റെ അമ്മയും എൻ്റെ സഹോദരിയും എപ്പോഴും നാലുമണിപ്പൂവ് കേൾക്കാറുണ്ട്. ഞങ്ങൾക്ക് ധീര സിനിമയിലെ ധീര ധീര എന്ന പാട്ട് വെച്ച് തരാമോ? തീർച്ചയായിട്ടും വെച്ച് തരാം. അപ്പോൾ നമ്മുടെ നാലുമണിപ്പൂവിൻ്റെ പ്രിയ ശ്രോതാക്കളായ ശിവപ്രിയയ്ക്കും ഫാമിലിക്കും വേണ്ടി നല്ലൊരു ഗാനം ഇതാ.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? എൻ്റെ പേര് റനീഷ്. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇടവനക്കാട് നിന്നാണ്. അപ്പോൾ റനീഷിൻ്റെ മെസ്സേജ് ഇതാണ്: ഇന്ന് എൻ്റെ മകൻ കൃഷ്ണവിൻ്റെ പിറന്നാളാണ്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ കൃഷ്ണവ്. അവൻ യു കെ ജിയിലാണ് പഠിക്കുന്നത്. അവൻ ആശംസകൾ അറിയിച്ചുകൊണ്ട് പഞ്ചവർണ്ണ കുളിരെ പാലാഴിക്കടവിൽ എന്ന പാട്ട് വെച്ച് തരണേ. ഇത് അവനൊരു ബർത്ത്ഡേ സർപ്രൈസ് ആണ് കേട്ടോ, വെച്ച് തരണേ പ്ലീസ്. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. വീട്ടിലുള്ളവർക്കും വേണ്ടി ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അവർക്കും ഒരു സർപ്രൈസ് ആണ് കേട്ടോ, മറക്കരുത് പ്ലീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് റനീഷ് ഇടവനക്കാട് നിന്ന് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പിറന്നാൾ ആഘോഷിക്കുന്ന ബർത്ത്ഡേ ബോയായ കൃഷ്ണവിൻ്റിനും, കൃഷ്ണവിന്ദ് എന്നാണ് കേട്ടോ പേര് പറഞ്ഞിരിക്കുന്നത്, കൃഷ്ണവിന്ദിനും പിന്നെ ഫാമിലിക്കും എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അടുത്ത ഗാനത്തിലേക്ക് പോകാം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഹലോ നാലുമണിപ്പൂവേ, സുഖമല്ലേ? അമ്മുവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, എറണാകുളത്ത് നിന്നാണ്. എൻ്റെ ഫ്രണ്ട്സായ ശിബുവിനും ആതിരയ്ക്കും അനഘയ്ക്കും തീർത്ഥയ്ക്കും വേണ്ടി നല്ലൊരു ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. രണം എന്ന മൂവിയിലെ ഗാനമാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ബിന്ദു മെസ്സേജ് അയച്ചിട്ടുണ്ട്, വീക്കാൻ എന്ന ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിനും വേണ്ടി നല്ലൊരു ഗാനം ചോദിച്ച് ബിന്ദു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹായ് നാലുമണിപ്പൂവേ, ഞാൻ കെ കെ രാജു, പാലക്കാട് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് നല്ലൊരു ഗാനം വെച്ച് തരണം. അതേപോലെ കുറച്ച് ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, വാസുൽ രാജ, NBS തമിഴ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, ഗീതാമണി ആലുവ ആൾക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന പാട്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നല്ലൊരു ഗാനം ഇതാണ്.

അടുത്തതായിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന സ്മിതയാണ്, കുഴപ്പള്ളിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ സ്മിതയുടെ മക്കളായ ദേവികയ്ക്കും കൃഷ്ണദേവിനും വേണ്ടി നല്ലൊരു ഗാനം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദേവിക രാജേഷ് മഞ്ഞപ്രയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പാലാപ്പിള്ളി തിരുപ്പള്ളി എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് ദേവിക രാജേഷ് പറഞ്ഞിരിക്കുന്നത്. ദേവികയുടെ അമ്മയുടെ പേര് വെച്ചിട്ടില്ല കേട്ടോ, അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും മെസ്സേജ് അയക്കുമ്പോൾ ഡെഡിക്കേഷൻ ഉള്ളത് ആർക്കാണെന്നും കൂടി ആഡ് ചെയ്തിട്ട് വയ്ക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകാം.

അപ്പോൾ എല്ലാ ശ്രോതാക്കളും പാട്ടൊക്കെ ആസ്വദിച്ച് ചായയൊക്കെ കുടിച്ചിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. ചങ്ങമ്പുഴ നഗറിൽ നിന്നും അർത്ഥനയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കുഞ്ചിക്ക് വേണ്ടി ഒരു പാട്ട് വേണം. ഭാസ്കർ ദ റാസ്കൽ എന്ന സിനിമയിലെ ഐ ലവ് യു മമ്മി എന്ന പാട്ട് വെച്ച് തരണേ. നാലുമണിപ്പൂവിന് സുഖമാണോ? എൻ്റെ മെസ്സേജ് വായിക്കണം, എന്നെ മറക്കല്ലേ. ഇല്ലെങ്കിൽ എൻ്റെ മെസ്സേജ് വായിക്കണം, സ്ഥിരം ശ്രോതാവാണ്, എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട് എന്നൊക്കെയാണ് കളമശ്ശേരിയിൽ നിന്ന് അർത്ഥന മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അർത്ഥന, എന്തായാലും അർത്ഥന ചോദിച്ച പാട്ടിതാ വരുന്നുണ്ട്.

നാല് മണിപ്പൂക്കളിലേക്ക് അടുത്തതായി മെസ്സേജ് അയച്ചിരിക്കുന്നത് അഴീക്കോടിൽ നിന്നും സിബിയാണ്. സുഖമല്ലേ നാല് മണിപ്പൂവേ എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് നല്ലൊരു ഗാനം വെച്ച് തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയാണ്, സ്പെഷ്യലായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഷിബിക്ക് വേണ്ടിയാണെന്ന് സിബി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷിബിക്ക് വേണ്ടി നല്ലൊരു ഗാനം വെച്ച് തരാം. അതുപോലെ തന്നെ വേറൊരു മെസ്സേജ് കൂടിയുണ്ട്. ലില്ലിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, മഞ്ഞുമല്ലിൽ നിന്നാണ്. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി എന്നോട് നീ ഇരുന്നാൾ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലില്ലിയുടെ ഹസ്ബൻഡിനും നമ്മുടെ സിബിയുടെ ഹസ്ബൻഡിനും വേണ്ടി നല്ലൊരു ഗാനം കേൾക്കാം.

അടുത്തതായി മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഹായ് നാലുമണി, എൻ്റെ പ്രിയപ്പെട്ട അനിയൻ കുട്ടുവിന് വേണ്ടി അവൻ്റെ ചേച്ചി ജാനു ഡെഡിക്കേറ്റ് ചെയ്യുന്ന മഞ്ഞുമഴക്കാട്ടിൽ എന്ന സോങ് വെച്ചു തരുമോ? ഇത് വെച്ച് തന്നാൽ ഒരുപാട് സന്തോഷമാവും. തൃശ്ശൂർ നിന്നാണട്ട എന്ന് പറഞ്ഞ് നമ്മുടെ ചേച്ചി ജാനു അനിയൻകുട്ടന് വേണ്ടി ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ പാട്ട് കേട്ടിട്ട് വരാം കേട്ടോ.

നാലുമണിപ്പൂക്കളുടെ സമയം ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ മോൾബി സന്ദീപ് ഫ്രം വടക്കുംപുറം. എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് സൺഡേ. ഹരിപാൽ കൃഷ്ണ എന്നാണ് മോൻ്റെ പേര്. അപ്പോൾ അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ ഹരിപാൽ കൃഷ്ണ. അപ്പോൾ മോന് വേണ്ടി കൺമണി പൂവേ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് മോൾബി സന്ദീപ് വടക്കുംപുറത്ത് നിന്ന് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചുതരാം കേട്ടോ. അടുത്തൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, സുഖമല്ലേ? ഞാൻ ചേർത്തല കട്ടച്ചിറയിൽ നിന്നും അഞ്ജു ആണ്. എൻ്റെ മക്കളായ അമ്പാടിക്കും അത്തുക്കുട്ടനും വേണ്ടി തുടരും എന്ന മൂവിയിലെ കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ എന്ന പാട്ട് വെച്ച് തരാമോ? തീർച്ചയായിട്ടും വെച്ച് തരാം. അപ്പോൾ നമ്മുടെ സൺഡേ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഹരിപാലിനും ചേർത്തലയിൽ നിന്ന് മെസ്സേജ് അയച്ച

0: നാലുമണിപ്പൂക്കളിലേക്ക് മെസ്സേജ് അയച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി. നാലുമണിപ്പൂക്കൾ വീണ്ടും നാളെ വൈകുന്നേരം 4 മണിക്ക്. സേവന വാർത്തകൾ. കൊച്ചിൻ ഷിപ്പ്യാർഡ് അപ്രന്റീസ്ഷിപ്പ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ITI വൊക്കേഷണൽ കോഴ്സ് യോഗ്യതയുള്ളവർക്ക് 1 വർഷത്തെ പരിശീലനത്തിനാണ് അവസരം. വിവിധ ട്രേഡുകളിലായി ഒഴിവുകളുണ്ട്. അപേക്ഷ ഈ മാസം 16 മുതൽ ഒക്ടോബർ 8 വരെ ഓൺലൈനായി സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.cochinshipyard.in.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
2: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
0: കേന്ദ്ര ഗവൺമെന്റ് സർവീസിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കീഴിൽ 12-ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് വേണ്ടി LD ക്ലർക്ക്, ജൂനിയർ സെക്രട്ടേറിയറ്റ്, അസിസ്റ്റന്റ് ഡാറ്റ ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് SSC.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
6: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
5: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
1: സത്യം
4: സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
7: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേഡ് പരിപാടി പൊപ്ര.
0: കളമശ്ശേരി ഗവൺമെന്റ് വനിതാ ITIയിൽ റെഗുലർ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ തുടരുന്നു. താൽപ്പര്യമുള്ളവർ ഈ മാസം 22 വരെയുള്ള ദിവസങ്ങളിൽ 12 മണിക്കുള്ളിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നേരിട്ട് ഹാജരായി അപേക്ഷ സമർപ്പിക്കണം. വിശദവിവരത്തിന് വിളിക്കേണ്ട നമ്പർ 04842 54 47 50. നമ്പർ ആവർത്തിക്കാം, 04842 54 47 50. എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനോടനുബന്ധമായി പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 26 ശനിയാഴ്ച രാവിലെ 11 മണി മുതൽ 3 മണി വരെ നോർത്ത് പറവൂർ മാർ ഗ്രിഗോറിയസ് അബ്ദുൾ ജലീൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ വെച്ച് തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. SSLC, +2, ITI, ഡിപ്ലോമ, ബിരുദം, ബിരുദാനന്തര ബിരുദം എന്നീ യോഗ്യതകൾ ഉള്ളവർക്ക് പങ്കെടുക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 26 ശനിയാഴ്ച രാവിലെ 11 മണിക്ക് സർട്ടിഫിക്കറ്റുകളും ബയോഡാറ്റയും 4 കോപ്പി എന്നിവ സഹിതം അഭിമുഖത്തിനായി ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഈ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്, 04842 42 24 52. 04842 42 24 52. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് 36 മാസം വരെയുള്ള കുടിശ്ശിക ഈ മാസം 30 വരെ ഒടുക്കാമെന്നും ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.
8: ആകാശവാണി FM വാർത്തകൾ.
9: സെമി കണ്ടക്ടർ വ്യവസായ രംഗത്തെ വിശ്വസനീയ കേന്ദ്രമായി ഇന്ത്യ മാറുകയാണെന്നും ഇന്ത്യൻ നിർമ്മിത ചിപ്പുകൾ ലോകമെമ്പാടും ലഭ്യമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമിക്കോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറാതെ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നാടിന്റെ വികസനത്തിന് വേണ്ടത് സമഗ്ര പരിഷ്കാരങ്ങളാണെന്നും അധികാരത്തിലേറി 120 ദിവസം കൊണ്ട് തന്നെ ഈ പ്രക്രിയയ്ക്ക് സർക്കാർ തുടക്കമിട്ടതായും മുഖ്യമന്ത്രി. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക്

0: സാമ്പത്തിക സഹായത്തിനായി സംസ്ഥാന സർക്കാർ 9.96 കോടി രൂപ അനുവദിച്ചു. കോവിഡ് മൂലം കുടുംബത്തിലെ പ്രധാന വരുമാനദായകർ മരിച്ച BPL കുടുംബങ്ങൾക്കാണ് ധനസഹായം. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. വൈകുന്നേരം 6:15 രാത്രി 12:45 ഇടയിലായിരിക്കും നിയന്ത്രണം. സ്വച്ഛതാ ഹി സേവാ ശുചീകരണ ക്യാമ്പയിൻ 2026 രാജ്യത്ത് തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി BJP സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ്പ് അഭിയാനും ഇന്ന് തുടക്കം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ DGP ടോമിൻ ജെ തച്ചങ്കരി കുറ്റക്കാരനെന്ന് കോട്ടയം വിജിലൻസ് കോടതി. തച്ചങ്കരിക്ക് 4 വർഷം തടവും പിഴയും കോടതി ശിക്ഷ വിധിച്ചു. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് ഈ മാസം 26 നടക്കുമെന്ന് ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ. ഇതുവരെ വിറ്റഴിച്ചത് 76,85,650 ടിക്കറ്റുകൾ. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സാമൂഹിക സംരംഭകത്വ കോൺക്ലേവ് ഈ മാസം 30 മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഒറ്റപ്പെട്ട ശക്തമായ മഴയുടെ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3.

സമയം 5:03. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ്, ജോത്സ്ന എന്നിവർ പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം.

എ കെ ലോഹിതദാസ് രചന നിർവഹിച്ച് രവീന്ദ്രൻ ഈണം നൽകിയ ഗാനം. ചിത്രം സൂത്രധാരൻ. പാടിയവർ യേശുദാസ് ചിത്ര.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി അഫ്സൽ, ശാലിനി സിംഗ് എന്നിവർ ആലപിച്ച ഗാനം കേൾക്കാം. രചന കൈതപ്രം, ഈണം നൽകിയത് ദീപക് ദേവ്.

കൈതപ്രം പാട്ടെഴുതി ജോൺസൺ ഈണമിട്ട ഗാനമാണ് അടുത്തത്. ചിത്രം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, പി ജയചന്ദ്രന്റെ ആലാപനം.

എം ജി ശ്രീകുമാർ, സുജാത മോഹൻ എന്നിവർ പാടിയ ഗാനം. എം ഡി രാജേന്ദ്രന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സംഗീതം പകർന്നത്. ചിത്രം പ്രജ.

ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, വിദ്യാസാഗർ ഈണം നൽകിയ ഗാനം, പി ജയചന്ദ്രൻ, ഗായത്രി എന്നിവർ ആലപിച്ചത്. ചിത്രം ഡ്രീംസ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി വൈകിട്ട് 6:40 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.
4: എന്തൊരു ചൂടാണിത്!
5: ആ രമേ, നീ വീട്ടിലുണ്ടായിരുന്നോ? ഇന്ന് കണ്ടില്ലല്ലോ.
4: ഓ, തിരക്കല്ലേ മായ തിരക്ക്. രാവിലെ കെട്ടിയോനെയും പിള്ളേരെയും ഒക്കെ പറഞ്ഞു വിടണ്ടേ? ആ, അതിരിക്കട്ടെ, നീ പത്രം വായിച്ചോ. നമ്മൾ ഈ അനുഭവിക്കുന്ന ചൂടേറിയ കാലാവസ്ഥയെ കുറിച്ച്.
5: ഇല്ല, എന്താ പത്രത്തില്?
4: ആ എൽനിനോ ആണെന്ന്.
5: എൽനിനോയോ? അതെന്താ?
4: എന്തോ ചൂട് കൂടിയ വരൾച്ച ഉണ്ടാകുന്ന എന്തോ ഒരു സംഗതിയാ.
5: അയ്യോ, അപ്പൊ എന്റെ ചെടികൾക്കും അത് ബാധകമായിരിക്കുമല്ലോ. ഇനി എന്തു ചെയ്യും?
4: റേഡിയോയിൽ എൽനിനെ കുറിച്ചൊരു പരിപാടി ഉണ്ടെന്ന് കേട്ടായിരുന്നു. നമുക്കതൊന്ന് കേട്ടു നോക്കാം.
3: ആഗോള കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന എൽനിനോ പ്രതിഭാസം വരും മാസം

0: ഗുണങ്ങളിൽ കൂടുതൽ ശക്തിപ്പെട്ട് അതിശക്തമായ നിലയിലെത്താൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ കാർഷിക മേഖലയിൽ കാലാവസ്ഥാ അധിഷ്ഠിത മുൻകരുതലുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ലോക കാലാവസ്ഥാ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് ഞാറ്റുവേലയിൽ എൽ നിനോയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ മെറ്റീരിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് ഹെഡ് ശ്രീമതി ലിനിത നായർ.
1: ഈ അടുത്ത കാലത്തായി നാം ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു വാക്കാണ് എല്ലിനോ. ചൂട് കൂടിയാലും മഴ കുറഞ്ഞാലും നാം എല്ലിനെക്കുറിച്ച് സംസാരിക്കുന്നു. എന്താണ് എല്ലിനോ? പസഫിക് സമുദ്രത്തിലെ മധ്യകിഴക്കൻ ഭാഗങ്ങളിൽ ഉപരിതല ജലം സാധാരണയിൽ കൂടുതലായിട്ട് ചൂടാവുന്ന ആ ഒരു പ്രതിഭാസമാണ് എല്ലിനോ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കേൾക്കുമ്പോൾ ദൂരെ എവിടെയോ നടക്കുന്നൊരു സംഭവമായിട്ട് തോന്നുമെങ്കിലും ഇത് ഇന്ത്യയിലുള്ള മൺസൂണിനെ ബാധിക്കുന്നു. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള കാലാവസ്ഥയെ ഇത് ബാധിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കൃഷിരീതിയെല്ലാം ഇടവപ്പാതിയെയും തുലാവർഷവും ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഇത് 2026 ഒരു എല്ലിനോ വർഷമായതുകൊണ്ട് നമുക്ക് സാധാരണയിലും കിട്ടേണ്ട മഴയെക്കാലും ഒരു 27% വരെ കേരളത്തിൽ മൊത്തം മഴയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇടുക്കി വയനാട് ജില്ലകളിലാണ് ഇത് പ്രകടമായി നമുക്ക് ഈ മഴക്കുറവ് കണ്ടുവരുന്നത്.
2: എൽ നിനോ കേരളത്തിലെ കൃഷിയെ എങ്ങനെയാണ് ബാധിക്കുന്നത്?
1: നമുക്കറിയാം, നമ്മുടെ കൃഷിരീതികളിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന നെൽകൃഷി മഴയെ ആശ്രയിച്ചുള്ള നെൽകൃഷി ആയതുകൊണ്ട് ജലക്ഷാമം വന്നാലും വിത്ത് വിതയ്ക്കൽ വൈകിയാലും അത് ചെടികളുടെ വളർച്ചയെ ബാധിക്കുന്നു.
2: ഇത് ചെറുക്കാനായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും?
1: ഇപ്പോൾ വരൾച്ച ചെറുക്കാനായിട്ട് നമ്മൾ അത് ചെറുക്കാനുള്ള ശേഷിയുള്ള കുറഞ്ഞ മൂപ്പുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കാം. പിന്നെ സാധാരണ നമ്മൾ നെൽകൃഷി ചെയ്യുന്നത് വെള്ളം കെട്ടിനിർത്തിയാണ്. അപ്പം ഈ എല്ലിന വർഷത്തിൽ മഴ കുറവായതുകൊണ്ട് നമുക്ക് അങ്ങനെ വെള്ളം കെട്ടിനിർത്തി കൃഷി ചെയ്യുന്നതിന് പകരം മണ്ണുണങ്ങുന്നതിനനുസരിച്ചിട്ട് മാത്രം നനയ്ക്കുക. അപ്പം അതിനുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് എന്നാണ് രീതി പറയുന്നത്. അത് സ്വീകരിക്കുക. പിന്നെ നമ്മുടെ പ്രധാന വിളകളായ തെങ്ങ്, കവുങ്ങ് ഇതൊക്കെ നമുക്കറിയാം, ചൂട് കൂടുമ്പോഴും മഴ കുറയുമ്പോഴും കായ് പൊഴിച്ചിലുണ്ടാവുന്നു. അപ്പം അതിനുവേണ്ടി നമ്മൾ തടത്തിൽ ഈർപ്പം നിലനിർത്തുക. അപ്പം അതിനുവേണ്ടി ഇതൊക്കെ സാധാരണയായിട്ട് കൃഷിക്കാർ ചെയ്യുന്നു വരുന്ന കാര്യം തന്നെയാണ്. പച്ചില വളങ്ങൾ വളർത്തുക, പുതയിടുക, ഇതെല്ലാം ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനമായ നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളായിട്ടുള്ള ഏലവും കുരുമുളകും. അപ്പം മഴ കുറഞ്ഞു കഴിഞ്ഞാലും ചൂട് കൂടിയാലും നമുക്കറിയാം ഇതൊക്കെ പൂവിടുന്ന സമയത്ത് കടുത്ത ചൂട് വന്നു കഴിഞ്ഞാൽ വിളവ് വൻതോതിൽ കുറയും. അപ്പം ഇത് നമുക്ക് പ്രതിരോധിക്കാനായിട്ട് ചപ്പുചോറുകളും ഉണങ്ങിയ ഇലകളും എല്ലാം ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക. പിന്നെ തുള്ളിനിന പോലെ മൈക്രോ ഇറിഗേഷൻ രീതികൾ നമ്മൾ സ്വീകരിക്കുക. ഇതുപോലെ തന്നെ നമുക്ക് പച്ചക്കറി കൃഷിയിലും ജലക്ഷാമം കാരണം ചെടികൾ ഉണങ്ങുകയും വിളവ് കുറയുകയും ചെയ്യുന്നു. പിന്നെ ഉള്ളത് റബ്ബർ. ഇപ്പം നമുക്കറിയാം വരൾച്ച കാരണം ടാപ്പിംഗ് ദിനങ്ങൾ കുറയുന്നു, പാൽ ഉൽപ്പാദനം കുറയുന്നു.
2: എൽ നിനോയെ പ്രതിരോധിക്കാനായി കർഷകർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും?
1: ഒന്ന്, ജലസംരക്ഷണം. നമുക്ക് നല്ല മഴ കിട്ടുന്ന വർഷങ്ങളിൽ മഴവെള്ളം സംഭരിക്കുക. സംഭരണികൾ, കുളങ്ങൾ, ചെക്ക് ഡാമുകൾ എന്നിവ നിർമ്മിച്ച് കിട്ടുന്ന ജലം മുഴുവൻ നമ്മൾ സംഭരിക്കുക. പിന്നെ ഉള്ളത് ഡ്രിപ്പ് ഇറിഗേഷൻ പോലുള്ള തുള്ളിനന, അല്ലെങ്കിൽ നമ്മൾ മൈക്രോ ഇറിഗേഷൻ ആയിട്ടുള്ള മെത്തഡോളജി ഉപയോഗിക്കുക. അതൊരു 30-50% വരെ നമുക്ക് ജലം ലാഭിക്കുവാൻ സാധിക്കും. പുതയിടൽ നടത്തി മണ്ണിലെ ജലാംശം നിലനിർത്താൻ സാധിക്കുക. പിന്നെ ഉള്ളത് വിള തിരഞ്ഞെടുപ്പും അതിൻ്റെ ക്രമീകരണവും. എല്ലിനോ വർഷമായതുകൊണ്ട് സാധാരണയിലും കുറവ് മഴ ലഭിക്കുന്നതുകൊണ്ട് വരൾച്ചയെ പ്രതിരോധിക്കുന്ന കുറഞ്ഞ കാലയളവിൽ വിളവെടുക്കാൻ സാധിക്കുന്ന ഇനങ്ങൾ തിരഞ്ഞെടുക്കുക. അതുപോലെ മഴ കുറവുള്ള വർഷങ്ങളിൽ നമ്മൾ സാധാരണ വിളകൾക്ക് പകരം ചെറുധാന്യങ്ങൾ പരിഗണിക്കാനെ കുറിച്ച്. പിന്നെ നമ്മൾ വിതയ്ക്കുന്ന സമയത്ത് മുമ്പ് തന്നെ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ അനുസരിച്ച് നമ്മൾ വിതയ്ക്കൽ ക്രമീകരിക്കാം.
2: ഇതുമായി ബന്ധപ്പെട്ട് മണ്ണ് പരിപാലനം നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും?
1: കടുത്ത വേനൽ സമയത്ത് ഈർപ്പമില്ലാത്തത് കൊണ്ട് നമ്മൾ രാസവളങ്ങൾ കഴിവതും ഒഴിവാക്കുക. ജൈവവളോ ചാണകപ്പൊടിയോ പച്ചിലവളോ അങ്ങനത്തെ മണ്ണിൻ്റെ ജലം പിടിച്ചു നിർത്താൻ ശേഷിയുള്ള രീതികൾ സ്വീകരിക്കുക നമ്മൾ. പിന്നെ ഉള്ളത് വിള ഇൻഷുറൻസ്. നമുക്ക് നിലവിൽ പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജന, പിന്നെ വിള ഇൻഷുറൻസുകൾ, റീസ്ട്രക്ചേർഡ് വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് ഇതെല്ലാം നിലവിലുണ്ട്. അപ്പം അതിലേക്ക് കൂടുതൽ കർഷകർ വരിക. പിന്നെ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ വളരെയധികം ശ്രദ്ധിക്കുക. കേന്ദ്ര കാലാവസ്ഥ വകുപ്പും കാർഷിക സർവകലാശാലയും ചേർന്ന് നൽകുന്ന ഒരു കാർഷിക കാലാവസ്ഥ മുന്നറിയിപ്പുകൾ നമ്മൾ ബുള്ളറ്റിൻ എന്നാണ് പറയുന്നത്. അതെല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും കാർഷിക സർവകലാശാലയിൽ നിന്ന് കർഷകർക്ക് കൊടുത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ എല്ലിന വർഷങ്ങളിൽ മഴയുടെ അളവ് കുറയുന്നതും ചൂട് കൂടുന്നതും കാരണം നമ്മുടെ വിതയ്ക്കുന്ന പ്രക്രിയ, ജലസേചനം, വളപ്രയോഗം, കീടനിയന്ത്രണം ഇതെല്ലാം

എല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ബുള്ളറ്റിനുകൾ പരിശോധിച്ചതിന് ശേഷം മാത്രം കർഷകർ തീരുമാനം എടുക്കുക. അപ്പോൾ ഈ ബുള്ളറ്റിനുകളും ഈ നിർദ്ദേശങ്ങളും ലഭിക്കുന്നതിനായിട്ട് നമുക്ക് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിൻ്റെ മൊബൈൽ ആപ്പായ മേഘദൂത് ഉണ്ട്. അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഈ വിവരങ്ങളെല്ലാം നമുക്ക് മേഘദൂത് ആപ്പിൽ നിന്ന് കിട്ടും. പിന്നെ ഇതുകൂടാണ്ട് തീവ്ര കാലാവസ്ഥ സംഭവങ്ങൾക്ക് കൊടുക്കുന്നതിനായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ബേസ്ഡ് അഡ്വൈസറികളും കാർഷിക സർവകലാശാല നൽകുന്നുണ്ട്. ഇതുപോലെയുള്ള തീവ്ര കാലാവസ്ഥ സംഭവങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയങ്ങളിൽ നമുക്ക് മഴ കുറവോ ഉഷ്ണതരംഗമോ ചുഴലിക്കാറ്റൊക്കെ വരുന്ന ആ സമയങ്ങളിൽ നമ്മൾ ഈ ഇമ്പാക്റ്റ് ബേസ്ഡ് ഫോർകാസ്റ്റ് അഡ്വൈസറികളും കൊടുക്കാറുണ്ട്. കർഷകർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് സാധാരണ നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ തന്നെയാണ്, സംയോജിത കൃഷി രീതികൾ സ്വീകരിക്കുക, ഒറ്റ വിളയ്ക്ക് പകരം നമ്മൾ സമ്മിശ്ര കൃഷിക്ക് മുൻതൂക്കം നൽകുക, തണൽ വൃക്ഷങ്ങൾ നടുന്നത് മൂലം നമുക്ക് ആ സൂക്ഷ്മ കാലാവസ്ഥ മെച്ചപ്പെടുത്താൻ സാധിക്കും. ചുരുക്കത്തിൽ എല്ലിന് ഒരു സ്വാഭാവിക കാലാവസ്ഥ പ്രതിഭാസമാണെങ്കിലും മുൻകൂട്ടിയുള്ള അതിൻ്റെ അറിവും ആസൂത്രണവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ദോഷഫലങ്ങൾ ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ജലസംരക്ഷണം, അനുയോജ്യമായ വിളകൾ, മണ്ണ് പരിപാലനം, കാർഷിക ഉപദേശങ്ങൾ അത് പിന്തുടരുക എന്നിവയിലൂടെ മാത്രമേ കർഷകർക്ക് കാലാവസ്ഥാ വ്യതിയാനത്തിനെ ഫലപ്രദമായി അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ.

2027 ഫെബ്രുവരി വരെ എൽ നിനോ തുടരാൻ സാധ്യതയെന്ന് ലോക കാലാവസ്ഥാ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എൽ നിനോ ഈ വർഷം അവസാനത്തോടെ അതിശക്തമായ നിലയിലെത്തി പരമാവധി തീവ്രത കൈവരിക്കുമെന്നും അതിന്റെ കാലാവസ്ഥാ പ്രത്യാഘാതങ്ങൾ 2027 തുടരാമെന്നുമാണ് വിലയിരുത്തൽ. ശക്തമായ എൽ നിനോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയുടെ വിതരണത്തിലും താപനിലയിലും അന്തരീക്ഷ സഞ്ചാരത്തിലും കാര്യമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും വരൾച്ച, അതിതീവ്ര മഴ, വെള്ളപ്പൊക്കം, ഉഷ്ണതരംഗങ്ങൾ തുടങ്ങിയ തീവ്ര കാലാവസ്ഥാ സംഭവങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യാം. മുന്നൊരുക്കങ്ങൾ ശക്തമാക്കി എൽ നിനോയെ നമുക്ക് അതിജീവിക്കാം. എൽ നിനോയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ പങ്കുവച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ മെറ്റീരിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് ഹെഡ് ശ്രീമതി ലിനിത നായർ.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: കതിരി വിരിയുന്നു വിദ്യാലയങ്ങളിൽ. സംസ്ഥാനത്തെ 500 വിദ്യാലയങ്ങളിൽ ഭക്ഷ്യസുരക്ഷ, പരിസ്ഥിതി സംരക്ഷണം, സുസ്ഥിര വികസനം എന്നിവ വിദ്യാർത്ഥികളിൽ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് കൃഷിവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ കതിര് വിദ്യാർത്ഥി കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കുന്നു. കാർഷിക സാങ്കേതിക വിദ്യ, പാരമ്പര്യ കാർഷിക അറിവ്, നവീന ആശയങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം, ഗ്രാമീണ വികസനം എന്നിവയെ ഏകോപിപ്പിച്ച് വിദ്യാർത്ഥികളെ ഭാവിയിലെ ഉത്തരവാദിത്തമുള്ള പൌരന്മാരാക്കി വളർത്തുക എന്നതാണ് കതിരിന്റെ ദൌത്യം. സംസ്ഥാനത്തെ 500 സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലാണ് ക്ലബ്ബ് രൂപീകരിക്കുന്നത്. വിദ്യാഭ്യാസ കാലത്ത് തന്നെ വിദ്യാർത്ഥികളിൽ കാർഷിക അഭിരുചി, കൃഷിയോടുള്ള താൽപര്യം, പ്രകൃതി സൌഹൃദ ജീവിതശൈലി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് കതിര് കാർഷിക ക്ലബ്ബുകളിലൂടെ ലക്ഷ്യമിടുന്നു. ഭാവിയിൽ ഭക്ഷ്യസുരക്ഷയുടെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും പ്രാധാന്യം

ത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാൻ ഈ ക്ലബ്ബുകളിലൂടെ സാധ്യമാകുന്നു. പാരമ്പര്യവും ആധുനികതയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള കാർഷിക പഠനം പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷ്യസുരക്ഷ, പരിസ്ഥിതി സംരക്ഷണം, ജൈവ വൈവിധ്യ സംരക്ഷണം എന്നിവയിൽ അറിവ് വർദ്ധിപ്പിക്കുക, ജൈവകൃഷി, പ്രകൃതി കൃഷി, സുസ്ഥിര കൃഷി എന്നിവ പരിചയപ്പെടുത്തുക, രാസവളങ്ങൾ, ജൈവവളങ്ങൾ എന്നിവയുടെ സന്തുലിത ഉപയോഗരീതികൾ പരിചയപ്പെടുത്തുക, പുതുതലമുറയെ ലഹരിക്ക് അടിമപ്പെടാതെ സംരക്ഷിക്കുക, വിദ്യാർത്ഥികളിൽ അധ്വാനശീലവും നല്ല വ്യായാമശീലങ്ങളും സൃഷ്ടിച്ച് ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുക, കുട്ടികൾക്കിടയിലുണ്ടാകുന്ന മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിലൂടെ അവർക്കിടയിലെ സൗഹൃദം, ആശയവിനിമയം പങ്കുവയ്ക്കൽ മുതലായവ ദൃഢമാക്കുക, കുട്ടികൾ സ്വന്തമായി ഉത്പാദിപ്പിക്കുന്ന പോഷകഗുണമുള്ള പച്ചക്കറികൾ വിറ്റഴിക്കുന്നതിന് അധ്യാപകരെയും ക്ലബ് അംഗങ്ങളായ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാട്സാപ്പ് മുഖേനയുള്ള മിനി മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ സജ്ജമാക്കുക, പോഷകമൂല്യമുള്ള കൂൺ വളർത്തൽ, പുഷ്പകൃഷി, ഔഷധ സസ്യകൃഷി എന്നിവ കുട്ടികൾക്കിടയിൽ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് കതിര് കാർഷിക ക്ലബ്ബുകളിലൂടെ ലക്ഷ്യമിടുന്നത്. കൂടാതെ പ്രിസിഷൻ ഫാമിംഗ്, ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, ലംബകൃഷി തുടങ്ങിയ നവീന കൃഷിരീതികൾ പരിചയപ്പെടുത്തുക, കാർഷിക മേഖലയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലുള്ള ബോധവൽക്കരണം നടപ്പിലാക്കുക തുടങ്ങിയവയും കതിര് കാർഷിക ക്ലബ്ബുകളിലൂടെ ലക്ഷ്യമിടുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ശ്രോതാക്കൾ കേട്ടത് സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെ കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
2: കയർ ഉദ്യമി യോജന എന്നത് വ്യവസായ മന്ത്രാലയത്തിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്ര പദ്ധതിയാണ്. കയർ ഉദ്യമി യോജന 10 ലക്ഷം രൂപ വരെ ചെലവുള്ള കയർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പദ്ധതിയാണ്. കൂടാതെ ഒരു ഘട്ടം പ്രവർത്തന മൂലധനവും ഇതിനോടൊപ്പം ഉണ്ടായിരിക്കും. പ്രവർത്തന മൂലധനം പദ്ധതി ചെലവിന്റെ 25% കവിയാൻ പാടില്ല. പ്രവർത്തന മൂലധനം സബ്സിഡിക്കായി പരിഗണിക്കുകയില്ല. കയർ ഉദ്യമി യോജനയുടെ പ്രയോജനങ്ങൾ. 1. കയർ ഉദ്യമി യോജന രാജ്യത്തിനകത്ത് ചെറുകിട കയർ ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. 2. 10 ലക്ഷം വരെയുള്ള പദ്ധതികൾക്കാണ് സഹായം ലഭിക്കുക. 5% മാത്രമാണ് സംരംഭകൻ വഹിക്കേണ്ടത്. 3. ആകെ പദ്ധതി ചെലവിന്റെ 40% സബ്സിഡിയായി ലഭിക്കും. എന്നാൽ പ്രവർത്തന മൂലധനം സബ്സിഡിയിൽ ഉൾപ്പെടില്ല. 4. പദ്ധതി

0: 55% വായ്പയായി ലഭിക്കുന്നു. ഇത് ഗഡുക്കളായാണ് വിതരണം ചെയ്യുന്നത്. 5. തിരിച്ചടവിനുള്ള കാലാവധി 7 വർഷം വരെ ആണ്. കയർ ഉദ്യമ യോജന പ്രകാരം വായ്പ നൽകുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതിന്റെ 2nd ഷെഡ്യൂളിൽ പെടുത്തിയിട്ടുള്ള എല്ലാ വാണിജ്യ ബാങ്കുകളും. 2. എല്ലാ പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും. 3. SC ST OBC ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനുകൾ വഴിയും ധനസഹായം ലഭിക്കും. MSME ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫണ്ടിലെ അംഗവായ്പാ സ്ഥാപനങ്ങളും സഹകരണ ബാങ്കുകൾ തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളും കയറുദ്യമ യോജന പ്രകാരം വായ്പ നൽകുന്ന സ്ഥാപനങ്ങളാണ്. കയറുദ്യമ യോജന പ്രകാരം നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ഈടായി സമർപ്പിക്കേണ്ടതില്ല എന്ന സവിശേഷതയും ഉണ്ട്. ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകുവാനുള്ള ഫോറം ഇനി പറയുന്ന സ്ഥാപനങ്ങളിൽ ലഭ്യമാണ്: കയർ ബോർഡ് ഓഫീസ്, ജില്ലാ വ്യവസായ കേന്ദ്രം, കയർ പ്രോജക്ട് ഓഫീസ്, പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ, കയർ ബോർഡ് അംഗീകാരമുള്ള നോഡൽ ഓഫീസുകൾ. ഇതുകൂടാതെ കയർ ബോർഡ് വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്തും ഉപയോഗിക്കാവുന്നതാണ്. ഔദ്യോഗിക പോർട്ടലിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അപേക്ഷകർ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ ലോഗിൻ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം ആവശ്യമായ വിശദാംശങ്ങളും രേഖകളും സമർപ്പിക്കുക. ആവശ്യമുള്ള രേഖകൾ ഇവയൊക്കെയാണ്: 1. സ്കീം സഹായത്തിനായുള്ള നിർദ്ദിഷ്ട അപേക്ഷാ ഫോം. 2. യൂണിറ്റ് സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുവിന്റെ ഉടമസ്ഥാവകാശ രേഖയുടെ പകർപ്പ്. 3. കയർ വ്യവസായ പരിചയത്തിന്റെ തെളിവ്. 4. കയർ ബോർഡിൽ നിന്ന് ലഭിച്ച പരിശീലനത്തിന്റെ തെളിവ്. 5. ഇൻവോയ്സ് സഹിതം വാങ്ങാൻ നിർദ്ദേശിച്ചിരിക്കുന്ന യന്ത്രങ്ങൾ. 6. ജില്ലാ വ്യവസായ കേന്ദ്രം നൽകുന്ന വ്യാവസായിക സ്ഥാപന സർട്ടിഫിക്കറ്റ്. 7. ചാർട്ടേഡ് എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തിയ വർക്ക്ഷെഡ് നിർമ്മാണത്തിനുള്ള പ്ലാനും എസ്റ്റിമേറ്റും. 8. നിർദ്ദിഷ്ട പ്രോജക്റ്റിന്റെ പ്രോജക്ട് പ്രൊഫൈൽ. 9. SC ST വിഭാഗക്കാരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ്. 10. മറ്റേതെങ്കിലും പിന്തുണയ്ക്കുന്ന രേഖകൾ ആവശ്യമെങ്കിൽ അവ. ഗുണഭോക്താവ് ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങൾ: യന്ത്രങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ കൃത്യമായി പരിപാലിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക. കയർ ബോർഡിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ ഒരു സ്ഥലത്ത് പ്രവർത്തിച്ചു തുടങ്ങിയ യൂണിറ്റ് അവിടെ നിന്ന് മാറ്റാതിരിക്കുക. കയർ ബോർഡ് അനുവദിക്കുന്ന ഗ്രാന്റ് തുകയിൽ കുറയാത്ത തുകയ്ക്ക് ഇൻഷുർ ചെയ്യുക. യൂണിറ്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ കയർ ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്കായി യൂണിറ്റ് ഏതു സമയത്തും ലഭ്യമാക്കുക. കുറഞ്ഞത് 5 വർഷമെങ്കിലും യൂണിറ്റ് പ്രവർത്തിപ്പിക്കുക. യൂണിറ്റിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കയർ ബോർഡും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും കാലാകാലങ്ങൾ പുറപ്പെടുവിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുക. ഈ വ്യവസ്ഥകൾ ഏതെങ്കിലും വിധത്തിൽ ലംഘിക്കപ്പെട്ടാൽ കയർ ബോർഡ് തീരുമാനിക്കുന്ന നിരക്കിൽ മുഴുവൻ സഹായവും പലിശ സഹിതം തിരിച്ചടയ്ക്കാൻ ഗുണഭോക്താവിന് ബാധ്യതയുണ്ട്. വീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടിയുണ്ടാകും.
1: ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: ആകാശവാണി ദി ന്യൂസ് റെഡ് ബൈ നിഷിത് കുമാർ. Prime Minister Narendra Modi today said India is emerging as a reliable destination for global manufacturing and is preparing to meet new challenges. Mr. Modi stated this while inaugurating the 5th edition of Semicon India at Yashobhoomi in New Delhi today. The Prime Minister highlighted the growing demand for artificial intelligence, saying the focus is now shifting beyond transistor size to overall system integration, including memory placement and heat management.
4: बीते एक दशक में भारत ने अपने ट्रांसमिशन नेटवर्क को भी एक्सपेंड किया है. साथियों, भारत में पावर इंफ्रास्ट्रक्चर का यह विस्तार हमारे सेमीकंडक्टर इकोसिस्टम के लिए भी एक बड़ी स्ट्रेंथ है. भारत हर वो कदम उठा रहा है जो हमें सेमीकंडक्टर इंडस्ट्री का एक प्रीफर्ड डेस्टिनेशन बनाए.
3: Later, addressing a press conference on the sidelines of the event, Electronics and Information Technology Minister Ashwini Vaishnaw said India's semiconductor design capabilities are recognized globally and Semicon 2.0 will focus on promoting semiconductor design companies in the country. The 3-day conference and exhibition bring together global semiconductor and electronics ecosystem to foster collaboration, drive innovation, strengthen manufacturing capabilities, attract investment, and develop future-ready

0: സമയം 6 മണി കഴിഞ്ഞ് 10:38. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം ലളിതഗാനം, 6:25 സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കിസാൻ വാണി, അക്വാപോണിക്സ് അറിയേണ്ടതെല്ലാം, ഡോക്ടർ അൻസാർ സിപിയുമായി അഭിമുഖം തിരുവനന്തപുരം റിലേ.
1: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
2: കുടുങ്ങി
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 മുതൽ 9 മണി വരെ.

0: FM ഈവനിംഗ്. ഇതിൽ സമകാലികം. മൂലംപിള്ളിയിൽ ആശ്വാസമെത്തിയോ. 7:55 ഒരിടത്തൊരിടത്ത്. മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യ കൃതികൾ. വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:00 ആകാശവാണി FM വാർത്തകൾ. ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. എ യങ് മൈൻഡ് ആൻഡ് AI ക്യാൻവാസ്. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംഗീതവും വീഡിയോയും നിർമ്മിക്കുന്ന ഈഥൻ ജോൺ റിജിനുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. തുടർന്ന് സേവന വാർത്തകൾ. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തച്ചൻ കുന്നസ്വരൂപം. 8:50 മഹിതം മലയാളം. തുടർന്ന് FM ഡയറിയിലെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 നാടകം. 7-ാമത്തെ ആത്മകഥ തിരുവനന്തപുരം റിലേ. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: പ്രകൃതിയുടെ രുചി. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിക്കുന്നത് വിദ്വൽ പ്രഭ. 6:00 ആകാശവാണി വാർത്തകൾ. ആകാശവാണി FM വാർത്തകൾ. അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 സ്പോൺസേഡ് പരിപാടി പൊപ്ര. തുടർന്ന് മഹിതം മലയാളം. ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ. ദീപസ്തംഭം മഹാശ്ചര്യം.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1-ാം സമ്മാനം 30 കോടി രൂപ. 2-ാം സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക. സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
0: 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരുന്നു. ഇതിൽ ഗാന്ധി ദർശനം, തുടർന്ന് രാഗലയം. 7:50 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തച്ചൻ കുന്നുസ്വരൂപം. തുടർന്ന് RCR കായം എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 രാജഗിരി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. 8:25 ഇന്ന് ഈ നിലയത്തിൽ നിന്ന്. തുടർന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്. തുടർന്ന് ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില. തുടർന്ന് ചിത്രമഞ്ജരി.
4: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
5: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
6: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
5: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ചിത്രമഞ്ജരി. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി FM വാർത്തകൾ. അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി FM വാർത്തകൾ. വാട്സപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 4:55 സേവന വാർത്തകൾ.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില.

0: 6:25 സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റീലെ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം, സമ്മിശ്ര കൃഷി ചെയ്യുന്ന ആമ്പല്ലൂർ സ്വദേശി വിജയൻ പിള്ളയുടെ കൃഷി അനുഭവങ്ങൾ, 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റീലെ, 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്, ഇതിൽ നിലവറ, 7:55 ഒരിടത്തൊരിടത്ത്, മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച, 8:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ശാസ്ത്രദീപ്തി, 8:05 തപസ്യ ഹോമിയോ ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
2: പരിപൂർണ പരിശോധിയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്നുസ്വരൂപം, 8:50 മഹിതം മലയാളം, തുടർന്ന് ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ, 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 9:30 സാഹിത്യ സുരഭി, എൻ രംഗൻ എഴുതിയ കഥ സുഭദ്രയുടെ നൊമ്പരം, സോണി വർഗീസ് വാരനാട്, സീന മാർട്ടിൻ എന്നിവരുടെ കവിതകൾ. 10:00 ഡോക്ടർ അനിത സെന്നിന്റെ ഹിന്ദുസ്ഥാനി സംഗീതം, ഓംകാർ ഗുൽവാടി തബല, ലിയാഖത്ത് അലിഖാൻ സാരംഗി, റോണു മജുംദാർ പുല്ലാങ്കുഴൽ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.
4: നാളെ രാവിലെ 7:00 സ്പോൺസേഡ് പരിപാടി.
0: ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മധുരം ഗീതം, ലളിതഗാനം. ജി വേണുഗോപാൽ പാടിയത്, എസ് രമേശൻ നായരുടെ വരികൾ, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: ജി വേണുഗോപാൽ ആലപിച്ച് ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. എസ് രമേശൻ നായരുടെ വരികൾ, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. മധുരം ഗീതം സമാപിച്ചു. സേവന വാർത്തകൾ. IHRD മലമ്പുഴ അപ്ലൈഡ് സയൻസ് കോളേജിൽ ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറുടെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 55% മാർക്കോടെയോ തത്തുല്യ ഗ്രേഡോടെയോ MSc ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ MTech, ഒപ്പം UGC നെറ്റ് അല്ലെങ്കിൽ PhD ആണ് യോഗ്യത. നാളെ രാവിലെ 10 മണിക്ക് എഴുത്തുപരീക്ഷയും അഭിമുഖവും നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0491-2-53-00-10 0491-2-53-00-10
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
0: അസാപ്പ് കേരളയുടെ ലക്കിഡി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് സംഘടിപ്പിക്കുന്ന ഡ്രോൺ പൈലറ്റ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. അവസാന തീയതി മറ്റന്നാളാണ്. 5 ദിവസത്തെ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നൽകുന്ന 25 കിലോഗ്രാം വരെ ഭാരമുള്ള ഡ്രോൺ ഉപയോഗിക്കാൻ ലൈസൻസ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9495-99-96-67 9495-99-96-67
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യ കുറിപ്പുകൾ
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15
2: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
5: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
4: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയുടെ കീഴിലുള്ള 15-ാം വാർഡിലേക്ക് സ്ഥിരം ആശാപ്രവർത്തകയെ നിയമിക്കുന്നു. 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള 25-നും 45-നും ഇടയിൽ പ്രായമുള്ള വിവാഹിതരായ സ്ത്രീകൾക്കാണ് അവസരം. ഉദ്യോഗാർത്ഥികൾ 15-ാം വാർഡിലെ സ്ഥിര താമസക്കാരായിരിക്കണം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പും സഹിതം നാളെ രാവിലെ 10 മണിക്ക് ആശുപത്രിയിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ഈ മാസം 23-ന് രാവിലെ 11 മണിക്ക് തൊടുപുഴ PWD റെസ്റ്റ് ഹൌസ് ഹാളിലാണ് മത്സരം. ഹൈസ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറിയിൽ നിന്നും 2 കുട്ടികൾ വീതമടങ്ങുന്ന 2 ടീമുകൾക്ക് 1 സ്കൂളിൽ നിന്ന് പങ്കെടുക്കാം.

0: അപേക്ഷകൾ ഈ മാസം 22 ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപായി ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 04862223444 04862223444
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത് ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
0: കടമ്പഴിപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ലബോറട്ടറി ടെക്നീഷ്യൻ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തും. BSc, MLT അല്ലെങ്കിൽ DMLT, പാരാമെഡിക്കൽ കൗൺസിൽ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് യോഗ്യത. 18 മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 23 ഉച്ചയ്ക്ക് 2 മണിക്ക് കടമ്പഴിപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ നേരിട്ട് പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 04662627276 റേഷൻ കാർഡിൽ മൊബൈൽ നമ്പർ ഉൾപ്പെടുത്താത്ത ഒറ്റപ്പാലം താലൂക്കിലെ കാർഡ് ഉടമകൾ 2 ദിവസത്തിനകം അത് രേഖപ്പെടുത്തണമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു. അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നേരിട്ടെത്തിയോ വിവരങ്ങൾ നൽകാം. മൊബൈൽ നമ്പർ ഇതുവരെ ലിങ്ക് ചെയ്യാത്ത ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് എല്ലാ റേഷൻ കടകളിലും ലഭ്യമാണ്. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടത്താറുള്ള സംഗീതോത്സവം, നൃത്തോത്സവം എന്നിവയ്ക്കുള്ള അപേക്ഷാ ഫോമുകൾ ദേവസ്വം ബുക്ക് സ്റ്റാൾ വഴി ഈ മാസം 20 വരെ വിതരണം ചെയ്യുന്നതാണ്. ഈ മാസം 25 പൂരിപ്പിച്ച് തിരികെ നൽകേണ്ടതുമാണ്. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ഇനി 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
0: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾക്കിടയിലും രാജ്യം 7.8% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറാതെ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് സ്വാഭാവിക മരണം സംഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ. കോവിഡ് ബാധിച്ച് പ്രധാന വരുമാനദായകർ മരിച്ച BPL കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക സഹായ പദ്ധതിക്ക് 9.96 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിലും രാജ്യം 7.8% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ സെമി കണ്ടക്ടർ മേഖല അതിവേഗം വികസിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
2: മൊഹാലി, സൂററ്റ് എന്നിവിടങ്ങളിൽ 2 സെമി കണ്ടക്ടർ വാണിജ്യ ഉൽപ്പാദന പ്ലാന്റുകളിൽ പ്രവർത്തനം ആരംഭിച്ചതായും ഇതുവരെ 12 ചിപ്പ് നിർമ്മാണ പദ്ധതികൾക്ക് അനുമതി നൽകിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 പദ്ധതിക്ക് $13.5 ബില്യൺ നീക്കിവച്ചതായി ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി, ജപ്പാനിലെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഇന്ത്യയുടെ സോവറൻ റേറ്റിംഗ് ഉയർത്തിയതായും വ്യക്തമാക്കി.
3: ഭാരത് കി ക്വാർട്ടർലി GDP റിപ്പോർട്ട് ആയി ഓർ ഇസ് ചലഞ്ചിംഗ് പീരിയഡ് മേ ഭീ ഭാരത് നെ 7.8% ഗ്രോത്ത് ഹാസിൽ കർക്കെ ദിഖായി ഹൈ.
2: 3 ദിവസം നീളുന്ന സെമികോൺ ഇന്ത്യ മേളയിൽ 600 ലധികം പ്രദർശകരും 300 ഓളം അന്താരാഷ്ട്ര കമ്പനികളും 40 ലധികം രാജ്യങ്ങളിൽ

0: എന്നുള്ള പ്രതിനിധി സംഘങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാന് ഇന്നു മുതൽ തുടക്കമായി. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. എളമക്കര ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ ജന്മഭൂമി സംഘടിപ്പിക്കുന്ന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെയാണ് നിയന്ത്രണം. രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്വച്ഛതാഹി സേവാ ക്യാമ്പയിൻ 2026 തുടക്കമായി. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച സ്വച്ഛതാഹി സേവ 2026 പ്രചാരണം തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രാക്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ പ്രവർത്തനങ്ങളിൽ റെയിൽവേ ജീവനക്കാരും യാത്രക്കാരും പങ്കാളികളാകണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ചടങ്ങിൽ സ്വച്ഛതാ പ്രതിജ്ഞ എടുത്തു. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറാതെ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിൽ കേരളത്തിന് തടസ്സമാകുന്നത് സ്ഥലലഭ്യതയാണെന്ന് മനസ്സിലാക്കി അസറ്റ് മാപ്പിംഗ് രജിസ്ട്രി തയ്യാറാക്കുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായത്തിനായി സംസ്ഥാന സർക്കാർ 9.96 കോടി രൂപ അനുവദിച്ചു. കോവിഡ് ബാധിച്ച് പ്രധാന വരുമാനദായകർ മരിച്ച ബിപിഎൽ കുടുംബങ്ങൾക്കാണ് ധനസഹായം. ഇത്തരം കുടുംബങ്ങൾക്ക് ബാങ്ക് അക്കൌണ്ട് വഴി പ്രതിമാസം 5000 രൂപ വീതം 3 വർഷത്തേക്ക് നൽകുന്നതാണ് പദ്ധതി. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് സ്വാഭാവിക മരണം സംഭവിച്ചാലും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ. മത്സ്യമേഖലയിലെ ബോട്ടുടമകളുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രി പുതിയ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചത്. പുതിയ പദ്ധതി നിലവിൽ വരുന്നതോടെ മുഴുവൻ അംഗീകൃത മത്സ്യത്തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് പുതുതായി 5 ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രങ്ങൾ കൂടി ആരംഭിക്കുമെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. സർക്കാർ സർവീസുകളിൽ ന്യൂനപക്ഷ യുവജനങ്ങളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇടവ, താനൂർ, ഗുരുവായൂർ, വെള്ളമുണ്ട, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ പരിശീലന കേന്ദ്രങ്ങൾ അടുത്തയാഴ്ചയോടെ പ്രവർത്തനം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി സായന്തനം പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. തിരുവനന്തപുരത്ത് നടന്ന 2026-27 സംസ്ഥാന നാഷണൽ സർവീസ് സ്കീം ഉപദേശക സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കണ്ണൂർ ജില്ലാതല പട്ടയമേള നാളെ നടക്കും. മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: ഭൂമിയുടെ അവകാശം അർഹരായവരുടെ കൈകളിലേക്ക് എന്ന ആശയം മുൻനിർത്തി സംഘടിപ്പിക്കുന്ന മേളയിൽ 1845 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുക. 1792 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയവും 53 ദേവസ്വം പട്ടയങ്ങളും ഇതിലുൾപ്പെടും. ആറളം അയ്യങ്കുന്ന് വില്ലേജുകളിലെ ഉന്നതികളിലെ കുടുംബങ്ങൾക്കുള്ള 169 ഉന്നതി പട്ടയങ്ങളും ചടങ്ങിൽ മന്ത്രി വിതരണം ചെയ്യും. പട്ടയ വിതരണത്തിന് 14 കൌണ്ടറുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു.
1: സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞജാഗ്രതയാണ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ രണ്ട് മത്സരങ്ങളിലും വിജയം നേടി ഇന്ത്യ ഇതിനകം പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിനുള്ള ടിക്കറ്റ് വിൽപ്പന ഇന്ന് നടക്കും. ഈ മാസം 27 മത്സരം. വിദ്യാർത്ഥികൾക്ക് പ്രത്യേക നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാകും. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ DGP ടോമിൻ തച്ചങ്കരിക്ക് 4 വർഷം തടവും 30.84 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് കോട്ടയം വിജിലൻസ് കോടതി. ഔദ്യോഗിക പദവിയിലിരിക്കെ 2003 ജനുവരി മുതൽ 2007 ജൂലൈ വരെയുള്ള കാലയളവിൽ 64.70 ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് വിജിലൻസ് കണ്ടെത്തിയത്. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ അറസ്റ്റിലായ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിനെ സുൽത്താൻ ബത്തേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ കോടതിയിൽ ഹാജരാക്കി. ഇന്ന് ഉച്ചയോടെയാണ് കൊച്ചിയിൽ നിന്ന് ആന്റോയെ വയനാട്ടിൽ എത്തിച്ചത്. സംസ്ഥാനത്ത് ഇനി ഏക അധ്യാപക വിദ്യാലയങ്ങളില്ല. നിലവിലെ 8 ഏകാധ്യാപക വിദ്യാലയങ്ങളെ LP സ്കൂളുകളായി ഉയർത്തി സർക്കാർ ഉത്തരവിറക്കി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിദ്യാഭ്യാസം

0: വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സാമൂഹിക സംരംഭകത്വ കോൺക്ലേവ് ഈ മാസം 30 മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കോൺക്ലേവിനോടനുബന്ധിച്ച് നടക്കുന്ന വനിതാ സ്റ്റാർട്ടപ്പ് സെല്ലിന്റെ ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. സ്റ്റാർട്ടപ്പ് സാക്ഷരതാ ക്യാമ്പയിന്റെ ആദ്യ പതിപ്പും കോൺക്ലേവിന്റെ ഭാഗമായി ആരംഭിക്കും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെ എസ് ഇ ബി. രാത്രി 12:45 വരെയാണ് നിയന്ത്രണം. അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കുന്ന ഇന്റർനാഷണൽ നേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ലോഗോ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. കേരളത്തിലെ സസ്യജീവജാലങ്ങളെ കോർത്തിണക്കുന്ന ലോഗോ നിർമ്മിച്ചത് പ്രമുഖ മലയാളി ഡിസൈനറായ അഭിലാഷ് ചാക്കോയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിൽ അവബോധം വളർത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെയും ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടന്ന മാധ്യമശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 21 നഷ്ടത്തിൽ 74,314, നിഫ്റ്റി 53 ഉയർന്ന് 23,270 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 440 രൂപ കുറഞ്ഞ് 1,12,080 രൂപയായി. 14,010 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. പുതിയ പരിഷ്കാരങ്ങളിലൂടെ കെഎസ്ആർടിസിയെ വളർച്ചയുടെ പാതയിലേക്ക് നയിക്കുകയാണെന്ന് മന്ത്രി സി പി ജോൺ. മൂലധന ചെലവ് കുറച്ചും സർവീസുകൾ കൂട്ടിയും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തേടിയും കെഎസ്ആർടിസിയെ നവീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചു. വയനാട്ടിൽ ഭൂമി പദ്ധതിയുടെ ഭാഗമായി ഡിസംബർ 19-20 തീയതികളിൽ ഭൂമി കോൺക്ലേവ് സംഘടിപ്പിക്കും. വയനാട്ടിലെ വികസന പ്രവർത്തനങ്ങളെ വിവിധ മേഖലകളുമായി ഏകോപിപ്പിക്കുന്ന സഹകരണ സംവിധാനമാണ് ഭൂമി പദ്ധതി. സർക്കാർ പ്രതിനിധികൾ, കോർപ്പറേറ്റ്, സി എസ് ആർ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ കോൺക്ലേവിൽ പങ്കെടുക്കും. പദ്ധതിയുടെ വെബ് പ്ലാറ്റ്ഫോം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്തെ 3 പ്രധാന ആരോഗ്യ സ്ഥാപനങ്ങളുടെ സമഗ്ര വികസനത്തിന് സമഗ്ര മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം ജനറൽ ആശുപത്രി, പേരൂർക്കട മാതൃകാ ജില്ലാ ആശുപത്രി, പേരൂർക്കട ഹാപ്പിനെസ് ആന്റ് വെൽനസ് സെന്റർ എന്നിവയുടെ വികസനത്തിന് ഇൻകെലിനാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വെല്ലുവിളികൾക്കിടയിലും രാജ്യം 7.8% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറാതെ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്വാഭാവിക മരണം സംഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ. കോവിഡ് ബാധിച്ച് പ്രധാന വരുമാനദായകർ മരിച്ച ബി പി എൽ കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക സഹായ പദ്ധതിക്ക് 9.96 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റും 17 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അരുൺ ആലാട്ട് പാടിയ ഗാനം. ചിത്രം തട്ടത്തിൻ മറയത്ത്. സംഗീതം ഷാൻ റഹ്മാൻ.

സദാനന്ദന്റെ സമയം എന്ന ചിത്രത്തിൽ വി ദേവാനന്ദ് ആലപിച്ച ഗാനം. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിതാര.

ചലച്ചിത്ര ഗാനങ്ങളിനി രാത്രി 10:30 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ സാമാന്യം വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കുറഞ്ഞ താപനില 24.4°C, കൂടിയ താപനില 32°C. കാലാവസ്ഥ അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:50 കിസാൻ വാണി കേൾക്കാം, തിരുവനന്തപുരം റിലേ.

0: വാണി.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിത്തിന്റെ മൂല്യം തിരിച്ചറിയണമെങ്കിൽ അത് വളക്കൂറുള്ള മണ്ണിൽ തന്നെ വീഴണം. പാറപ്പുറത്ത് വീണാൽ അത് നശിച്ചു പോകും. അതുപോലെ നിങ്ങളുടെ കഴിവിനെയും നന്മയെയും അംഗീകരിക്കുന്ന മനുഷ്യരുടെ കൂടെ മാത്രം നിൽക്കുക. ഈയൊരു നല്ല ചിന്തയോടെ ഇന്നത്തെ പരിപാടിയിലേക്ക് പോകാം. ഇനി പരിപാടിയിൽ അക്വാപോണിക്സ് അറിയേണ്ടതെല്ലാം. ഡോക്ടർ അൻസർ സീപ്പ് നടത്തുന്ന പ്രഭാഷണം, കമ്പോള വില നിലവാരം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പരിപാടി തുടങ്ങും മുമ്പ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതാണ്, എന്താണ് റബ്ബറിലെ ക്രൗൺ ബഡ്ഡിംഗ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
3: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
4: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
3: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.

0: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
2: മണ്ണും സ്ഥലവും വെള്ളവും പരിമിതമായി കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് കൃഷിയിൽ പുതിയ സാധ്യതകൾ തേടേണ്ടത് അനിവാര്യമാണ്. മത്സ്യകൃഷിയും പച്ചക്കറി കൃഷിയും ഒരുമിച്ച് ചെയ്യാൻ കഴിയുമോ? മണ്ണില്ലാതെ ചെടികൾ വളർത്തുന്നതിനൊപ്പം മത്സ്യങ്ങളെയും വളർത്തിയെടുക്കാൻ സാധിക്കുമോ? ഇതിന് ഉത്തരം നൽകുന്ന ഒരു നൂതന കൃഷിരീതിയാണ് അക്വാപോണിക്സ്. വീട്ടുമുറ്റത്തോ ടെറസിലോ ചെറിയൊരു യൂണിറ്റായി തുടങ്ങാൻ കഴിയുന്ന ഈ കൃഷിരീതി ഇന്ന് യുവാക്കളുടെയും നഗര കർഷകരുടെയും ഏറെ ശ്രദ്ധ നേടുകയാണ്. അപ്പോൾ എന്താണ് അക്വാപോണിക്സ്? എങ്ങനെയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്? എന്തൊക്കെ വിളകൾ വളർത്താം? എത്രമാത്രം ചെലവ് വരും? അക്വാപോണിക്സ് വരുമാനം കണ്ടെത്താൻ കഴിയുമോ? ഇത്തരം കാര്യങ്ങൾ നമുക്കിനി വിശദമായി അറിയാം. അക്വാപോണിക്സ് അറിയേണ്ടതില്ല. ഇതേക്കുറിച്ച് കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അൻസാർ സി പി സംസാരിക്കുന്നു.
3: അക്വാപോണിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് ഈ അക്വോ ആൻഡ് പോനോസ് എന്നുള്ള ഒരു രണ്ട് വാക്ക് എന്നാണ്. അതായത് അക്വാകൾച്ചറും അതിൻ്റെ കൂടെ തന്നെ പച്ചക്കറി കൃഷിയും ഒന്നിച്ച് നമുക്ക് കൃഷി ചെയ്യാവുന്ന ഒരു രീതി, അതാണ് ഈ അക്വാപോണിക്സ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുത്ത മത്സ്യകൃഷി പ്ലസ് പച്ചക്കറി കൃഷി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു റീസർക്കുലേറ്ററി സിസ്റ്റമാണ്. അതായത് റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റത്തിന് ഒരു ഉദാഹരണം കൂടിയാണ് അക്വാപോണിക്സ് എന്ന സിസ്റ്റം. കൂടാതെ നമുക്കതൊരു ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്നും കൂടി പറയാം. അതായത് സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ മത്സ്യങ്ങളുടെ വിസർജ്യത്തിൽ നിന്നും ഉണ്ടായി വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സസ്യത്തിനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് വലിച്ചെടുത്ത് കിട്ടുന്ന നല്ല ഫിൽട്ടർ ചെയ്ത വെള്ളം വീണ്ടും മത്സ്യകൃഷി ചെയ്യുന്ന ടാങ്കിലേക്ക് വീഴുന്ന ഒരു പ്രത്യേക സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അക്വാപോണിക്സ് കൃഷി രീതിയിലൂടെ ചെയ്തു വരുന്നത്. പ്രധാനമായിട്ടും ഇത് വാട്ടർ എത്രത്തോളം നമുക്ക് യൂസേജ് ചെയ്യാം, വെള്ളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുവാനുള്ള ഒരു രീതിയായിട്ടാണ് അക്വാപോണിക്സിനെ കാണുന്നത്. അതായത് പല വിവിധ രൂപത്തിലും നമ്മൾ മത്സ്യകൃഷി ചെയ്യുന്നുണ്ട്. ചിലതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മത്സ്യകൃഷി അല്ലെങ്കിൽ മറ്റു പച്ചക്കറി കൃഷിയാണെങ്കിലും ഒരു നേരം നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കുക, പിന്നെ അടുത്ത നേരം വീണ്ടും വെള്ളമൊഴിച്ചു കൊടുക്കുക, അങ്ങനെ ഡെയിലി റുട്ടീനായിട്ട് ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ് അത്. മത്സ്യകൃഷിയിലാണെങ്കിലും നമ്മൾ വെള്ളം ഒരു ടാങ്കിൽ വെള്ളം നിറക്കുക, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് കേടാവുന്ന സമയത്തോ അല്ലെങ്കിൽ അതിൽ അടിയിലുള്ള വെള്ളം വലിച്ചു കളഞ്ഞ് മാറ്റി കളയുന്നൊരു സിസ്റ്റം, അതാണ് അതിൽ വരുന്നത്. സാധാരണ ട്രഡീഷനിൽ വരുന്നത് എർത്തൻ ബോണ്ടുകളിലാണെങ്കിൽ പ്രധാനമായിട്ടും ആ മത്സ്യകൃഷി നടത്തുന്ന ആ വെള്ളം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ എയറേഷൻ അങ്ങനെയുള്ള സംവിധാനങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി നിർണ്ണയിക്കുകയാണ് കൂടുതൽ ചെയ്യുന്നത്. ക്വാളിറ്റി കൺട്രോൾ ചെയ്ത് കൃഷി ചെയ്യുന്ന രീതിയാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത്. അക്വാപോണിക്സില് ഈ പറഞ്ഞമാതിരി ഒരു സബ്മെർസിബിൾ മോട്ടർ ഉണ്ടാവും. ആ സബ്മെർസിബിൾ മോട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഈ മത്സ്യക്കുളങ്ങളിലെ ടാങ്കിലെ വെള്ളം നമ്മൾ പച്ചക്കറി ബെഡിലേക്ക് പമ്പ് ചെയ്യാണ്. ആ പച്ചക്കറി ബെഡിലേക്ക് പമ്പ് ചെയ്തതിന് ശേഷം ആ പച്ചക്കറി ബെഡുകളിൽ പച്ചക്കറികൾ നിറച്ചിരിക്കും. ആ പച്ചക്കറി ബെഡുകളിൽ ആ നിറച്ച പച്ചക്കറി തൈകളുടെ വേരുകൾ, ഇതിലെല്ലാം അടങ്ങിയ അമോണിയയുടെ കണ്ടന്റ്, അതുപോലെ മത്സ്യങ്ങൾക്ക് ഹാംഫുൾ ആയിട്ടുള്ള അമോണിയ പോലെയുള്ള അതിലെ കണ്ടന്റ് എല്ലാം മാറ്റി തിരിച്ച് നല്ല രീതിയിലുള്ള ഫിൽട്ടർ ചെയ്ത വെള്ളം തിരിച്ചു വീഴുന്ന രൂപത്തിലാണ് അക്വാപോണിക്സ് എന്ന സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും നമ്മുടെ തന്നെ വെള്ളത്തിന്റെ ഉപയോഗം കുറക്കുക, അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ചെയ്യുക. കൺട്രോൾഡ് കണ്ടീഷനാണ് ഇവിടെ. അതായത് ഒരു നമ്മൾ തന്നെ മാനുവലി ചെയ്യുന്ന രീതിയല്ലാണ്ട് നമ്മൾ ഈ സബ്മെർസിബിൾ പമ്പ് ഉപയോഗിച്ച്, ചില ആൾക്കാർ ടൈമർ വെക്കും, ചില ആളുകൾ ഫുൾ ടൈം ഈ സബ്മെർസിബിൾ പമ്പിലൂടെ ഓണാക്കി വെള്ളം ഫിൽട്ടർ ബെഡിലോട്ട് വരികയും അത് പിന്നീട് മത്സ്യ ടാങ്കിലേക്ക് വരുന്നതും ചെയ്യുന്ന രൂപത്തിലേക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യും. ചിലത് ടൈമർ വെച്ച് ഒരു 2 മണിക്കൂർ വർക്ക് ചെയ്യും, പിന്നെ 1/2 മണിക്കൂർ ഓഫ് ആവും. അങ്ങനെയും ചെയ്യുന്ന കൃഷി രീതിയാണ് ഈ പറഞ്ഞ അക്വാപോണിക്സ്. പല രീതിയിലുള്ള അക്വാപോണിക്സ് മെത്തേഡുകളുണ്ട്. അതായത് ചിലത് നമുക്ക് ഒരു ടാങ്ക് എടുക്കുകയും ആ ടാങ്കിന്റെ താഴെ മത്സ്യകൃഷിയുടെ ടാങ്ക് അതിന്റെ മുകളിലായിട്ട് നമുക്ക് പച്ചക്കറി ബെഡ്, അപ്പൊ ടാങ്കിന് നേരെ പച്ചക്കറി ബെഡിലോട്ട് പമ്പ്

മുമ്പ് ചെയ്ത് വെള്ളം കയറ്റുന്ന രൂപത്തിലുള്ള സിമ്പിളായിട്ടുള്ള സിസ്റ്റം, അത് നേരെ ഫിൽട്ടർ ചെയ്ത് വീണ്ടും വരുന്ന രൂപത്തിലുള്ളത്. പിന്നെ ന്യൂട്രിയന്റ് ഫിലിം ടെക്നിക് എന്നെല്ലാം പറഞ്ഞിട്ട് ചെറിയ നാരോ ചാനൽ കൂടിയെല്ലാം നമ്മൾ ഫിഷ് ടാങ്കിൽ നിന്നുള്ള വെള്ളം പി വി സി പോലുള്ള പൈപ്പിൽ ചെറിയ പോട്ടുകളിൽ ചെടികൾ വെക്കുകയും ആ പോട്ടുകളിൽ ചെടി ഇങ്ങനെ നിൽക്കുകയും അതിലൂടെ ഈ വെള്ളം നമ്മൾ മോട്ടർ വഴി പമ്പ് ചെയ്ത് തിരിച്ച് നമ്മുടെ കുളത്തിലേക്ക് വരുന്ന മറ്റൊരു രീതിയാണ് ന്യൂട്രിയന്റ് ഫിലിം ടെക്നിക്ക് പോലുള്ള. പിന്നെ ഡീപ്പ് വാട്ടർ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരിതുണ്ട്. ഡീപ്പ് വാട്ടർ കൾച്ചർ എന്ന് പറയുമ്പോൾ ഒരു ടാങ്കിന്റെ മുകളിൽ പൊങ്ങി നിൽക്കുന്ന തെർമോകോൾ വാസ് പോലുള്ള വസ്തുക്കൾ വെക്കുകയും അതിന്റെ അകത്ത് നമ്മളൊരു പോട്ട് വെച്ച് ആ പോട്ട് വെച്ച് അതിൽ ചെടി ചെയ്യുന്ന കൃഷി രീതിയാണ് ഈ പറഞ്ഞ ഡീപ്പ് വാട്ടർ കൾച്ചർ സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് വെർട്ടിക്കൽ ഫാമിംഗ് ആയിട്ട് അക്വാപോണിക്സ് ചെയ്യാം. അതായത് നമ്മളിപ്പം വെള്ളം പാരലാണ് ഒരു ഇതിന്റെ മുകളിൽ അക്വാ കൾച്ചർ ഫിഷിന്റെ ടാങ്കിന്റെ മുകളിൽ നമ്മൾ വെജിറ്റബിൾ ബെഡാണ് അത് നേരെ പാരലാണെങ്കിൽ ഇത് വെർട്ടിക്കലായിട്ട് തട്ടുതട്ടായിട്ട് ക്രോപ്പ് ചെയ്യുകയാണ്. ആ ക്രോപ്പിൽ കൂടെ നമ്മൾ വെള്ളം പാസേജ് ചെയ്തിട്ട് ചെയ്യുന്ന വെർട്ടിക്കൽ അക്വാപോണിക്സ് രീതിയും ഇപ്പൊ നിലവിൽ ലഭ്യമാണ്. ഇതെല്ലാം കൂടാതെ ഹൈബ്രിഡ് അക്വാപോണിക്സ് രീതികളുണ്ട്. അതായത് NFT അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ന്യൂട്രിയം ഫിലിം ടെക്നിക്സും അതുപോലെ തന്നെ മറ്റു മെത്തേഡുകളെല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള ഹൈബ്രിഡ് മെത്തേഡുകളും നിലവിൽ നമുക്ക് അക്വാപോണിക്സ് കൃഷി രീതികളിൽ അവലംബിക്കാവുന്നതാണ്. പ്രധാനമായിട്ടും അക്വാപോണിക്സ് കൃഷി രീതിയിൽ ചെയ്യുന്ന സമയത്ത് നോർമലി ഈ പദ്ധതികളെല്ലാം സർക്കാരിൻ്റെ മറ്റും ഏജൻസികളിലൂടെ വന്ന സമയത്ത് നിഷ്കർഷിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു സെന്റിൽ നമ്മൾ മത്സ്യകൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി 3 സെന്റിൽ പച്ചക്കറി കൃഷി ചെയ്യണം എന്നുള്ളതാണ്. പ്രധാനമായിട്ടും പച്ചക്കറികൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പച്ചക്കറികൾ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫി വെജിറ്റബിളാണ് കൂടുതലായിട്ട് വളരുന്നതായിട്ട് കണ്ടത്. ലെറ്റ്യൂസ്, അതുപോലെ തന്നെ മിന്റ്, മല്ലിയില, അതുപോലെ പുതിനയുടെ ഇല, അങ്ങനെയുള്ള കൂടുതലും കൂടുതൽ ചെയ്യാം. ചീര ചെയ്യാറുണ്ട്, വെണ്ട ചെയ്യാറുണ്ട്, ബാക്കിയെല്ലാം ചെയ്യാം. പ്രധാനമായിട്ടും ഇതിൽ ഉപയോഗിക്കുന്നത് ലീഫി വെജിറ്റബിൾസ് ആണ്. ഈ ലീഫി വെജിറ്റബിൾസ് കൂടാതെ പച്ചക്കറികളിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഏകദേശം എല്ലാ പച്ചക്കറികളും, ഉദാഹരണത്തിന് തക്കാളി, വഴുതന, പച്ചമുളക്, വെണ്ട, ഇതൊക്കെ നമുക്ക് കൃഷി ചെയ്യാം. 1-2 കർഷകർ അവരുടെ കൃഷിയിടത്തിൽ ആരോ റൂട്ട് അതുപോലെ തന്നെ ഇഞ്ചി മഞ്ഞളെല്ലാം കൃഷി ചെയ്തതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അക്വാപോണിക് കൃഷി രീതിയിലൂടെ കൃഷി ചെയ്യാം. ഇതിൽ നമ്മൾ പലവിധ മീഡിയ ഒപ്പം ഉപയോഗിക്കുന്നുണ്ട്. മുമ്പെല്ലായിരുന്നു കൂടുതലായിട്ട് നമ്മൾ മെറ്റലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. മെറ്റൽ ഉപയോഗിക്കുമ്പോൾ കുറച്ച് വലിയ മെറ്റലും 3/4 ഇഞ്ചിനേക്കാൾ കൂടുതൽ വലുപ്പമുള്ള മെറ്റലുകൾ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലതായിട്ട് കാണുന്നത്. ചില സമയങ്ങളിൽ ഇതിൻ്റെ വേസ്റ്റ്, നമ്മൾ മത്സ്യ ടാങ്കിൽ നിന്നുള്ള വേസ്റ്റ് കൂടിയിട്ട് ചില സ്ഥലങ്ങളിലെങ്കിലും ഇത് ബ്ലോക്ക് ചെയ്യുന്ന ഒരവസ്ഥ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കുറച്ച് ഹോള് വരുന്ന രീതിയിൽ, ഗ്യാപ്പ് വരുന്ന രൂപത്തിൽ, സർഫസ് ഏരിയ കിട്ടുന്ന രൂപത്തിൽ വലിയ കല്ലുകളുള്ള, ഭയങ്കര വലിയ അല്ല, 2.5 ഇഞ്ച് മെറ്റലിലാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ കൃഷി രീതികളും പോലെ തന്നെയാണോ ഇതിലുള്ള കൃഷി രീതിയും. പക്ഷെ ഇതിൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ക്വാളിറ്റി നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിലുള്ള എണ്ണം, നമുക്കൊരു സെന്റിൽ 40,000 ലിറ്റർ വെള്ളമുള്ള ടാങ്കല്ലാണെങ്കിൽ അതിൽ നമുക്ക് ഇതിൽ കൃഷി ചെയ്യാവുന്ന മത്സ്യങ്ങളുടെ എണ്ണം മറ്റു സാധാരണ ട്രഡീഷണൽ കുളത്തിലെല്ലാം കൃഷി ചെയ്യുന്ന മത്സ്യത്തിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. ഇതിൽ നമുക്കൊരു ഒരു സെന്റ് കുളത്തിൽ ഒരു 40,000 ലിറ്റർ എല്ലാം വെള്ളം കൊള്ളുന്ന ടാങ്കിലേക്ക് നമുക്ക് എയറേഷനും മറ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു 800 മുതൽ 1200 വരെ മത്സ്യങ്ങൾ, പ്രധാനമായിട്ട് നമ്മൾ ഇതിൽ കൃഷി ചെയ്യുന്ന മത്സ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിലാപ്പിയ കൃഷി ചെയ്യാം, വരാൽ കൃഷി ചെയ്യാം, അനാബസ കൃഷി ചെയ്യാം, വാള കൃഷി ചെയ്യാം. ഇതൊക്കെയാണ് വാണിജ്യാടിസ്ഥാനത്തിൽ നമുക്ക് കൂടുതലായിട്ടും കൃഷി ചെയ്യാൻ പറ്റുന്നത്. ഈ കാർപ്പ് മത്സ്യങ്ങൾ അതുപോലെ തന്നെ കരിമീൻ പോലുള്ള മത്സ്യങ്ങൾ കൃഷി ചെയ്യാൻ പറ്റും. പക്ഷെ വാണിജ്യപരമായിട്ട് കൃഷി ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു ചെറിയ വളർച്ച കുറവും കാര്യങ്ങളൊക്കെ പൊതുവേ ഉള്ളതാണ്. പടുതാത്തിലെല്ലാം ഈ കാർപ്പ് മത്സ്യങ്ങൾ അത്രത്തോളം ചെറിയ സിസ്റ്റത്തിലെല്ലാം
ഉണ്ടാകുന്ന സമയത്ത് അത്രത്തോളം വളർച്ച തന്നെ കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ വാട്ടർ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം, റെഗുലറായിട്ട് ചെക്ക് ചെയ്ത് പോകണം. അതിൽ ടെമ്പറേച്ചർ നമുക്ക് പൊതുവെ എല്ലാം അതിൻ്റെ പോലെ 26 മുതൽ 30 ഡിഗ്രി സെൽഷ്യസും ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ് 4 മുതൽ 6 PPM, pH 7-8 ആൽക്കലൈനിറ്റി ഏകദേശം 120 മുതൽ

0: 150 PPM അമോണിയ ലെസ് താൻ 0.05 PPM നൈട്രേറ്റ് ലെസ് താൻ 5 PPM നൈട്രൈറ്റ് 0.05 PPM ലെവലിലാണ് നമ്മളിതിൻ്റെ വാട്ടർ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇതിൻ്റെ കോമ്പണൻ്റ് എന്തിനെ കുറിച്ചെല്ലാം പറയുകയാണെങ്കിൽ കോമൺ ആയിട്ട് നമുക്കറിയാം, പ്രധാനമായിട്ടും വേണ്ടത് ഫിഷ് ടാങ്ക് വേണം, അതിനെ അതുപോലെ തന്നെ നെക്സ്റ്റ് അതിൻ്റെ മറ്റേ രണ്ടാമത്തെ കോമ്പണൻ്റായ ഫിൽട്ടർ മീഡിയയായ വെജിറ്റബിൾ അല്ലെങ്കിൽ ഗ്രോ ബെഡ് വേണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം പമ്പ് ചെയ്യാനുള്ള വാട്ടർ പമ്പ് സബ്മെർസിബിൾ ആണോ അല്ലെങ്കിൽ വാട്ടർ പമ്പ് ആവശ്യമാണ്. പിന്നെ മെക്കാനിക്കൽ ഫിൽട്ടർ, ഇത് നമ്മൾ ഈ ഫിൽട്ടർ അതായത് മത്സ്യ കുളങ്ങളിലെ ടാങ്കിൽ നിന്നും ഡയറക്റ്റായിട്ട് നേരെ ബെഡിലോട്ടല്ല അടിക്കുന്നത്, അതിൻ്റെ മുമ്പേ ഒരു മെക്കാനിക്കൽ ഫിൽട്ടറൊക്കെ വെച്ച് അതിൽ മാക്സിമം വേസ്റ്റ് സോളിഡ് വേസ്റ്റ് എല്ലാം അവിടെ തന്നെ ഫിൽട്ടർ ചെയ്തതിൻ്റെ ശേഷം മാത്രം നമ്മൾ ഫിൽട്ടർ ബിഡിലോട്ട് പോകുന്ന രൂപത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യാറ്. പിന്നെ അതിന് തന്നെ ഔട്ട് ഫ്ലോ പൈപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഔട്ട്ലെറ്റ് വാൾവ്, അതായത് നമുക്ക് ഏതെങ്കിലും സമയത്ത് പെട്ടെന്ന് വെള്ളത്തിൻ്റെ അളവ് കുറക്കാനും മറ്റും നമ്മൾ ഔട്ട്ലെറ്റ് വാൾവ്. പിന്നെ ഇലക്ട്രിസിറ്റി അതൊരു വലിയ ഘടകമാണ്. അതായത് നമ്മൾ പറഞ്ഞു നമ്മൾ ബാക്കിയുള്ള മത്സ്യങ്ങൾ കൃഷി ചെയ്യുന്ന രീതിയിലല്ല, കുറച്ചും കൂടി കൂടുതൽ കൃഷി നമ്പർ മത്സ്യങ്ങളുടെ എണ്ണം കൃഷിയിലൂടെ നമ്മൾ കൃഷി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എല്ലാ അധിക സമയത്ത് നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ ലഭ്യത ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. നമ്മളുടെ മത്സ്യങ്ങൾ വിളവെടുക്കാൻ പാകത്തിലാവുന്ന സമയത്തായിരിക്കാം ചില സന്ദർഭങ്ങളിൽ കറണ്ടിന്റെ പോക്ക്, ആ സമയത്ത് ആൾട്ടർനേറ്റ് നമുക്ക് എയറേഷൻ എല്ലാം നിൽക്കും. അപ്പോൾ എയറേഷൻ എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എയറേറ്റർ എല്ലാം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു, അതുകൊണ്ട് ബാക്കപ്പ് ആയിട്ട് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അത് പ്രധാനമായിട്ടും ഒക്കെ കോണിക്സ് കൃഷി രീതിയിൽ നമ്മൾ കൂടുതൽ എണ്ണ ഇടുന്നതുകൊണ്ടാണ്. അപ്പോൾ വളരെ കുറഞ്ഞ എണ്ണം ഇട്ടിട്ട് സ്വന്തം വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രം ഒരു കർഷകൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു 250 അല്ലാണെങ്കിലും കുറേ നേരം കറണ്ടൊന്നും ഇല്ലെങ്കിലും അവർ പിടിച്ചു നിന്നോളും. സബ്മെർസിബിൾ ബെഡ് മോട്ടർ നല്ലതായി പ്രവർത്തിക്കുന്നതിലാണ് പിടിച്ചു നിന്നോളും, അല്ലെങ്കിൽ ഒരു ചെറിയ എയറേഷൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ മത്സ്യ കൃഷിയിൽ വരും. അപ്പോൾ പോണിക്സ് കൃഷിയിൽ കൃഷി ചെയ്യുന്ന മത്സ്യങ്ങൾ ഏതൊക്കെ എന്ന് പറഞ്ഞു, പ്രധാനമായിട്ടും പറഞ്ഞ ആ മത്സ്യങ്ങളാണ് കൃഷി ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞ മത്സ്യങ്ങളിൽ ഇപ്പോൾ തിലാപ്പിയാണ്, തിലാപ്പിയ നമുക്ക് 5 മുതൽ 6 മാസം വരെ അതിൻ്റെ ഉള്ളിൽ ഹാർവസ്റ്റ് ചെയ്യാം. വരാലാണെങ്കിൽ 8 മുതൽ 12 മാസത്തിനുള്ളിലെല്ലാം ഹാർവസ്റ്റ് ചെയ്യാം. ചില ആളുകൾ നേരത്തെ എല്ലാം ഹാർവസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നിക്ഷേപിക്കുന്ന കുഞ്ഞുങ്ങളുടെ വലുപ്പം ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. നമുക്ക് പൊതുവെ 500 ഗ്രാം എല്ലാം കുറച്ച് വലിയ കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് ഉണ്ടാവാറുണ്ട്. അപ്പം 500 ഗ്രാം മതിയെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഒരു 6 മാസം 7 മാസം കൂടുമ്പം തന്നെ നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാം. ആവറേജ് ആണ്, ഒരിക്കലും ഒരു മത്സ്യകൃഷിയിൽ 600 ഗ്രാം അല്ലെങ്കിൽ 500 ഗ്രാം എന്ന് പറയുമ്പോൾ എല്ലാം 500 ഗ്രാം വരുന്നുള്ള ഒരു സംഗതിയല്ല. അതിലൊരു ആവറേജ് ചില മത്സ്യങ്ങൾക്കുള്ള വളർച്ച കുറവായിരിക്കും. കോപ്പണിക്സ് കൃഷി രീതിയിൽ നമ്മൾ അത്യാവശ്യം വ്യാവസായിക രീതിയിലെല്ലാം ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു കാര്യമാണ്, ക്യാപിറ്റൽ കോസ്റ്റ് കൂടുതലാണ്. അതിൻ്റെ മോട്ടർ അതിൻ്റെ കാര്യങ്ങളൊക്കെ പൊതുവെ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ ഇതും പുറത്തും മറ്റും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പോളി ഹൗസ് പോലെ ഗ്രീൻ ഹൗസ് പോലെ അല്ലേ ഷീറ്റിട്ടിട്ടുള്ളതാണ് നമ്മൾ പൊതുവെ ചെയ്യാറ്. ഇതിൽ നിന്ന് പുറത്തുള്ള ഇൻട്രപ്ഷനെല്ലാം കുറക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ വെള്ളം മഴ പെയ്തിട്ട് നേരിട്ട് വീഴുന്നതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടെല്ലാം നമ്മൾ റെയിൻ ഷെൽട്ടറെല്ലാം വെച്ചിട്ടാണ് നമ്മൾ പൊതുവെ കോപ്പണിക്സ് കൃഷി രീതിയെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള ഈ ബെഡ് ഉണ്ടാക്കുന്നതിനെല്ലാം കൂടുതലായിട്ടുള്ള കുറച്ച് പ്രൊഡക്ഷൻ വരും, പ്ലംബിങ് വർക്ക് വരും, ഫിൽട്ടർ യൂണിറ്റ് വരും. അപ്പോൾ അതിനുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറച്ച് കൂടുതലാണ്, പക്ഷേ വെള്ളത്തിൻ്റെ ഉപയോഗം വളരെയധികം കുറക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. പിന്നെ അത് മാത്രമല്ല പച്ചക്കറികൾ നമ്മളെ ആവശ്യത്തിനും അത്യാവശ്യം നമുക്ക് പുറത്ത് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം നമ്മളുടെ ഈ അക്വാപോണിക്സ് കൃഷി ഇടത്തിൽ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. സാലഡ് കുക്കുംബറെല്ലാം അതുപോലെ തന്നെ അങ്ങനെയുള്ള കൂടുതലുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി പച്ചക്കറിയിൽ നിന്നുള്ള അതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് ലഭ്യമാക്കുവാൻ സാധിക്കുന്നതാണ്.
1: പാരിസ്ഥിതികമായ നിരവധി ആശങ്കകളും ജൈവ ഭക്ഷണത്തിന്റെ ആവശ്യകതയും വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ അക്വാപോണിക്സ് ഒരു ബദൽ കാർഷിക രീതിയായി കർഷകർ ഉപയോഗിച്ചു വരുന്നു. കളനാശിനിയോ കീടനാശിനിയോ ഉപയോഗിക്കാത്തതിനാൽ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് ആരോഗ്യദായകമായ പച്ചക്കറികളും മത്സ്യവും അക്വാപോണിക്സ് കൃഷിയിലൂടെ ലഭ്യമാകുന്നു എന്നതും ഈ കൃഷിയുടെ പ്രത്യേകതയാണ്. അക്വാപോണിക്സ് അറിയേണ്ടതെല്ലാം. നമ്മളോട് ഇതുവരെ സംസാരിച്ചത് കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അൻസാർ സി പി ആണ്.

0: ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9846203645.
1: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
2: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
1: എങ്ങനെ?
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
3: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,300 രൂപ മുതൽ 28,700 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 16,100 രൂപ മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,500 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,500 രൂപ മുതൽ 72,400 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,000 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 84,300 രൂപ വരെയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 6,300 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 23,000 രൂപ മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 6,000 രൂപ മുതൽ 6,300 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. കേരള കാർഷിക സർവകലാശാല കർഷകർക്കായി ചില കാർഷിക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്കിനി അത് ശ്രദ്ധിക്കാം.
2: നെൽപ്പാടങ്ങളിൽ ഓല ചുരുട്ടിപ്പുഴുവിന്റെയും ചാഴിയുടെയും മുഞ്ഞയുടെയും ഉപദ്രവം കണ്ടുവരുന്നു. പ്രത്യേകിച്ച് തണലുള്ളിടത്ത് ഓല ചുരുട്ടിയുടെ ആക്രമണം കൂടുതലായിരിക്കും. മൂടിക്കെട്ടിയ അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ നെല്ലിലെ ഓല ചുരുട്ടിപ്പുഴുവിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രാമ ചിലോണിസ് കാർഡും തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രാമ ജപ്പോനിക്കൻ കാർഡും ഉപയോഗിക്കുക. ഒരേക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രാമ കാർഡ് മതിയാകും. ഇതിന്റെ മുട്ട കാർഡുകൾ സംസ്ഥാന കൃഷിവകുപ്പിന്റെ കീഴിൽ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന ബയോ കൺട്രോൾ ലാബിലും വെള്ളാനിക്കരയിലെ ഹോർട്ടിക്കൾച്ചർ കോളേജിലെ ബയോ കൺട്രോൾ ലാബിലും ലഭ്യമാണ്. ഒരു കാർഡ് 10 കഷ്ണമാക്കിയതിനു ശേഷം 5 cent സ്ഥലത്തിന് 1 cent എന്ന കണക്കിന് നെല്ലോലകളിൽ ഉറപ്പിക്കുക. ആക്രമണം രൂക്ഷമാണെങ്കിൽ 3 mL ക്ലോറാൻഡ്രാനിലിപ്രോൾ 10 L വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിലിന് ചാണകവെള്ളത്തിന്റെ തെളി 20 g 1 L വെള്ളത്തിൽ കലക്കി അതിന്റെ തെളിയിൽ 20 g സ്യൂഡോമോണസും ചേർത്ത് തളിച്ചു കൊടുക്കുക. തെങ്ങോലകൾക്ക് നല്ല പച്ചനിറം കിട്ടാനും എണ്ണയുടെ ഉൽപാദനം കൂടാനും തെങ്ങൊന്നിന് 500 g വീതം മഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കുന്നത് നല്ലതാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ചാലിക്കീറി നീർവാർച്ച മെച്ചമാക്കണം. തറതിരിപ്പിൽ നിന്ന് ചുരുങ്ങിയത് ജലനിരപ്പ്. ചരിവുള്ള തോട്ടങ്ങളിൽ മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. മേൽമണ്ണ് നഷ്ടപ്പെടുമ്പോൾ മൂലകങ്ങളും ഫലപുഷ്ടിയുള്ള സൂക്ഷ്മജീവികളും നഷ്ടപ്പെട്ട് മണ്ണിന്റെ ഉൽപാദനക്ഷമത നശിക്കും. തെങ്ങിൻ തോപ്പിലെ ഇടവിളകളെ സംരക്ഷിച്ച് അവയ്ക്കുള്ള വളങ്ങളും കൂടി ചേർക്കുകയാണെങ്കിൽ നാളികേര ഉൽപാദനം കൂടും. മഴക്കാലമായതിനാൽ തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ് സാഷ് 1 packet 5 g വീതം 3 ഓരോ തെങ്ങിന്റെയും കൂമ്പിനു ചുറ്റും വയ്ക്കുക. നേന്ത്രവാഴയുടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന തോട്ടങ്ങളിൽ കുല വെട്ടിയെടുത്ത മാതൃവാഴകളിൽ നിന്ന് ആരോഗ്യമുള്ള സൂചിക്കന്നുകൾ ഇളക്കിയെടുത്ത് വൃത്തിയാക്കി സൂക്ഷിക്കണം. പഴയ വേരുകൾ നീക്കി തണ്ട് 1/2 നീളത്തിൽ നിർത്തി മുറിച്ച ശേഷം കന്ന് ചാണകവും ചാരവും വെള്ളത്തിൽ കലർത്തിയ മിശ്രിതത്തിൽ മുക്കിയെടുത്ത് തണലിൽ ഉണക്കി സൂക്ഷിക്കണം. പിന്നീട് 2 weeks തണലുള്ള സ്ഥലത്ത് മഴ നനയാതെ സൂക്ഷിച്ചു വച്ചതിനു ശേഷം നടാം. പിണ്ടിപ്പുഴുവിന്റെ പുഴുവുള്ള തണ്ടുകൾ വെട്ടി കഷ്ണങ്ങളാക്കി തെങ്ങോലയോ മറ്റോ കൂട്ടിയിട്ട് കത്തിച്ച് വണ്ടിനെയും പുഴുക്കളെയും കൊല്ലണം. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.

0: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ.

0: ഇന്ത്യയുടെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
1: പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, എന്താണ് റബ്ബറിലെ ക്രൗൺ ബഡ്ഡിങ്? ഉത്തരം: ഉയർന്ന ഉൽപാദന ശേഷിയുള്ള ബഡ് തൈകളിൽ 2.5 മുതൽ 3 വരെ മീറ്റർ ഉയരത്തിൽ ഇലരോഗങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു റബ്ബറിനം ബഡ് ചെയ്ത് പിടിപ്പിക്കുന്ന രീതിയാണ് ക്രൗൺ ബഡ്ഡിങ്. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 19:07.
2: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
3: നിയമന ഉത്തരവും കയ്യിലെന്തി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ ലക്ഷ്യത്തിലേക്ക് ഇനിയുള്ള വഴിയെക്കുറിച്ച് ദിശാബോധം നഷ്ടപ്പെട്ടതുപോലെ നേരെ നടന്നു.
2: രംഗൻ MS എഴുതി അവതരിപ്പിക്കുന്ന കഥ സുഭദ്രയുടെ നൊമ്പരം.
4: ഒപ്പമെന്നതിന് ഒപ്പമോടുക എന്നർത്ഥമില്ലെങ്കിലും ഒപ്പമാവുക എന്നർത്ഥമുണ്ട്.
2: സോണി വർഗീസ് വയനാടിന്റെയും സീന മാർട്ടിന്റെയും കവിതകൾ.
5: വേദനയുടെ പെണ്ണാഴങ്ങളിൽ നിന്ന് ചില വിത്തുകൾ പൊട്ടിമുളയ്ക്കാറുണ്ട്. അടുക്കള ചുവരുകൾക്കുള്ളിലെ കട്ടിപ്പുകയുടെ ഗദ്ഗദങ്ങളിൽ നിന്ന്.
2: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
1: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ വിപണി. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,300 രൂപ, ആലപ്പുഴ 25,400 രൂപ, കോട്ടയം 28,700 രൂപ, എറണാകുളം 25,900 രൂപ, കൊച്ചി റെഡി 25,400 രൂപ, ആലുവ 27,500 രൂപ, വടക്കൻ പറവൂർ 26,600 രൂപ. കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ, എറണാകുളം 16,600 രൂപ, വടക്കൻ പറവൂർ 16,100 രൂപ. തേങ്ങാ പിണ്ണാക്ക് ക്വിൻ്റലിന് എറണാകുളം 3,900 രൂപ, വടക്കൻ പറവൂർ 3,800 രൂപ. കാപ്പിക്കുരു ക്വിൻ്റലിന് കട്ടപ്പന 38,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 കോട്ടയം 29,000 രൂപ, എറണാകുളം 31,500 രൂപ, തൊടുപുഴ 31,000 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,100 രൂപ. കുരുമുളക് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 72,400 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 70,400 രൂപ. ആലുവ 68,500 രൂപ, മൂവാറ്റുപുഴ 70,000 രൂപ, കട്ടപ്പന 70,200 രൂപ, തൊടുപുഴ 70,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,300 രൂപ, കട്ടപ്പന 3,000 രൂപ.
6: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
1: ചുക്ക് ക്വിൻ്റലിന് കൊച്ചി

0: തൊള്ളായിരം രൂപ, തൊടുപുഴ 30,000 രൂപ. റബ്ബർ ലോട്ട് ക്വിൻ്റലിന് കോട്ടയം 26,200 രൂപ, മൂവാറ്റുപുഴ 23,000 രൂപ, തൊടുപുഴ 26,100 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 18,000 രൂപ, തൊടുപുഴ 23,500 രൂപ. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 190,000 രൂപ, ആലുവ 185,000 രൂപ. കശുവണ്ടി പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 84,300 രൂപ. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 6,000 രൂപ. അടയ്ക്ക 1,000 എറണാകുളം 4,600 രൂപ. നേന്ത്രക്കായ് ക്വിൻ്റലിന് എറണാകുളം 4,500 രൂപ, മൂവാറ്റുപുഴ 5,000 രൂപ. ശ്രോതാക്കൾ കേട്ടത് വിപണി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി. സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.

0: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്ത്യയോടുള്ള ആഗോള വിശ്വാസം വർദ്ധിച്ചു വരികയാണെന്നും സെമി കണ്ടക്ടർ മേഖലയിലെ പ്രധാന കേന്ദ്രമായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെയുമായി തിംഫുയിൽ കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വികസിത് ഭാരത് ജി റാംജി പദ്ധതിയുടെ ഭാഗമായി വികസിത ഗ്രാമങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി BJP സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ് അഭിയാന് രാജ്യത്ത് തുടക്കമായി. തപാൽ വകുപ്പിന്റെ പാഴ്സൽ സേവനങ്ങൾ അതിവേഗത്തിലാക്കാൻ സഹായിക്കുന്ന റോഡ് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കിന് കേരളത്തിൽ തുടക്കം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള പ്രതിബദ്ധതയോടെയാണ് രാജ്യത്തെ ഓരോ പൌരനും പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമിക്കോൺ ഇന്ത്യ 2026 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ വളരുന്നതിനൊപ്പം ഇന്ത്യയോടുള്ള ആഗോള വിശ്വാസവും വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. സെമി കണ്ടക്ടർ വ്യവസായ മേഖലയിൽ ലോകം ഉറ്റുനോക്കുന്ന പ്രധാന കേന്ദ്രമായി ഇന്ത്യ മാറുന്നതായും ഇന്ത്യൻ നിർമ്മിത ചിപ്പുകൾ ഇപ്പോൾ ലോകമെമ്പാടും ലഭ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു.
2: സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി മേ ഏക് ശബ്ദ ഇസ്തമാൽ ഹോത്താ ഹൈ ടേപ്പ് ഔട്ട് യേ വോ ദിൻ ഹോത്താ ഹൈ ജബ് ടീപ് ഡിസൈൻ പൂരാ ഹോനേ കേ ബാദ് പ്രൊഡക്ഷൻ കേ ലിയേ ചലി ജാതി ലേക്കിൻ ടേപ്പ് ഔട്ട് കേ ബാദ് കാം റുക്താ നഹീ ഹൈ ഉസീ ദിൻ അഗലേ വർജൻ പർ കാം ശുരു ഹോ ജാതാ ഔർ ഭാരത് ഭീ യഹീ കർ രഹാ ഹൈ. हमारे पहले फेज का साइज लगभग $8 billion का था, जबकि सेकंड फेज का $13.5 billion तक का हमने तय किया है.
1: സെമിക്കോൺ 2.0 വഴി സെമി കണ്ടക്ടർ വ്യവസായത്തെ കൂടുതൽ ശക്തമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 3 ദിവസം നീളുന്ന മേളയിൽ 600-ലധികം പ്രദർശകരും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പങ്കെടുക്കുന്നുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെയുമായി തിംഫുവിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ സന്ദർശിക്കുന്ന ഭൂട്ടാൻ പൌരന്മാർക്കായുള്ള UPI ഡിജിറ്റൽ പേയ്മെന്റ് സേവനങ്ങളുടെ 2ാം ഘട്ടം ഇരുവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നു.

0: ഭൂട്ടാൻ വിദ്യാർത്ഥികൾക്കുള്ള നെഹ്റു വാങ്ചുക് സ്കോളർഷിപ്പ് പദ്ധതി ദീർഘിപ്പിക്കുന്നതിനുള്ള ധാരണാപത്രവും സന്ദർശനത്തിന്റെ ഭാഗമായി കൈമാറി. ഇന്ത്യയിൽ നിർമ്മിച്ച 54 ഇലക്ട്രിക് വാഹനങ്ങളും കേന്ദ്രമന്ത്രി ഭൂട്ടാൻ പ്രധാനമന്ത്രിക്ക് കൈമാറി. വികസിത് ഭാരത് ജി റാംജി പദ്ധതിയുടെ ഭാഗമായി വികസിത ഗ്രാമങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ട ശ്രമങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വികസിത ഭാരതത്തിനായി വികസിത ഗ്രാമങ്ങൾ എന്ന ലക്ഷ്യത്തോടെ വേണം പ്രവർത്തനങ്ങളെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. പദ്ധതി നടപ്പാക്കലുമായി ബന്ധപ്പെട്ട ദേശീയ ശില്പശാലയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76-ാം ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ തുടങ്ങിയ പ്രമുഖർ. അദ്ദേഹം കഴിഞ്ഞ 25 വർഷമായി നൽകിവരുന്ന അതുല്യമായ രാഷ്ട്രസേവനത്തെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. രാജ്നാഥ് സിംഗ്, അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടക്കമുള്ള ലോക നേതാക്കൾ തുടങ്ങിയവരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്നു. പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണസിയിൽ പ്രത്യേക പൂജകൾ ഉൾപ്പെടെ വിപുലമായ പരിപാടികൾ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ബിജെപി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാന് ഇന്നു മുതൽ തുടക്കം. പ്രധാനമന്ത്രിയുടെ ജന്മസ്ഥലമായ ഗുജറാത്തിലെ വാട്നഗറിൽ നടന്ന പരിപാടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന് പ്രഥമ പ്രാധാന്യം നൽകുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൊതുജീവിതമെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. 2047-ഓടെ വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് അദ്ദേഹത്തെപ്പോലെ നിസ്വാർത്ഥ മനോഭാവമുള്ള നേതാക്കളെ രാജ്യത്തിന് ആവശ്യമുണ്ടെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: हमने जो कल्पना रखी है 2047 में पूर्ण विकसित भारत की वो कल्पना की पूर्ति के लिए अनेक ऐसे युवा चाहिए, अनेक ऐसे किशोर चाहिए, अनेक ऐसे बालक चाहिए जो आने वाली 3 पीढ़ी तक नरेंद्र मोदी के रास्ते पर अपने जीवन को आगे बढ़ाकर भारत प्रथम के मंत्र को सफलता के साथ करे.
0: കേരളത്തിലും വിപുലമായ പരിപാടികളാണ് സേവാ സങ്കൽപ് അഭിയാന്റെ ഭാഗമായി നടക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ബിജെപി ഇന്ന് രാജ്യവ്യാപകമായി സേവാ ദിവസ് ആചരിച്ചു. രാജ്യമെമ്പാടും രക്തദാന ക്യാമ്പുകളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. സ്വച്ഛതാ ഹി സേവാ ശുചീകരണ ക്യാമ്പയിൻ 2026 രാജ്യത്ത് തുടക്കമായി. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛഭാരതം, വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ക്യാമ്പയിനിന്റെ ഭാഗമായി കേരളത്തിലും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ സ്വച്ഛതാ ഹി സേവാ പ്രചാരണം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ DRM ദിവ്യകാന്ത് ചന്ദ്രാക്കർ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 സ്വച്ഛഭാരത് ദിനാഘോഷത്തോടെ പ്രചാരണം സമാപിക്കും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 6-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നിർബന്ധമാക്കിയിട്ടുള്ള ത്രിഭാഷാ നയം 2027 അധ്യയന വർഷത്തിലേക്ക് മാറ്റിവെക്കുന്ന കാര്യം പരിഗണിക്കാൻ CBSEയോട് ആവശ്യപ്പെട്ട സുപ്രീംകോടതി. വിദ്യാർത്ഥികളുടെ ആശങ്കകൾ അകറ്റുകയാണ് ലക്ഷ്യമെന്നും എന്നാൽ നിലവിൽ 3 ഭാഷകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അനുമതി നൽകണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമിയുടെ 3-ദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം എളമക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ തപാൽ വകുപ്പിന്റെ പാഴ്സൽ സേവനങ്ങൾ അതിവേഗത്തിലാക്കാനും വിപുലീകരിക്കാനും സഹായിക്കുന്ന റോഡ് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കിന് തുടക്കം. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്കുള്ള തപാൽ വാൻ കേരള സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: തിരുവനന്തപുരത്തിനും കണ്ണൂരിനും മധ്യയുള്ള സ്ഥലങ്ങളിൽ ബുക്ക് ചെയ്യുന്ന പാർസലുകൾ തൊട്ട് അടുത്ത ദിവസം തന്നെ വിതരണം ചെയ്യുന്ന പദ്ധതിക്കാണ് തപാൽ വകുപ്പ് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിൽ നിന്നും ഓരോ തപാൽ വാനുകൾ എല്ലാ ദിവസവും രാത്രി പാർസലുകളുമായി യാത്ര തിരിക്കും. ഈ വാനുകൾ രാവിലെ തന്നെ എത്തുന്നതിനാൽ പോസ്റ്റ്മാന് അടുത്ത ദിവസം രാവിലെ തന്നെ വിതരണം നടത്താനാകുമെന്ന് ചീഫ് PMG അമിതാഭ് സിംഗ് ആകാശവാണിയോട് പറഞ്ഞു. 30 കിലോഗ്രാം വരെയുള്ള പാർസലുകളായിരിക്കും ഇപ്പോൾ സ്വീകരിക്കുക.
0: വ്യക്തികൾ തമ്മിലുള്ള എല്ലാ UPI ഇടപാടുകളും പൂർണ്ണമായും സൌജന്യമായിരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. സുഹൃത്തുക്കൾക്ക് പണം അയക്കുന്നതിനും കടകളിൽ പണം നൽകുന്നതിനും QR കോഡ് സ്കാൻ ചെയ്യുന്നതിനും യാതൊരുവിധ നിരക്കുകളും ഈടാക്കില്ല. UPI QR കോഡുകൾ വഴി പ്രതിമാസം 1 ലക്ഷം രൂപ വരെ ഇടപാടുകളുള്ള വ്യാപാരികൾക്ക് തുടർന്നും 0 ചാർജ് ബാധകമായിരിക്കും. റൂപേ ഡെബിറ്റ് കാർഡുകളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ UPI ഇടപാടുകളും യാതൊരു നിരക്കുമില്ലാതെ സൌജന്യമായി തുടരുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. വ്യക്തികളും വ്യാപാരികളും തമ്മിലുള്ള ഏകദേശം 96% UPI ഇടപാടുകളെയും പുതിയ മാറ്റം ബാധിക്കില്ല. എന്നാൽ റെയിൽവേ, ഇന്ധനം തുടങ്ങിയ അവശ്യ മേഖലകളിൽ 2000

0: രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് ഓരോ ട്രാൻസാക്ഷനും 5 രൂപ നിരക്കിൽ ഫ്ലാറ്റ് മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഈടാക്കും. 2000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് ബാധകമായ 0.4% MDR വ്യാപാരികൾ തന്നെ വഹിക്കേണ്ടതാണ്. ഇന്ത്യയുടെ വസ്ത്ര കയറ്റുമതി 29,700 കോടി രൂപയായി വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഇത് 25,600 കോടി രൂപയായിരുന്നു. 16.1% വർധനയാണിതെന്ന് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ടോസ് നേടിയ അഫ്ഗാനിസ്ഥാൻ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ അല്പസമയം മുൻപാണ് മത്സരം ആരംഭിച്ചത്. ആദ്യ 2 മത്സരങ്ങളിലും വിജയം നേടിയ ഇന്ത്യ ഇതിനകം തന്നെ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 21 പോയിന്റ് നഷ്ടത്തിലും നിഫ്റ്റി 53 പോയിന്റ് നേട്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 440 രൂപ കുറഞ്ഞ് 1,12,080 രൂപയും ഗ്രാമിന് 14,010 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ത്യൻ വ്യോമസേനയുടെ MiG-29 യുദ്ധവിമാനം പൈലറ്റിന്റെ പിഴവ് കാരണം ലാൻഡിംഗിനിടെ തകർന്നു വീണു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന കേന്ദ്ര സർക്കാർ. ദൃശ്യങ്ങൾ ഒരു വീഡിയോ ഗെയിമിൽ നിന്നുള്ളതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം സ്ഥിരീകരിച്ചു. പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അംഗങ്ങൾക്കും പാലസ്തീൻ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കും US പ്രവേശനം നിഷേധിക്കുന്ന വിസ നിയന്ത്രണങ്ങൾ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നീട്ടി. മുൻകാല കരാറുകൾ ലംഘിച്ചതായി കാണിച്ചാണ് നിയന്ത്രണങ്ങൾ നീട്ടിയത്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 19 പേർക്ക് പരിക്ക്. ഒഡീസയിൽ ടാൻസാനിയൻ ചരക്ക് കപ്പലിന്മേൽ റഷ്യൻ ഡ്രോൺ പതിച്ച് ക്യാപ്റ്റൻ കൊല്ലപ്പെടുകയും 3 ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയോടുള്ള ആഗോള വിശ്വാസം വർദ്ധിച്ചു വരികയാണെന്നും സെമി കണ്ടക്ടർ മേഖലയിലെ പ്രധാന കേന്ദ്രമായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെയുമായി തിംഫുവിൽ കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വികസിത് ഭാരത് ജി റാംജി പദ്ധതിയുടെ ഭാഗമായി വികസിത ഗ്രാമങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി BJP സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ് അഭിയാന് രാജ്യത്ത് തുടക്കമായി. തപാൽ വകുപ്പിന്റെ പാഴ്സൽ സേവനങ്ങൾ അതിവേഗത്തിലാക്കാൻ സഹായിക്കുന്ന റോഡ് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കിന് കേരളത്തിൽ തുടക്കം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3.

സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 43 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ FM ഈവനിംഗ്.

0: എഫ് എം ഈവനിംഗിൽ ഇന്നാദ്യം
1: സമകാലികം. അറബിക്കടലിന്റെ രാജ്ഞിയായ കൊച്ചിയുടെ ഹൃദയമിടിപ്പ് അന്താരാഷ്ട്ര വ്യാപാര ഭൂപടത്തിലാണ് ഇന്ന് മുഴങ്ങിക്കേൽക്കുന്നത്. കേരളത്തിന്റെ വ്യവസായ വാണിജ്യ മേഖലകളെ ആഗോളതലത്തിലേക്ക് ഉയർത്തിയ വികസനത്തിന്റെ വൻമതിൽ, അതാണ് വല്ലാർപാടം അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ. കൊച്ചിയെ ദക്ഷിണേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാരിടൈം ഹബ്ബാക്കി മാറ്റുന്നതിൽ ഈ പദ്ധതി വഹിച്ച പങ്ക് ചെറുതല്ല. അന്താരാഷ്ട്ര കപ്പൽ ചാലുകളോടുള്ള കൊച്ചിയുടെ ഭൂമിശാസ്ത്രപരമായ അടുപ്പം മുതലെടുത്തുകൊണ്ട് രാജ്യത്തിന്റെ വിദേശ വ്യാപാരത്തിന് പുതിയൊരു വാതിൽ തുറക്കുകയായിരുന്നു വല്ലാർപാടം. 10,000,000,000 കോടി രൂപയുടെ നിക്ഷേപ സാധ്യതകളും നേരിട്ടും അല്ലാതെയും 10,000,000,000 തൊഴിലവസരങ്ങളുമാണ് ഈ ഒറ്റ വികസന പദ്ധതിയിലൂടെ കൊച്ചിയിലേക്കും കേരളത്തിലേക്കും ഒഴുകിയെത്തിയത്. വല്ലാർപാടം വന്നതോടെ കൊച്ചി ആഗോള

0: ഭൂമിയുടെ വലിയൊരു കവാടമായി മാറി. അതെ, വികസനത്തിന്റെ ഈ വലിയ ആകാശക്കാഴ്ചകൾ കേരളത്തിന് സമ്മാനിച്ച അഭിമാനം ചെറുതല്ല. എന്നാൽ തിളങ്ങി നിൽക്കുന്ന ആ കണ്ടെയ്നർ കപ്പലുകൾക്കും കൂറ്റൻ ക്രെയിനുകൾക്കും അപ്പുറത്ത് വികസനത്തിന്റെ തറക്കല്ലുകൾക്ക് താഴെ അമർന്നുപോയ ചില മനുഷ്യജീവിതങ്ങളുണ്ട്. സ്വന്തം മണ്ണിൽ നിന്ന്, ഓർമ്മകളിൽ നിന്ന് ബലം പ്രയോഗിച്ച് തെരുവിലേക്ക് ഇറക്കിവിടപ്പെട്ട മനുഷ്യർ. ഇത് വല്ലാർപാടത്തിനു വേണ്ടി എല്ലാം ത്യജിക്കേണ്ടി വന്ന മൂലമ്പള്ളിയുടെ കഥയാണ്. പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും തീരാത്ത കണ്ണീരിന്റെയും വഞ്ചിക്കപ്പെട്ട വാഗ്ദാനങ്ങളുടെയും കഥ.
1: മൂലമ്പള്ളിയിൽ ആശ്വാസമെത്തിയോ?
0: 2008 ഫെബ്രുവരി 6. ആ ദിവസം കൊച്ചിയിലെ മൂലമ്പള്ളി ഉൾപ്പെടെയുള്ള 7 ഗ്രാമങ്ങളിലെ മനുഷ്യർ ഒരിക്കലും മറക്കില്ല. വല്ലാർപാടം പദ്ധതിക്കു വേണ്ടിയുള്ള റോഡും റെയിലും പണിയാൻ 1894 കൊളോണിയൽ നിയമത്തിന്റെ ബലത്തിൽ സർക്കാർ അവിടെ കുടിയിറക്കൽ ആരംഭിച്ചു. പോലീസ് കാവലിൽ യന്ത്രങ്ങൾ വന്ന് വീടുകൾ തകർത്തു. സ്ത്രീകളും കുട്ടികളും രോഗികളും അടങ്ങുന്ന 316 കുടുംബങ്ങളെ അന്ന് തെരുവിലേക്ക് ഇറക്കിവിട്ടു.
2: എൻ്റെ പേര് മേരി ഫ്രാൻസിസ് പനക്കൽ ഹൗസ്. ഞാൻ കടമക്കുടി പഞ്ചായത്തിലെ മുൻ മെമ്പറായിരുന്നു. എൻ്റെ വീടും 24 സെന്റ് സ്ഥലവും വർക്ക്ഷോപ്പും എല്ലാം കണ്ടെയ്നർ റോഡിന് വേണ്ടി നഷ്ടപ്പെട്ട ആളാണ്. അവർ തുച്ഛമായ പൈസ ഞങ്ങൾക്ക് തന്നുള്ളൂ. ഇത് പൊളിച്ചു പോകുമെന്ന് അറിഞ്ഞിട്ട് എൻ്റെ മോള് ഇറ്റലിയിൽ സിസ്റ്റർന്ന് അവിടെ നിന്ന് ലീവിന് ഇവിടെ വന്ന് കുറച്ചു ദിവസം നിൽക്കാന്ന് ഓർത്തിട്ട് വന്നതാണ്. പക്ഷെ വന്നപ്പോൾ വീട് പൊളിക്കണമെന്ന് ഞങ്ങളെ എയർപോർട്ടിൽ മോളെ കൊണ്ടുവരാൻ പോയിച്ചു. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞ് ഇവർ ഇവിടെ പൊളിക്കാൻ വന്നേക്കണം. അങ്ങനെ തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് പോകുന്നു. ഇവിടെ വന്നപ്പോൾ പൊളിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളായിട്ട് നിൽക്കുകയാണ് അവർ. അവർ പൊളിക്കുന്ന സമയത്ത് എൻ്റെ മകൻ്റെ കുട്ടി 6 മാസം ഇത് അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങാണ്ടായി. ഞങ്ങൾ പറഞ്ഞ് കൊച്ചകത്ത് കിടക്കണേന്ന് പൊളിക്കല്ലേ പൊളിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിക്കാതെ അത് പൊളിച്ച്. വേനലുകളും വാതിലുകളും എല്ലാം അവർ പൊളിച്ച്. അതിനു മുമ്പ് തന്നെ അവർ കരണ്ടും ഫോണും എല്ലാത്തിൻ്റെ ഇത് കട്ട് ചെയ്ത് അതിനുശേഷമാണ് പൊളിക്കാൻ തുടങ്ങിയത്. അവിടെ നിന്ന് ഞങ്ങളെ വൈകുന്നേരം ആയപ്പോൾ ഇവിടെ നിന്ന് അച്ഛൻ വന്ന് പറഞ്ഞ് സന്ധ്യയായില്ലേ ഇനി എവിടെ പോയി കിടക്കാനാണ്, അപ്പം സ്കൂളിൽ വന്ന് കിടക്ക്, ബിഷപ്പിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞങ്ങൾ സ്കൂളിൽ പോയി കിടന്നു. 2 മണി രാത്രി അവിടെ നിന്ന് ഒരു സൗകര്യം ഇല്ലാത്ത സ്കൂളാണ്, 4 വരെയുള്ളതല്ലേ. അതിനെ പുറത്തു പോകാനൊക്കെ സൗകര്യം ഇല്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അനിയൻ്റെ വീട്ടിലോട്ട് പോകാമെന്നും പറഞ്ഞ് 2 മണി രാത്രി അവിടെ നിന്ന് കൊച്ചിനെ ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് പോകുന്നേ. അപ്പോൾ 1 കിലോമീറ്ററോളം നടക്കണം വീട്ടിലൊന്ന് എത്തണമെങ്കിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. ഇവിടെ ഇപ്പോൾ നേരം വെളുത്തിട്ടും ഞങ്ങൾക്ക് ഒരു സൗകര്യം ഇല്ലല്ലോ. മേനയുടെ അവിടെ പോയി സമരം ചെയ്ത് 45 ദിവസം അവിടെ കിടന്നു. കാലത്ത് കഞ്ഞി ഒഴിച്ച് തരും, അത് കുടിക്കുക. അപ്പോൾ കോർഡിനേഷൻ്റെ ആൾക്കാരും വരാപ്പുഴ രൂപത ആൾക്കാരും എറണാകുളം രൂപത ആൾക്കാരും എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അവരൊക്കെ ഒരുപാട് ഞങ്ങളെ സഹായിച്ചു. പിന്നെ ഞങ്ങൾ ഈ സമരം കഴിഞ്ഞാണ് ഒരു പാക്കേജ് വന്നത് തന്നെ. അപ്പം ഇവിടെ നമുക്ക് നമ്മുടെ വരുമാന മാർഗങ്ങളായ വർക്ക്ഷോപ്പും എല്ലാം നഷ്ടപ്പെട്ടല്ലേ, ജോലിയുമില്ല. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കാൻ പല സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വന്ന് സഹായിച്ചു. പിന്നെ എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾ സ്കൂളിലൊക്കെ പോയി മീറ്റിങ്ങൊക്കെ കൂടാൻ ഞങ്ങൾക്ക് അവിടെ ഭക്ഷണമൊക്കെ തന്നിരുന്നു.
0: ഈ ക്രൂരമായ ഒഴിപ്പിക്കലിനെതിരെ വലിയ ജനകീയ പ്രക്ഷോഭമാണ് ഉയർന്നു വന്നത്. തുടർന്ന് 2008 മാർച്ചിൽ സർക്കാർ ചരിത്രപ്രസിദ്ധമായ മൂലമ്പള്ളി പാക്കേജ് പ്രഖ്യാപിച്ചു. പുനരധിവാസത്തിനായി പ്ലോട്ടുകൾ, വീട് വയ്ക്കാൻ ധനസഹായം, പ്രതിമാസ വീട്ടുവാടക, കുടുംബത്തിലെ ഒരാൾക്ക് വല്ലാർപാടം പദ്ധതിയിൽ ജോലി, വാഗ്ദാനങ്ങൾ ഒരുപാടായിരുന്നു. എന്നാൽ ഇന്നത്തെ യാഥാർത്ഥ്യം എന്താണ്? വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഇന്നും ബഹുഭൂരിപക്ഷം കുടുംബങ്ങളും വാടക വീടുകളിലാണ്. പുനരധിവാസത്തിനായി സർക്കാർ നൽകിയ ഭൂമി പലതും വാസയോഗ്യമല്ലാത്ത ചതുപ്പു നിലങ്ങളായിരുന്നു.
3: ഞാൻ വിൽസൺ. വല്ലാർവാടം അന്താരാഷ്ട്ര കണ്ടെയ്നർ ടെർമിനൽ പദ്ധതിക്ക് വേണ്ടി റോഡ് നിർമ്മിക്കുവാൻ ഏലൂർ വില്ലേജിൽ മഞ്ഞുമലിൽ നിന്നും 2008 കുടിയൊഴിക്കപ്പെട്ട ആളാണ്. അന്നത്തെ സർക്കാർ യാതൊരുവിധ പുനരധിവാസവും നടപ്പിലാക്കാതെ വെറും തുച്ഛമായ നഷ്ടപരിഹാര തുക മാത്രം നിശ്ചയിച്ചുകൊണ്ടാണ് 2008 ഫെബ്രുവരി 6 മൂലമ്പള്ളി തുരുത്തിൽ എല്ലാവിധ മനുഷ്യാവകാശങ്ങളും ലംഘിച്ചുകൊണ്ട് വൻ പോലീസ് സന്നാഹത്തിന്റെയും JCB യുടെയും അന്യസംസ്ഥാന തൊഴിലാളികളുടെയും സഹായത്തോടുകൂടിയുമാണ് മൂലമ്പള്ളിയിൽ അതിനിഷ്ഠൂരമായ കുടിയൊഴിപ്പിക്കൽ നടന്നത്. അന്ന് കുരിശുവര തിരുന്നാളുകൂടിയായിരുന്നു. വീടുകൾ പൊളിക്കാൻ എത്തുന്നത് അറിഞ്ഞ്

0: പുലമ്പള്ളി പള്ളിയിൽ കൂട്ടമണി മുഴക്കി ആളുകളെ കൂട്ടുകയും ചെയ്തു. ഈ സമയം ഞങ്ങൾ അവിടെ എത്തിയിരുന്നു. തുടർന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും FA സിറ്റി ഹൈസ്കൂൾ പ്രധാന അധ്യാപകനുമായിരുന്ന സെലസ്റ്റിൻ മാസ്റ്ററുടെ വീടുകൾ പൊളിക്കാൻ ഉദ്യോഗസ്ഥർ എത്തി. മൂലമ്പള്ളി പള്ളിയിലെ വികാരിയായിരുന്ന മാർട്ടിൻ കുറ്റിക്കാട്ടിൽ അച്ഛന്റെ നേതൃത്വത്തിൽ വീടുകൾ നഷ്ടപ്പെടുന്നവർ സെലസ്റ്റിൻ മാസ്റ്ററുടെ വീട്ടിൽ കയറി വാതിലടിച്ചു നിലകൊണ്ടു. അവിടെ നിന്നും കൂട്ടക്കരച്ചിൽ ഉയരാൻ തുടങ്ങി. ഇല്ല ഇല്ല, വിട്ടുതരില്ല, ജനിച്ചവണ്ണും വളർന്ന വീടും എന്ന മുദ്രാവാക്യം പുറത്തുനിന്നും ഞാൻ വിളിച്ചുകൊടുത്തു. അകത്തുള്ളവർ അതേറ്റു വിളിക്കാൻ തുടങ്ങി. എന്നെ പോലീസുകാർ തല്ലി ഓടിക്കുകയും ചെയ്തു. അവിടെ എത്തിയ സെലസ്റ്റിൻ മാസ്റ്ററുടെ മകനെ പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. മാധ്യമങ്ങളോടും ജനപ്രതിനിധികളോടും അവിടെ എത്തരുത് എന്നും ഫോണുകൾ ഓഫ് ചെയ്യണമെന്നും കർശന നിർദ്ദേശം നൽകിയിരുന്നു. ക്ലാസ്സിൽ പോയി തിരിച്ചെത്തിയ കുട്ടികൾ തങ്ങളുടെ വീടുകൾ ഇടിച്ചു നിരത്തി ഇട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്നു മാത്രമല്ല, അവരുടെ പുസ്തകങ്ങളും ഉദ്യോഗസ്ഥർ കൊണ്ടുപോയി നശിപ്പിച്ചു. പാചകം ചെയ്തുകൊണ്ടിരുന്ന ഭക്ഷണം പോലും നശിപ്പിച്ചു കളയുന്ന കാഴ്ച ഏവരുടെയും ഹൃദയം തകർക്കുന്നതായിരുന്നു. പിറ്റേ ദിവസം കളക്ടറുടെ ഔദ്യോഗിക വസതിയിൽ കുടിൽ കെട്ടി താമസിക്കുവാൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. വൻ പോലീസ് സന്നാഹത്തോടെ മാർച്ച് എറണാകുളം മേനകയിൽ തടഞ്ഞു. അവിടെ സമരപ്പന്തൽ ഉയരുകയും ചെയ്തു. അതോടെ മറ്റു പ്രദേശങ്ങളിൽ വീട് പൊളിക്കുന്നത് തൽക്കാലം നിർത്തിവെക്കുകയും ചെയ്തു. സ്ഥലം വിട്ടുകൊടുത്ത് എന്റെ വീടിന് അടുത്ത് റോഡ് നിർമ്മിക്കുവാൻ ബിൽഡോസറുകൾ ഇരമ്പുന്നത് കണ്ട് എന്റെ 8 വയസ്സ് മാത്രം പ്രായമുള്ള മകൾ ചോദിക്കുമായിരുന്നു, പപ്പെ ഇപ്പോൾ നമ്മളുടെ വീട് പൊളിക്കുമോ എന്ന്. അങ്ങനെ വളരെ ഭയത്തോടുകൂടിയാണ് എന്റെ കുടുംബം ആ കാലഘട്ടത്തിൽ കഴിഞ്ഞിരുന്നത്.
1: അതെ, നീതിക്കായുള്ള ഈ നീണ്ട കാത്തിരിപ്പിനിടയിൽ 40-ൽ അധികം മനുഷ്യരാണ് തങ്ങളുടെ സ്വന്തം മണ്ണിൽ ഒരു വീടെന്ന സ്വപ്നം ബാക്കിവെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞത്. നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ സമരസമിതി ഇന്നും ശക്തമായ ആവശ്യങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. മൂലമ്പള്ളി സമരസമിതി കൺവീനറുടെ വാക്കുകളിലേക്ക്.
2: ഞാൻ ഫ്രാൻസിസ് കളത്തിങ്കൽ, മൂലമ്പള്ളി പുനരധിവാസ പാക്കേജ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറാണ്. വല്ലാർപടം കണ്ടെയ്നർ ടെർമിനൽ പദ്ധതിക്ക് അതിയെ റോഡ് റെയിൽ നിർമ്മാണത്തിന് വേണ്ടിയാണ് 7 വില്ലേജിൽ നിന്ന് 316 കുടുംബങ്ങളെ 2008 പുനരധിവാസമില്ലാതെ ബദൽ സംവിധാനങ്ങളില്ലാതെ ബലമായി കുടിയൊഴിപ്പിക്കപ്പെട്ടത്. 2005 ഈ സ്ഥലം ഏറ്റെടുക്കലിന്റെ നോട്ടിഫിക്കേഷൻ അന്ന് സർക്കാർ കൊണ്ടുവരുന്നത്. ആ കാലഘട്ടത്തിലെ പൊന്നമ്പല നിയമപ്രകാരം പുനരധിവാസമില്ലാതെയാണ് അത് ഏറ്റെടുക്കുവാൻ സർക്കാർ തീരുമാനിച്ചത്. പൊന്നമ്പല നിയമപ്രകാരം യാതൊരു പുനരധിവാസവും ഉണ്ടായിരുന്നില്ല. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെട്ട, ബദൽ സംവിധാനങ്ങളില്ലാതെ കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസ പാക്കേജ് വിജ്ഞാപനം ചെയ്തിട്ട് 18 വർഷങ്ങൾ കഴിഞ്ഞു. ബലപ്രയോഗത്തിലൂടെയാണ് 2008 February 6 മൂലമ്പള്ളി തുരുത്തിലെ 10 കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചത്. പുനരധിവാസം സർക്കാരിന്റെ അജണ്ടയിൽ പെട്ടില്ലായിരുന്നു. പ്രക്ഷോഭണത്തിലൂടെയാണ്, കേരളത്തിന്റെ മനസാക്ഷിയുടെ പിന്തുണയോടെ നടന്ന പ്രക്ഷോഭണത്തിലൂടെയാണ് ഒരു പുനരധിവാസ പാക്കേജ് അന്നത്തെ സർക്കാരെ വിജ്ഞാപനം ചെയ്യുവാൻ നിർബന്ധിതമായത്. പാക്കേജ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ സ്ഥലമെടുപ്പ് വഴിമുട്ടും, പരാജയപ്പെടും എന്നുള്ളൊരു സാഹചര്യം വന്നതുകൊണ്ട് മാത്രമാണ് സർക്കാർ അന്ന് പാക്കേജ് പ്രഖ്യാപിച്ചത്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് വിജ്ഞാപനം ചെയ്ത ആ പാക്കേജ് പൂർണ്ണമായിട്ടും സർക്കാർ രാഷ്ട്രീയ നേതൃത്വം നടപ്പാക്കുവാൻ യാതൊരു ആത്മാർത്ഥതയും പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രോജക്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രോജക്ട് ആണെങ്കിലും ഓട്രസ്റ്റിന് വേണ്ടിയുള്ള സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ സംസ്ഥാന സർക്കാർ ജില്ലാ ഭരണകൂടമാണ് നിർവഹിച്ചത്. ഈ കുടുംബങ്ങൾ 316 കുടുംബങ്ങൾ പാക്കേജ് പൂർണ്ണമായിട്ട് നടപ്പിലാക്കണമെന്ന് ജാഗ്രതയോടെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇപ്പോ അധികാരത്തിൽ വന്നിട്ടുള്ള സർക്കാർ ചില കാര്യങ്ങൾ ചെയ്യുവാൻ നിർബന്ധിതമായത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഭൂമി, ചതുപ്പ് സമാനമായ ഭൂമിയാണ് പുനരധിവാസത്തിനായി തന്ന, അത് വാസയോഗ്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത്. ഉത്തരവ് പ്രകാരം ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് ജോലി നൽകേണ്ടതുണ്ട്, അത് ഇതുവരെ നൽകിയിട്ടില്ല. ഈ പ്രക്ഷോഭണത്തിൽ കോറും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കക്ഷി രാഷ്ട്രീയത്തിനുപരിയായി കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ ഏറിയും കുറഞ്ഞ അളവിൽ സഹകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 18 വർഷങ്ങൾക്കിടയിൽ പാക്കേജ് വിജ്ഞാപനം ചെയ്തതിനു ശേഷം 4 മുഖ്യമന്ത്രിമാരും 5 റവന്യൂ മന്ത്രിമാരും 10 കളക്ടർമാരും അധികാര സ്ഥാനങ്ങളിൽ തുടർന്നിട്ടുണ്ട്. ഇപ്പോ ഈ പാക്കേജ് പൂർണ്ണമായിട്ടും നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് കോർഡിനേറ്റ്

0: ഏഷ്യൻ കമ്മിറ്റിക്ക് ഏറെ പിന്തുണ വരാപ്പുഴ അതിരൂപത രാഷ്ട്രീയകാര്യ സമിതി നൽകുന്നുണ്ട്. ഈ പ്രക്ഷോഭണത്തിന്റെ ആദ്യ നാളുകളിൽ പ്രക്ഷോഭണത്തെ വഴിതെറ്റിച്ചുവിടാനും അടിച്ചൊതുക്കാനും സർക്കാർ ഇത് മാവോയിസ്റ്റുകളുടെ പ്രക്ഷോഭണമാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്യുകയുണ്ടായി. അന്ന് ജനകീയ പ്രതിരോധ സമിതിയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന അധ്യക്ഷനായിരുന്ന ജസ്റ്റിസ് വി ആർ കൃഷ്ണീറാണ് അതിനെതിരെ ആദ്യമായി രംഗത്ത് വന്നത്. ജനാധിപത്യപരമായി മതേതരമായ കാഴ്ചപ്പാടോടെ സമാധാനപരമായ സമരത്തിന്റെ മാർഗത്തിലൂടെയാണ് പാക്കേജ് ഈ കുടുംബങ്ങൾ നേടിയെടുത്തത്. കുടുംബങ്ങളുടെ ഈ പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗ ആളുകളും പിന്തുണച്ചിരുന്നു.
1: ഈ വിഷയത്തിൽ സമീപകാലത്ത് ചില നിർണായക നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദുരിതബാധിതരുടെ പരാതികൾ പരിഹരിക്കാൻ മോണിറ്ററിംഗ് കമ്മിറ്റികൾ ഇടപെടുന്നുണ്ട്. ചതുപ്പ് പ്ലോട്ടുകൾ മണ്ണും മണലും ഇട്ട് ഉറപ്പിക്കുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. കൊച്ചിൻ പോർട്ട് അതോറിറ്റി ഇതിനായി മണൽ വിട്ടു നൽകാനും സമ്മതിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടും തീരുമാനങ്ങളും വ്യക്തമാക്കുകയാണ്.
2: മുല്ലപ്പള്ളിയിലെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ വളരെ സജീവമായി തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്.
3: ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ,
2: ഗവൺമെന്റ് അത് വളരെ ഗൗരവത്തോടു കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. പല പ്രായോഗിക ബുദ്ധിമുട്ടുകളും അവർക്ക് അനുവദിച്ച ഭൂമിയിലുണ്ട്. അത്തരം പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. വാസയോഗ്യമായ സാഹചര്യം ഇപ്പോഴില്ല എന്നുള്ളത് ആണ് പ്രധാനമായും പറയുന്നത്. അത് വാസയോഗ്യമാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നുണ്ട്. അത് എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് വളരെ ഗൗരവമായി തന്നെ ആലോചിക്കുന്നുണ്ട്. പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും മുല്ലപ്പള്ളിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉള്ള നടപടി എന്തായാലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്നറിയിക്കുകയാണ്. വർഷങ്ങളായി ഭൂമി ലഭിച്ച ആളുകളുണ്ട്, അവർക്ക് അവിടെ താമസിക്കാനോ അനുബന്ധ കാര്യങ്ങൾക്കോ ഒന്നും സൗകര്യമില്ലാത്ത സാഹചര്യം ഉണ്ട്. ഘട്ടം ഘട്ടമായിട്ടാണെങ്കിലും അവിടുത്തെ ഭൂമി വാസയോഗ്യമാക്കുവാനുള്ള സാഹചര്യം ഗവൺമെന്റ് ഒരുക്കും.
1: വികസനം എന്നത് കെട്ടിടങ്ങളിലും റോഡുകളിലും മാത്രം ഒതുങ്ങേണ്ടതല്ല, അത് ആ വികസനത്തിനു വേണ്ടി സ്വന്തം ജീവിതം ത്യാഗം ചെയ്ത മനുഷ്യരെ കൂടി ചേർത്തുപിടിക്കുന്നതാകണം. മൂലമ്പള്ളിയിലെ ആ കുടുംബങ്ങളുടെ കണ്ണീരൊപ്പാൻ ഭരണകൂടം നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അവരും സ്വന്തം മേൽക്കൂരയ്ക്ക് കീഴിൽ സമാധാനമായി അന്തിയുറങ്ങുന്ന ആ ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം.
3: മൂലമ്പള്ളിയിൽ ആശ്വാസമെത്തിയോ. നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹകരണം ടി സുരേഷ്.
4: സമകാലികം. എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
5: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
4: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
6: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
7: സേവന വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് 0484-2-98-31-30 0484-2-98-31-30.
8: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
9: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

പട്ടികജാതി വികസന വകുപ്പിന്റെ വിഷൻ പ്ലസ് പദ്ധതി പ്രകാരം പ്ലസ് ടു VHSC പഠനത്തിനു ശേഷം മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാത്ത പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തെ പ്രവേശന പരീക്ഷാ പരിശീലനത്തിനായി 54,000 രൂപ നൽകുന്നു. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ

0: ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0471 2 73 72 38, 0471 2 73 72 38. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30. കേന്ദ്ര സർവീസിലേക്കുള്ള നിയമനങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ 2026 അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. വിശദവിവരങ്ങൾക്ക് www.sse.gov.in.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയുടെ കീഴിലുള്ള 15 വാർഡിലേക്ക് സ്ഥിരം ആശാപ്രവർത്തകയെ നിയമിക്കുന്നു. 10 ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള 25-നും 45-നും ഇടയിൽ പ്രായമുള്ള വിവാഹിതരായ സ്ത്രീകൾക്കാണ് അവസരം. ഉദ്യോഗാർത്ഥികൾ 15 വാർഡിലെ സ്ഥിര താമസക്കാരായിരിക്കണം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പും സഹിതം 4 രാവിലെ 10 മണിക്ക് ആശുപത്രിയിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. കടമ്പഴിപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ലബോറട്ടറി ടെക്നീഷ്യൻ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. BSc, MLT അല്ലെങ്കിൽ DMLT, പാരാമെഡിക്കൽ കൌൺസിൽ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് യോഗ്യത. 18 മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 23 ഉച്ചയ്ക്ക് 2 മണിക്ക് കടമ്പഴിപ്പുറം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ നേരിട്ട് പങ്കെടുക്കണം. ഫോൺ 0466-2-26-72-76, 0466-2-26-72-76. FM ഈവനിംഗിൽ അടുത്തതായി
3: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

സ്കൂളിൽ പോകാൻ ഇറങ്ങുമ്പോൾ നടയിറങ്ങി മുറ്റം വരെ വരും. തിരിച്ചു വരുമ്പോൾ സ്നേഹം കൂടും. മിയാവൂ എന്നും പറഞ്ഞ് കാലിൽ ഉരസി ചുറ്റിത്തിരിയും. ഒരു ദിവസം എഴുതാനിരുന്നപ്പോൾ മോനൂട്ടൻ്റെ റബ്ബർ കാണുന്നില്ല. അമ്പടാ, ഞങ്ങൾ നോക്കുമ്പോൾ മാണിക്കൻ അതെടുത്ത് കസേരയുടെ ചോട്ടിൽ വെച്ച് തട്ടിക്കളിക്കുന്നു. ബോൾ ഉരുട്ടി കളിക്കുമ്പോൾ ഞങ്ങൾ അവരെയും കൂട്ടും. മണിക്കുട്ടി ഓടി വന്ന് കൈകൊണ്ട് ബോൾ തടുത്തുവിടും. അവൾക്ക് നല്ല ഇഷ്ടമായിരുന്നു ആ കളി. ചുന്ദരിയെ ഞങ്ങൾ മണിക്കുട്ടിയെന്നും വിളിക്കാറുണ്ട്. തട്ടിൻപുറത്ത് നിറയെ എലികളാ. രാത്രിയായ നിറയെ തട്ടും മുട്ടും. തേങ്ങയും കൊപ്രയും തിന്നാൻ വരുന്നതാണവ. രാത്രിയായാൽ അച്ഛമ്മ തിരക്കു കൂട്ടും. പൂച്ചക്കുടുംബം മോളി കയറിക്കോളണം എന്നാണ്. പോ പോ മോളി പോ, ഒരു മൂന്നാലെണ്ണത്തിനെ പിടിച്ചേക്കണം ഇന്ന്. എത്ര നെല്ലിൻ ചാക്കാ തുളച്ചു വെച്ചിരിക്കുന്നേ. കെണി വെച്ചിട്ട് ഒരു കാര്യവുമില്ല. കള്ളജാതികൾ. കപ്പത്തോട്ടത്തിൽ പോലും പെയ്യാണ് അവറ്റ. വിഷം വെച്ച കപ്പ പോലും തിരിച്ചറിഞ്ഞിരിക്കണു. മക്കളെ പിടിച്ചേക്കണേ എല്ലാറ്റിനെയും. അച്ഛമ്മ അവരോടൊക്കെ സംസാരിച്ചുകൊണ്ട് നടക്കും. അച്ഛമ്മയ്ക്കന്ന് ഞങ്ങളെക്കാളും സ്നേഹം യജ്മൂനെയും മാണിക്കനെയും ചുന്ദരിയായിരുന്നു. അടുക്കളയെ പാറ്റയെ പിടിക്കാനും ഗൗളിയെ ഓടിക്കാനും ഒക്കെ അച്ഛമ്മയ്ക്ക് അവർ വേണമായിരുന്നു. ഇപ്പോൾ ഈ പട്ടണത്തിലെ വില്ലയിൽ അച്ഛമ്മയ്ക്ക് അവരൊന്നും വേണ്ട. കറണ്ടിൽ കുത്തി ഷൂ ഷൂന്ന് കാണിച്ചാൽ പാറ്റേനെയും പല്ലീനെയും ഒക്കെ വിഴുങ്ങണ യന്ത്രമുണ്ടല്ലോ. ഇവിടെ പിന്നെ തട്ടിൻപുറവും

0: ഇല്ല. ചൂട് പിടിച്ചു കിടക്കാൻ ചാരവും തീയെടുപ്പും ഒന്നുമില്ല. അച്ചമ്മയ്ക്ക് കൃഷിയൊക്കെ മടുത്തു. അമ്മയ്ക്കും അച്ഛനും ജോലിക്ക് പോകാനും ഞങ്ങൾക്ക് നല്ല സ്കൂളും സൗകര്യങ്ങളുമൊക്കെ ഇവിടെയാണ് എന്ന് പറഞ്ഞാണ് ഈ വില്ല വാങ്ങിയത്. പഴയ വീട്ടിലുള്ളതൊന്നും ഇവിടെ വേണ്ടെന്നും പറഞ്ഞു അച്ഛൻ. എത്ര കരഞ്ഞതാ, സുന്ദരിയെങ്കിലും കൊണ്ടുവരാൻ. കേട്ടില്ല. യജ്മൂനെ റസിയാത്തയ്ക്ക് കൊടുത്തു. മാണിക്കനെ ജോയിച്ചേട്ടന് കൊടുത്തു. സുന്ദരിയെ ദൂരെ ആക്രിക്കാരന് വളർത്താൻ കൊടുത്തു. ഇവിടെ ഒന്ന് ഉറക്കെ കരയാൻ പോലും സമ്മതിക്കില്ല അമ്മ. ഒച്ച വെച്ച് കളിച്ച് ഓടി അടുത്ത വീട്ടിലെങ്ങാനും പോവാനും പാടുണ്ടോ? ഓ, ഇവിടെയൊക്കെ വില്ലയാണല്ലോ, വില്ല. മാളുൻ്റെ മനസ്സ് നിറയെ നാട്ടിലെ വീടും പറമ്പും കൂട്ടുകാരും മാത്രമാണ്. അവിടെയെങ്കിൽ ആലിയ, സുമയ, റാഷി എന്തോരം പേരാ കളിക്കാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. ചാമ്പയ്ക്കയും പേരയ്ക്കയും ഉണ്ണിമാങ്ങയും പുളിയും എന്തോരം വേണമെങ്കിലും പറിച്ച് നടന്ന് തിന്നാം. ഹോ, ഇവിടെ ഈ അച്ഛമ്മ, അമ്മോ, എന്തൊരു പത്രാസ. ആരെയും കൂട്ടുകൂടാൻ സമ്മതിക്കണില്ല.
1: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരി. വായിച്ചത് പ്രീതി.
2: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
5: സമയം 8 മണി.
6: ആകാശവാണി FM വാർത്തകൾ.
5: കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നിരീക്ഷിക്കുന്നതിന് ഇന്ത്യയുടെ ശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ വിപുലമായ ശ്രമങ്ങളുടെ ഭാഗമാണ് കാലാവസ്ഥാ റഡാർ ശൃംഖലയെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ ഡോപ്ലർ റഡാറുകളുടെ എണ്ണം 14-ൽ നിന്ന് 51 ഉയർന്നതായും കേന്ദ്രമന്ത്രി. ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ 2-ാം ഘട്ടം ഈ മാസം 28-ന് ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 2-ാം ഘട്ടത്തിൽ പദ്ധതി ഗ്രാമങ്ങളിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കും. സംസ്ഥാനത്തെ അവശേഷിക്കുന്ന 8 ഏകാധ്യാപക വിദ്യാലയങ്ങളെ LP സ്കൂളുകളായി ഉയർത്തി സർക്കാർ ഉത്തരവിറക്കി. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷയ്ക്കും തൊഴിൽ സൌഹൃദ നയത്തിനും സർക്കാർ പ്രഥമ പരിഗണന നൽകുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. ഇതിനായി സമഗ്ര വനിതാ നയം രൂപീകരിച്ചു വരികയാണെന്നും മന്ത്രി. ഇന്ത്യൻ നാവികസേനയ്ക്കുള്ള പുതുതലമുറ മിസൈൽ വെസലുകളുടെ സ്റ്റീൽ കട്ട് ചടങ്ങ് കൊച്ചിൻ കപ്പൽശാലയിൽ ഇന്ന് നടന്നു. തപാൽ വകുപ്പിന്റെ പാഴ്സൽ സേവനങ്ങൾ അതിവേഗത്തിലാക്കാനും വിപുലീകരിക്കാനും സഹായിക്കുന്ന റോഡ് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കിന് കേരളത്തിൽ തുടക്കം. തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്കുള്ള തപാൽ വാൻ കേരള സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ആൺകുട്ടികൾക്കും ലിംഗനിർണയം നടത്താത്ത കുട്ടികൾക്കും ഇഷ്ടപ്രകാരം തലമുടി വളർത്തുന്നതിന് സ്വാതന്ത്ര്യമുണ്ടെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ഇതിന്റെ പേരിൽ കുട്ടികളെ മാനസികമായി ബുദ്ധിമുട്ടിക്കരുതെന്നും കമ്മീഷൻ. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. ഒറ്റപ്പെട്ട ശക്തമായ മഴയുടെ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു.
6: ആകാശവാണി FM വാർത്തകൾ.

0: ശാസ്ത്രദീപ്തി.
1: ഹൈഡ്രജൻ ട്രെയിൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ 89 കിലോമീറ്റർ ദൈർഘ്യമുള്ള ജിന്ദ് സോനാപത്ത് റൂട്ടിൽ ഈയിടെ സർവീസ് ആരംഭിക്കുകയുണ്ടായി. നമോ ഗ്രീൻ റെയിൽ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഡീസൽ ഇന്ധനം ഉപയോഗിച്ച് മെക്കാനിക്കൽ പവർ ഉൽപ്പാദിപ്പിക്കുന്ന പരമ്പരാഗത ഡീസൽ ട്രെയിനുകളിൽ നിന്ന് വ്യത്യസ്തമായി ഹൈഡ്രജൻ ട്രെയിനിൽ ഒരു പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻ ഇന്ധന സെല്ലിന്റെ രൂപത്തിൽ ഒരു ചെറിയ പവർ പ്ലാന്റ് പ്രവർത്തിക്കുന്നു. ട്രെയിനിലെ ടാങ്കുകളിൽ സംഭരിച്ചിരിക്കുന്ന ഹൈഡ്രജൻ ഇന്ധന സെല്ലിനുള്ളിൽ വായുവിൽ നിന്ന് ലഭിക്കുന്ന ഓക്സിജനുമായി പ്രതിപ്രവർത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഈ വൈദ്യുതി ഉപയോഗിച്ച് മോട്ടോറുകൾ ട്രെയിനിന്റെ ചക്രങ്ങളെ ചലിപ്പിക്കുന്നു. ഇവിടെ ജ്വലനം നടക്കുന്നില്ല, മറിച്ച് ഒരു ഇലക്ട്രോ കെമിക്കൽ പ്രതിപ്രവർത്തനമാണ് നടക്കുന്നത്. ജലബാഷ്പവും താപവും മാത്രമേ ഉപോൽപ്പന്നങ്ങളായി അവശേഷിക്കുന്നുള്ളൂ. കൂടുതൽ ലഭിക്കുന്ന വൈദ്യുതി ലിത്തിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററികളിൽ സംഭരിച്ച് പെട്ടെന്നുള്ള ആക്സലറേഷനും മറ്റുമുള്ള എക്സ്ട്രാ പവറിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ഹൈഡ്രജൻ ട്രെയിനിൽ 2 പവർ കാറുകളാണുള്ളത്. ഓരോ പവർ കാറിനും 1200 കിലോവാട്ട്, ഏകദേശം 1600 കുതിരശക്തിക്ക് സമാനം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഈ 2 പവർ യൂണിറ്റുകളും സംയുക്തമായി ആകെ 10 കോച്ചുകളുള്ള ഈ ട്രെയിനിനെ മണിക്കൂറിൽ 110 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ആവശ്യമായ ഊർജം നൽകുന്നു. ഹരിയാനയിലെ ജിന്ദിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ഹൈഡ്രജൻ ഇന്ധനം നിറയ്ക്കൽ സൗകര്യം സജ്ജമാക്കിയിട്ടുള്ളത്. ഈ സൗകര്യം 3 ഘട്ടങ്ങളിലായാണ് പ്രവർത്തിക്കുക. ആദ്യം വൈദ്യുതി വിശ്ലേഷണം എന്ന പ്രക്രിയയിലൂടെ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇവിടെ ജലത്തെ ഹൈഡ്രജനും ഓക്സിജനുമായി വേർതിരിക്കാൻ വൈദ്യുതി ഉപയോഗിക്കുന്നു. ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രജൻ പിന്നീട് 500 bar ഉയർന്ന മർദ്ദത്തിലേക്ക് കംപ്രസ് ചെയ്ത് സൂക്ഷിക്കുന്നു. ഒടുവിൽ 350 bar നിയന്ത്രിത മർദ്ദത്തിൽ 2 വ്യത്യസ്ത ഹൈഡ്രജൻ ഡിസ്പെൻസറുകൾ മുഖേന ഹൈഡ്രജൻ ട്രെയിനിലെ 2 പവർ കാറുകളിലും ഒരേ സമയം ഹൈഡ്രജൻ ലഭ്യമാക്കുന്നു. ജിന്ദ് ഹൈഡ്രജൻ സൗകര്യത്തിന് 3000 കിലോഗ്രാം ഹൈഡ്രജൻ സംഭരിക്കാൻ കഴിയും. ജ്വലനമില്ല, പുകയില്ല, കാർബൺ ഉദ്ഭവനം തീരെയില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഹൈഡ്രജൻ റെയിൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ നിരയിലേക്കാണ് ഇന്ത്യയും ഇതോടെ എത്തുന്നത്. ഇന്നത്തെ നിലയിൽ ഹൈഡ്രജൻ ട്രെയിനുകൾ ഓടിക്കുന്നത് ലാഭകരമല്ല, പക്ഷേ സാങ്കേതിക വിദ്യ മെച്ചപ്പെട്ടാൽ ചെലവ് കുറയും.
0: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞൂരാൻ. ശാസ്ത്രദീപ്തി
2: FM ഈവനിംഗിൽ ഇനി കേൾക്കാം. യുവവാണി.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി, ഇതിനെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ നമ്മൾ ദിവസവും കേൾക്കാറുണ്ടല്ലേ. ഒരു ക്യാമറയും ഇല്ലാതെ ഒരു ലൊക്കേഷനിലും പോകാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സിനിമ തന്നെ നിർമ്മിക്കാൻ പറ്റും. ഇവിടെ AI ഭാവനയുടെ ചിറകിലേറി കേരളത്തിൻ്റെ മനോഹര ദൃശ്യങ്ങളും പിന്നെ AI പ്ലാറ്റ്ഫോമിൽ തന്നെ നല്ലൊരു മ്യൂസിക്കും കോർത്തിണക്കി ഒരു മനോഹരമായ മ്യൂസിക് വീഡിയോ നിർമ്മിച്ചിരിക്കുകയാണ് ഇഥൻ ജോൺ റിജിൻ. ഒരു വിദേശി കേരളം ചുറ്റിക്കാണുന്ന ഒരു ഭാവനയിലാണ് വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം നമ്മളോട് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് യുവവാണിയിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ഈഥനാണ്. നമുക്ക് യുവവാണിയിലേക്ക് ഈഥനെ സ്വാഗതം ചെയ്യാം.
1: താങ്ക് യു
0: ഈഥൻ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: വിശേഷം പ്രത്യേകിച്ചൊന്നുമല്ല, ഇപ്പം എക്സാംസ് കഴിഞ്ഞേ ഉള്ളൂ, അപ്പം അതിൻ്റെ ഒരു ചെറിയ ബ്രേക്കിലാണ്.
0: നമ്മളിപ്പോൾ AI വെച്ച് ഒരുപാട് വീഡിയോസ് ഉണ്ടാക്കും അല്ലെങ്കിൽ ഫോട്ടോസ് ഉണ്ടാക്കും. നമ്മൾ തന്നെ ഇത് എവിടെയെങ്കിലും ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ വാട്സാപ്പിലൊക്കെ സ്റ്റാറ്റസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഇതെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു തനതായ ഭംഗിയൊക്കെ ഒരു വീഡിയോയിലൂടെ നിർമ്മിക്കണം എന്നുള്ളൊരു ആശയം, അത് ഏതെന്ന് എങ്ങനെ അങ്ങനെ ഒരു ആശയം മനസ്സിലേക്ക് വന്നു?
1: എൻ്റെ 8th ഗ്രേഡിൻ്റെ വെക്കേഷനിൽ ഞങ്ങൾ ചുമ്മാ ഫോൺ നോക്കിയിരുന്നപ്പോൾ എൻ്റെ പാരൻസ് പറഞ്ഞു ഫോൺ നോക്കിയിരിക്കാണ്ട് എന്തെങ്കിലും AI വെച്ചിട്ട് യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ നോക്കാൻ. അപ്പോൾ ഞങ്ങൾക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഫ്ലാറ്റിൽ തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾ ഓരോ സാധനവും ചെയ്ത് നോക്കി, എനിക്ക് മ്യൂസിക്

0: മ്യൂസിക്കിനോടായിരുന്നു ഒരു താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ മ്യൂസിക്കും എ ഐ എങ്ങനെ കമ്പൈൻ ചെയ്യാൻ നോക്കി. അപ്പം എ ഐ കൊണ്ട് കുറേ ട്രാക്ക് അപ്പം ഉണ്ടാക്കി, ചുമ്മാ വെറുതെ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ കുടുംബവും മൂന്നാലോട്ടൊരു ട്രിപ്പ് പോയി. ട്രിപ്പ് പോയപ്പോൾ അവിടെ ഞങ്ങൾ കുറേ ഫോറിനേഴ്സിനെ കണ്ടു. അപ്പം ഫോറിനേഴ്സ് വഴി കേരളത്തെ അല്ലെങ്കിൽ ഇന്ത്യേനെ ഫോറിനേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ കാണിക്കാവുന്നൊരു പാട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളൊരു ഐഡിയ അപ്പം സ്പാർക്കായി. എന്നിട്ട് കുറേ ഡിസ്കഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഫുൾ സ്റ്റോറി റെഡിയായി. അപ്പം അങ്ങനെയാണ് ഈ മ്യൂസിക് വീഡിയോയിലോട്ട് വന്നത്.
1: അപ്പോൾ മൂന്നാറിൽ ടൂറ് പോയപ്പോൾ ഉണ്ടായൊരു സ്പാർക്കാണ് ഈ ഒരു വീഡിയോ നിർമ്മിക്കണം എന്നൊരു ആശയം മനസ്സിൽ വന്നത്.
0: അതെ,
1: അത് ശരി. അപ്പോൾ അവര് നമ്മുടെ കേരളത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുന്ന കണ്ടപ്പോഴായിരിക്കണം ഇങ്ങനൊരു മനസ്സിലൊരു ഐഡിയ വന്നതല്ലേ.
0: അതെ.
1: അപ്പൊ അത് അന്ന് തന്നെ വീട്ടിൽ വന്ന് പിന്നെ അതിന്റെ പണികൾ തുടങ്ങിയ.
0: ആ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ അപ്പയായിട്ട് കുറേ ഡിസ്കസ് ചെയ്തു. അപ്പം അങ്ങനെ ഒരു രണ്ടു മൂന്ന് ദിവസം ഇത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിത് പണി തുടങ്ങിയത് ഞാൻ.
1: അപ്പൊ അതിനു മുൻപ് ഇതുപോലെ എ ഐ വെച്ചിട്ട് വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ ഉണ്ടാക്കാറുണ്ടോ?
0: ഫോട്ടോസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ടായിരുന്നു, വീഡിയോസ് ഒന്നും അങ്ങനെ
1: ഉണ്ടാക്കാറില്ല. വീഡിയോ ഒക്കെ ഉണ്ടാക്കി നോക്കിയപ്പോൾ അല്ലെങ്കിൽ വീഡിയോ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ സാധാരണ നമ്മൾ ഒരു ആദ്യം തന്നെ ഒരു മ്യൂസിക് ഉണ്ടാക്കുന്നു, മ്യൂസിക്കിന് അനുയോജ്യമായ വിഷ്വൽസ് നമ്മൾ ആഡ് ചെയ്യാണ് പതിവ്. അപ്പോൾ ഏതൻ ഇത് ഉണ്ടാക്കിയെടുത്തപ്പോൾ എങ്ങനെയായിരുന്നു, ആദ്യം വിഷ്വൽസ് ഉണ്ടാക്കിയോ അതിനുശേഷമാണോ വീഡിയോ ഉണ്ടാക്കിയത്?
0: ആദ്യം ഞാൻ ഫസ്റ്റ് വീഡിയോയുടെ ഒരു സ്റ്റോറി ഉണ്ടാക്കി, എന്തായിരിക്കും സ്റ്റോറി ലൈൻ ഉണ്ടാക്കി. ആ സ്റ്റോറി ലൈൻ ഞാൻ ഒരു സ്ക്രിപ്റ്റ് പോലെ കൺവേർട്ട് ചെയ്തു. സ്ക്രിപ്റ്റ് ആക്കിയിട്ട് അതിനെ ബേസ് ചെയ്ത് ഒരു എല്ലാ ഷോർട്സിനും ഓരോ പ്രോംപ്റ്റ് കൊടുത്തിട്ട് സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്തു. എല്ലാ ഷോർട്സിനുള്ള സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ സ്റ്റോറി ബോർഡിൽ നിന്ന് പിന്നെ ഫെർദറായിട്ട് ഷോർട്സ് ഉണ്ടാക്കി. അപ്പം കുറേ എറേഴ്സും ട്രയൽസും കഴിഞ്ഞിട്ടാണ് ഷോർട്സൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത്. ചില ഷോർട്സ് ഇപ്പോഴും പെർഫെക്റ്റ് അല്ല, അത് വീഡിയോ കാണുമ്പം മനസ്സിലാവും.
1: അപ്പോൾ ഈ എ ഐ വീഡിയോ നിർമ്മിക്കാൻ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്?
0: എൻ്റെ ഓഡിയോ നിർമ്മിക്കാൻ ഞാൻ ഗൂഗിളിൻ്റെ തന്നെ ലിറിയ 3 എന്ന് പറഞ്ഞ ഒരു എ ഐ മോഡൽ യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീഡിയോ ആൻഡ് ഇമേജ് ജനറേഷന് ഹിക്സ്ഫീൽഡ് എ ഐ എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്, HIGGSFIELD.
1: അതിലാണ് വീഡിയോ നിർമ്മിച്ചത്?
0: അതിലാണ് ഇമേജും വീഡിയോ നിർമ്മിച്ചത്. അതിൻ്റെ അകത്ത് മിക്ക എ ഐ മോഡൽസും ഉണ്ട്, ഇമേജ് ഉണ്ടാക്കാനും വീഡിയോ ഉണ്ടാക്കാനും പിന്നെ ഓഡിയോടെ ചിലതുണ്ട്.
1: അപ്പോൾ നമ്മളിത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വീഡിയോ നിർമ്മിക്കുമ്പോൾ അതിന് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കണം അല്ലേ? അപ്പോൾ ഈ ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പുറത്ത് ചാറ്റ് GPT-യോടോ അല്ലെങ്കിൽ ജെമിനൈയോടോ ഒക്കെ ചോദിച്ചാണോ പ്രോംപ്റ്റ് ഉണ്ടാക്കിയത്, അത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയോ?
0: ഇപ്പം ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ചില ഷോർട്സൊക്കെ ഷോർട്സിൻ്റെ സ്റ്റോറിയും ഇത് മാത്രമായിട്ട് ക്ലോഡിന് കൊടുത്തു. ക്ലോഡിന് കൊടുത്തിട്ട് അത് പ്രോംപ്റ്റ് ആക്കി തരാൻ പറഞ്ഞു. അപ്പോൾ ക്ലോഡ് തന്ന പ്രോംപ്റ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ ഷോർട്സ് ഉണ്ടാക്കാൻ നോക്കി. പക്ഷെ അത് ചിലത് എൻ്റെ വിചാരിച്ച രീതിയിൽ നടന്നില്ല. അപ്പോൾ ആ ക്ലോഡിൻ്റെ പ്രോംപ്റ്റ് തന്നെ ഞാൻ എടുത്തിട്ട് അത് എൻ്റെ രീതിയിൽ ഇംപ്രൊവൈസ് ചെയ്തിട്ടാണ് ഷോർട്സ് ക്രിയേറ്റ് ചെയ്തത്.
1: ഇംപ്രൊവൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ക്ലോഡ് തന്ന പ്രോംപ്റ്റ് എടുത്ത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൊടുത്തു, അപ്പൊ അതനുസരിച്ചൊരു വീഡിയോ ഉണ്ടാക്കി വന്നു. എന്നിട്ട് അതിനെ കുറച്ചും കൂടി ഭംഗിയാക്കാനായിട്ട് ഏതൻ തന്നെ കുറച്ചും കൂടി പ്രോംപ്റ്റ് കൊടുത്തു. അപ്പൊ കുറച്ചുകൂടി നമ്മുടെ മനസ്സിലുള്ള ഒരു ഇമാജിനേഷൻ വന്നു. അപ്പോ ഈ വീഡിയോ കംപ്ലീറ്റ് ഉടനീളം തന്നെ ഇതുപോലെ പ്രോംപ്റ്റ് കൊടുത്തു കൊടുത്ത് പല പല ചെറിയ ചെറിയ ക്ലിപ്പുകളായിട്ടാണ് ആദ്യം ഉണ്ടാക്കിയത്.
0: എല്ലാം 5 സെക്കൻഡ് ക്ലിപ്സ് ആയിരുന്നു.
1: 5 സെക്കൻഡ് ക്ലിപ്പുകൾ ആഡ് ചെയ്ത് ആണ് ഈ ഒരു വലിയ വീഡിയോ ആക്കിയത്. അത് ശരി. അപ്പോൾ എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇപ്പം നമ്മളൊരു ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ 30 മിനിറ്റോ ഒക്കെ ഉള്ള ഒരു എ വീഡിയോ കാണുമ്പോൾ അതിൽ ആ വീഡിയോ ഉടനീളം അതിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ആ ക്യാരക്ടേഴ്സിൻ്റെ മുഖം അത് ഉടനീളം മാറാത്ത രീതിയിൽ അത് ചെയ്യണമല്ലോ, ഒരു ക്യാരക്ടർ കൺസിസ്റ്റൻസി വേണം. അപ്പോൾ അതെങ്ങനെ, അതിന് എന്തെങ്കിലും സ്പെഷ്യൽ പ്രോംപ്റ്റുകൾ യൂസ് ചെയ്തോ?
0: ക്യാരക്ടർ കൺസിസ്റ്റൻസി ആയിരുന്നു എൻ്റെ ഇത് ഉണ്ടാക്കുമ്പം ഓൾമോസ്റ്റ് മോസ്റ്റ് ഹാർഡസ്റ്റ്. അപ്പൊ അതിന് ഞാൻ ക്യാരക്ടറിന്റെ ഇമേജിന്റെ റെഫറൻസ് അപ്ലോഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പൊ അവരുടെ ക്യാരക്ടറിന്റെ ഇമേജ് പല ആംഗിൾസിൽ നിന്നുള്ളത് അപ്ലോഡ് ചെയ്യും, എന്നിട്ട് ആ ഇമേജ് റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയും. അപ്പൊ അങ്ങനെയാണ് ക്യാരക്ടർ കൺസിസ്റ്റൻസി കിട്ടിയത്. ചില ഷോർട്സിൽ ഇപ്പോഴും ക്യാരക്ടർ കൺസിസ്റ്റൻസി ഇല്ല, ടൈം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ പോയെന്നുള്ളൂ.
1: അപ്പൊ ഇതിൽ ഇതൻ ചെയ്ത ഒരു വീഡിയോയിൽ കേരളത്തിന്റെ തനതായ ഭംഗിയൊക്കെയാണ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളത്.
0: അതെ
1: അല്ലേ. ഇപ്പൊ കുട്ടനാടും ആലപ്പുഴ ജില്ലയൊക്കെ ഒരുപാട് ഭംഗിയായിട്ട് അതിൽ ഞാൻ കണ്ടു. അപ്പോൾ കേരളത്തിൻ്റെ ആ ഒരു തനതായ ശൈലി, ആളുകളുടെ മുഖവും എല്ലാം അത്ര ഭംഗിയായിട്ട് അതിന് സ്പെഷ്യൽ പ്രോംപ്റ്റുകൾ കൊടുത്തോ അല്ലെങ്കിൽ

0: റെഫറൻസ് ആയിട്ടുള്ള എന്തെങ്കിലും ഫോട്ടോസ് ഒക്കെ ആഡ് ചെയ്തു?
1: ആ ചിലതിനൊക്കെ ഞങ്ങൾ ഞാൻ റെഫറൻസും യൂസ് ചെയ്തായിരുന്നു. ചില ആലപ്പുഴയുടെ ഷോർട്സും മാതിരപ്പള്ളിയുടെ പിന്നെ എയർപോർട്ടിലുള്ള ഷോർട്സ് എല്ലാം ഞാൻ ചില റെഫറൻസ് കൊടുത്തിട്ട്, പക്ഷെ അതിൻ്റെ തന്നെ കറക്റ്റ് കോപ്പി പേസ്റ്റ് അല്ല, റെഫറൻസ് കൊടുത്തിട്ട് അതിനെ ഇമ്പ്രൂവൈസ് ചെയ്തിട്ടാണ് ഇത്ര ഭംഗിയായിട്ടുള്ള ഷോർട്സ് കിട്ടിയത്.
0: ശരിക്കും ഇത് കേരളത്തിൽ ടൂർ വന്ന ഒരു വിദേശി കാണുന്നത് മാത്രമാണോ അതോ ഇനിയും വീഡിയോസ് ഇറങ്ങാനുണ്ടോ?
1: ഈ സ്റ്റോറി എന്ന് പറയുന്നത് 7 പേര് 7 ഫോറിനേഴ്സ് പുറത്തൊരു മ്യൂസിക് സയൻസ് പഠിക്കുന്ന യൂണിവേഴ്സിറ്റി സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരികയാണ്. അവരൊരു പ്രോഗ്രാമായിട്ട്, ട്രെയിനിങ് പ്രോഗ്രാമായിട്ട് അവരെ ഒരുമിച്ച് ഇന്ത്യയിലോട്ട് വന്നിട്ട് പല ഭാഗത്തോട്ടും തന്നെ പോകും. എന്നിട്ട് അവരുടെ എക്സ്പീരിയൻസും കഥകളെല്ലാം അവരുടെ മ്യൂസിക് ആൽബമായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് സ്റ്റോറി, ഐഡിയൽ സ്റ്റോറിയിലെ. അപ്പം ഇപ്പം ചെയ്തത് ഡയറക്റ്റ് എന്ന് പറഞ്ഞൊരു അമേരിക്കൻ കേരളത്തിലോട്ട് വന്ന് അവൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസും ട്രാവലും മ്യൂസിക് വീഡിയോ ആക്കിയതാണ്. അപ്പം ഈ ഡെറക്കിൻ്റെയും ബാക്കിയുള്ളവരുടെയും പല വീഡിയോസ് ഉണ്ടാക്കും.
0: അപ്പോൾ ഈ ഡെറിക് എന്ന ആള് കേരളം ചുറ്റി കാണുന്ന വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്.
1: ആ കേരളത്തിലെ ചില ഭാഗങ്ങൾ
0: അപ്പോൾ കേരളത്തിന് വീഡിയോ ഇനിയും ഇറങ്ങാനുണ്ടോ? ഇനി വരാം അല്ലേ?
1: ഇനി വരാം.
0: അപ്പൊ ഈ ഭാരത ദർശനത്തിന് നടക്കുന്ന ബാക്കിയുള്ള ഫോറിനേഴ്സ് ഇല്ലേ, അവരൊക്കെ ഇപ്പൊ എവിടെ വരെ എത്തി?
1: അവരെ പറ്റി ഇപ്പം പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്പൊ ഡെറക്കിന്റെ ആണ് ഇപ്പം നോക്കുന്നത്. അപ്പൊ ഇവന്റെ ഒരു 2-3 വീഡിയോ കഴിയുമ്പോഴത്തേക്ക് അവരുടെയും കൂടെ പാരലൽ ആയിട്ട്
0: ചെയ്തു തുടങ്ങും. ഇപ്പൊ ഡെറക്ക് കേരളം ഒന്ന് ചുറ്റി കാണട്ടെ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്കിനി ഇതെന്റെ സ്കൂൾ വിശേഷങ്ങളൊന്ന് കേൾക്കാം.
1: ഞാൻ കാക്കനാട് രാജഗിരി സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ അവിടുത്തെ 9th ഗ്രേഡറാണ്. എന്റെ അനിയനും അവിടെ തന്നെ 8th ഗ്രേഡിൽ പഠിക്കുന്നുണ്ട്. കാക്കനാട് സ്കൂളിന്റെ തൊട്ടടുത്താണ് വീട്.
0: സമ്മർ വെക്കേഷന് വീട്ടിൽ നിന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്.
1: എന്റെ 8th ഗ്രേഡിന്റെ സമ്മർ വെക്കേഷനിൽ
0: ആ സമയത്താണ് ഇത് ചെയ്തത്. അപ്പൊ സ്കൂളിൽ പോയി തുടങ്ങി? ഇപ്പൊ
1: സ്കൂളിൽ തുടങ്ങി.
0: അപ്പോ ഇത് കൂട്ടുകാരെയൊക്കെ കാണിച്ചോ?
1: കുട്ടികളെല്ലാം കണ്ടു,
0: ടീച്ചേഴ്സും കണ്ടു,
1: ടീച്ചേഴ്സ് ചിലവരൊക്കെ കണ്ടു.
0: എന്ത് പറഞ്ഞു വന്നിട്ട്?
1: അത്യാവശ്യം നല്ല എന്നാ പറഞ്ഞത്.
0: അത്യാവശ്യം
1: പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരുന്നു എല്ലാവരുടെയും. ഇനി വീഡിയോയുടെ വിഷ്വൽസിനുള്ള പ്രശ്നമല്ലാണ്ട് വേറെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒന്നും വന്നിട്ടില്ല. വീഡിയോയിൽ ചില ക്യാരക്ടർ കൺസിസ്റ്റൻസി ഇല്ല, ആ ഭാഗം മാത്രം. ചില ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട്, ആ ഭാഗം അല്ലാണ്ട് പോസിറ്റീവ് റിവ്യൂ ആയിരുന്നു മെജോറിറ്റി.
0: അപ്പൊ ഇതിന്റെ മ്യൂസിക് ഇതിന്റെ ഒപ്പം അത് ശരിക്കും മ്യൂസിക് ആയിട്ട് ഉണ്ടാക്കി വന്നപ്പോ ഇതിന്റെ മനസ്സിൽ തോന്നിയ ഒരു ഇമാജിനേഷനിൽ വന്ന ആ മ്യൂസിക് തന്നെയാണോ AI തന്നത്?
1: ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു സ്റ്റോറി ആദ്യം ഉണ്ടാക്കി, സ്റ്റോറി ലൈൻ ഡയറക്റ്റിന്റെ ആദ്യത്തെ വീഡിയോ ഉണ്ടാക്കിയെന്ന്. അപ്പം ആ സ്റ്റോറി ലൈൻ തന്നെ AIക്ക് കൊടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ലിറിക്സ് തരാൻ പറഞ്ഞു. അപ്പൊ അത് തന്നെ ലിറിക്സും പിന്നെ എന്റെ മനസ്സിനുണ്ടായിരുന്ന ലിറിക്സ് എല്ലാം ഒരുമിച്ചിട്ടാണ് ഫൈനലൈസ് ആയ ലിറിക്സ് ഉണ്ടാക്കിയത്. ലിറിക്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ ലിറിക്സ് കൊടുത്തിട്ട് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഈ കേരളത്തിന്റെ തീമും വെസ്റ്റേൺ മ്യൂസിക്കും കേരളത്തിലെ മ്യൂസിക് ചെണ്ട അതുപോലെ സാധനങ്ങളൊക്കെ ഒരുമിച്ച് കമ്പൈൻ ചെയ്തൊരു ഓഡിയോ ആക്കാനായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പൊ അത് ഞാൻ അതിൻ്റെ അകത്ത് AIയുടെ അടുത്ത് പറഞ്ഞിട്ട് ലിറിക്സും കൊടുത്തു. അപ്പൊ അങ്ങനെ പല ട്രാക്സും കിട്ടി. ചിലതൊന്നും ഒട്ടും കൊള്ളില്ലായിരുന്നു, ചിലത് ഓക്കെ ആയിരുന്നു. അപ്പൊ ഈ നല്ലായിരുന്ന 2-3 ട്രാക്ക് എല്ലാം ഒരുമിച്ചിട്ടാണ് ഫൈനൽ ട്രാക്ക് കിട്ടിയത്.
0: ഒരു വെസ്റ്റേൺ സ്റ്റൈലിൽ ഒരു മ്യൂസിക് വേണം എന്നാണോ ശരിക്കും ഇതൻ ചോദിച്ചത്?
1: വെസ്റ്റേൺ സ്റ്റൈലല്ല, എന്റെ മെയിൻ എയിം വെസ്റ്റേൺ മ്യൂസിക്കും കേരളത്തിലെ മ്യൂസിക്കും എലമെന്റ്സും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട്.
0: അങ്ങനെയാണ് ചോദിച്ചത്.
1: അതെ അതെ.
0: ഇപ്പോ ഈ ക്യാരക്ടർ കൺസിസ്റ്റൻസിയുടെ ഒരു കാര്യം പലരും പറഞ്ഞു, കുറച്ചുകൂടി ഭംഗിയാക്കായിരുന്നു അല്ലെങ്കിൽ ഭംഗിയാക്കണം എന്നുള്ള ഒരു കമന്റ്സ് ഒക്കെ പറഞ്ഞു. ഈ ഒരു പെർഫെക്ഷനിലേക്ക് വരാനായിട്ട് ഈ AI വീഡിയോ കൂടുതൽ പെർഫെക്ഷൻ എത്തിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മുടെ പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു AI പ്ലാറ്റ്ഫോം ഇനിയും വരാനുണ്ടോ? ഇനി അവൈലബിലിറ്റി കുറവാണോ ശരിക്കും?
1: ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള AI ടൂൾസ് ഭയങ്കരമായിട്ടുണ്ട്. ചിലതൊക്കെ നല്ല എക്സ്ട്രീം നല്ലതാണ്. പക്ഷെ അതിന് നമുക്ക് വേണ്ട രീതിക്ക് കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോംപ്റ്റും റെഫറൻസ് ഇമേജും കൊടുത്താൽ നമുക്ക് വേണ്ട രീതിയിൽ കിട്ടുള്ളൂ. ഇപ്പൊ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഒരു മെയിൻ തിങ് ആണ്. AIയുടെ വീഡിയോയും ഇമേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഒരു മെയിൻ തിങ് ആണ്.
0: അതായത് നന്നായിട്ട് പ്രോംപ്റ്റ് കൊടുക്കാൻ അറിയാവുന്ന ആൾക്ക് നല്ല വീഡിയോസും നല്ല മ്യൂസിക്കും ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോ ആദ്യം നമുക്ക് കുറച്ച് ഫ്രീ വേർഷൻസ് തരും പല പ്ലാറ്റ്ഫോംസും അല്ലേ. അപ്പോ ഇപ്പോൾ നമ്മളൊരു വലിയ വീഡിയോ നിർമ്മിക്കുമ്പോൾ കുറച്ചുകൂടി പെർഫെക്ഷൻ ഒക്കെ നമ്മൾ ചെയ്തു വരുമ്പോൾ കുറച്ചുകൂടി പണ ചിലവുള്ള AI പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരുമോ?
1: ഞാനപ്പം ഹിക്സ്ഫീൽഡിന്റെ ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആണ് എടുത്തത്. മന്ത്ലി സബ്സ്ക്രിപ്ഷനിൽ ഇത്ര രൂപ കൊടുത്താൽ ഇത്രയും ക്രെഡിറ്റ്സ് കിട്ടും. അപ്പോൾ ഓരോ ഇമേജസ് അല്ലെങ്കിൽ ഓരോ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും ക്രെഡിറ്റ്സ് പോകും.
0: ടോക്കൺ എന്നല്ലേ പറയാ?
1: ടോക്കൺ ഹിക്സ്ഫീൽഡിന്റെ ഒരു പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ആണ്.

ഞാൻ എടുത്തത്. അപ്പൊ അതില് ചില ഇമേജിന്റെ മോഡൽസും വീഡിയോയുടെ മോഡൽസും എനിക്ക് അൺലിമിറ്റഡ് ആയിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ആദ്യം കുറെ ട്രൈ നോക്കി, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ക്രെഡിറ്റ്സ് യൂസ് ചെയ്യാൻ നോക്കി.

0: തെറ്റുപറ്റൂ എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ക്വാളിറ്റി കുറഞ്ഞ മോഡലാണ് ഞാൻ ആദ്യം ട്രൈ നോക്കിയത്. എന്നിട്ട് അതിൽ നിന്ന് പഠിച്ചിട്ടാണ് ഞാൻ ക്വാളിറ്റി കൂടിയതിലോട്ട് വന്നത്.
1: ഓക്കെ. അപ്പോൾ ഇത് ചെറിയ ചെറിയ ക്ലിപ്പുകളായിട്ട് വീഡിയോസ് ഉണ്ടാക്കും, ഇതെല്ലാം കൂടി കൂട്ടിച്ചേർക്കണം അവസാനം, ഒരു എഡിറ്റിംഗ് പണിയുണ്ട്. അപ്പോൾ അതിന് വേറെ പ്ലാറ്റ്ഫോം ആണോ ചെയ്യാനായിട്ട്, അതോ ഈ ഒരു സോഫ്റ്റ്വെയർ തന്നെ ചെയ്യാൻ പറ്റും?
0: AI ഉപയോഗിച്ചില്ല, ഞാൻ തന്നെ മാനുവലി തന്നെ ചെയ്യുന്നതാണ്. അപ്പം ഈ എല്ലാ ക്ലിപ്സും റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും സ്കൂൾ തുറക്കാതായി.
1: ഓ,
0: അപ്പം എന്നെ ഇതെല്ലാം ഒരുമിച്ച് എഡിറ്റ് ചെയ്ത് വെക്കാനുള്ള ബാൻഡ്വിഡ്ത്ത് എനിക്കുണ്ടാവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു ഫ്രീലാൻസറിനെ വെച്ചായിരുന്നു, പുള്ളിക്കാരനെ എഡിറ്റ് ചെയ്തതാണ്.
1: അവസാനത്തെ എഡിറ്റിംഗ് മാത്രം.
0: ആ എഡിറ്റിംഗ് മാത്രം.
1: അപ്പോൾ ഇത് ഒരു വീഡിയോ ആക്കിയതിന് ശേഷം ഇതിൻ്റെ ഒരു ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി, ഒരു 4K, അതിനുവേണ്ടി ഒരു AI അപ്സ്കെയിലിംഗ് അങ്ങനത്തെ ടൂൾസൊക്കെ യൂസ് ചെയ്യേണ്ടി വന്നോ, ഒരു ഹൈ ഡെഫിനിഷൻ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്?
0: വീഡിയോ ഉണ്ടാക്കിയ സമയത്ത് തന്നെ 2K 4K ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി അപ്സ്കെയിൽ, ഫോർ ദ അപ്സ്കെയിലിംഗിൻ്റെ
1: ആവശ്യമുണ്ടായിരുന്നില്ല, ജസ്റ്റ് ആഡ് ചെയ്താൽ മതിയായിരുന്നു ക്ലിപ്പുകളെല്ലാം.
0: ക്ലിപ്പെല്ലാം ആഡ് ചെയ്താൽ മതിയായിരുന്നു.
1: അപ്പോൾ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ ഇതിന് ഒരുപാട് സപ്പോർട്ടാണ് ചെയ്യാനായിട്ട് അല്ലേ? ചുമ്മാ വീട്ടിലിരുന്ന് ഗെയിം കളിക്കാതെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഫ്യൂച്ചറിന് പ്രാധാന്യമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തു പഠിക്കാൻ പറയും.
0: അച്ഛന്റെ പേര് റിജിൻ ജോൺ. അപ്പയ്ക്ക് ഒരു സ്റ്റാർട്ടപ്പ് ആണ്, സെമി കണ്ടക്ടർ സ്റ്റാർട്ടപ്പ്. അമ്മയുടെ പേര് ദീപ മേരി ജെയിംസ്. അമ്മ ഒരു NBFC CFO ആയിട്ട് വർക്ക് ചെയ്യാണ്.
1: അപ്പോൾ അവർ ഒരുപാട് എൻകറേജ് ചെയ്യും ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ AI വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ.
0: ചെയ്യും ചെയ്യും.
1: ശരി.
0: ഇത് എൻ്റെ ആദ്യത്തെ എക്സ്പെരിമെൻ്റ് അല്ല. 8th grade ഞാൻ വേറൊരു എക്സ്പെരിമെൻറ്റും കൂടി ചെയ്തായിരുന്നു. മഴ പെയ്തായിട്ട് മണ്ണിനൊരു പ്രത്യേകമാണ് അല്ലേ, അപ്പം അതിനെ പറയുന്നതാണ് പെട്രിക്കോർ. അപ്പോൾ പെട്രിക്കോർ മണം എസെൻഷ്യൽ ഓയിൽസ് എല്ലാം യൂസ് ചെയ്തിട്ട് ഒരു ഇൻഹീലർ പോലത്തെ ഫോമാറ്റിലാക്കിയിട്ട് അതിന് ഒത്തിരി ഹെൽത്ത് യൂസ്ഫുൾ ബെനിഫിറ്റ്സ് ഉണ്ട്. അതൊരു ഇൻഹീലർ ഫോമാറ്റ് ആക്കിയിട്ട് വി ക്യാൻ ഒരു ചെറിയ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തായിരുന്നു. ഞാനിപ്പോൾ ആദ്യം ഇതിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഫ്രണ്ട്സിനാണ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തത്. അപ്പോൾ അവരെല്ലാവരും മിക്കവരും പോസിറ്റീവ് റിവ്യൂ, ഇത് നല്ലതാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ചിലർ അത് വീട്ടിൽ കൊണ്ടുപോയി. ഒരു ദിവസം എന്നെ പ്രിൻസിപ്പളിൻ്റെ റൂമിലോട്ട് വിളിച്ചു. ഒരു ഫ്രണ്ടിൻ്റെ പേരൻ്റ് അത് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് പ്രിൻസിപ്പളിന് അയച്ചു കൊടുത്തു. അതിനെ എൻ്റെ പ്രിൻസിപ്പിൾ പൊക്കി റൂമിൽ ചെന്നു. എന്നിട്ട് ഞാനിത് പറഞ്ഞു കൊടുത്തു ഇതെന്താ സാധനമെന്ന്. അപ്പം സർ പറഞ്ഞു ഇത് സ്കൂളിലൊന്നും വിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ വിട്ടു.
1: ശരിക്കും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത്?
0: ഓൺലൈനിൽ നിന്ന് എസെൻഷ്യൽ ഓയിൽസ് എല്ലാം ഓർഡർ ചെയ്തിട്ട് ഞാൻ പല ഫോമിലൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കി. അപ്പം അത് കുറേ വർക്കായി അല്ല, ചിലത് നല്ല മണമുള്ള വർക്കായി, നല്ല മണമുള്ള ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ചിലവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം കുറെ എക്സ്പെരിമെന്റ് ചെയ്തു.
1: അപ്പോൾ വീട്ടിലൊരു പരീക്ഷണശാല ഉണ്ടായിരുന്നു.
0: കുറച്ച് നാളത്തേക്ക് ഉണ്ടായിരുന്നു. അപ്പം അത് എന്നെ പ്രിൻസിപ്പളൊക്കെ പൊക്കി കഴിഞ്ഞിട്ട് മിക്കവരും അറിഞ്ഞു എന്നെ പ്രിൻസിപ്പൾ പൊക്കിയെന്ന്. പക്ഷെ ഇവരൊക്കെ മിക്കവർക്കും എന്തിനാണെന്ന് അറിയില്ല, അറിയില്ലായിരുന്നു ശരിക്കുള്ള കഥ. അപ്പൊ അതിലെനിക്കൊരു ചെറിയ ചീത്തപ്പേര് പോലെ ഉണ്ടായി.
1: സത്യം ആരും അറിഞ്ഞില്ല എന്നാണോ?
0: ആരും അറിഞ്ഞില്ല എന്നല്ല, എന്റെ ഫ്രണ്ട്സ് കൊറേയൊക്കെ അറിഞ്ഞു, ഇനി അറിയാത്ത കുറെ പേരുണ്ട്.
1: അതിനുശേഷമാണ് ഇതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ AI-യിലേക്ക് വന്നത് അല്ലേ?
0: പ്രിൻസിപ്പൾ ഓക്കെയെന്ന് ശേഷം ഞാൻ കുറച്ച് നേരത്തേക്ക് സ്റ്റോപ്പ് ചെയ്തായിരുന്നു.
1: ഇപ്പൊ ഈ വീഡിയോ പ്രിൻസിപ്പളൊക്കെ കണ്ടോ?
0: കാണിച്ചു
1: കാണിച്ചു.
0: നല്ലതാന്നൊക്കെ പറഞ്ഞു.
1: നല്ലതാന്നൊക്കെ പറഞ്ഞു. ഓക്കെ. അങ്ങനെയാണ് അപ്പോൾ ഒരു AI വീഡിയോ നിർമ്മാണത്തിലേക്കൊക്കെ വന്നത് അല്ലേ?
0: അതെ.
1: അപ്പോൾ വലിയ താമസമില്ലാതെ തന്നെ ബാക്കി ഫോറിനേഴ്സിന്റെ വീഡിയോസും വരാൻ ചാൻസ് ഉണ്ട്.
0: ചാൻസ് ഉണ്ട് മിക്കവാറും.
1: അപ്പോൾ ഈ സ്കൂളിലെ തിരക്കുകളൊക്കെ വന്നു കഴിയുമ്പോൾ വീഡിയോ നിർമ്മിക്കാനുള്ളൊരു സമയം കിട്ടുമോ?
0: അപ്പൊ അത് ബാലൻസ് ചെയ്യുന്നതാണ് എനിക്കിപ്പം ഇച്ചിരി പാടായിട്ട് പറ്റുന്നത്. സ്കൂളും ഈ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നതും ബാലൻസ് ചെയ്യുന്നത് ഇച്ചിരി പാടാണ്. പക്ഷെ ഞാൻ രണ്ടും പാരലായിട്ട് ചെയ്യുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല.
1: അപ്പൊ കളിക്കാൻ പോകുന്നത് കുറച്ച് കുറയ്ക്കേണ്ടി വരും.
0: ഞാനിത് എന്റെ സമ്മർ വെക്കേഷനിൽ ഒരു മാസം മൊത്തം ഇരുന്നിട്ടാണ് ചെയ്തത്. ടിവി ഒന്നും കണ്ടില്ല.
1: കണ്ടില്ല. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് ബാക്കി ഭാരത പര്യടനം നടത്തുന്നവരെ കുറിച്ചുള്ള വീഡിയോസും എത്രയും പെട്ടെന്ന് തന്നെ ഇറക്ക്, ഞങ്ങളത് വെയിറ്റിംഗ് ആണ്.
0: ഓക്കെ.
1: അപ്പോൾ AI ഉപയോഗിച്ച് ഒരുപാട് മ്യൂസിക് വീഡിയോസ് ചെയ്യുക എന്നതിലുപരി കേരളത്തിൻ്റെ തനതായ ഭംഗിയും അതിൻ്റെ ഒരു സംസ്കാരവും ഇത്ര മനോഹരമായിട്ട് AI വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഏതൻ ചെയ്തതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇനിയും AI ഉപയോഗിച്ച് ഒരുപാട് ഇതുപോലെ വളരെ ആസ്വാദ്യകരമായ ഭംഗിയുള്ള വീഡിയോസ് നിർമ്മിക്കാൻ ഇനിയും ഏതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്.
0: താങ്ക് യു. ഇവിടെ വന്ന് ഇങ്ങനെ സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി തന്നതിന് ആകാശവാണി താങ്ക് യു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എ യങ് മൈൻഡ്സ് ആൻഡ് AI ക്യാൻവാസ്. AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സംഗീതവും വീഡിയോയും നിർമ്മിക്കുന്ന ഈതൻ ജോ

0: റിജിനുമായുള്ള അഭിമുഖം. നിർവഹണം റിയ. സഹകരണം അരുൺ സി പ്രകാശ്.
1: യുവവാണി സമാപിക്കുന്നു.

0: എല്ലാ ദിവസവും രാവിലെ 7:55 ആർ സി ആർ കായം എന്ത് പഠിക്കണം എന്താകണം. പ്രായോജകർ ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
1: ശ്രോതാക്കളെ, ഞായറാഴ്ച രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ
2: വീണപൂവിന്റെ ശിരസ് ചോദിക്കുന്നു, പ്രേമ സംഗീത തപസ് ചോദിക്കുന്നു, ചിത്രയോഗത്തിൻ നബസ് ചോദിക്കുന്നു, മണിനാദമാന മനസ് ചോദിക്കുന്നു.
1: കാക്കനാട് കൊല്ലംകുടി മുകൾ വിദ്യാജ്യോതി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക. ഞായറാഴ്ച രാവിലെ 8:05.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: സേവന വാർത്തകൾ. ആലപ്പുഴ ജില്ലാ എംപ്ലോയബിലിറ്റി സെന്റർ മുഖേന സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് നിയമനം നടത്തുന്നതിന് അഭിമുഖം നാളെ രാവിലെ 9:30 എംപ്ലോയബിലിറ്റി സെന്ററിൽ നടത്തും. SSLC, +2 ബിരുദം, ഡിപ്ലോമ അല്ലെങ്കിൽ ITI ഇലക്ട്രിക്കൽ യോഗ്യതയുള്ള 22-50 ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്ക് 0477-2-23-06-24 മറ്റൊരു നമ്പർ 83-04-05-77-35 83-04-05-77-35.
5: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
6: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭീ കിസി കേ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭീ ഗൗരവ കേ സാത്ത് ബിതാ സകോ.
5: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-40 ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
7: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
0: പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. ബാർബർ ഷോപ്പ് നവീകരണത്തിനുള്ള ധനസഹായം, പരമ്പരാഗത കരകൗശല വിദഗ്ധർക്കുള്ള ടൂൾ കിറ്റ് ഗ്രാന്റ്, അഡ്വക്കേറ്റ് ഗ്രാന്റ്, മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ധനസഹായം പദ്ധതികളിലേക്ക് അപേക്ഷിക്കാം. www.bwin.kerala.gov.in ഫോൺ നമ്പർ 0492-2-22-23-35 0492-2-22-23-35

കോട്ടയം ജില്ലയിൽ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള കോരുത്തോട്, മുരിക്കുംവയൽ പെൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് മലയാളം, ഹിന്ദി ട്യൂഷൻ അധ്യാപകരെ നിയോഗിക്കുന്നതിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 29 രാവിലെ 11 മണിക്ക് പുഞ്ചവയൽ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിൽ നടക്കും. ബിരുദവും ബിഎഡുമാണ് യോഗ്യത.

0: പട്ടികവർഗക്കാർക്ക് മുൻഗണന. തിരിച്ചറിയൽ രേഖകളുടെയും ജാതിയും പ്രവൃത്തിപരിചയവും യോഗ്യതയും തെളിയിക്കുന്ന രേഖകളുടെയും അസലും പകർപ്പും സഹിതം എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് 94 96 07 03 50 94 96 07 03 50.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: കോട്ടയം ജില്ലയിൽ തെരുവു നായ്ക്കൾക്കുള്ള ABCAR പദ്ധതിയുടെ ഭാഗമായി താൽക്കാലികമായി മൃഗപരിപാലകനെ നിയമിക്കുന്നതിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് കോട്ടയം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. സർജറി കഴിഞ്ഞ നായ്ക്കളെ പരിചരിക്കുന്നതിനുള്ള മുൻകാല പരിചയവും ആഭിമുഖ്യവുമുള്ളവർക്ക് മുൻഗണന. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും, തിരിച്ചറിയൽ രേഖകൾ എന്നിവ സഹിതം ഹാജരാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04-81-2-56-37-26 04-81-2-56-37-26. സമയം 8:30:26. പ്രിയ ശ്രോതാക്കളെ, FM ഈവനിംഗിൽ ഇനി ഈവനിംഗ് മെലഡി കേൾക്കാം. ഇന്നത്തെ ഈവനിംഗ് മെലഡിയിൽ ഒരു തമിഴ് ഗാനമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചു അരുണാചലത്തിന്റെ വരികൾക്ക് ഇളയരാജ ഈണം നൽകി. SP ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം. ചിത്രം തമ്പിക്ക് എന്താ ഊര്. ഗാനമിതാ.

0: വന്യജീവി വാരാഘോഷം 2026നോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി വനം വന്യജീവി വകുപ്പ് ഈ മാസം 24-25 തീയതികളിൽ ആലപ്പുഴ സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷന്റെ കൊമ്മാടി ഓഫീസിൽ പ്രകൃതിയെയും വന്യജീവികളെയും അടിസ്ഥാനമാക്കി പെൻസിൽ ഡ്രോയിംഗ്, വാട്ടർ കളറിംഗ്, ഉപന്യാസ രചന, ക്വിസ്, പ്രസംഗം എന്നീ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ പ്രധാന അധ്യാപകന്റെ സാക്ഷ്യപത്രം സഹിതം വനം വകുപ്പിൽ പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ആലപ്പുഴ കൊമ്മാടി ഓഫീസിൽ ബന്ധപ്പെടുക. 0477-2-24-60-34 0477-2-24-60-34
1: ചില്ലജാലകം. നിറമഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
0: പാലക്കാട് ജില്ലയിൽ വ്യവഹാരരഹിത ഗ്രാമങ്ങൾ ലക്ഷ്യമിട്ട് നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി നടപ്പാക്കുന്ന കമ്മ്യൂണിറ്റി മീഡിയേഷൻ പദ്ധതിയുടെ ഭാഗമായി കമ്മ്യൂണിറ്റി മീഡിയേറ്റർമാരുടെ പാനൽ രൂപീകരിക്കുന്നു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും ജില്ലാ മീഡിയേഷൻ സെന്ററിന്റെയും നേതൃത്വത്തിൽ പ്രാദേശിക തർക്കങ്ങൾ സൌഹാർദ്ദപരമായി പരിഹരിക്കാനാണ് പാനൽ സജ്ജമാക്കുന്നത്. താൽപ്പര്യമുള്ളവർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ ഈ മാസം 23 വൈകുന്നേരം 5 മുൻപ് പാലക്കാട് ജില്ലാ മീഡിയേഷൻ സെന്ററിൽ സമർപ്പിക്കണം. അഭിമുഖത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന

0: ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പരിധിയിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഗ്രൂപ്പുകൾ ആരംഭിക്കുന്ന സംരംഭങ്ങൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ഗ്രാമസഭാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഗ്രൂപ്പുകൾക്കാണ് അപേക്ഷിക്കാൻ അർഹത. സംരംഭത്തിന്റെ സ്വഭാവം, ആവശ്യമായ ചെലവ്, പ്രവർത്തന രീതി, പ്രതീക്ഷിക്കുന്ന വരുമാനം തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുന്ന വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് സഹിതമുള്ള അപേക്ഷ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0477-2-25-38-70 0477-2-25-38-70
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.

0: ജില്ലാ പഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായി ജില്ലാതല കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്ററെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കാൻ കോട്ടയം ജില്ലയിൽ സ്ഥിരതാമസക്കാരായ വനിതകളിൽ നിന്ന് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസ് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: വിമൻ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സോഷ്യോളജി എന്നിവയിൽ ഏതിലെങ്കിലുമുള്ള ബിരുദാനന്തര ബിരുദം. പ്രായം 22-നും 45-നും മധ്യേ. അപേക്ഷകൾ ഈ മാസം 25-നു മുൻപ് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസിൽ ലഭിക്കണം.
1: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
2: നിയമന ഉത്തരവും കയ്യിലെന്തി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ ലക്ഷ്യത്തിലേക്ക് ഇനിയുള്ള വഴിയെക്കുറിച്ച് ദിശാബോധം നഷ്ടപ്പെട്ടതുപോലെ നേരെ നടന്നു.
1: രംഗൻ MS എഴുതി അവതരിപ്പിക്കുന്ന കഥ സുഭദ്രയുടെ നൊമ്പരം.
3: ഒപ്പമെന്നതിന് ഒപ്പമോടുക എന്നർത്ഥമില്ലെങ്കിലും ഒപ്പമാവുക എന്നർത്ഥമുണ്ട്.
1: സോണി വർഗീസ് വാരനാടിന്റെയും സീന മാർട്ടിന്റെയും കവിതകൾ.
4: വേദനയുടെ പെണ്ണാഴങ്ങളിൽ നിന്ന് ചില വിത്തുകൾ പൊട്ടിമുളയ്ക്കാറുണ്ട്. അടുക്കള ചുവരുകൾക്കുള്ളിലെ കട്ടിപ്പുകയുടെ ഗദ്ഗദങ്ങളിൽ നിന്ന്.
1: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
0: പ്രിയ ശ്രോതാക്കളെ, FM ഈവനിംഗിൽ നമുക്കൊരു ഹിന്ദി ഗാനം കേട്ടാലോ? ഹണ്ണി, വണ്ണി, സാഗർ, നീതി മോഹൻ എന്നിവർ ആലപിച്ചത്. ചിത്രം മിസ്റ്റർ ആൻഡ് മിസ്സിസ് മഹി. തനിഷ്ക് ബാഗ്ചിയുടെ സംഗീതം.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: മൈനറെ അവിടെ എങ്ങും കണ്ടില്ല. പിന്നെ രാത്രിയിൽ അവൻ വന്നത് വലിയ വിശേഷങ്ങളുമായിട്ടായിരുന്നു. പലയിടത്തും കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ആളുകൾ മത്സരിക്കുകയാണെന്ന് തോന്നും. കൊവ്വപ്പുറത്ത് രണ്ട് വീടുകൾ തകർത്തു. കണ്ണംകുളത്ത് മൂന്ന് വീടുകൾക്ക് തീവച്ചു. നൈവരാണിയിൽ ഇടവഴിയിലൂടെ നടന്നു പോവുകയായിരുന്ന ഒരാളെ വെട്ടി. മൈനർ ഇതൊക്കെ വിവരിക്കുമ്പോൾ കല്യാണിയും കേട്ടു നിൽക്കുകയായിരുന്നു. അവളിൽ നിന്നും ഒരു ദീർഘനിശ്വാസം ഉയരുന്നത് കേട്ടു. ഈ മനുഷ്യന്മാർക്ക് എന്താ പറ്റിയത്? ഇങ്ങനെ തുടങ്ങിയാൽ എവിടെയാ ചെന്നെത്തുക? രാത്രി മുഴുവൻ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു രാമർ. അപ്പോൾ അയാൾ ചെവിയോർത്തത് തക്ഷൻകുന്നിൻ്റെ ഏതെങ്കിലും ഭാഗത്തുനിന്നും കൂട്ടനിലവിളിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നായിരുന്നു. കാറ്റ് ചിലപ്പോഴൊക്കെ വളരെ ശക്തമായി അടിക്കുന്നുണ്ടെങ്കിലും അതിലൊന്നിലും അശാന്തിയുടെ സ്വരമുണ്ടായിരുന്നില്ല. നേരം പുലരുന്നതിനിടയിൽ അത് കേൾക്കരുതേ എന്നായിരുന്നു രാമറിന്റെ പ്രാർത്ഥന. കല്യാണിയും ഉറങ്ങിയിരുന്നില്ല. മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ അവളുടെ തുറന്ന കണ്ണുകൾ അയാൾ കാണുന്നുണ്ടായിരുന്നു.
2: നിനക്കെന്താ ഇന്ന് ഉറക്കമല്ലേ? രാമർ ചോദിച്ചു. ഇങ്ങളെന്താ ഉറങ്ങാത്തത്?
1: അവൾ തിരികെ ചോദിച്ചു.
2: എനിക്ക് ഉറക്ക് വരുന്നില്ല.
1: എനിക്കും, രാമർ നിസ്സഹായതയോടെ പറഞ്ഞു. തെല്ലിട കഴിഞ്ഞപ്പോൾ അവൾ ചോദിച്ചു,
2: ചേക്കുവിനെന്താ പറ്റിയത്? ഓൻ എവിടെയാ പോയി ഒളിച്ചത്?
3: എനിക്കൊന്നും അറിയില്ലല്ലോ കല്യാണി. MSP വന്നാൽ എല്ലാരെയും പിടിച്ചോണ്ട് പോവുമോ?
2: പോവുമായിരിക്കും. ഓൻ എന്താ ചെയ്യാന്ന് ആര് കണ്ട്?
1: രാമർ തന്റെ അജ്ഞതയും നിസ്സഹായതയും വെളിപ്പെടുത്തി. നാട്ടിൽ കൂടുതൽ കുഴപ്പങ്ങൾ പടരാതിരിക്കുവാൻ എന്തു ചെയ്യാൻ കഴിയും എന്നായിരുന്നു രാമർ ആലോചിച്ചിരുന്നത്. കുഴപ്പം എത്തുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ആളുകൾ രണ്ട് ഭാഗത്തുമുണ്ടായിരുന്നു. അതിനെ തടയാൻ ഇപ്പുറത്തും ശക്തി കൂട്ടുകയേ മാർഗമുള്ളൂ. നേരം പുലരാറായതോടെ ചില തീരുമാനങ്ങൾ രാമറിന്റെ മനസ്സിൽ രൂപപ്പെട്ടിരുന്നു. പതിവിലും നേരത്തെയാണ് രാമർ അന്നുണർന്നത്. കല്യാണിയും ഒപ്പം എഴുന്നേറ്റിരുന്നു. അവൾ നേരെ അടുക്കളയിലേക്ക് പോയി. കോലായിലിരുന്ന് രാമർ പുലർകാല ഇരുളിലേക്കും മഞ്ഞിലേക്കും നോക്കി. ഒരു ദിവസത്തിന്റെ ശാന്തിയും നൈർമല്യവും നിറഞ്ഞ തുടക്കം. വെളിച്ചം പരക്കുന്നതോടെ ഇതൊക്കെ എങ്ങനെയാണ് അപ്രത്യക്ഷമാവുന്നത്? രാമർ അങ്ങനെ ആലോചിച്ചിരിക്കെ പെട്ടെന്ന് തക്ഷൻകുന്നിൽ നിന്നും ആരോ മെഗാഫോണിൽ വിളിച്ചു പറയുന്നത് കേട്ടു. തക്ഷൻകുന്നിലും പരിസര പ്രദേശങ്ങളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആളുകൾ കൂട്ടം കൂടി നിൽക്കാനോ പ്രകടനം നടത്താനോ പാടുള്ളതല്ല. രാത്രികാലങ്ങളിൽ ആളുകൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നതും നിരോധിച്ചിരിക്കുന്നു. നിയമം ലംഘിക്കുന്നവർക്കെതിരെ പോലീസ് എല്ലാ

0: ശിക്ഷാ നടപടികളും എടുക്കുന്നതാണ്. ശബ്ദം കേട്ട് കല്യാണി അകത്തു നിന്നും ഓടി വന്നു.
1: എന്താ അത്? MSP ഇറങ്ങിയിരിക്കുകയാണ്.
0: തക്ഷൻകുന്നിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്നു. രാമർ മറുപടി പറഞ്ഞു.
1: ഇനി എന്താ ഉണ്ടാവുക?
0: കല്യാണി അന്വേഷിച്ചു.
1: പോലീസിൻ്റെ അയ്യർ കളിയായിരിക്കും. ആർക്കും ഒന്നും അനങ്ങാൻ പോലും പറ്റൂല.
0: തിരിച്ചടുക്കളയിലേക്ക് പോകുമ്പോൾ കല്യാണി പറഞ്ഞു,
1: ഇങ്ങളൊന്നിലും ഇടപെടാൻ പോണ്ട.
0: മെഗാഫോണിൻ്റെ ശബ്ദം പിന്നീട് കേട്ടത് രജിസ്റ്റർ ഓഫീസിൻ്റെ അടുത്തു നിന്നാണ്, തുടർന്ന് തക്ഷൻകുന്നിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും. പിന്നെ ശബ്ദം നേർത്തു നേർത്ത് വന്നു. അപ്പോഴേക്കും തക്ഷൻകുന്നാകെ ഉണർന്നിരുന്നു. എല്ലാവരും ഞെട്ടി എഴുന്നേൽക്കുകയായിരുന്നു. പോലീസിന്റെ നിർദ്ദേശം കേട്ടതോടെ അവർ പേടിച്ച് വിരണ്ടുപോയി. വിളിക്കിറങ്ങാൻ വേണ്ടി കാലത്ത് പറമ്പിലും വയലിന്റെ ഓരങ്ങളിലും ഇരിക്കുവാൻ പോകുന്നവർ പേടിച്ച് പുറത്തിറങ്ങാനാവാതെ വിറങ്ങലിച്ചു നിന്നു. നേരം പുലർന്നതോടെ നീലനിറത്തിലുള്ള രണ്ട് പോലീസ് വണ്ടികൾ അങ്ങാടിയിലൂടെ ഇരമ്പിപ്പായുന്നതും നാട്ടുകാർ കണ്ടു. അതോടെ അവരുടെ ഭീതി ഇരട്ടിച്ചു. എന്തെല്ലാമോ വരാൻ പോകുന്നു എന്നവർ ഭയന്നു. പിന്നീട് അവർ കണ്ടത് തോക്കേന്തിയ MSP നിരനിരയായി കനത്ത കാൽവെപ്പുകളോടെ നിരത്തിലൂടെ കിഴക്കോട്ട് നടന്നു പോകുന്നതാണ്. ബൂട്ട്സ് നിലത്ത് അമർത്തിച്ചവിട്ടുമ്പോഴുള്ള വലിയ മുഴക്കം ഓരോരുത്തരുടെയും നെഞ്ചിലൂടെയാണ് കടന്നുപോയത്. MSP നീണ്ട നിരക്കു നേരെ നോക്കാൻ ധൈര്യമില്ലാത്തവർ മരത്തിൻ്റെയും ചുമരിൻ്റെയും മറവിൽ നിന്നുകൊണ്ടാണ് അത് കണ്ടത്. അവരുടെ മുമ്പിലെങ്ങാനും പെട്ടുപോയാൽ തോക്കെടുത്ത് വെടിവെച്ച് വീഴ്ത്തും എന്നവർ വിശ്വസിച്ചു. പോലീസ് സ്റ്റേഷൻ മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയാണ് MSP റൂട്ട് മാർച്ച് നടത്തിയത്. നിരത്തിലോ അതിൻ്റെ വശങ്ങളിലോ കാണാവുന്ന ഇടങ്ങളിലോ ഒരാളുമുണ്ടായിരുന്നില്ല. മനുഷ്യരാരുമില്ലാത്ത ഒരു പ്രദേശമായിരുന്നു അവിടം. റൂട്ട് മാർച്ചിനു ശേഷം MSP പലയിടങ്ങളിലായി വിന്യസിച്ചു. ഇടയ്ക്കിടെ പോലീസ് ജീപ്പ് അതിവേഗതയിൽ നിരത്തിലൂടെ ചീറിപ്പാഞ്ഞുകൊണ്ടിരുന്നു. സമയം എത്രയായിട്ടും അനിഷ്ട സംഭവങ്ങളൊന്നും കേട്ടില്ലല്ലോ എന്നാണ് രാമർ ആശ്വസിച്ചിരുന്നത്. അങ്ങാടിയിൽ നടക്കുന്ന ഓരോ ചലനവും അയാൾ അറിയുന്നുണ്ടായിരുന്നു. പീടികകളൊന്നും തുറന്നിരുന്നില്ല. കോടതിയോ ബാങ്കോ രജിസ്റ്റർ ഓഫീസോ പോസ്റ്റ് ഓഫീസോ ഒന്നും പ്രവർത്തിച്ചില്ല. ബാങ്കിലെ സൈറൺ മാത്രം ഇടയ്ക്കിടെ മുഴങ്ങിക്കൊണ്ടിരുന്നു.
2: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
3: പ്രിയ ശ്രോതാക്കളെ, FM ഡയറി FM ഈവനിംഗിൽ ഇനി
4: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ്.
5: മുൻകാലങ്ങളിൽ സാധാരണക്കാരായ നാട്ടിൻപുറത്തുകാരുടെ നാവിൽ കയറിക്കൂടിയ ചില വാക്കുകളെയും പ്രയോഗങ്ങളെയും ഓർമ്മിച്ചെടുക്കുകയാണ്. ഈ വാക്കുകളിലധികവും പുതിയ കാലത്തിനും പുതിയ തലമുറയ്ക്കും അന്യമാണ്. പരിഷ്കൃതരല്ലാത്ത, വൈജ്ഞാനികരല്ലാത്ത മുൻതലമുറ കുറ്റപ്പെടുത്തുന്നതിനും ചിലപ്പോൾ തിരുത്തുന്നതിനും ഉപയോഗിച്ചവയാണ് ഈ വാക്കുകളിൽ മിക്കതും. കുന്തളിപ്പ് എന്നാൽ വിരൽകുത്തി നടക്കുക എന്നാണ് അർത്ഥം. എന്നാൽ അഹങ്കരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഈ വാക്ക് പണ്ട് ഉപയോഗിച്ചിരുന്നത്. കുംബാസ് അഥവാ കൊമ്പാസ് എന്ന വാക്കും പൊങ്ങച്ചം, ഗമ എന്നീ അർത്ഥത്തിലാണ് ഉപയോഗിച്ചത്. കുരാലിക്കുക എന്നാൽ കണ്ണ് കലങ്ങുക, നിറം മങ്ങുക എന്ന് അർത്ഥമാക്കുന്നു. പനി പോലുള്ള അസുഖങ്ങളാൽ ക്ഷീണിച്ച കുഞ്ഞിനെ നോക്കി കണ്ണു കുരാലിച്ചിരിക്കുന്നു എന്ന് അമ്മമാർ പറഞ്ഞിരുന്നു. ഇത് എന്തു കുന്തം എന്ന് ദേഷ്യപ്പെട്ടു പറയുന്ന പതിവ് നമുക്കുണ്ട്. പകരം ഇത് എന്തു കുന്തപ്പനാണ്ടി എന്ന് പറയുന്ന ശീലമുണ്ടായിരുന്നു. അന്തക്കരണമെന്നാൽ മനസ്സ് എന്നാണ് അർത്ഥം. എന്നാൽ ഇത് വലിയ അന്തക്കരണമായിപ്പോയി എന്ന് പണ്ടുള്ളവർ പറഞ്ഞിരുന്നു. വല്ലാത്ത കടുങ്കയായിപ്പോയി എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അണ്ടനും അടകോടനും എന്ന പ്രയോഗം മിടുക്കും കഴിവും കുറഞ്ഞവരെയും നിലവാരത്തിൽ താഴ്ന്നവരെയും ഉദ്ദേശിച്ചുള്ളതാണ്. കിണം കുറിക്കുക എന്നാൽ ദുസ്വഭാവം കാണിക്കുക. കുന്തം പിടിപ്പിക്കുക എന്നാൽ അബദ്ധത്തിലാക്കുക. കുമ്പിട്ട് കുഴിയിലിറക്കുക എന്നാൽ ചതിക്കുക. കുന്തം വിഴുങ്ങി നിൽക്കുക എന്നാൽ സ്തംഭിച്ചു നിൽക്കുക എന്നിങ്ങനെ പ്രയോഗങ്ങളുണ്ട്. കൂസൽ എന്നാൽ വകവയ്പ് എന്നാണ് അർത്ഥം. കയ്യാല

0: ാക്കുക എന്നാൽ കാവൽ നിൽക്കുക എന്നർത്ഥമാക്കുന്നു. ഇഞ്ചപ്പരുവമാക്കുക എന്നാൽ മർദ്ദിക്കുക. അക്കരപ്പിഴ വലിയ ദൗർഭാഗ്യമാണ്. അവതാ പറയുക, എരികേറ്റുക, തലവലിച്ചു പോവുക, നക്കാപ്പിച്ച കിടക്കുക, മുഞ്ഞിയും മൂക്കും കാണുക എന്നീ വാക്കുകൾ സാഹചര്യമനുസരിച്ച് പ്രയോഗിക്കുന്നവയാണ്. ഇഞ്ചി കടിച്ച പോലെ കിടക്കപ്പൊറുതിയില്ല എന്നീ പ്രയോഗങ്ങളുടെ കാര്യവും ഇതുതന്നെ. തക്കിടിമുണ്ടൻ പൊക്കം കുറഞ്ഞവരെ സൂചിപ്പിക്കുന്നു. ഗുട്ടൻസ് എന്നാൽ സാരാംശം അല്ലെങ്കിൽ സംഗതി എന്നാണ് അർത്ഥം. വിദ്യാഭ്യാസം കൊണ്ട് പരിഷ്കൃതരായപ്പോൾ മലയാളിയുടെ നാവിൽ നിന്ന് സ്വയമറിയാതെ ഈ വാക്കുകൾ ഇറങ്ങിപ്പോയി എന്നാണ് കരുതേണ്ടത്. എങ്കിലും ജനതയുടെ സംസ്കാരത്തിൻ്റെ തനിമയെ സൂചിപ്പിക്കുന്നവയായി ഈ വാക്കുകളെ പരിഗണിക്കണം.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേഡ് പരിപാടി പൊപ്ര.

0: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
0: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446455888 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
1: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. രാവിലെ 8:05 രാജഗിരി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. അൽഷിമേഴ്സ് രോഗവും പുതിയ കണ്ടെത്തലുകളും. കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പ്രദീപ് ജോസഫ് കൊറ്റവുമായി അഭിമുഖം.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
2: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ
3: ഗാനം. പ്രകൃതിയുടെ രുചി.
0: വൈകിട്ട് 6:50 കാർഷിക ജീവനം. സമ്മിശ്ര കൃഷി ചെയ്യുന്ന ആമ്പല്ലൂർ സ്വദേശി വിജയൻ പിള്ളയുടെ കൃഷി അനുഭവങ്ങൾ. രാത്രി 8:05 തപസ്യ ഹോമിയോ ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. നടുവേദന, ശരീരവേദന എന്നിവയ്ക്ക് ഹോമിയോപ്പതി ചികിത്സ. ഡോക്ടർ ഋതുരാജുമായി അഭിമുഖം. പ്രിയ ശ്രോതാക്കളെ, ഇനി FM ഡയറിയിൽ ചോദിച്ച ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു: കേരളത്തിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിയോജക മണ്ഡലത്തിലെ വിജയി സംസ്ഥാനത്തെ ആദ്യ ആരോഗ്യമന്ത്രിയായി. അന്ന് പരാജയപ്പെട്ടയാൾ പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി. ആരൊക്കെ?

ഉത്തരം: പ്രസ്തുത തിരഞ്ഞെടുപ്പിൽ തൃശൂർ നിയോജക മണ്ഡലത്തിൽ വിജയിച്ച ഡോക്ടർ എ ആർ മേനോൻ EMS മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായി. അന്ന് അദ്ദേഹം പരാജയപ്പെടുത്തിയത് കെ കരുണാകരനെയായിരുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. FM ഈവനിംഗ് ഇനി നാളെ രാത്രി 7:35.

0: ലൈൻസ് അക്രോസ് നൈൻ കോൾ ബിയറിംഗ് സ്റ്റേറ്റ്സ്: അരുണാചൽ പ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, തെലങ്കാന ആൻഡ് വെസ്റ്റ് ബംഗാൾ. The benchmark domestic equity indices today ended almost flat. The Sensex dipped 22 points to close at 74,315 and Nifty added 53 points to settle at 23,271. The India Meteorological Department has forecast heavy rainfall over Bihar, Rajasthan, Kerala, Mahe, Odisha, Sub-Himalayan, West Bengal and Sikkim tomorrow. And in men's cricket, India were 218 for 7 in 19.4 overs against Afghanistan in the third and the final match of the T20 International Series. Delhi even reports last came in. Earlier, Afghanistan won the toss and opted to bowl. India is leading the three-match series 2-0 after convincing wins in the first two matches. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi positions India as globally reliable semiconductor manufacturing hub. Amid weaponization of supply chains, 1 lakh crore rupee investment commitment received under Semicon 2.0 program. India asserts it will take all necessary steps to ensure energy security as US passes bill imposing 100% tariffs on countries procuring Russian crude oil. External Affairs Minister Dr. S. Jaishankar says India firmly committed to Bhutan's progress. Month-long Seva Sankalp Abhiyan begins across the country, marking Prime Minister Narendra Modi's 76th birthday and 25 years in public service. And in men's cricket, India and Afghanistan face off in the third and final match of the T20 series in Delhi. And that's all in the news at 9. Good night.
1: Akashavani Kochi FM 102.3. സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റും 4 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വാലി രചന നിർവഹിച്ച് ഇളയരാജ ഈണം നൽകിയ ഗാനങ്ങളാണ് തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചിത്രം കുങ്കുമച്ചിമിൽ. SP ബാലസുബ്രഹ്മണ്യം, S. ജാനകി എന്നിവർ പാടിയത്.

0: ചില്ലുജാലകം. ചില്ലുജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ ചലച്ചിത്ര ഗാനങ്ങളുടെ അകമ്പടിയോടെ.
1: പടർന്നു കയറുന്ന തണുപ്പ് കാലടികളിൽ നനയ്ക്കുന്നു. ഉച്ഛ്വാസത്തിൽ ഉയരുന്ന ചൂട് പുകയായി അന്തരീക്ഷത്തിൽ ലയിക്കുന്നു. ആവേശത്തിൽ നടന്നു പോകുന്ന അയാളെ സൂക്ഷിച്ചു നോക്കൂ, അത് ഞാൻ തന്നെയല്ലേ?
0: ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30-നും ബുധനാഴ്ചകളിൽ രാത്രി 10:30-നും ചില്ലുജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
2: തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ചിന്നത്തമ്പി എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയത്.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 9:30 നാടകം കേൾക്കാം. കഥ 7-ാമത്തെ ആത്മകഥ, തിരുവനന്തപുരം റിലേ.

നാടകം ഏഴാമത്തെ ആത്മകഥ. രചന കെ ടി ബാബുരാജ്. പങ്കെടുക്കുന്നവർ സന്തോഷ് കീഴാറ്റൂർ, പി മൈത്രി, ബാലമുരളി ചിറക്കൽ, ഷജിൽ കുമാർ ചെക്കിക്കുളം, ധനരാജ് മാമ്പ, മാസ്റ്റർ ആദിതേജ് കുണ്ടംകുഴി.

0: ഏഴാമത്തെ ആത്മകഥ.
1: അപ്പോ ഞാൻ പറഞ്ഞു വന്നത് കേട്ടെഴുത്തിനെ കുറിച്ചാണ്. നോക്കൂ, ഞാനൊരു കേട്ടെഴുത്തുകാരനാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ പറയുമ്പോൾ ഞാനത് സശ്രദ്ധം കേൾക്കും. എന്നിട്ട് എന്റെ ഭാഷയിൽ ഞാനത് ഇത്തിരി പൊട്ടിപ്പും തൊമ്മലും ചേർത്ത് എഴുതും. കഥ പോലെ, കവിത പോലെ, നോവൽ പോലെ, ജീവിതം എഴുത്തും ഒരു സാഹിത്യ രൂപമാണ് ചങ്ങാതി. കേട്ടെഴുത്തിന്റെ ഒരു രഹസ്യം പറയാം. സത്യത്തിൽ ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ എഴുതി കൊടുക്കുന്ന ആത്മകഥയാണത്. നല്ല കാശ് കിട്ടുന്ന പണി. കാശ് മുടക്കി ഒരാൾക്ക് പ്രശസ്തനാവാനുള്ള വഴി എന്ന് വേണമെങ്കിലും പറയാം. അതായത് ഒരാൾക്ക് സ്വയം ചരിത്ര പുരുഷനും മഹാനുമൊക്കെ ആവാനുള്ള ഒരു എളുപ്പ പണിയാണെന്ന് കൂട്ടിക്കോ. പക്ഷേ കാശ്, കാശാണ് മുഖ്യം. പണമെറിഞ്ഞ് പണമെറിഞ്ഞ് പ്രശസ്തനാവുന്ന ഒരു കളി. ഒരാളുടെ ജീവിതം കേട്ടെഴുതാൻ പുറപ്പെടുമ്പോൾ കേൾക്കുന്നതിനും എഴുതുന്നതിനും മുമ്പേ തലങ്ങും വിലങ്ങും കോണോട് കോണും നമ്മൾ അയാളെ വായിച്ചിരിക്കണം. കിണർ കുഴിക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ വട്ടത്തിൽ വട്ടത്തിൽ, ആഴത്തിൽ ആഴത്തിൽ അയാളിലേക്ക് നൂന്നിറങ്ങണം. ഒരാളുടെ ഉള്ളിൽ നിന്ന് നാം തോണ്ടിയെടുത്ത് പുറത്തേക്കിടുന്ന പാറയും മണ്ണും ചെളിയും മാത്രമായിരിക്കില്ല അയാൾ. ഒളിച്ചിരിക്കുന്ന ഗന്ധകവും വിഷവായുവും ഉണ്ടാകും. എല്ലാറ്റിനുമടിയിലെ തെളിനീരിനായിരിക്കണം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്.
2: അയ്യാ, നിങ്ങൾ ആരോട് പേശരുത്. ചായ തണുത്തു പോയാച്ചി.
1: ഏയ്, ഞാൻ സംസാരിക്കുന്നത്. എടേ ബാലു, ഞാൻ ഒരാളോടല്ല. നീ നോക്കിയേ എന്റെ മുന്നിൽ എത്ര പേരാണ് കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുന്നത്. എടേ എടേ, ഇങ്ങോട്ട് നോക്കടേ, നീ കാണുന്നില്ലേ?
2: ഞാനൊന്നുമേ കാണുന്നില്ല സാർ.
1: നിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, നീ ചിന്ന പയ്യൻ. ആ ചായ അവിടെ വെച്ച് പോ.
2: എന്നെ പറ്റി ഒരു കഥ എഴുതാമെന്ന് ചൊല്ലിട്ട് സാർ ഇതുവരെ എഴുതിയില്ല. എനിക്ക് ഒരുപാട് കഥകൾ ഇരിക്കു സാർ, തെറിയുമാ? എന്നോട് അപ്പ അമ്മ അവരും ഒരുപാട് കഥകളുള്ളവർ സാർ.
1: ഓഹോ,
2: എന്റെ ഊര് കഥകളുടെ പേര് മൂറി സാർ. എന്റെ കഥ കേട്ട് എഴുതു സാർ, പ്ലീസ് സാർ.
1: നിനക്ക് കാശ് തരാൻ പറ്റൂടെ? പറ്റുമോ? കാശ് കിട്ടിയാലേ ഞാൻ എഴുതി കൊടുക്കൂ. അത് ദൈവം തമ്പുരാനായാലും. പിന്നെ ഉച്ചക്ക് ശാപ്പാടിന് വെണ്ടക്ക കൊണ്ടാട്ടം ഉണ്ടാക്കണം. ഉപ്പിലിട്ട മാങ്ങ കാണും, അതുകൊണ്ട് നല്ല മാങ്ങാ പച്ചടി. മീൻ വല്ലതും കിട്ടിയോടാ?
2: മീന് പോയി പിടിക്കണം സാർ.
1: ആര്? ഞാനോ? നിന്നെ ഞാൻ കണ്ടില്ലേ? ചെക്കന്റെ ഒരു നെഗളിപ്പ്, തല ചായ്ക്കാൻ ഒരിടം.

0: ചോദിച്ചു വന്നപ്പോ കൊടുത്തതാണ്. ഇച്ചിരി സ്വാതന്ത്ര്യം അധികം കൊടുത്തു. പിന്നെ അവനായിക്ക് ഇത്തിരി ചായ ഇടുകയോ കഞ്ഞി വെക്കുകയോ ചമ്മന്തി അരക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടൊന്നല്ല കേട്ടോ, വെറുതെ ഇരുന്ന പിത്തം പിടിക്കുന്നു ഓൻ തന്നെ പറഞ്ഞിട്ട്. എനിക്ക് തിന്നില്ലേലും കുടിച്ചില്ലേലും ഒരു പ്രശ്നവുമില്ല, പക്ഷേ ആരോടെങ്കിലും മിണ്ടിയും പറഞ്ഞും കൊണ്ടിരിക്കണം. അതുകൊണ്ടാ എന്നാ ഒരു പെണ്ണ് കെട്ടിക്കൂടെയെന്ന് ചോദിക്കൂ. പെണ്ണ് കെട്ടിയാ പിന്നെ അവള് മാത്രല്ലേ സംസാരിക്കൂ.
1: അരേ സാർ, ഇങ്ങനെ തനിച്ച് പേശിക്കൊണ്ടിരുന്നാൽ പൈറ്റക്കാരന് നിജമാ സൊല്ലുമേ.
0: ഓ, ഞാനത് സഹിച്ചു. ഒരു മലയാളം പാട്ട് പാടടേ പ്ലീസ്.
1: നയ്യാ പൈസയുള്ള കയ്യിലൊരു നയ്യാ പൈസയുള്ള നഞ്ചു വാങ്ങി തിന്നപ്പോഴും നയ്യാ പൈസയുള്ള.
0: അപ്പോ പറഞ്ഞു തുടങ്ങിയത്, ഞാനൊരു കേട്ടെഴുത്തുകാരനായതിന് ശേഷം എന്റെ ഏഴാമത്തെ അസൈൻമെന്റ് ആണിത്. കഴിഞ്ഞ ആറ് ആത്മകഥകളും കുറച്ചൊന്നുമല്ല എന്നെ സമ്പന്നനാക്കിയത്. രണ്ടെണ്ണത്തിന് ഏറ്റവും നല്ല ആത്മകഥയ്ക്കുള്ള അക്കാദമി അവാർഡ് പോലും ലഭിച്ചു. പിന്നെ ആ വിദേശ വ്യവസായിയുടെ ജീവചരിത്രത്തിന് ഇന്ത്യൻ തുക 25 ലക്ഷം വരുന്ന അവാർഡാണ് കിട്ടിയത്. അതിപ്പോ ആരോ തിരക്കിട്ട് സിനിമയോ ടെലിഫിലിമോ എന്തോ ആക്കാൻ പോവാണത്രേ. പണം മുടക്കുന്നതും അദ്ദേഹമാണെന്നൊരു കേൾവിയുണ്ട്. ഓ, അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. എഴുതിക്കഴിഞ്ഞ് പ്രൂഫ് തിരുത്തി വായിച്ച് കേൾപ്പിച്ച് ഒരു സോഫ്റ്റ് കോപ്പി ഏൽപ്പിക്കുന്നത് വരെയുള്ളൂ നമ്മുടെ ജോലി. പോകാൻ നേരം എഗ്രിമെന്റ് പ്രകാരമുള്ള ബാക്കി തുകയും വാങ്ങി കൈ കൊടുത്തു പിരിയാം. പക്ഷേ എന്താന്നൊരു പക്ഷേന്നല്ലേ, കഷ്ടപ്പെട്ട് വേറൊരാൾക്ക് വേണ്ടി നമ്മൾ എഴുതി കൊടുത്തൊരു കൃതിക്ക് പുരസ്കാരങ്ങളും വലിയ വലിയ അംഗീകാരങ്ങളും ഒക്കെ കിട്ടുമ്പോൾ എന്തോ ഉള്ളിലൊരു വല്ലായ്മ. നമ്മുടെ കുഞ്ഞിനെ മറ്റാർക്കോ പോറ്റാൻ കൊടുക്കുന്നത് പോലെ. പാടില്ലാത്തതാണ്, എന്നാലും വാടകയ്ക്കൊരു ഗർഭപാത്രം വാങ്ങുന്നത് പോലെ ഒരു എഴുത്തുകാരന്റെ സർഗാത്മകതയെ വാടകയ്ക്കെടുക്കുക. എന്താല്ലേ, പിന്നെ ഞാൻ ആ വിദേശ വ്യവസായിക്ക് വേണ്ടി എഴുതി കൊടുത്ത ആത്മകഥയുണ്ടല്ലോ, അതിന് വലിയ അവാർഡൊക്കെ കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അതിന്റെ പേരിൽ നഗരത്തിലെ സ്റ്റാർ ഹോട്ടലിൽ വലിയൊരു പാർട്ടി നടന്നിരുന്നു, എന്നെയും ക്ഷണിച്ചിരുന്നു.
2: എക്സ്ക്യൂസ് മീ
3: സർ,
2: വൺസ് മോർ റിപ്പീറ്റ്
3: സർ.
2: അതെടോ, ഞാൻ തന്നെ ബോസ്, ആനന്ദ ബോസ്, എ ഗ്രേറ്റ് ഇന്ത്യൻ റൈറ്റർ.
3: സാർ ഇപ്പൊ തന്നെ ഫിറ്റ് ആണല്ലോ സർ.
2: നോക്കൂ മിസ്റ്റർ, ഒരു കുടിയനെയും ഒരു എഴുത്തുകാരനെയും നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. ഞാൻ അത് പോട്ടെ. ഈ രാമകൃഷ്ണ സർ എന്റെ ഫ്രണ്ട്, അത് ഫ്രണ്ട് എന്ന് വെച്ചാൽ കഠിന സുഹൃത്ത്. അദ്ദേഹം ക്ഷണിച്ചിട്ടാണ് ഞാൻ വന്നത്. അതെ, അത് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യരുത്, മനസ്സിലായോ?
3: ഓ ശരി ശരി
2: മിസ്റ്റർ. ലുക്ക്, ഒരൊഴിച്ചു കൊടുപ്പുകാരനെ ഇത്ര അഹങ്കാരം പാടില്ല. ഓക്കെ, നിങ്ങളോട് ഞാൻ ക്ഷമിച്ചിരിക്കും. ഞാൻ എവിടെ പോയിരിക്കാം? അവിടെ എനിക്ക് വേണ്ടത് നിങ്ങൾ അവിടെ സർവ് ചെയ്താൽ മതി, മനസ്സിലായല്ലോ?
3: അയ്യോ സർ, അങ്ങോട്ട് പോവല്ലേ? രാമകൃഷ്ണ സാറ് ആ ടി വി കാർക്ക് ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുക.
2: ഓ അതെയോ, നടക്കട്ടെ നടക്കട്ടെ.
4: മലയാളം നേരാമ്പണ്ണം എഴുതാനും വായിക്കാനും അറിയാത്ത ഈ രാമകൃഷ്ണൻ എങ്ങനെയാണോ പുസ്തകം എഴുതുന്നത്?
5: അതെന്താ, എഴുതാനും വായിക്കാനും ഒരാൾക്ക് പഠിച്ചൂടെ?
4: രാമകൃഷ്ണനോ എടോ, 10ാം ക്ലാസ് പരീക്ഷയിൽ ഞാൻ കാണിച്ചു കൊടുത്തിട്ട് നോക്കി എഴുതി അവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാ. അവനിപ്പോ ലോക പ്രശസ്ത വ്യവസായി, എഴുത്തുകാരൻ.
5: നിനക്ക് അസൂയ, നിന്റെ അസൂയക്കും നിന്റെ കഷണ്ടിക്കും മരുന്നില്ലടോ.
4: ഓ വേണ്ടായേ, എനിക്കുറപ്പാ അവനീ ആത്മകഥ വേറാരോ എഴുതി കൊടുത്തതാ.
5: അപ്പോ അവന് കിട്ടി ഇത്രയും അവാർഡുകളോ?
4: കാശുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ അവാർഡിനാണോ പഞ്ഞം? നീ ഒന്നുകൂടെ ഒഴിക്കേ,

0: എക്സ്ക്യൂസ് മീ ചങ്ങാതിമാരെ, ദേഷ്യം തോന്നുന്ന ഒരു കാര്യം പറയട്ടെ.
1: നിങ്ങൾ ആരാ? എന്താ?
0: ഒഴുവന്റെ ഓസ്സിൽ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അവരെ തന്നെ കുറ്റം പറയും.
2: ഹലോ ഹലോ സർ, കൺഗ്രാറ്റുലേഷൻസ്, എന്റെ ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങൾ.
0: നുരയുന്ന ചില്ലുപാത്രങ്ങൾ, നേർത്ത നനവുള്ള രാത്രി, നേർത്ത സംഗീതം, വർണ്ണ വിളക്കുകളുടെ പുഞ്ചി, കാന്താരസ്ഥലീ പോലുമിന്നിവനുഹാ ലോകമാണോ മനേ.

0: സാർ സാർ ഫോൺ എടുങ്ക സാർ.
1: ഫോണോ? എവിടെ എവിടെ എന്റെ ഫോൺ?
0: ഇന്താ ഇന്താ പൊടി സാർ. എവളവ് നേരമായി അത് അഴുതിട്ടേ ഇർക്ക്.
1: ഹലോ, ആരാ?
2: മിസ്റ്റർ ആനന്ദ ബോസ്?
1: യെസ്, അതെ, ആനന്ദ ബോസ്. റൈറ്റ്, നിങ്ങളാരാ?
2: എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണമല്ലോ.
1: മേഡം ആരാണെന്ന് പറഞ്ഞില്ല, അതിനുശേഷം ഡെയിലി സംസാരിക്കുന്നതല്ലേ ഭംഗി.
2: എനിക്കൊരു ആത്മകഥ വേണം.
1: ആത്മകഥയോ?
2: അല്ല, ഒരാത്മകഥ എഴുതി തരണം. സമ്മതാണെങ്കിൽ പറയാ, എന്റെ മാനേജർ നിങ്ങളെ വന്ന് കാണും.
1: അതിനെന്താ മേഡം, പൈസ കിട്ടിയാൽ ആത്മകഥയോ ജീവചരിത്രമോ എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കും.
2: പണമൊക്കെ കിട്ടും, ചിലപ്പോ നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ അധികം.
1: ശരി മേഡം. മേഡം ആരാണെന്ന് പറഞ്ഞില്ല.
2: നാളെ കാലത്ത് എന്റെ മാനേജർ നിങ്ങളെ വന്ന് കാണും, അഗ്രിമെന്റ് സൈൻ ചെയ്യും, അഡ്വാൻസും തരും.
1: മേഡത്തിന്റെ പേര്? പെണ്ണും പിള്ള വെച്ച് കളഞ്ഞല്ലോ. പണച്ചാക്കാണെന്ന് തോന്നുന്നു. എന്തൊരു ഹുങ്ക്, മര്യാദയും വളരെ കുറവ്. ആർക്കാവും ആത്മകഥ? അവർക്ക് തന്നെയാവുമോ അതോ? എന്തായാലും ഡിമാൻഡുകൾ ഇത്തിരി കടുപ്പിക്കണം. വരട്ടെ.
0: അയ്യാ, ആര് വിളിച്ച്?
1: അതെ, അതൊരു പെണ്ണും പിള്ള.
0: നിങ്ങൾ അവരുടെ കഥ എഴുതുമോ?
1: തീരുമാനിച്ചിട്ടൊന്നുമില്ല.
0: അതിനെ അണ്ണ പെൺകളുടെ കഥ എഴുതിയിട്ടുണ്ട.
1: ഏഴാമത്തെ ആത്മകഥയുടെ കേട്ടെഴുത്തിന് ഒരാൾ വിളിച്ചപ്പോഴേ തീരുമാനിച്ചതായിരുന്നു. ഇത്തവണ ചില നിബന്ധനകൾ മുന്നോട്ട് വെക്കണം. സർഗാത്മകത വിറ്റ പണമാക്കുന്ന ഒരു എഴുത്തുകാരനാണെങ്കിലും സ്വന്തം കഴിവിൽ ആത്മവിശ്വാസമുള്ളവൻ കൂടിയാണ് ഞാൻ. നന്നായി കഥ എഴുതാനും നോവൽ എഴുതാനും കഴിവുണ്ടായിരുന്നു. ഈ പത്രാധിപന്മാരോ പ്രസാധകരോ അവാർഡ് കമ്മിറ്റികളോ ഒരു തരത്തിലും പരിഗണിക്കുന്നില്ലെന്ന് വന്നപ്പോഴാണ് കളമാറ്റി ചവിട്ടാമെന്ന് ഞാൻ തീരുമാനിച്ചത്. പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പോ നല്ല സാഹിത്യം കൊണ്ടൊന്നും രക്ഷയില്ലെന്നേ. പല പല കച്ചവടക്കാരുടെയും ഗ്രൂപ്പുകളുടെയും കയ്യിലാണത്. യഥാർത്ഥ സർഗാത്മകത കൊണ്ടൊന്നും ഒരുവന് പിടിച്ചു നിൽക്കാനാവില്ല. ഒരു സാഹിത്യകാരൻ എന്ന നിലയിൽ എന്നെ വേണ്ട വിധം പരിഗണിക്കാത്ത ഇവന്മാർക്കൊക്കെ ഒരു പണി കൊടുക്കാമെന്ന് കുറെ കാലം വിചാരിച്ചു നടന്നത്. അത്തരമൊരു പ്രതികാര മനോഭാവത്തിൽ നിന്നാണ് കേട്ടെഴുത്ത് എന്ന ആശയത്തിൽ ഞാൻ എത്തിച്ചേർന്നത്. കാശുള്ള പലവന്മാർക്കും എഴുത്തും വായനയും സാഹിത്യമൊന്നും ഇല്ലെന്നേ. എന്ത് ചെലവാക്കിയിട്ടാണേലും അവർക്ക് പ്രശസ്തി വേണം. ഇത്തവണ ഒരു സ്ത്രീയാണ്, ഒരു പെണ്ണിന്റെ ആത്മകഥ ഞാൻ ആദ്യമായി എഴുതാൻ പോകുകയാണ്. ഒരു സ്ത്രീയുടെ ആന്തരിക ലോകം എനിക്കത്ര പരിചയമുള്ളതൊന്നുമല്ല. എങ്കിലും ഒരു ശ്രമം. ഞാൻ എഴുതുന്ന ഏഴാമത് ആത്മകഥ.
0: അണ്ണാ, വെളിയിൽ ആരോ ഒരു ബെൻസുകാരൻ വന്നിരിക്കേ. ഒരാളെ കയ്യില് ബാഗും തൂക്കി ഇങ്ങനെ വരുന്നുണ്ട്. ബെൻസുകാരനൊക്കെ ഉങ്ങളെ കാണാൻ ഈ കുടുസ് മുറിയില്ല. ആരണ്ണാ?
1: എടാ ബാലുവേ, നീ നോക്കിക്കോടാ, ഇനി ഈ ബോസിനെ കാണാൻ ആളുകൾ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വരും.
0: നിജമാ? വാ.
1: നിജം. വേണ്ട, നീ തുറക്കണ്ട, ഞാൻ തുറന്നോളാം. നീ അകത്ത് പോടാ. പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞെങ്കിൽ മാത്രം ചായ കൊണ്ടുവന്നാ മതി. മനസ്സിലായല്ലോ? പോ പോ പോ പോ പോ.
3: ഗുഡ് മോർണിംഗ്.
1: വെരി വെരി ഗുഡ് മോർണിംഗ്.

0: സർ, ഞാൻ ജയപാലൻ നായർ, മാഡത്തിന്റെ മാനേജർ. മാഡം കഴിഞ്ഞ ദിവസം നിങ്ങളെ വിളിച്ചിരുന്നല്ലോ.
1: ഓ, വിളിച്ചിരുന്നു.
0: ഓ, ആ ഫാനൊന്നും ഇട്ടിരുന്നെങ്കിൽ എന്തൊരു ചൂട്.
1: അതിനെന്താ
0: സർ, ഇരിക്കാലോ.
1: സോറി, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ഇരിക്കൂ. ചായയോ കാപ്പിയോ അതോ?
0: ഓ വേണ്ട, താങ്ക്സ്.
1: സത്യം പറയാലോ, നിങ്ങളുടെ മേഡ ആരാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. അവരുടെ ആവശ്യവും വ്യക്തമായില്ല. താങ്കൾ വന്ന കാര്യം പറയും, കൃത്യമായും വ്യക്തമായും പറയണം.
0: അത് മാഡത്തിന് അവരുടെ ജീവിതകഥ എഴുതിയാൽ കൊള്ളാമെന്നുണ്ട്. അവർക്ക് ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടേ. മാഡം നല്ല വായനയൊക്കെയുള്ള കൂട്ടത്തിലാണ്. മലയാളം അതത്ര വഴങ്ങാത്തത് കൊണ്ടാണ് അവർ മറ്റൊരാളെ തേടുന്നത്. മലയാളത്തിൽ എഴുതിക്കൊടുത്താൽ അത് ഇംഗ്ലീഷിലാക്കി കൊടുക്കാനൊക്കെ നേരത്തെ ആളുകൾ റെഡിയാണ്, പബ്ലിഷറും റെഡിയാണ്.
1: ഓഹോ.
0: ആ, നിങ്ങൾ കഥ എഴുതി കൊടുത്ത ഒരാളുടെ മാനേജറാണ് രഹസ്യമായി നിങ്ങളെക്കുറിച്ച് മാഡത്തോട് പറഞ്ഞിട്ടുള്ളത്. അയാളെ തന്നെയാണ് നിങ്ങളുടെ നമ്പറ്. അല്ല, ഒരു കഥ എഴുതി കൊടുക്കാൻ എന്തൊക്കെയാണ് നിങ്ങളുടെ കണ്ടീഷൻസ്? എത്രയാ നിങ്ങളുടെ റേറ്റ്? മറ്റു വ്യവസ്ഥകൾ വല്ലതും? അല്ല, നിങ്ങളെന്താണ് ഇങ്ങനെ ചിരിക്കുന്നത്? ഞാൻ ചോദിച്ച രീതി ശരിയാവാത്തതുകൊണ്ടാണോ? എങ്കിൽ ക്ഷമിക്കണം കേട്ടോ, ഞങ്ങളൊക്കെ ബിസിനസ്സുകാരല്ലേ. കലയും സാഹിത്യമൊന്നും മാത്രമല്ല, ആദ്യമായാണ് ഞാനൊരു സാഹിത്യകാരനെ ഇത്ര അടുത്ത് കാണുന്നത് തന്നെ.
1: അതൊന്നുമല്ല സർ, അതൊന്നുമല്ല. നിങ്ങളിങ്ങനെ ഈ മീൻ വാങ്ങാൻ മാർക്കറ്റിൽ പോയ ഒരാൾ വിലപേശുന്ന പോലെ സംസാരിക്കുന്നത് കണ്ട് അറിയാതെ ചിരിച്ചു പോയതാ. അതൊന്നും കാര്യമാക്കണ്ട, സാരമില്ല, പോട്ടെ.
0: സർ, ഞാൻ ചോദിച്ച രീതി തെറ്റായി പോയെന്നാണോ? എങ്കിൽ സോറി, എനിക്കിതൊന്നും പരിചയമില്ലായിട്ടാണ്. ക്ഷമിക്കണം, ഞാൻ നിങ്ങളോട് മോശമായ എന്തെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞ മാഡം.
1: ഏ, അതൊന്നും സാരമില്ലെന്നേ. പിന്നെ നിങ്ങളുടെ ഭാഷയിൽ ഇത് ഒരു ബിസിനസ്സാണ്, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഏത് ബിസിനസ്സായാലും തുടങ്ങുമ്പോൾ അതിന് ചില രീതികളൊക്കെ ഉണ്ടല്ലോ. അതായത് തുടങ്ങാൻ പോകുന്നതിനെ കുറിച്ച് സാമാന്യമായൊരറിവ്, ആരാരോട് ബിസിനസ്സിൽ ഏർപ്പെടുന്നു, എന്ത്, എപ്പോൾ, എങ്ങനെ എന്നൊക്കെ.
0: ശരിയാണ്, വളരെ ശരിയാണ്. നിങ്ങളിത് എഴുതി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും മാഡം നിങ്ങളോട് സംസാരിക്കും. ആദ്യം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നാണ് അറിയേണ്ടത്.
1: ഇതൊരു പറമ്പ് കിടക്കുന്ന പണിയല്ല സർ, ക്രിയേറ്റീവ് റൈറ്റിംഗ് ആണ്. തോന്നുമ്പോൾ തോന്നുന്ന സമയത്ത് ചെയ്യാവുന്ന ഒന്നല്ല. ധ്യാനവും മനനവും പഠനവും ഒക്കെ വേണം. ആദ്യം ആൾ ആരെന്നറിയണം, പിന്നെ അവരുടെ കഥ കേൾക്കണം. എനിക്ക് സാധിക്കുന്നതാണോ എന്ന് ബോധ്യപ്പെടണം. സംഭവങ്ങളെ ചിട്ടയോടെ അടുക്കി ഒതുക്കി വെക്കണം. സ്ഥലം, കാലം, സന്ദർഭം, പേരുകൾ, ബന്ധം, ഇവയോരോന്ന്. പിന്നെ ആവശ്യമായ ചിത്രങ്ങൾ, അത് പിന്നെ പ്രസിദ്ധീകരണ സമയത്ത് കിട്ടിയാലും മതി.
0: ഓ,
1: ഇവയൊക്കെ ശേഖരിക്കണം. കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഭാഗങ്ങൾ, അതായത് വിവാദത്തിനും സംഘർഷത്തിനും ഇടയുള്ള സന്ദർഭങ്ങൾ. പിന്നെ കോടതി കയറേണ്ടുന്ന വിഷയങ്ങൾ പോലും കണ്ടേക്കാം. അതിനുള്ള കൗണ്ടർ പോയിന്റുകൾ പോലും നമ്മുടെ കഥയിലുണ്ടാവണം.
0: ഒരു മിനിറ്റ്. യെസ്, യെസ് മാഡം. അതെ മാഡം. ഇല്ല മാഡം. ശരി ശരി ശരി മാഡം, പറയാം മാഡം. അതെ മാഡമാണ്. മാഡം കാറിലിരിക്കുന്നുണ്ട്. നിങ്ങളോടൊന്ന് അവിടം വരെ ചെല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചു.
1: ഓ, അപ്പോ മാഡം കാറിലുണ്ടായിരുന്നു അല്ലേ. ശരി ശരി, മാഡത്തോട് സംസാരിച്ചു കളയാം. അല്ല, മാഡത്തിന് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് അങ്ങോട്ട് ചെന്ന് കാണുകയും ആവാം. എന്തായാലും നിങ്ങളുടെ മാഡത്തിന്റെ മുഖദർശനം സാധിക്കുമല്ലോ. എങ്കിൽ പോകാം അല്ലേ. വാ.
0: ഓ, ആ മാഡം, ഡോറിന്റെ ഗ്ലാസ് ഒന്ന്.
2: ലെബനൻ സുന്ദരി പോലിരിക്കുന്ന ഇവരാര്? മാസ്ക് വെച്ചിരിക്കുന്നതിനാൽ മുഖം പൂർണ്ണമല്ല. ഇതൊരു കഥയോ തിരക്കഥയോ അല്ല, ഒരു പൂർണ്ണ സിനിമ തന്നെ.

0: ഗുഡ് മോർണിംഗ് മിസ്റ്റർ ആനന്ദബോസ്.
1: ഗുഡ് മോർണിംഗ് മാഡം.
0: അങ്ങനെ തന്നെയല്ലേ നിങ്ങളുടെ പേര്? അതോ പെൻ നെയിം ആണോ?
1: മാഡം പറഞ്ഞതിൽ രണ്ടുമുണ്ട്. ആനന്ദ് രാജു എന്നാണ് റിയൽ നെയിം, ആനന്ദബോസ് തൂലിക നാമവും.
0: ഓ,
1: മാഡത്തെ എവിടെയോ കണ്ട നല്ല പരിചയം. പക്ഷേ മുഖത്തെ മറക്കുന്ന മാസ്ക്, അത് ആളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്.
0: ഓ, അതിനെന്താ? ഈ മാസ്ക് ഞാനങ്ങ് മാറ്റിയേക്കാം, പോരെ.
1: മാഡം, നിങ്ങൾ, അയ്യോ, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ലല്ലോ.
0: ഞാൻ അപർണ വൈശാഖി. നിങ്ങൾക്ക് അറിയാതിരിക്കാൻ സാധ്യതയില്ല, അത്രമേൽ ഈ സമൂഹവും മാധ്യമവും ഒക്കെ കൊണ്ടാടിയിട്ടുള്ള ഒരാളെ. ആ, അത് പോട്ടെ, വിഷയത്തിലേക്ക് വരാം. എനിക്കൊരു ആത്മകഥ വേണം, നല്ല എരിവും പുളിയും മസാലയൊക്കെ ആയിട്ട്. പറ്റുമോ? നിങ്ങൾക്കത് സാധിക്കുമെന്ന് എനിക്കറിയാം, പക്ഷെ ഉറപ്പ് തരണം, ഇപ്പൊ തന്നെ. എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സമ്മതമാണെങ്കിൽ നാളെ കാലത്ത് 10 മണിക്ക് സ്ഥലം എന്റെ മാനേജർ പറഞ്ഞുതരും. ഒരു മാസം കൊണ്ട് മുഴുവൻ വർക്കും തീർക്കണം. തുകയുടെ കാര്യം നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. ഒരു പ്രത്യേക കാര്യം, റെക്കോർഡിംഗ് ഫെസിലിറ്റീസ് ഒന്നും ഉപയോഗിക്കരുത്. ആവശ്യമുള്ള കാര്യങ്ങൾ കുറിച്ചെടുക്കാം. ഇത് മറ്റൊരാളെ കൊണ്ട് എഴുതിപ്പിച്ചതാണെന്നതിന് ഒരു തെളിവും പാടില്ല.
1: മാഡം, നിങ്ങളെപ്പോലെ ഒരാളുടെ ആത്മകഥ എന്ന് പറയുമ്പോൾ ഇവിടെ ഭൂകമ്പം തന്നെ നടക്കുമല്ലോ. ഒരുപക്ഷെ മന്ത്രിസഭ വരെ വീണെന്ന് വരും. ഞാൻ വല്ലാത്തൊരു ത്രില്ലിലാണ് മാഡം. ഉറപ്പായും ഞാനത് എഴുതും. അതിന്റെ മാസ്റ്റർ പീസ് വർക്കായിരിക്കുകയും ചെയ്യും.
0: ശരി, എന്നെ നാളെ കാണാം. നിങ്ങളെ കൂട്ടാൻ രാവിലെ ഒരു വണ്ടി വരും. നിങ്ങൾ ഒരുങ്ങി നിന്നോളൂ. ബൈ
1: ബൈ ബൈ.

0: അണ്ണാ കാലയിലെ പ്രൈസ് അടിച്ചാച്ചി ഇല്ലയാ? യാരാന്ന ലേഡി? പാത്താ നല്ല ഫിലിം സ്റ്റാർ പോലെ വേർക്ക്.
1: സിനിമാ നടിയല്ലടാ, അതുക്കും അതുക്കും അതുക്കും മേലെ. ഇത് പ്രണയത്തിൻ വിഷദംശനമേറ്റ വിശുദ്ധ രാത്രി, വനമുല്ലതൻ മാദകഗന്ധം കാറ്റിലലിയും രാത്രി, കരിയിലകളിൽ മഞ്ഞുതിരവേ, കടുംതുടിതൻ ചടുലതാളത്തിലുറഞ്ഞ് നിഴലും നിലാവും നൃത്തമാടുന്ന രാത്രി, ഉന്മാദികൾ ഉറങ്ങാതിരിക്കുന്ന രാത്രി.
0: ഉന്മാദികളാ? അതാരണ്ണാ?
1: വൈദ്യക്കാരൻ, പ്രാന്ത്.
0: ഇതാരുടെ പാട്ടെന്നാ? ഇതുവരെ കേട്ടതില്ലേ.
1: എടാ കഴുതേ, പാട്ടല്ലടേ കവിത. പാട്ട് വേറെ കവിത വേറെ, മനസ്സായോ? ഇത് ഈ ഞാൻ ഇപ്പൊ ഇവിടെ നിലാവിലലിഞ്ഞ് ഹൃദയം തൊട്ടെഴുതിയ വരികൾ. നിനക്ക് വല്ലതും മനസ്സിലായോടേ?
0: ആ, ഒരു പൈത്യക്കാരൻ വേറൊരു പൈത്യക്കാരനെ പറ്റി എഴുതിയതെന്ന് മനസ്സിലായി.
1: ഡേ, നീ ആരെ കുറിച്ചാണ് ഒട്ടും ബഹുമാനില്ലാതെ ഇങ്ങനെ പറയുന്നത്? ഏ, നാളെ ഞാൻ പെരിയ കാശുകാരൻ, റാസാവു മാതിരി, നീ എൻ അടിമയി പുരിഞ്ചതാ?
0: പുരിഞ്ചത്, നല്ല പുരിഞ്ചത്. ഇപ്പവേ ഞാൻ അടിമയിതാ.
1: ഡേ ബാലു, ഡേ അങ്ങനെ പറയരുത്. നീ എനിക്ക് ചിന്ന തമ്പി മാതിരി, നിനക്ക് ഞാൻ അണ്ണൻ. എപ്പോഴും അങ്ങനെയായിരിക്കും.
0: അണ്ണാ പോതു, എനിക്ക് തൂക്കം വരരുത്.
1: ബാലു ബാലു, പോവാതരേ പോവാതെ. എടാ ഞാൻ ആരോട് സംസാരിക്കും? എനിക്ക് കള്ളു കുടിക്കുമ്പോ ആരോടെങ്കിലും മിണ്ടിയും പറഞ്ഞും കൊണ്ടിരിക്കണം, എന്നാലേ ഒരു രസമുള്ളൂ. ആ അവരൊന്ന് വിളിച്ചാലോ?
0: ആരെന്നാ?
1: ആ മാതക തെടമ്പിനെ. എടാ എന്നെ കാണാൻ വന്നില്ലേ, ആ അപർണ വൈശാഖി.
0: ഓ,
1: നാളെ ഞാൻ അവരുടെ ആത്മകഥ എഴുതാൻ പോവുക. അപർണ വൈശാഖി എന്നൊന്നും ഞാൻ വിളിക്കില്ല, ചുരുക്കി ചുരുക്കി ഞാൻ അവരെ അപ്പു എന്ന് വിളിക്കും. എങ്ങനെയുണ്ടടാ? മുല്ലപ്പൂ മണക്കുന്ന ഈ പാതിരാവിൽ ഞാൻ അവരൊന്ന് വിളിക്കട്ടെടാ.
0: ഞാൻ ആ ഫോൺ നേരത്തെ ഓഫാക്കി വെച്ചു സാർ. കള്ളു കുടിച്ച് രാത്രി ആരെയും ഫോൺ ചെയ്യാൻ കൂടാതെ, പ്രത്യേകിച്ച് പെൺകളെ.
1: നീ എന്റെ കെയർടേക്കറോ?
0: കെയർടേക്കർ എന്ന് വെച്ചാൽ എന്നാ അർത്ഥം?
1: ഓടാ സംരക്ഷകൻ. എന്താ, നീ എന്റെ അപ്പനാവൻ ഭാഗമുണ്ടോ? നീ പോയി കുറച്ച് വെള്ളം കൊണ്ടുവാ.
0: മതി, ഇന്ന് കുടിച്ചത് പോതു, എനക്ക് തൂക്കം വരരുത്.
1: ഓ, എന്നാ നീ പോയി തൂങ്ങ.

0: തൂങ്കട.
1: ഞാൻ ഈ നിരാവത്ത് അവരെ തന്നെ സ്വപ്നം കണ്ട് കുറേ നേരം കൂടി ഇവിടെ ഇരിക്കട്ടെ. അപർണ വൈശാഖി. അപ്പു, ഇത് പ്രണയത്തിൻ വിഷദംശനമേറ്റ വിശുദ്ധ രാത്രി, വനമുല്ലതൻ മാദകഗന്ധം കാറ്റിലലയും രാത്രി, കരിയിലകളിൽ മഞ്ഞുതിരവേ കടും തുടിതൻ ചടുലതാളത്തിലുറഞ്ഞ് നിഴലും നിലാവും നൃത്തമാടുന്ന രാത്രി, ഉന്മാദികൾ ഉറങ്ങാതിരിക്കുന്ന രാത്രി.
0: തുറന്നു വന്നോളൂ, കുറ്റിയിട്ടിട്ടില്ല.
2: ഗുഡ് മോർണിംഗ് സാർ, ഞാൻ ജയപാലൻ നായർ, മാഡത്തിന്റെ മാനേജർ.
0: ഓ,
2: പോകാൻ വണ്ടി റെഡിയാണ്.
0: പോകാലോ. അതിനു മുമ്പ് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഒരുങ്ങിക്കോട്ടെ. ഞാനല്പം സുന്ദരനാവുന്നതിൽ വിരോധമില്ലല്ലോ.
2: എന്ത് വിരോധം?
0: പിന്നെ
2: ഓ,
0: ഒന്ന് രണ്ട് പുസ്തകങ്ങളും കൂടി എടുക്കാം. ഒന്ന് വിദേശ വ്യവസായയുടെ ആത്മകഥ തന്നെയാവട്ടെ, അതിന്റെ ഇംഗ്ലീഷ് കോപ്പിയും എടുക്കാം. വേറെ ഒന്ന് രണ്ടെണ്ണം മാഡം വായിച്ചു നോക്കട്ടെ. കഥ പറഞ്ഞു തരേണ്ട ഒരു രീതി അവർക്ക് പിടികിട്ടും. എന്റെ എഴുത്ത് രീതിയും മനസ്സിലായിക്കോളും.
2: ഓ,
0: കരയിപ്പിക്കേണ്ടടുത്ത് കരയിപ്പിക്കാനും, ചിരിപ്പിക്കേണ്ടടുത്ത് ചിരിപ്പിക്കാനും, രസിപ്പിക്കേണ്ടടുത്ത് രസിപ്പിക്കുവാനുമുള്ള എന്റെ സർഗശേഷിയെ കുറിച്ച് അവർക്ക് ബോധ്യം ഉണ്ടാവട്ടെ.
2: അല്ലേ, അതെ, അങ്ങനെയാവാം, അങ്ങനെയാവാം.
0: എന്നാ പുറപ്പെടുകയല്ലേ?
2: ഓ, ഓ, അല്ല, വീടിന്റെ വാതിലടക്കുന്നില്ല.
0: അതെ, താനേ അടഞ്ഞോളൂ. പിന്നെ ഗോവണി ഇറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് രണ്ട് പലകകൾ ഇളകിയിട്ടുണ്ട്.
2: ഓ,
0: സൂക്ഷിച്ചു സൂക്ഷിച്ചു. ഓക്കെ.

0: അപർണ വൈശാഖി. പലവട്ടം കണ്ട തുണ്ടുപടത്തിൽ ഉറക്കം കെടുത്തുന്ന മതാലസ നായിക മാത്രമാണോ അവർ? അവർ ഒരാത്മകഥ എഴുതുന്നു എന്ന് പറയുമ്പോൾ ഞെട്ടിത്തെറിച്ചു പോകുന്ന ഒരു നിരയിൽ ആരൊക്കെയാണ് ഉണ്ടാവുക? രാഷ്ട്രീയ പ്രമുഖർ, ബിസിനസ് ടൈക്കൂൺസ്, സിനിമാ നടന്മാർ, പൗരപ്രമുഖർ. ഈ സർപ്പസുന്ദരിയുടെ ഓരോ വാക്കിനും ഓരോ നിഴലനക്കത്തിനും കോടികളുടെ മൂല്യമാണുള്ളത്. ജനങ്ങളും മാധ്യമങ്ങളും വീർപ്പടക്ക് ചെവിവട്ടം പിടിച്ചിരിക്കുകയാണ്. നോക്കിക്കോ, ഇത് വെച്ച് ഞാൻ ഒരു കലക്ക് കലക്കും.
1: എന്താ സാറേ, എന്താ പറ്റിയത്?
0: എന്തേ?
1: അല്ല സാർ, ഇങ്ങനെ ഉറക്കെ ചിരിച്ചത്?
0: ഞാൻ ചിരിച്ചോ? ഓ, ചിരിച്ചു കാണും. ചിലപ്പോ കരഞ്ഞെന്നും ഇരിക്കും. അത് നിങ്ങൾ കാര്യമാക്കണ്ട. എഴുത്തുകാരനല്ലേ, അയാൾ ഒരു ഭാവനാജീവിയാണ്, സ്വപ്ന സഞ്ചാരി. ചിലപ്പോ അയാൾ ചിരിക്കും, കരയും, ആക്രോശിച്ചെന്നും വരും. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. അല്ല, ഇതുവരെ നമ്മൾ എത്തിയില്ലേ?
1: ഇപ്പോഴും
0: അല്ല. ഓയ് നരജ സാർ, ഇതെന്തിനാണ് ഇത്ര തോക്കും പിടിച്ച് ഈ പാറാവുകൾ? ഇവിടെ വല്ല യുദ്ധമോ മറ്റോ നടക്കുന്നുണ്ടോ?
1: അതൊക്കെ മാഡത്തിന്റെ സെക്യൂരിറ്റിക്കുള്ളതാ. രഹസ്യ പോലീസുകാർ വേറെയും കാണും, അറിയില്ലേ? മാഡത്തിന്റെ ഓരോ ചലനവും വീക്ഷിച്ചുകൊണ്ട് ഇവിടെയൊക്കെ ഒരുപാട് കണ്ണുകളുണ്ട്.
0: അപ്പോ നിങ്ങളുടെ മാഡം അത്രയും വലിയ വി ഐ പി ആണ് എന്നർത്ഥം.
1: വി ഐ പി. അപ്പൊ സാറേ ഇറങ്ങാം.
0: ആയിക്കോട്ടെ.

0: അല്ല, ഇവിടെ ആരാ ഡാൻസ് പഠിക്കുന്നത്?
1: നമ്മുടെ മാഡം തന്നെ.
0: ഓ,
1: 11 മണിവരെയാണ് പ്രാക്ടീസ്. ഇപ്പൊ കഴിഞ്ഞു, അതുവരെ നിങ്ങളുടെ ലൈബ്രറിയിൽ ഇരുന്നു.
0: എന്തൊരു വലിയ ലൈബ്രറിയാ, എത്രയെത്ര പുസ്തകങ്ങൾ! ഈ പുസ്തകങ്ങളൊക്കെ ഇവർ വായിക്കുമോ? ഒരുപക്ഷെ അലങ്കാരത്തിന് വെച്ചതാവോ. പുസ്തകം പോലും ഒരു അലങ്കാര വസ്തുവായ കാലമല്ലേ. ഇതേതാ പുസ്തകം? സ്പേസ് വിത്തിൻ ദ ഹെർട്ട്, ഹൃദയത്തിനുള്ളിലെ ഇടം, ഒബ്രി മേനോന്റെ ആത്മകഥ. അപ്പോ മാഡം നല്ല വായനക്കാരിയാണെന്ന് ഉറപ്പായി.

0: ആട്ടക്കാരിയാണ്, അഭിനയമുണ്ട്. അപ്പോൾ പല തലത്തിൽ പല കോണുകളിൽ നിന്ന് തുറക്കേണ്ട ഒരു ജീവിതമാണെന്ന് ചുരുക്കം. വരട്ടെ, നോക്കാം. ഗുഡ് മോർണിംഗ് മാഡം.
1: ഗുഡ് മോർണിംഗ്. നിങ്ങൾ എത്തിയിട്ട് അധിക നേരമായിട്ടില്ലല്ലോ.
0: ഇല്ല,
1: ഞാനല്പം ഡാൻസ് പ്രാക്ടീസിലായിരുന്നു. ഇരിക്കൂ.
0: താങ്ക് യു, താങ്ക് യു.
1: നമുക്കൊരു ചായ ആയാലോ?
0: ഓഫ് കോഴ്സ്.
1: ജയപാലൻ നായർ?
2: യെസ് മാഡം.
0: മാഡം നല്ലൊരു വായനക്കാരിയാണല്ലേ, എത്ര പുസ്തകങ്ങളാ ലൈബ്രറി?
1: ഓ, വായിക്കും, പക്ഷേ മലയാളം ബുദ്ധിമുട്ടാണ് കേട്ടോ, എഴുതാൻ പ്രത്യേകിച്ചു.
0: ഓ,
1: ഇംഗ്ലീഷും ഹിന്ദിയാണ് പ്രിയം. ആ, ജയപാലൻ നായർ, ചായ എന്റെ മുറിയിലേക്ക് കൊണ്ടുവരാൻ പറയൂ. പിന്നെ ഉച്ചവരെ മറ്റ് വിസിറ്റേഴ്സ് ഒന്നും വേണ്ട കേട്ടോ.
2: ഓക്കേ മാഡം.
1: മിസ്റ്റർ ആനന്ദ ബോസ് എന്റെ കൂടെ വരൂ.
0: ഓ, സത്യം പറയാലോ, ഇവർ ഇങ്ങനെ അടിമുടി ഗൗണുമിട്ട് മൂടിപ്പൊതിഞ്ഞു വരും എന്നല്ല ഞാൻ കരുതിയത്. വളരെ സെക്സിയായി വന്ന് ഒരു ഡ്രിങ്ക് ഷെയർ ചെയ്യാൻ എന്നെ ക്ഷണിക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. ആ മദ്യലഹരിയിൽ അവരുടെ കളർഫുള്ളായ ജീവിതകഥ അങ്ങനെ അങ്ങനെ പറഞ്ഞു തരും. അല്ലേലും, അതങ്ങനെയാണ്. നമ്മുടെ ഭാവനകളെ തകർത്തെറിഞ്ഞ് അതിഭാവനകൾ അവിടെ കയറി വരും. ഇതിപ്പോ ഡ്രിങ്ക്സിന് പകരം ചായ കുടിക്കാൻ അവർ ക്ഷണിച്ചിരിക്കുന്നത്. ചായയെങ്കിൽ ചായ.
1: എന്താണ് അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വരൂ, ഈ ചായ എടുക്കൂ. നിങ്ങളുമായി ഒരു മാനസിക ഐക്യം ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ എനിക്കെന്റെ കഥ പറയാൻ പറ്റൂ കേട്ടോ. ആദ്യം നമുക്ക് ചായ കുടിക്കാം, അതിനിടയിൽ നിങ്ങള് നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയൂ.
0: എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല മാഡം. സത്യം പറഞ്ഞാൽ പറഞ്ഞും കേട്ടു പറഞ്ഞ നിങ്ങൾ മാത്രമല്ല നിങ്ങളെന്ന് എനിക്ക് നന്നായി അറിയാം. ഞാൻ പറഞ്ഞല്ലോ, മാഡത്തിന്റെ കഥ കേൾക്കാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട്.
1: ഓ, താങ്ക്സ്.
0: പ്രതിഫലം എനിക്കൊരു വിഷയമല്ല കേട്ടോ. മാഡം, ഇതേതാ ഗവർണർ ഒപ്പമുള്ള ചിത്രം? ഇതേതോ ബിരുദദാന ചടങ്ങിന്റേതാണെന്ന് തോന്നല്ലോ.
1: യെസ് യെസ്, എനിക്ക് 3 ഡോക്ടറേറ്റുകൾ ഉണ്ട് കേട്ടോ.
0: ഓ,
1: സയൻസ് ആണ് എന്റെ ഇഷ്ട വിഷയം, പ്രത്യേകിച്ച് ഫിസിക്സ്.
0: ആഹാ,
1: യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ കൂടിയാണ്. എനർജി കൺസംപ്ഷനിലായിരുന്നു എന്റെ റിസർച്ച് ഒക്കെ. മലയാളത്തിൽ എന്താ അതിന് പറയാ, ഊർജ
0: ഉപഭോഗം.
1: അതെ.
0: ഇത് മാഡല്ലേ?
1: അതർ എനർജി സോഴ്സ് എന്ന വിഷയത്തിൽ പ്രബന്ധാവതരണം കഴിഞ്ഞ് ഗവർണറോടൊപ്പം എടുത്ത ഫോട്ടോ ആണത്. മറ്റേത് മിനിസ്റ്റർ ഒത്തിട്ട്. ഊർജ പ്രതിസന്ധിയിൽ നിന്നും ഈ ലോകത്തെ രക്ഷപ്പെടുത്താനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തിയതാ, പെട്ടുപോയി. ഒപ്പം നിൽക്കാന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചവരൊക്കെ വെടിപ്പായി തന്നെ എന്നെ പറ്റിച്ചു. ഈ ലോകത്തെ മാറ്റിമറിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നവരാണ്. ഞാനും വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടതാണ്, പക്ഷെ വീണുപോയി. വീഴ്ത്തിയതാണെന്ന് പറയുന്നതായിരിക്കും ശരി. വലിയ വലിയ ഉയരങ്ങളിൽ നിൽക്കുമ്പോഴാ നമ്മൾ വീഴാനുള്ള സാധ്യത കൂടുതൽ. അത് ഇടയ്ക്കെപ്പോഴോ മറന്നുപോയി. പിന്നെ ഒരു സ്ത്രീ എന്നുള്ള പരിമിതി ഉണ്ടായിരുന്നു. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഊർജത്തെ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ലെന്ന്. പക്ഷേ രൂപമാറ്റം നടത്താം. ഞാനിപ്പോ രൂപമാറ്റം വന്ന ഒരു ഊർജമാണ്, ട്രാൻസ്ഫോംഡ് എനർജി.
0: നല്ല ആശയം, രൂപമാറ്റം വന്ന ഊർജം. ഗുഡ് ഐഡിയ. ഇത് പൊളിക്കും.
1: വൺ മിനിറ്റ്.
0: ഓ,
1: ഹലോ ഹലോ.

0: മിസ്റ്റർ ആനന്ദ ബോസ്.
1: അല്ല, എവിടെ നിങ്ങളുടെ മേഡം? എത്ര നേരമായി ഞാൻ ഇരിപ്പ് തുടങ്ങിയിട്ട്. എനിക്ക് ബോറടിക്കാൻ തുടങ്ങിട്ടോ. അല്ലേ തന്നെ, ഇത്തിരി നേരം പോലും ആരോടും മിണ്ടിയും പറയും ചെയ്യാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾ മേഡത്തെ വിളിക്കൂ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എന്റെ

0: അടുത്ത് വന്നിരിക്കെ, നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാം.
1: സോറി സർ, അത് പിന്നെ മാഡം ഫോണിൽ കാര്യമായി ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് നാളെ വരാൻ പറഞ്ഞിരിക്കുന്നു.
0: ഓ, അങ്ങനെയാണോ?
1: അല്ല, ഉച്ചഭക്ഷണം കഴിഞ്ഞ് പോയാൽ മതിയെങ്കിൽ.
0: വണ്ടി റെഡിയാണോ? വണ്ടി റെഡിയാണോ?
1: വണ്ടി ഇപ്പോഴെത്തും.
0: നിങ്ങളുടെ പേരെന്താ പറഞ്ഞേ?
1: ജയപാലൻ നായർ.
0: കേട്ടല്ലോ മിസ്റ്റർ ജയപാലൻ നായർ, പ്രതിഫല കാര്യത്തിലെ ഈ ആനന്ദബോസ് ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അന്നേരം മാഡത്തോട് ഞാനൊരു ഡെക്കറേഷന് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ, പ്രതിഫലമൊക്കെ കൃത്യമായിരിക്കണം.
1: പിന്നെ ഇവിടേക്കാണ് വന്നതെന്ന് തൽക്കാലം പുറത്താരും അറിയരുത്. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ നിങ്ങളും ബാധ്യസ്ഥനാണ്. അത് ഓർമ്മ വേണമോ?
0: ഓ,

0: അണ്ണാ എന്നാച്ചേ, കഥ എഴുതാൻ പോയിട്ടെന്താ എന്നാ? അല്ല എന്ത് പറ്റി അണ്ണേ? ഞാൻ സ്ട്രോങ് ആയിട്ട് ടീ പോലിട്ടുമാ.
1: എടാ ബാലു,
0: ഓ
1: നീ എന്റെ അടുത്ത് വന്നിരിക്കെ. ഗുണ്ടൽപേട്ടിലെ സൂര്യകാന്തി പാടങ്ങൾ വിരിയുന്ന കഥ പറ. അമ്മയോടും അപ്പയോടും തങ്കച്ചിയോടും ഒപ്പം ജമന്തിപ്പൂ നുള്ളാൻ പോയ കഥ പറ, ഞാൻ കേക്കട്ടെ.
0: ഏൻ കഥയാ? നിജമാ? സൊല്ലട്ടുമാ?
1: സൊല്ലേ, സൊല്ലടാ.
0: ഗുണ്ടൽപേട്ടിലെ എനിക്ക് എന്നോട് മാമാ വീട് ഇർക്ക്. ആവണി മാസത്തില് അവരുടെ പാടത്തിൽ നിറയെ വില കാണും. സൂര്യകാന്തി, ജമന്തി, ചെണ്ടുമല്ലി ഒക്കെ പൂത്ത് പാടം മുഴുവൻ നല്ല കളറായിരിക്കും. എന്റെ തങ്കച്ചി പേരു ജമന്തിതാൻ, കുറുമ്പി പൊണ്ണ്. ചെണ്ടുമല്ലി പാടത്തിലൂടെ പൂക്കളൊക്കെ പറിച്ചെറിഞ്ഞ് ചീറിച്ച് ഒച്ച വെച്ച് അവൾ അങ്ങനെ ഓടും. പിന്നാലെ ഞാനും ഓടും. ഒരു നാൾ പൂക്കൾ പാടത്തിലൂടെ ഓടുമ്പോള് തങ്കച്ചിയെ കാണാതായി. അമ്മ, അപ്പ, മറ്റ് പണിക്കാരൊക്കെ ജമന്തിയെ തേടിപ്പാഞ്ഞു. എല്ലായിടവും പരതി നടന്നു. കൊഞ്ച നേരം കഴിഞ്ഞ് പൂപ്പാടത്തിന്റെ ഒരു വരമ്പത്തുനിന്ന് അവളെ കിട്ടി. ചവിട്ടി അരച്ച ഒരു ചെണ്ടുമല്ലി പോലെ അവളവിടെ സത്ത് കിടക്കണേ.

0: കാശോ അധികാരം ഒന്നും ഇല്ലാത്തവൻ, വിലകെട്ട ഒരു ജന്തു തന്നെ. അവനെ ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും തട്ടിക്കളിക്കാം. അടിക്കളിക്കടാ കുഞ്ഞുരാമ, ചാടിക്കളിക്കടാ കുഞ്ഞുരാമ. ഞാനേ ഒരു കുഞ്ഞുരാമം കളിക്ക് പുറപ്പെടുകയാണ്. കാശിനു വേണ്ടി മാത്രം കളിക്കുന്നൊരു കളി. മാനം കെട്ടും പണം നേടിയാൽ പോയ മാനം പണം കൊണ്ടുതരുമെന്ന് കേട്ടിട്ടില്ലേ?
1: അപ്പോ ഞാനെവിടെയാ പറഞ്ഞു നിർത്തിയത്?
0: മഴ പെയ്തു കൊണ്ടിരുന്ന ഒരു ദിവസം.
1: ആ, നിർത്താതെ മഴ പെയ്തു കൊണ്ടിരുന്ന ഒരു രാത്രി ആരുമറിയാതെ ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചു.
0: എന്ത്? മാഡം എന്താണ് പറയുന്നത്? പ്രസവിച്ചെന്നോ?
1: സത്യം. എന്തൊക്കെയോ വൈകല്യങ്ങളോടെ ജനിച്ചു വീണ ഒരു കുഞ്ഞിന്റെ അമ്മയായി ഞാനെന്ന്.
0: ഓ മൈ ഗോഡ്, അവിശ്വസനീയം.
1: ഹോസ്പിറ്റലിൽ കുഞ്ഞിന്റെ അച്ഛന്റെ പേരെഴുതാനുള്ള കോളത്തിൽ ഞാൻ എക്സ് എന്ന് മാത്രം ചേർത്തു.
0: അതെന്തിനി?
1: അതിലെഴുതാൻ എനിക്ക് ഏതെങ്കിലും ഒരു പേര് മാത്രം പോരായിരുന്നു. ആ പേര് ആരുടേതാണെന്ന് എനിക്ക് അറിയുമായിരുന്നില്ല. അതായിരുന്നു സത്യം. അത് തന്നെയായിരുന്നു സത്യം. ആശുപത്രിയിലെ രഹസ്യമുറിയിൽ എന്നോട് പറ്റിച്ചേർന്ന് കിടന്ന ആ കുഞ്ഞ് വികൃതമായി കരയുമ്പോൾ അതിന്റെ ജീവിതത്തെ നോക്കി കൊഞ്ഞനം കുത്തുകയാണെന്ന് എനിക്ക് തോന്നി. എന്റെ ചെയ്തികൾക്ക് ദൈവം എനിക്കായി മാറ്റിവെച്ച വലിയ ശിക്ഷയായിരുന്നു ആ കുഞ്ഞ്.
0: ആ കുഞ്ഞ്
1: ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു.
0: കുഞ്ഞിന്റെ അച്ഛൻ?
1: അത് സസ്പെൻസ് ആണ്.
0: എന്നുവെച്ചാൽ?
1: അച്ഛന്മാർ അന്വേഷിച്ചു വരട്ടെ. അതിനാണ് ഈ നാടകം, കഥയെഴുത്ത്.

0: ആത്മകഥ എഴുത്ത്.
1: എനിക്കിതൊക്കെ വളരെ ദുരൂഹമായി തോന്നുന്നു.
0: ആ ദുരൂഹതയെ പൊടിപ്പും തൊങ്ങലും വെച്ച് പകർത്തി എഴുതാനാണ് ഞാൻ നിങ്ങളെ വാടക കെടുത്തിരിക്കുന്നത്.
1: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മാഡം.
0: മനസ്സിലായിക്കോളൂ. ഇപ്പൊ ഞാൻ പറയുന്നത് പോലെ ചെയ്യുക. പിന്നെ ഈ ആത്മകഥയുടെ ആദ്യത്തെ അധ്യായം എനിക്ക് നാളെ കിട്ടണം. ഇന്ന് ഈ ദിവസം ഇവിടെ ഇരുന്ന് നിങ്ങളത് എഴുതും.
1: ഇവിടെ വെച്ചോ?
0: അതെ. മിസ്റ്റർ ആനന്ദബോസ്, ഒരു കാര്യം കൂടെ പറയാം. നാളെ വൈകുന്നേരം ഞാനൊരു പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് ഞാൻ എന്റെ ആത്മകഥ വരാൻ പോകുന്ന വിവരം അനൗൺസ് ചെയ്യും. എന്നിട്ട് ആദ്യ അധ്യായം പ്രസിദ്ധപ്പെടുത്തും. കൊടും കാടിന്റെ ഒരു മൂലയ്ക്ക് ഞാനെങ്ങനെ തീയിടും, അതൊരു കാട്ടുതീയായി പടരാൻ ഞാൻ കാത്തിരിക്കും.
2: അവരുടെ ഇന്നലത്തെ ആ പത്രസമ്മേളനം അത് പൊളിച്ചു.
3: ആരുടെ? നമ്മുടെ അപർണ മേടത്തിന്റെയോ?
2: പിന്നല്ലാതെ. പ്രസ് ക്ലബിന്റെ പരിസരം മുഴുവൻ പോലീസുകാരെ കൊണ്ടും മാധ്യമക്കാരുടെ വണ്ടികൾ കൊണ്ടും നിറഞ്ഞിരുന്നു എന്നാ കേട്ടത്. ഇന്നത്തെ സർവ പത്രത്തിലും ചാനലിലും മെയിൻ ന്യൂസ് ആത്.
3: ഓ, എക്സ്ക്ലൂസീവ് അല്ലേ? മാധ്യമ പട വെറുതെ ഇരിക്കുമോ?
2: അവരുടെ ആത്മകഥയുടെ ഒന്നാമത്തെ അധ്യായം വായിച്ചോ താൻ?
3: ആ, അത് ഫോണിലുണ്ട്. രണ്ടടിച്ചൊന്ന് ഫിറ്റായതിനു ശേഷം വേണം അത് വായിക്കാൻ.
2: ഞാനത് കിട്ടിയപ്പോഴേ വായിച്ചു. എന്തൊരു എഴുത്ത്, എന്തൊരു ഭാഷ! പുസ്തകം ഇറക്കുന്നവൻ തീർച്ചയായും കൂടിച്ചേർന്നാവും, ആ തുറപ്പ്.
3: അത്ര ഗംഭീരാണോ? ആർക്കൊക്കെയോ ഉള്ള ഭീഷണിയാണ് ഈ ആത്മകഥ എന്ന് കേൾക്കുന്നുണ്ടല്ലോ. പല വമ്പന്മാരുടെയും പേരുകൾ പറഞ്ഞു തുടങ്ങിയിട്ടത്രേ. ചിലരുടെയൊക്കെ മുട്ടിടിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും കേൾക്കുന്നു.
2: മുട്ടല്ല, അവരുടെ സർവ്വതും ഇറക്കും. അത്തരം എഴുത്തിൽ എഴുതിയിരിക്കുന്നത്
3: നമ്മുടെ രാമകൃഷ്ണന്റെ എഴുത്തിനേക്കാൾ ഗംഭീരാണെന്നാണോ നീ പറയുന്നത്?
2: പിന്നല്ലാതെ. ഇത് അവര് തന്നെ എഴുതുകയാണോ എന്നാ ഇപ്പോഴത്തെ എന്റെ ഒരു സംശയം. ആ രാമകൃഷ്ണന്റെ എഴുത്തിന്റെ ഒരു ശൈലി ഇതിനുണ്ട്. ഇത് രണ്ടും ഒരാള് തന്നെ എഴുതി കൊടുത്തതാണോ എന്നാണ് എന്റെ ഇപ്പോഴത്തെ ശങ്ക.
3: നിന്റെ ഒടുക്കത്തൊരു സംശയമാണ്. ആര് എന്ത് ചെയ്താലും സംശയം സംശയം.
2: ഒരു സംശയം കൂടിയുണ്ട്. നമ്മുടെ രാമകൃഷ്ണന് അവരുമായി എന്തൊക്കെയോ ഇടപാടുകൾ ഉണ്ടായിരുന്നില്ലേ? ഇല്ലേ? ഒരുപക്ഷെ അവരുടെ കുഞ്ഞിന്റെ തന്തമാരുടെ ലിസ്റ്റിൽ നമ്മുടെ രാമകൃഷ്ണന്റെ പേരും ഉണ്ടായിക്കൂടുന്നില്ല. ഓന്റെ ഒരു വിദേശ വ്യവസായവും പൊങ്ങച്ചു അഹങ്കാരവും.

0: എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്?
1: ചുമ്മാ ഞാൻ നിനക്കൊരു പുഴ കാണിച്ചു തരാം.
0: പുഴയോ? എതുക്ക്?
1: വെറുതെ. പുഴക്കരയിലെ ഒരു പള്ളിയുണ്ട്.
0: ഹായ്, നിറയെ തണ്ണീർക്ക്, നല്ല തെളിഞ്ഞ തണ്ണി, കണ്ണാടി പോലെ ഇരിക്കരുത്. ഊരിലാണേൽ പുഴയിൽ നിന്നും തണ്ണി കോരി കൃഷിക്കൊഴിച്ചേനെ. ഈ പുഴയുടെ പേരെന്തണ്ണാ?
1: കണ്ണീർ പുഴ. ലോകത്തിലെ സങ്കടമുള്ള മനുഷ്യരുടെ കണ്ണീരെല്ലാം ചേർന്ന് പുഴയായി ഒഴുകി എന്നാണ് സങ്കല്പം. ചിലരതിനെ സങ്കടപ്പുഴ എന്നും വിളിക്കാറുണ്ട്. വാ, കുറച്ചു നേരം നമുക്കിവിടെ ഇരിക്കാം. നീ എന്താടാ ഒന്നും മിണ്ടാതെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? എന്തെങ്കിലും പറയടാ.
0: എന്റെ അപ്പ, അമ്മ, തങ്കച്ചി, അവരുടെ കണ്ണീരു ഈ പുഴയിൽ ഉണ്ടാകുമോ? അണ്ണാ
1: ഉണ്ടാകുമോ? ഏ
0: ജമന്തി പോയാച്ചി, അപ്പൻ്റെയോ അമ്മയുടെ കണ്ണീര് കാണാൻ വയ്യാതെ ഞാൻ ഓടിയതാ. എനിക്കിപ്പോ അവരെ ഓർമ്മ വരുന്നണ്ണാ.
1: നീ വിഷമിക്കാതെ, നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. വാടാ, വാ.
0: അണ്ണാ, എന്താ ഈ പള്ളിയുടെ മതിലിൽ എഴുതി വെച്ചിരിക്കുന്നത്?
1: അതൊരു സുവിശേഷമാണ്. എല്ലാം നേടുന്നതിനിടയിൽ ഒരുവന് തന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ ആ മനുഷ്യനെ എന്തിനു കൊണ്ടു? നിനക്ക് വല്ലതും മനസ്സിലായോ?
0: ഇല്ല. അണനിന്ന് കഥ എഴുതാൻ പോണ്ടേ? കഥ എഴുതിയിട്ട് നല്ല കാശ് കിട്ടുന്നുണ്ടോ അണ്ണാ?
1: കാശ് കിട്ടുന്നുണ്ട്.

0: എന്തായി നിങ്ങളുടെ എഴുത്ത്?
1: മാഡം പറഞ്ഞിടത്തോളം ഭാഗങ്ങൾ എഴുതി കഴിഞ്ഞു. 12 അധ്യായങ്ങൾ.
0: നിങ്ങൾ ഇരിക്കോ. ജയപാലൻ നായർ, അധികം കൊണ്ടുവരൂ.
2: യെസ് മാഡം. ഇതാ ഒപ്പിട്ടിട്ടില്ല.
0: ആ പേനയൊന്ന് തരൂ.
1: മാഡം ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ.
0: അതെ, ഞാൻ അല്പം സന്തോഷത്തിൽ തന്നെയാണ്. ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ സ്മൂത്തായി നടക്കുന്നു, അതുകൊണ്ടാണ് ഈ സന്തോഷം. ഒരു കാര്യം ഇനി തുറന്നു പറയാം. കുറെ നാളുകളായി ഞാൻ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു.
1: റിയലി?
0: എനിക്ക് കുറച്ചധികം പണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ കണ്ടെത്തിയ വഴിയാണ് ഈ ആത്മകഥ.
1: ഓഹോ.
0: ആത്മകഥയുടെ ആദ്യ അധ്യായം പുറത്തു വന്നതോടെ അതിൽ പേരുണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന പ്രമാണിമാരുടെ നിരന്തരമായ വിളികളായിരുന്നു. ഒരുതരം നിലവിളി. ഓഫറുകൾ ലക്ഷങ്ങളായും കോടികളായും ഒഴുകിയെത്തി.
1: കൊള്ളാലോ.
0: എന്നെ ചതിച്ച ഓരോരുത്തനോടും ഞാൻ കൃത്യമായി വിലപേശി. എനിക്ക് പണം വേണമായിരുന്നു. നിങ്ങൾക്കറിയോ, സിവിലായും ക്രിമിനലായും 47 കേസുകളാണ് എന്റെ പേരിൽ. ധനാപഹരണം, ചീറ്റിംഗ്, ലൈംഗികാതിക്രമം, അങ്ങനെ അങ്ങനെ അങ്ങനെ. അതിൽ നിന്നൊക്കെ ഊരിപ്പോവാൻ എനിക്ക് പണം കിട്ടിയേ മതിയാവുമായിരുന്നുള്ളൂ. ഞാൻ ടാർഗറ്റ് ചെയ്തതിൽ കവിഞ്ഞിപ്പോ എനിക്ക് പണം കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ എന്നെ സഹായിച്ചു. പ്രിയ സുഹൃത്തെ, എനിക്ക് നിങ്ങളോട് കടപ്പാടുണ്ട്. നിങ്ങളുടെ എഴുത്തിനോട് നന്ദിയുണ്ട്. താങ്ക്സ് എ ലോട്ട്.
1: പിന്നെ ഈ ആത്മകഥ ഒരു ബെസ്റ്റ് സെല്ലർ ആയിരിക്കും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷയും വിശ്വാസവും. ഒരുപാട് പതിപ്പുകൾ ഉണ്ടാവും. ഒരു സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയാലും മേടം അത്ഭുതപ്പെടുന്നു വേണ്ട.
0: ഓ, എനിക്ക് നിങ്ങളുടെ അവാർഡൊന്നും വേണ്ട. അതിലൂടെയുള്ള പ്രശസ്തിയും വേണ്ട. ഇതൊന്നുമില്ലാതെ തന്നെ എനിക്ക് വേണ്ടത്ര പ്രശസ്തി ഉണ്ടല്ലോ.
1: അല്ല, മേടം ഇപ്പൊ എന്നെ വിളിപ്പിച്ചത്?
0: അത് പറയാം. ജയപാലൻ നായർ, ആ ചെക്ക് അദ്ദേഹത്തിന് കൊടുക്കൂ.
2: ശരി മേഡം.
0: എഗ്രിമെന്റ് പ്രകാരമുള്ള തുകയേക്കാൾ കുറച്ചധികമുണ്ട്. അത് എന്റെ ഒരു സന്തോഷത്തിന്.
1: എനിക്കൊന്നും മനസ്സിലായില്ല മേഡം.
0: അപ്പോ കഥയെഴുത്ത്, ആത്മകഥയെഴുത്ത് നമ്മൾ ഇവിടെ നിർത്തുന്നു.
1: മേഡം,
0: ആവശ്യം വരികയാണെങ്കിലും ഞാൻ വീണ്ടും വിളിക്കാം.
1: അപ്പോ ഞാൻ ഇതുവരെ എഴുതിയത്
0: അതങ്ങ് കത്തിച്ചു കളഞ്ഞേക്ക്.
1: മേഡം, നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ?
2: സർ, എവിടെയാക്കണമെന്ന് പറഞ്ഞ കാറിൽ
1: വേണ്ടോ? ഞാൻ നടന്നു പോയിക്കോളാം.

അന്ന് ആ വൈകുന്നേരം കണ്ണീർ പുഴയുടെ കരയിലൂടെ ഞാൻ കുറേ നേരം നടന്നു, കുറേ നേരം പുഴക്കരയിലിരുന്നു. കാൽ വെള്ളത്തിലേക്ക് നീട്ടിയിട്ടപ്പോൾ പരൽമീനുകൾ പാഞ്ഞു വന്ന് എൻ്റെ കാലുകൾ ഉമ്മ വെച്ചു. ചിലത് എന്നെ ഇക്കിളിയാക്കി. തോൾസഞ്ചിയിൽ നിന്നും ആത്മകഥ എഴുതിയ നോട്ട് പുസ്തകമെടുത്ത് അതിൻ്റെ താളുകൾ ഒന്നൊന്നായി പറിച്ചെടുത്ത് കളിവഞ്ചുകൾ ഉണ്ടാക്കി ഞാൻ ആ കണ്ണീർ പുഴയിലൊഴുക്കി. ഓളങ്ങളിൽ ചാഞ്ഞു ചിരിഞ്ഞു മുങ്ങിയും നിവർന്നു ഒരാത്മകഥ ഒഴുകിപ്പോകുന്നത് കാണാൻ എന്ത് രസം. ഇനി ശേഷിക്കുന്നത് മേട ഒപ്പിട്ട് തന്ന സംഖ്യ എത്രയാണെന്നറിയാത്ത ആ ചെക്കാണ്. അതും കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ ഒരു കീർത്തനം വന്ന് എന്നെ തൊട്ടു. ഞാൻ ആ ചെക്ക് രണ്ടായി മടക്കി, പിന്നെയും മടക്കി, അതിനെയും ഒരു കളിവഞ്ചയാക്കി വെള്ളത്തിൽ വിട്ടു. പള്ളി മതിലിലെ ചുമരെടുത്ത് അപ്പോൾ കുറേക്കൂടി വലുതും തെളിവുമുള്ളതായി എന്നിൽ മുഴങ്ങാൻ തുടങ്ങി. എല്ലാം നേടുന്നതിനിടയിൽ ഒരാൾക്ക് തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ ആ മനുഷ്യരെ

ും ശബ്ദം നൽകിയവരും ആനന്ദ ബോസ്, സന്തോഷ് കീഴാറ്റൂർ, അപർണ വൈശാഖി, പി മൈത്രി, ബാലു, മാസ്റ്റർ ആദിതേജ് കുണ്ടംകുഴി, മാനേജർ ജയപാലൻ നായർ, ബാലമുരളി ചിറക്കൽ, മദ്യശാലയിലെ അപരിചിതർ, ഒന്നാമൻ ഷജിൽ കുമാർ ചെക്കിക്കുളം, രണ്ടാമൻ ധനരാജ് മാമ്പ. സാങ്കേതിക സഹായം പി വി രമേശൻ, ഷാജു പൊന്നാരത്ത്. നിർവഹണ സഹായം കെ വി നിഷ, വിനീത സുമം. നാടകരചന കെ ടി ബാബുരാജ്. സംവിധാനം കെ വി ശരത് ചന്ദ്രൻ. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം.

സമയം 10 മണി കഴിഞ്ഞ് 21 മിനിറ്റും 40 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം, ചിത്രം മഴത്തുള്ളിക്കിലുക്കം, എസ് രമേശൻ നായരുടെ വരികൾ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

കൈതപ്രം രചന നിർവഹിച്ച് ജോൺസൺ സംഗീതം നൽകിയ ഗാനം. ചിത്രം പിൻഗാമി. ചിത്രപാടിയത്.

ചിത്രം പപ്പയുടെ സ്വന്തം അപ്പൂസ്. ഗാനരചന ബിച്ചു തിരുമല. ഈണം നൽകിയത് ഇളയരാജ. യേശുദാസ് പാടിയത്.

0: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
1: ഗിരീഷ് പുത്തഞ്ചേരി ജോൺസൺ കൂട്ടുകെട്ടിലെ ഒരു ഗാനം. ചിത്രം ഈ പുഴയും കടന്ന്. യേശുദാസ് ആലപിച്ചത്.

സൂര്യഗായത്രി എന്ന ചിത്രത്തിൽ യേശുദാസ്, ചിത്ര എന്നിവർ ആലപിച്ചത്. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾ ഈണം നൽകിയത് രവീന്ദ്രൻ.

യൂസഫ് അലി കേച്ചേരി രചന നിർവഹിച്ച ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ഗംഗൈ അമരൻ. ചിത്രം അനുരാഗി, യേശുദാസ് പാടിയത്.

0: Team crushed Afghanistan by 127 runs in the third T20 international to complete a 3-0 series sweep in New Delhi tonight. Put into bat, India posted 221 runs for the loss of 7 wickets in stipulated 20 overs. And that is the end of this news bulletin.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റും 8 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. 102.3 MHz FM ബാൻഡിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.